ആകാശവാണി അനന്തപുരി FM 101.9. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 18, കൊല്ലവർഷം 1201 ഇടവം 25, 2026 ജൂൺ 8 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 37 സെക്കൻഡും. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ സുധീർ കിടങ്ങൂർ.
1: പഴമൊഴികൾ പലപ്പോഴും സൂചനകൾ മാത്രം തരുന്ന കോഡുകളായിരിക്കും. അവയെ ഡീകോഡ് ചെയ്ത് നോക്കുമ്പോഴാണ് അവയുടെ അർത്ഥവ്യാപ്തി തെളിഞ്ഞുവരുന്നത്. അക്കൂട്ടത്തിലൊന്നാണ് സുഭാഷിത രത്നഭണ്ഡാകാരത്തിലെ ഇനി ഉദ്ധരിക്കാൻ പോകുന്ന ശ്ലോകം. അതിപരിചയാതവജ്ഞ സന്തതാഗമനാത് അനാദരോ ഭവതി മലയേ ഭില്ലപുരന്ധ്രി ചന്ദന തരുകാഷ്ടമിന്ധനം ഗുരുദേ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ്: ഒരുപാട് പരിചയമുള്ളവരോട് അവരെത്ര മഹത്വമുള്ളവരായാൽ പോലും അവജ്ഞ തോന്നുക സ്വാഭാവികം മാത്രം. ഭരണവർഗത്തോടും നേതാക്കളോടും സിനിമാ താരങ്ങളോടും മാധ്യമങ്ങളിൽ സദാ പ്രത്യക്ഷപ്പെടുന്ന താരപരിവേഷമുള്ളവരോടുമൊക്കെ ഇപ്രകാരം അനിഷ്ടമോ അപ്രീതിയോ ഉണ്ടാകാം. ഭരണവിരുദ്ധ വികാരം അഥവാ ആൻറ്റി ഇൻകംബൻസി എഫക്റ്റിൽ ഭരണം നഷ്ടപ്പെടുന്ന ഭരണാധികാരികൾ, താരമൂല്യം കുറയുമ്പോൾ ദുഃഖിക്കുന്ന താരങ്ങൾ, സബ്സ്ക്രൈബർമാർ പിൻവാങ്ങുമ്പോൾ വിഷമിക്കുന്ന മോട്ടിവേറ്റർമാർ, വ്യൂവേഴ്സ് കുറയുമ്പോൾ വ്യാകുലപ്പെടുന്ന യൂട്യൂബേഴ്സ്, ഇങ്ങനെ ഇക്കാലത്ത് തങ്ങൾ സ്വന്തമെന്ന് മേനിനടിച്ച കൂട്ടരുടെ അതിപരിചയജന്യമായ അവജ്ഞയാൽ മുഖം നഷ്ടപ്പെട്ടവർ ധാരാളമുണ്ട്. കുടുംബങ്ങളും സ്ഥാപനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ബന്ധത്തകർച്ചയിലെത്തുന്നതും പരസ്പര വിശ്വാസം നഷ്ടമാകുന്ന ഇത്തരം അവജ്ഞയുടെ ഫലമായാണ്. അതേപോലെ തങ്ങളെ എപ്പോഴും കാണാൻ വരുന്ന അതിഥികളോടും സന്ദർശകരോടും അവരെത്ര കേമത്തമുള്ളവരായാലും ആർക്കും ആദരവുണ്ടാവുകയില്ല. കൂടുതൽ ഇടപഴകുന്തോറും കൂടുതൽ അടുപ്പമുണ്ടാകുമെന്ന തെറ്റിദ്ധാരണയോടെ, അല്ലെങ്കിൽ ലൈംലൈറ്റിൽ നിന്നില്ലെങ്കിൽ തൻ്റെ സ്ഥാനം അപ്രസക്തമാകുമെന്ന വിചാരത്തോടെ സദാ സാന്നിധ്യം ഉറപ്പാക്കുന്ന ആളുകൾ പലപ്പോഴും വെറുപ്പ് ഉളവാക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയണം. ക്ഷണിക്കപ്പെടാത്ത അതിഥി അപമാനിതനാവുക അസാധാരണമല്ല. ചന്ദനമരം അന്യഥാവിശിഷ്ടമെങ്കിലും സുലഭമാണെന്നുണ്ടെങ്കിൽ കാട്ടിൽ താമസിക്കുന്ന ആളുകൾ, സ്ത്രീകളും മറ്റും, അതിൻ്റെ മൂല്യമോ വിശുദ്ധിയോ പരിഗണിക്കാതെ അടുപ്പ് കത്തിക്കാൻ വേണ്ടി വിറകായി ഉപയോഗിക്കുന്നു. അതേപോലെ അതിപരിചയത്താൽ തരംതാഴ്ത്തപ്പെടുന്നതോ അവഹേളിക്കപ്പെടുന്നതോ സ്വാഭാവികം മാത്രമാണ്. ഇവിടെ സന്ദേശം ഇതാണ്: അകലം പാലിക്കലാണ് നന്ന്. ടു കീപ് ഡിസ്റ്റൻസ് ഈസ് ദ ഹോൾ സീക്രട്ട് ഓഫ് ഗുഡ് മാനേഴ്സ് എന്ന് ബെർണാഡ് ഷാ ഒരിക്കൽ പറഞ്ഞു. ഉദാഹരണമായി ഷാതന്നെ പറയുന്നു, നക്ഷത്രങ്ങൾ അവയുടെ സഞ്ചാരപഥം വിട്ട് അടുക്കുമ്പോൾ കൂട്ടിയിടിച്ച് പൊട്ടിത്തെറിക്കും. തനിക്ക് പ്രസക്തിയുള്ളിടത്തെ ഒരാൾ പോകാവൂ, അടുപ്പവും കൂടുതലായുള്ള ഇടപെടലുകളും ബന്ധം വഷളാക്കുകയുള്ളൂ. ചിലപ്പോൾ ഇടയ്ക്ക് വിട്ടുനിൽക്കുന്നത് ബന്ധങ്ങളെ ശക്തമാക്കിയേക്കാം. അഥവാ ഇനി ബന്ധം അയഥാർത്ഥമാണെങ്കിലോ ശിഥിലമാകുമായിരിക്കും. തുമ്മിയാൽ തെറിച്ചു പോകുന്ന മൂക്ക് അങ്ങോട്ട് പോകട്ടെ എന്ന് മറ്റൊരു പഴമൊഴി. ചന്ദനമരം അചരമായതിനാൽ അഥവാ സഞ്ചരിക്കാൻ കഴിയാത്തതിനാൽ മാറി നിൽക്കാൻ അതിന് കഴിയില്ല. എന്നാൽ വ്യക്തിത്വവും ആത്മവിശ്വാസവും സ്വാതന്ത്ര്യബോധവും സഞ്ചാരജീവിതവും സാധ്യമായ മനുഷ്യന് മറ്റുള്ളവരുടെ അവജ്ഞാപാത്രമാകാതെ അതിപരിചിത വലയം വിട്ടു പോകാൻ കഴിയും. ലോകം വിശാലമാണല്ലോ.
0: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ സുധീർ കിടങ്ങൂർ. ഈ സുഭാഷിതം വീണ്ടും കേൾക്കാം രാത്രി 11 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ഇന്നു മുതൽ പൊന്മുടി എക്കോ ടൂറിസത്തിലേക്ക് സന്ദർശകരുടെ പ്രവേശനം നിർത്തിവച്ചു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെയാണ് തീരുമാനമെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര മലിനീകരണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമെതിരെ നടപടി സ്വീകരിച്ച് സമുദ്ര ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുകയും സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ. ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ അഭിവാദ്യം സ്വീകരിക്കും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രിയാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി എറണാകുളത്ത് രണ്ടിടങ്ങളിൽ രാസലഹരിയുമായി 3 പേർ പിടിയിൽ. മഹാരാഷ്ട്ര സ്വദേശി പ്രസാദ് സർക്കാലെ, കോഴിക്കോട് ചേവായൂർ സ്വദേശി മെൽവിൻ ജേക്കബ്, തൃശൂർ ചാവക്കാട് സ്വദേശി മുഹമ്മദ് ജാസിം എന്നിവരാണ് ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായത്. FM ന്യൂസ് ലൈൻസ്, ഇനി 8 മണിക്ക്.

പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന് ഗ്രാമകേരളം 7:15 ആരണ്യകം ആയുരാരോഗ്യം തൊഴിൽ ദർശനം ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി നമുക്ക് ചുറ്റും നല്ല മലയാളം ഒപ്പം ചലച്ചിത്രഗാനങ്ങളും 8 മണി 10 മണി 11 മണി 12 മണി ഉച്ചയ്ക്ക് 1 മണി 2 മണി വൈകിട്ട് 5 മണി 6 മണി രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ലൈൻസ് 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 42-ാം ഭാഗം 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം 8:45 യോഗ സൌഖ്യം തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ് 9:30 ഗാനോപഹാരം 10:02 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ശരത് ദാസ് പങ്കെടുക്കുന്നു 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില 10:31 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരും 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു 12:02 ചിത്രമഞ്ജുഷ തുടർന്ന് തിരയിപ്പൂക്കൾ 12:40 പ്രകാശധാര കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപതിയിലൂടെ ഡോക്ടർ ഡിങ്ഷ മുരളി സംസാരിക്കുന്നു 12:50 ചലച്ചിത്രഗാനങ്ങൾ 1:02 ഏകതാര 2:02 ഹലോ ഡോക്ടർ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ 2:30 ചലച്ചിത്രഗാനങ്ങൾ 2:45 തിരയിപ്പൂക്കൾ 3 മണിക്ക് വെള്ളി വെളിച്ചം പുനഃപ്രക്ഷേപണം തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി 4 മണിക്കും 5:02 ചലച്ചിത്രഗാനങ്ങൾ 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി 6:02 അറിയിപ്പുകൾ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ 6:20 സന്ധ്യാഗീതം 6:30 പ്രാദേശിക വാർത്തകൾ 6:40 സന്ധ്യാഗീതം 6:50 വയലും വീടും ട്രോളിംഗ് നിരോധനം ആവശ്യകതയും പ്രസക്തിയും ഡോക്ടർ സൂര്യ യെസുമായി അഭിമുഖം തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി 7:20 ചലച്ചിത്രഗാനങ്ങൾ 7:30 ഗ്രാമഫോൺ 8:02 ചലച്ചിത്രഗാനങ്ങൾ 9:30 സംഗീതസുധ ശ്രീവത്സൻ ജെ മേനോൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി ആറ്റുകാൽ കെ ബാലസുബ്രഹ്മണ്യൻ വയലിൻ നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം കടനാട് ജി അനന്തകൃഷ്ണൻ ഗഞ്ചിറ 10:30 നിശാ സുരഭി 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിച്ചത് 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ

ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ട് മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.7 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 44.5 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 23.8 മില്ലിമീറ്റർ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ അനന്തപുരി ആരംഭിക്കുകയാണ്. ഏവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യം കേൾക്കാം.
1: ഉഷമലരിയിൽ ഇന്ന് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ പോവുക പ്രഭാതമേ എന്ന കവിത, ആലാപനം ഖാലിദ്.

0: ഉഷമലടിയിൽ നിങ്ങൾ കേട്ടത് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ പോവുക പ്രഭാതമേ എന്ന കവിത. ആലപിച്ചത് ഖാലിദ്.
1: ഇനി ഉദയഗീതം. ജി ശ്രീറാം, എസ് അശ്വതി എന്നിവർ പാടിയത്. ശിവപാർവതിമാർ ആനകളായി എന്നാരംഭിക്കുന്നു.

0: പ്രസാദം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പി ഭാസ്കരന്റെ വരികൾ, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. ഇപ്പോൾ സമയം 6:30. പ്രഭാതഭേരി. ആദ്യം ഇന്നത്തെ പത്രവൃത്താന്തം. രാജ്യത്തെ LPG പാചകവാതക ഗാർഹിക സിലിണ്ടറിന് 29 രൂപ വർദ്ധിപ്പിച്ചു. ഈ വർഷം 2 തവണയാണ് ഗാർഹിക സിലിണ്ടറിന് വില കൂട്ടുന്നത്. പുതുക്കിയ വില ഇന്നലെ പ്രാബല്യത്തിൽ വന്നു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനിടെ വിദേശ പൌരന്മാരെന്ന സംശയത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവരുടെ പേര് വിവരങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറാൻ സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ജൂലൈയിൽ ക്രൂഡ് എണ്ണയുടെ ഉൽപ്പാദനം ദിവസം 188,000 ബാരലായി വർദ്ധിപ്പിക്കാൻ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക് പ്ലസ് തീരുമാനിച്ചു. സൌദി അറേബ്യ, റഷ്യ, ഇറാഖ് തുടങ്ങിയ ഒപെക് പ്ലസ് രാജ്യങ്ങളിലെ മന്ത്രിമാരുടെ യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത്. ആഗോള വ്യാപാരം, വിനോദസഞ്ചാരം, ജല ആവാസ വ്യവസ്ഥ തുടങ്ങിയവ സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന സമുദ്രത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിൽ ഇന്ന് ലോക സമുദ്രദിനം. ശനിയാഴ്ച അന്തരിച്ച നടൻ സലിം കുമാറിന്റെ ഭൌതിക ശരീരം ഇന്നലെ വൈകിട്ട് വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. പ്രധാനമന്ത്രി, കേരള ഗവർണർ, മുഖ്യമന്ത്രി തുടങ്ങിയ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി 12 മുതൽ ആരംഭിക്കും. വടക്കൻ കേരളത്തിൽ 2 ദിവസം കൂടി അത്യന്തം കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. ഇന്ന് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകൾക്ക് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിക്കാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഒരുക്കങ്ങൾ പൂർത്തിയായി. 104 മത്സരങ്ങളിൽ 78 അമേരിക്കയിലാണ് നടക്കുക. അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ജപ്പാനെ 4-1 കീഴടക്കി ഇന്ത്യ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. അതേസമയം വനിതകളുടെ അണ്ടർ 18 ഏഷ്യാകപ്പിൽ കൊറിയയെ പരാജയപ്പെടുത്തി ഇന്ത്യ വെങ്കലം നേടി.
1: ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന ടൂറിസം ടാഗ്ലൈൻ പോലെ പച്ചപ്പുകളാലും ജലാശയങ്ങളാലും കുന്നുകളാലും മനോഹരമായ ഈ സ്വർഗ്ഗഭൂമി തേടിയെത്തുന്ന വിദേശികളും സ്വന്തം നാട്ടിലെ അപൂർവ അനുഭവങ്ങൾ തേടി യാത്ര ചെയ്യുന്ന നാട്ടുകാരും കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളെ ഉത്സാഹത്തിമിർപ്പോടെ ആഘോഷിക്കുന്നു. എന്നാൽ ആഗോള പ്രശസ്തി നേടിയ ടൂറിസം കേന്ദ്രങ്ങളിൽ പോലും അടിയന്തര വൈദ്യസഹായ സൗകര്യങ്ങൾ ഇല്ല എന്നത് ഞെട്ടിപ്പിക്കുന്ന തിരിച്ചറിവാണ്.
2: വയനാട് ജില്ല പോലുള്ള സ്ഥലങ്ങളിലെല്ലാം
1: വയനാട്ടിൽ ടൂറിസ്റ്റ് ഗൈഡായി പ്രവർത്തിക്കുന്ന സുബൈർ ഇളംകുളം.
2: പല ടൂറിസം കേന്ദ്രങ്ങളിലും ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഉദാഹരണമായി നമുക്ക് കുറുവാദ്വീപ് പോലുള്ള സ്ഥലങ്ങളിലെല്ലാം എന്തെങ്കിലും ഒരു അപകടങ്ങളെല്ലാം സംഭവിക്കുകയാണെങ്കിൽ പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിന് പോലുള്ള സൗകര്യങ്ങളെല്ലാം ഒരുപാട് അകലെയാണ് കിടക്കുന്നത്. 5 കിലോമീറ്റർ, 10 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്തെങ്കിൽ മാത്രമേ കൃത്യമായൊരു ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുള്ളൂ. പ്രാഥമികമായുള്ള ശുശ്രൂഷകൾ അവർക്ക് ലഭിക്കാതെ പോകുന്നുണ്ട്. ഇത് വയനാട്ടിലെ പല കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ടൂറിസം കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റൽ നിർബന്ധമായും വരണം എന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.
1: മലപ്പുറം നിലമ്പൂർ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ്.
3: 2 ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ഒന്ന് അടിയൻപാറ, മറ്റേത് കോഴിപ്പാറ. നമ്മുടെ അടിയൻപാറയിലാണെങ്കിലും കോഴിപ്പാറയിലാണെങ്കിലും ഒരുപാട് അപകട മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയാണ് നമുക്ക് ഉള്ളത്. അത് കിലോമീറ്ററോളം നമുക്ക് പോകാനുണ്ട്. ആള് ഒരു വെള്ളത്തിൽ പോയിട്ടൊക്കെ നമുക്ക് അവിടെ എത്തിക്കും തന്നെ ചിലപ്പോ ഒരു ജീവന് ഒരു അപായം തന്നെ വരാൻ നമുക്ക് സാധ്യത ഏറെയാണ്.
1: ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടമുണ്ടായാൽ അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനുള്ള ഗോൾഡൻ അവർ കഴിഞ്ഞാണ് പലപ്പോഴും അപകടത്തിൽപ്പെട്ടവരെ ഈ പ്രദേശങ്ങളിൽ നിന്നും കിലോമീറ്ററുകൾ അകലെയുള്ള ആശുപത്രികളിൽ എത്തിക്കാനാവുന്നത് എന്ന് പ്രദേശവാസികൾ പറയുന്നു.
4: 2 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്.
1: കോഴിക്കോട് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ മുൻ മെമ്പറും അധ്യാപികയുമായ മോളി തോമസ്.
4: ഊട്ടിയുടെ അതേ ഒരു ക്ലൈമറ്റ് ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ്. എനിക്ക് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. സ്കൂൾ കുട്ടികളൊക്കെ ധാരാളം പോകുന്നതാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരു 8 കിലോമീറ്റർ ഒക്കെ പോകുന്നു. അപ്പൊ പലതരത്തിൽ ആക്സിഡന്റ് ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് ശരിക്കും നാട്ടുകാർ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ആംബുലൻസിന്റെ സൗകര്യമൊക്കെ സ്ഥിരമായി വേണ്ടതാണ്. ഫസ്റ്റ് എയ്ഡ് സൗകര്യങ്ങൾ കൊടുക്കാനുള്ള ഒരു ചെറിയൊരു സെന്ററെങ്കിലും ആരംഭിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ രണ്ടുപേരും മരിച്ചു, അങ്ങനെയൊക്കെ ഒത്തിരി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ.
1: വയനാട്, വാഗമൺ, മൂന്നാർ, കാന്തല്ലൂർ തുടങ്ങിയ ഹൈറേഞ്ച് ടൂറിസം പ്രദേശങ്ങളിൽ ഏതാണ്ട് 100 കിലോമീറ്റർ അകലെയാണ് വൈദ്യസഹായത്തിനായുള്ള സൗകര്യങ്ങൾ ഉള്ളത്. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുമ്പോഴോ മല കയറുമ്പോഴോ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന അപകടത്തിലെ ഗുരുതരമല്ലാത്ത പരിക്കുകൾക്ക് പോലും മിക്കവാറും അടിയന്തര പരിചരണം ലഭിക്കാറില്ല. അപ്പോൾ പിന്നെ ഗുരുതരമായ പരിക്കുകളുടെയും ശ്വാസമുട്ടൽ, ഹൃദയാഘാതം തുടങ്ങിയ അവസ്ഥകളുടെയും കാര്യം പറയേണ്ടതില്ലല്ലോ.
5: മെഡിക്കൽ സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട്
1: ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിൽ ഹോം സ്റ്റേ നടത്തുന്ന പ്രതീഷ്,
5: എന്റെ കോട്ടേജിൽ തന്നെ ഒരു പേഷ്യന്റ് മരണപ്പെടുകയുണ്ടായി. മാക്സിമം സ്പീഡിൽ മറിയവർ എത്തിച്ചെങ്കിലും നല്ല ട്രീറ്റ്മെന്റ് കിട്ടാതെ അദ്ദേഹം മരണപ്പെടുകയാണുണ്ടായത്. പല പ്രാവശ്യം രാത്രികളിൽ ഡോക്ടർ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് തമിഴ്നാടിനെ ആശ്രയിക്കേണ്ട പല അവസരങ്ങളുണ്ടായി. മൂന്നാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഹബ്ബാണ് കാന്തല്ലൂർ. അപ്പം ഈ കാന്തല്ലൂരിൽ നിന്ന് ഒരു പേഷ്യന്റിന് സുഖമില്ല വന്നാൽ ഒന്നിലും അടിമാലി കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഉടുമൽപ്പേട്ടയെ കൊണ്ടുവരണം. ഈ രണ്ട് സ്ഥലവും 80 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ഈ വാട്ടർഫോൾസുകളിൽ വീണ് കൈയൊടിയുക, കാലൊടിയുക, ഫസ്റ്റ് എയ്ഡ് കിട്ടാതെ ഇവരെല്ലാം ഇവിടുന്ന് ഉടുമൽപ്പേട്ടയ്ക്കോ അല്ലെങ്കിൽ അടിമാലിക്കോ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. ഞങ്ങൾ ഈ 80 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലങ്ങളെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത്.
1: വിനോദസഞ്ചാരികളും സാഹസിക യാത്രക്കാരും നിരന്തരം എത്തുന്ന മലകളിലും കുന്നുകളിലും വഴിതെറ്റിപ്പോകാതിരിക്കാൻ ഗൈഡുകളുടെ സേവനം പോലും ലഭ്യമല്ല എന്നൊരു ആക്ഷേപമുണ്ട്. നഗരവാസികൾക്ക് പരിചയമില്ലാത്ത കുന്നുകളിലും വനങ്ങളിലും വെച്ചുണ്ടാകുന്ന ചെറിയ പരിക്കുകൾ പോലും സമയത്ത് ചികിത്സ കിട്ടാതെ ജീവനെടുക്കുന്ന വിധം അപകടകരമായി മാറാറുണ്ട് എന്ന് ഇവർ പരാതിപ്പെടുന്നു.
6: 22 ഹെയർ പിൻ വളവുള്ള പൊന്മുടിയിലെ ഒരു ഹോസ്പിറ്റൽ സംവിധാനം വരുന്നത് ആ പൊന്മുടിയിൽ നിന്നും 26 കിലോമീറ്റർ അകലെയുള്ള വിദുരയിലാണ് ഒരു ഹോസ്പിറ്റൽ സംവിധാനം ഉള്ളത്.
1: സഞ്ചാരിയും സാഹസിക യാത്രികയുമായ അഡ്വക്കേറ്റ് കാവ്യ കൃഷ്ണൻ,
6: അത് മാത്രമല്ല അവിടെ ഒരു നേഴ്സോ അവിടെ ഏതെങ്കിലും ഒരു ഫസ്റ്റ് എയ്ഡോ അങ്ങനെ കൊടുക്കാൻ യാതൊരു സംവിധാനങ്ങളും ഇല്ല. എന്തെങ്കിലും ഒരു പ്രഗ്നന്റ് ലേഡിക്കോ എന്തെങ്കിലും ഒരു അസുഖമുള്ള ഒരാൾക്കോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ 26 കിലോമീറ്ററിന് അകലെയുള്ള വിദുരയിലുള്ള ഹോസ്പിറ്റലിൽ വേണം കൊണ്ടുപോകാൻ. അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ ട്രാവലേഴ്സിനെ അനുവദിക്കരുത്. കേരള എന്ന് പറയുന്നത് കേരള ഈസ് ടൂറിസം. എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, അദ്ദേഹം നമ്മുടെ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് ബാച്ചിനകത്ത് പുള്ളിയുടെ കൂടെയുള്ള ഒരാളെ ആ മലയുടെ മേലെയും താഴെ വീണു. എനിക്ക് തോന്നുന്നു ഒരു 3-4 ഇയേഴ്സ് ആയി പുള്ളി അവിടെ പറ്റി മരിച്ചു. അടുത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റൽസോ ഒന്നും ഇല്ല, ഹോസ്പിറ്റൽസ് പോട്ടെ, അഗസ്ത്യാർകൂടത്തിൽ കൊണ്ട് ഹോസ്പിറ്റലിൽ വെക്കാൻ പറ്റത്തില്ല. പക്ഷെ സ്റ്റിൽ അവിടെ എന്തെങ്കിലും ഒരു മെഡിക്കൽ സർവീസ് കൊടുക്കാൻ ആള് വേണ്ടേ? അഗസ്ത്യാർകൂടം ട്രക്കിംഗ് എന്ന് പറയുന്നത് കേരളത്തിന്റെ ടൂറിസം പ്രോജക്ട്. അപ്പൊ അവിടെ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്ത് ഒരു പൈസ മേടിച്ച് ഒരു ടൂറിസം എക്സ്പീരിയൻസ് അവർക്ക് കൊടുക്കുമ്പോ അല്ലെ ബേസിക് ഫെസിലിറ്റീസ് ആയ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക. ഇനി ഞാൻ പോയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ് ഇല്ലിക്കൽ കല്ല് കോട്ടയത്ത് വരുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ ഇരിക്കുന്ന സ്ഥലവും വളരെയധികം ഇടിമിന്നൽ സാധ്യതയുള്ള സ്ഥലവുമാണ്. വളരെ വഴുക്കൻ പാറകളും നടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലവും അവിടെ ഞാൻ ഒരു ഗാർഡിനെയോ അല്ലെങ്കിൽ ഇതുവഴി പോകണമെന്നോ ഇതുവഴി ഇറങ്ങണമെന്നോ നമ്മളെ നിയന്ത്രിക്കാനോ ഒരു മനുഷ്യരെ പോലും ഞാൻ അവിടെ കണ്ടില്ല. ഇല്ലിക്കൽ കല്ലിന്റെ എബൌട്ട് 26-30 കിലോമീറ്റേഴ്സ് അപ്പുറത്താണ് ഈ ഹെൽത്ത് സെക്ടേഴ്സ് എല്ലാം ഉള്ളത്. മുറിവ് പറ്റിയ അതിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ഒട്ടിക്കാൻ പോലും അവിടെ യാതൊരു സംവിധാനവും ഇല്ല. ഇപ്പൊ മൂന്നാറായാലും കുളുക്കുമലൈ അവിടെ എല്ലാം ഈ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റൽ അടുത്തില്ല എന്നുള്ളതാണ്. എനിക്ക് ഒന്ന് ബാക്കിയുള്ള കൺട്രീസിലൊക്കെ അവരുടെ എല്ലാ ഹിൽ സ്റ്റേഷനിലും അവർക്ക് ഇതുപോലെ ബേസിക് അമിനിറ്റീസും ഹെൽത്ത് സെക്ടേഴ്സ് എല്ലാ മൗണ്ടൈൻസിലും അവൈലബിൾ ആണ്. സർവീസ് ചാർജ് വാങ്ങിച്ചിട്ട് ടൂറിസ്റ്റിനെ അലോ ചെയ്തിട്ട് അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് പിന്നെ ഞങ്ങൾക്ക് ഹെൽത്ത് സെക്ടർ കൊടുക്കാൻ പൈസ ഇല്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നില്ലെങ്കിൽ അത്രയും പ്രശ്നമുള്ള സ്ഥലങ്ങളിലേക്ക് ആൾക്കാരെ കയറ്റി വിടാതിരിക്കുക. അങ്ങനെ കയറ്റി വിടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഹെൽത്ത് സെക്ടേഴ്സും ബേസിക് ഫസ്റ്റ് എയ്ഡും അല്ലെങ്കിൽ ഇപ്പൊ ബേസിക് ഫെസിലിറ്റീസ് ആയ ടോയ്ലറ്റ്, വാഷ്റൂം അങ്ങനത്തെ ഫെസിലിറ്റീസ് എങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക.
1: ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്ത് നടപ്പിലാക്കുന്ന മെഡിക്കൽ സൗകര്യങ്ങൾ മാതൃകയാക്കി ചെറിയ തോതിലെങ്കിലും സേവനങ്ങൾ ഉറപ്പാക്കിയാൽ ടൂറിസം മേഖലയ്ക്ക് മാത്രമല്ല ആ പ്രദേശത്ത് താമസിക്കുന്ന സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്കും ഗുണം നൽകുമെന്ന്.
7: ടൂറിസ്റ്റ് പ്ലേസുകൾ കൂടുതലും ഹൈറേഞ്ച് മേഖല, അതുപോലെ ഗോത്ര മേഖലകളോ അടുത്തുള്ള മേഖലകളിലേക്കാണ് ഇത് ചെയ്യുന്നത്.
1: ആദിവാസി മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് മോഹനൻ ത്രിവേണി,
7: ശബരിമല പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ വരുന്ന ഭക്തർക്ക് ചികിത്സാ സൗകര്യം ഒരുക്കുന്നത് പോലെ തന്നെ ഈ മേഖലകളിലും അത്യാവശ്യം ട്രീറ്റ്മെന്റ് കിട്ടുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ കൂടി സർക്കാർ ആയിരുന്നാലും ചെയ്യേണ്ടുന്നൊരു വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അഗസ്ത്യാർകൂടത്തിലൊക്കെ 2-3 പേര് മരിക്കാനിടയ കാര്യങ്ങളും വീണ് മരിച്ച ഒരു ഡോക്ടർ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് ഒരു ഈറ കയറിയിട്ട് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവസാനം അവിടുത്തെ ഗോത്രവാദത്തിൽപ്പെട്ട ആൾക്കാരാണ് ചവന്നിങ്ങ് കൊണ്ടുവന്നത്. ഒരു ദിവസം 100 പേരാണ് അഗസ്ത്യാർകൂടത്തിൽ വരുന്നത്. നൂറ്റാണ്ടുകളായി വനത്തിൽ താമസിക്കുന്ന ഗോത്രവാദക്കാർക്ക് ഇങ്ങനെ ഒരു സൗകര്യമേ ഇല്ല. ചെറിയ ഡിസ്പെൻസറികൾ ആയിരുന്നാലും ആ ജനതയ്ക്കും കൂടെ അത് ഗുണം കിട്ടും.
1: ടൂറിസം കേന്ദ്രങ്ങളിലെ കൂടുതൽ അപകട സാധ്യതയുള്ള മേഖലകളെ കണ്ടെത്തുകയും അത്തരം മേഖലകളിൽ അടിയന്തര സഹായവും പരിശീലനം ലഭിച്ച രക്ഷാപ്രവർത്തകരും ടൂറിസം മേഖലയ്ക്ക് അനിവാര്യമാണ്. സഞ്ചാരം വളരെ ദുർഘടമായിട്ടുള്ള മലയോര മേഖലകളിൽ എയർ ആംബുലൻസ് സേവനത്തിന്റെ ലഭ്യതയും ഗൌരവമായി കാണേണ്ടതാണ് എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു.
2: ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യ മേഖലയിലെ ട്രോമാ കെയറിന് നാം പിന്നോക്കം നിൽക്കുന്നു എന്നുള്ളതാണ്.
1: ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ദേശീയ കൺവീനർ ഡോക്ടർ സുൽഫി നൂഹ്,
2: അതിനുമപ്പുറം ഇത്തരം ടൂറിസ്റ്റ് സെന്റേഴ്സുകളിൽ പലപ്പോഴും നമുക്ക് മതിയായ ചികിത്സകൾ ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു എമർജൻസി കെയർ ലഭിക്കുന്ന ഒരു സംവിധാനം ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ച് ഹിൽ സ്റ്റേഷനുകളിലൊന്നും നമുക്ക് അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ഒരുപക്ഷെ നമുക്കൊരു ഹൃദ്രോഗിയായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ശ്വാസമുട്ടിലുള്ള ഒരു ഇവരൊക്കെ ഹിൽ സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ചെറിയ കൊച്ചുകുട്ടികളിലും അത്തരം ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. എമർജൻസി കെയർ സെന്റർ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവണം. ഒരുപക്ഷെ നമ്മൾ ലോങ് ടേം ഒരു പ്ലാനിങ്ങിലൂടെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു എയർ ആംബുലൻസ് സിസ്റ്റം നമുക്ക് ഉണ്ടാവുകയും വേണം. ഒരു ബേസിക് ലൈഫ് സപ്പോർട്ട്, അതായത് ഒരു രോഗിക്ക് കാർഡിയക് അറസ്റ്റ് വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുവാനുള്ള സംവിധാനത്തിലുള്ള ഒരു സാക്ഷരത ഒരുപക്ഷെ നമ്മൾ എല്ലാവരിലും ഈ കേരളത്തിലെ എല്ലാ ആൾക്കാരിലും ഉണ്ടാവണം. അതിനൊരു ഡോക്ടറോ നഴ്സോ ഉണ്ടാവേണ്ട കാര്യമില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാർഡിയോ പൾമണ്ടറി റെസുസിറ്റേഷനിലൂടെ അറസ്റ്റ് സംഭവിച്ച ഒരു വ്യക്തിയെ ജീവനിലേക്ക് തിരിച്ചെത്തിക്കുന്ന ഒരു സംവിധാനം, ബേസിക് ലൈഫ് സപ്പോർട്ടിന്റെ ട്രെയിനിങ്, പ്രത്യേകിച്ച് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ അവരുടെ ഗൈഡുകൾ, അവരുടെ സ്റ്റാഫുകൾ, അല്ലെങ്കിൽ അവിടെയുള്ള വോളണ്ടറി ആയിട്ട് നമ്മളെ സഹായിക്കാൻ നിൽക്കുന്ന ആൾക്കാർ തുടങ്ങി തിരുവോരത്തെ കച്ചവടക്കാർ മുതൽ സ്കൂൾ കുട്ടികൾ വരെയുള്ള കാര്യങ്ങളിലെ ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് നമുക്ക് നൽകേണ്ടതായിട്ടുണ്ട്.
1: അന്താരാഷ്ട്ര തലത്തിൽ എണ്ണം പറഞ്ഞ നിരവധി ടൂറിസം കേന്ദ്രങ്ങളാൽ സമ്പന്നമായ കേരളത്തിൽ ടൂറിസം കേന്ദ്രങ്ങളിലെ അടിയന്തര വൈദ്യസഹായ കേന്ദ്രങ്ങളും ആതുര ശുശ്രൂഷയും ഉറപ്പാക്കേണ്ടത് ലോക ടൂറിസം ഭൂപടത്തിലെ മരതകത്തുരുത്തായ കേരളത്തിന്റെ ആവശ്യമാണ്.
8: ടൂറിസം കേന്ദ്രങ്ങളിൽ
1: ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്,
8: അടിയന്തര ആരോഗ്യ സേവനം ലഭ്യമാകണമെന്നുള്ളത് ഏറ്റവും ന്യായമായ ഒരു കാര്യമാണ്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഈ പറഞ്ഞതുപോലെ ഉള്ളിലേക്കല്ലാതെ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ചുകൂടി ഉള്ളിലേക്കൊക്കെ ചെല്ലുമ്പോൾ പറഞ്ഞതുപോലെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അടിയന്തര മെഡിക്കൽ കെയർ കൊടുക്കാൻ പലപ്പോഴും കഴിയാത്തതിന്റെ പ്രശ്നമുണ്ട്. തീർച്ചയായും അത്തരം കേന്ദ്രങ്ങളിൽ ഒരു എമർജൻസി കെയറിനുള്ള സംവിധാനം ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ്. ഗവൺമെന്റിന് ഇപ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പറയുന്ന റൂറൽ സെക്ടറിലൊക്കെ ജോലി ചെയ്യാൻ ഉള്ള ഡോക്ടർമാരെ ലഭ്യമാവുക എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മെഡിക്കൽ കോളേജുകളും മറ്റാശുപത്രികളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം അവരുടെ ഷോർട്ടേജ് ഒരു ഇഷ്യൂ ആണ്. ഇത് സന്നദ്ധത ഒരു പ്രധാനമാണ്. സന്നദ്ധതയുള്ള ഡോക്ടർമാരുടെ സേവനം, ഡോക്ടർമാരുടെ സംഘടനകൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ ഗവൺമെന്റിനെ സഹായിക്കാവുന്നതേ ഉള്ളൂ. ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ വളരെ തുറന്ന സമീപനമാണുള്ളത്. ഇങ്ങനൊരു ആവശ്യം ഏറ്റവും ന്യായമാണ്. കാരണം വിലപ്പെട്ട ജീവൻ രക്ഷിക്കുക എന്നുള്ളതിനാണല്ലോ നമ്മുടെ പ്രാഥമികമായ പരിഗണന. അപ്പോൾ അടിയന്തര ചികിത്സ ഏറ്റവും അടുത്ത് ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ ഏതെല്ലാം രൂപത്തിൽ കഴിയും എന്നുള്ളത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി കൂടി ചേർന്ന് നമ്മൾ ആലോചിക്കുന്നതാണ്.
1: ലോക നിലവാരമുള്ള ടൂറിസത്തിന്റെ അടിസ്ഥാനം പ്രകൃതി സൗന്ദര്യത്തിൽ മാത്രമല്ല, ആ സ്ഥലം സന്ദർശിക്കുന്ന ഓരോ ആളുകൾക്കും സുരക്ഷ ഉറപ്പാക്കുന്നതും സുപ്രധാനമാണ്. സുരക്ഷയും ടൂറിസവും കൈകോർത്തു പോകേണ്ട മേഖലകളാണ് എന്ന് ഓരോ അപകടവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിന്റെ ആതിഥ്യ മര്യാദ പ്രതീക്ഷിച്ചു വരുന്ന ഓരോ സന്ദർശകനും കൊടുക്കേണ്ട അടിയന്തര വൈദ്യസഹായത്തിനുള്ള ശ്രദ്ധയും ആതുര ശുശ്രൂഷയും ഭരണപരമായ നിർവഹണം എന്നതിലുപരി ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വവും കൂടിയാണ്. അപകടങ്ങളില്ലാത്ത, അപകടങ്ങൾ ഉണ്ടായാൽ തന്നെ ആഘാതങ്ങൾ കുറയ്ക്കുന്ന മനോഹരമായ ടൂറിസം കാലം കേരളത്തിന്റെ മുഖമുദ്രയാവട്ടെ.
0: ഇന്നത്തെ പ്രഭാതഭേരി സമാപിക്കുന്നു. പ്രഭാതഭേരി വീണ്ടും നാളെ. നമസ്തേ അനന്തപുരിയിൽ.

ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ശരത് ദാസ് അതിഥിയായി പങ്കെടുക്കുന്നു.

0: മൊഹബത്ത് ഇഷ്ടമാണെങ്കിൽ ഞാനത് തന്നിടാം മുത്തമായി നിൻ കവിളോരത്ത്.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 10 മണിക്ക്.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: നമസ്തേ. അനന്തപുരി തുടരും പ്രാദേശിക വാർത്തകൾക്ക് ശേഷം. സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 57 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ 2-ാം ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. വാർത്തകൾ വിശദമായി. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 എന്ന ദർശനം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒരു കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസനത്തിന്റെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംരംഭകത്വവും രാഷ്ട്രനിർമ്മാണവും ഒന്നിച്ച് മുന്നേറണമെന്ന് ഓം ബിർള അഭിപ്രായപ്പെട്ടു. ഈ മാസം 18-ന് നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് BJP 2-ാമത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് ഡോക്ടർ എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ലിംഗരാജ് പാട്ടീലിനെയും രഘു കൌട്ടിലയെയും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. 10 സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ന്യൂഡൽഹിയിലെ RK പുരത്തെ അയ്യപ്പ ക്ഷേത്ര സമുച്ചയത്തിൽ പുതുതായി നിർമ്മിച്ച ശബരീശം കെട്ടിടം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. ഭഗവാൻ അയ്യപ്പൻ രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന പവിത്രമായ മൂല്യങ്ങളുടെ മൂർത്തിഭാവമാണെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷമായി പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
2: വ്യക്തമായ നയനടപടികളിലൂടെ കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യ സുസ്ഥിരമായ പാരിസ്ഥിതിക പരിവർത്തനം നേടി. നമാമി ഗംഗെ പരിപാടിയിലൂടെ രാജ്യത്തെ വനവൃക്ഷ വിസ്തൃതി വികസിപ്പിച്ചു. തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, തീരദേശ ആവാസ വ്യവസ്ഥ എന്നിവ ഈ കാലയളവിൽ പുനഃസ്ഥാപിക്കുകയും വിപുലമായ നദീ പുനരുജ്ജീവനം സാധ്യമാക്കുകയും ചെയ്തു. മലിനീകരണം കുറയ്ക്കുന്നതിനും ഗംഗാനദിയുടെയും പോഷക നദികളുടെയും പാരിസ്ഥിതിക ആരോഗ്യം പുനഃസ്ഥാപിക്കുന്നതിനുമായി 2014 നമാമി ഗംഗെ പരിപാടി ആരംഭിച്ചത്. അനുവദിച്ച 524 പദ്ധതികളിൽ 355 എണ്ണം ഈ വർഷം ഫെബ്രുവരി വരെ പൂർത്തിയായി. പദ്ധതിയിലൂടെ ഗംഗാനദിയുടെ ശുചിത്വത്തിൽ ഗണ്യമായ പുരോഗതി ദൃശ്യമായി. 2015 ആരംഭിച്ച ഗ്രീൻ ഇന്ത്യ മിഷൻ വനങ്ങൾക്കും ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിനും ഒരു മുൻനിര സംരംഭമാണ്. വനവിസ്തൃതിയിൽ ലോകത്ത് ഇന്ത്യ 9-ാം സ്ഥാനത്തേക്ക് മുന്നേറിയത് ഇക്കാലയളവിലാണ്. 8.27 ചതുരശ്ര കിലോമീറ്ററാണ് രാജ്യത്തെ വനവൃക്ഷ വിസ്തൃതി. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ഡിസംബർ വരെ രാജ്യത്ത് 262 കോടിയിലധികം തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി നശീകരണം എന്നിവ രൂക്ഷമാകുമ്പോൾ സംരക്ഷണം, സുസ്ഥിര വികസനം എന്നിവ സംയോജിപ്പിക്കുന്ന ഒരു സന്തുലിത സമീപനമാണ് 12 വർഷമായി ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്.
1: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. 388 സ്കൂളുകളിലേക്ക് ട്രയൽ അലോട്ട്മെന്റാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ മാസം 15-നാണ് 1-ാം അലോട്ട്മെന്റ്. ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ശേഷം മറ്റന്നാൾ വരെ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളുകളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാർട്ടറുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. അടുത്ത മാസം 2-ന് +1 ക്ലാസ് ആരംഭിക്കും. സംസ്ഥാനത്ത് സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ അന്തിമ കണക്കെടുപ്പിന് സമയപരിധി ഇന്ന് വൈകിട്ട് 5-ന് അവസാനിക്കും. 6-ാം പ്രവൃത്തി ദിനത്തിലാണ് കണക്കെടുപ്പ് അന്തിമമാക്കൽ. സമ്പൂർണ്ണ പോർട്ടലിലാണ് കുട്ടികളുടെ UID അപ്ലോഡ് ചെയ്യുക. ഈ മാസം 21 നടത്തുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് പരീക്ഷാ കേന്ദ്രങ്ങൾ വരുന്ന നഗരങ്ങളുടെ അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലും ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പേനയും പേപ്പറും ഉപയോഗിച്ചാണ് പുനഃപരീക്ഷ നടത്തുക. പരീക്ഷയെക്കുറിച്ച് പുതിയ അറിയിപ്പുകളും അഡ്മിറ്റ് കാർഡും ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഏജൻസി അറിയിച്ചു. കഴിഞ്ഞ മാസം 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച നടന്ന പരാതിയെ തുടർന്ന് എൻടിഎ റദ്ദാക്കുകയായിരുന്നു. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ നടക്കും. ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ അഭിവാദ്യം സ്വീകരിക്കും. 21A ബാച്ചിലെ 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര മലിനീകരണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമെതിരെ നടപടി സ്വീകരിച്ച് സമുദ്ര ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുകയും സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. നമ്മുടെ നീലഗ്രഹത്തിനായുള്ള ശക്തമായ സമുദ്ര സംരക്ഷിത പ്രദേശങ്ങൾ എന്നതാണ് ഈ വർഷത്തെ സമുദ്ര ദിനാചരണ പ്രമേയം. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനം. രോഗനിർണയം നേരത്തെ നടത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലക്ഷണങ്ങൾ അവഗണിക്കാതെ തലച്ചോറിന്റെ ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എ ക്ലോസർ ലുക്ക് എന്നതാണ് ഈ വർഷത്തെ ബ്രെയിൻ ട്യൂമർ ദിനാചരണ പ്രമേയം. ഗാർഹിക LPG സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. 3 മാസത്തിനിടെ 2 തവണയാണ് ഗാർഹിക പാചകവാതക വില വർദ്ധിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമുറപ്പാക്കുന്ന വിധത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തി. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് ദുരന്ത സാഹചര്യം ഒഴിവാക്കാനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ഇന്നു മുതൽ പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്ക് പ്രവേശനം നിർത്തിവച്ചു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെയാണ് തീരുമാനമെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന കോടശ്ശേരി മലയുടെ സമീപത്തെ 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ഇവരെ മാറ്റിയത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രിയാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിൽ നിന്ന് എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണയും ഇളനീരുമായി ഇന്നലെ സന്ധ്യയ്ക്ക് കൊട്ടിയൂരിൽ എത്തിയതിനു ശേഷം കുടിപതിക്കാരനവർ വെള്ളിക്കിടാരം വെച്ച് രാശി വിളിച്ചപ്പോഴാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. രാശി വിളിക്കുമ്പോൾ മന്ദഞ്ചേരിയിലെ ബാവലിക്കരയിൽ കാത്തിരുന്ന ഇളനീർ വ്രതക്കാർ ഇളനീർക്കാവുകളുമായി സന്നിധാനത്തേക്ക് ഓടിയെത്തി. തട്ടും പോളയും വിരിച്ച സ്ഥാനത്തെ 3 തവണ വലം വെച്ച ശേഷമാണ് ഇളനീർക്കാവുകൾ സമർപ്പിച്ചത്. ഇളനീർ വെപ്പ് പൂർത്തിയാവുന്നതോടെ എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണ സമർപ്പിക്കും.

0: ും കത്തിത്തണ്ടയാന്മാർ ഇളനീർ ചെത്താനുള്ള കത്തികളും സമർപ്പിക്കും. തുടർന്ന് ഇന്ന് രാത്രിയോടെയാണ് ഇളനീരാട്ടം നടക്കുക. വൈശാഖോത്സവത്തിലെ രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ്. അവധി ദിനമായ ഇന്നലെ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു. കർണാടകയിൽ നിന്നെത്തുന്ന ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ്.
1: മുള്ളൻപൂരിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടാം ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഉയർത്തിയ 564 റൺസ് പിന്തുടരുന്ന അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്ക് നിലവിൽ 451 റൺസിന്റെ ലീഡുണ്ട്. രണ്ടാം ദിനം ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 564 റൺസിന് ഡിക്ലയർ ചെയ്തു. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ വൈകിട്ട് ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്നലെ ഒഫീഷ്യൽ മത്സര ഫൈനലിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ വനം വകുപ്പിനെ പരാജയപ്പെടുത്തി. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ടീം നയിക്കുന്ന യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിൽ പ്രദർശന മത്സരം ഉണ്ടായിരിക്കും. ലോകകപ്പ് ഫുട്ബോൾ ആവേശം നിറച്ച് മലപ്പുറത്ത് ഫാൻസ് ഫുട്ബോൾ വിളംബര റാലി നടത്തി. ഓൾ കേരള സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷനും മലപ്പുറം പ്രസ് ക്ലബ്ബും ചേർന്നാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചത്. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടാം ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

കാർഷിക മേഖലാ വാർത്തകൾ. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 2026 സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാകുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരന്റി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല എന്നതും പദ്ധതിയുടെ പ്രധാന ആകർഷണമാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക് തുടങ്ങി വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് AIF പദ്ധതിയിലൂടെ ധനസഹായം ലഭ്യമാക്കാം. PMFME, SMAM, MIDH, SHM ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സബ്സിഡി പദ്ധതികളുമായി സംയോജിപ്പിച്ചും AIF പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനതല പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റുമായി ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പർ 8137-00-8197. ആനയാറ കൃഷി വിൽപ്പന കേന്ദ്രത്തിൽ ഗുണനില

നിലവാരമുള്ള സങ്കര ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ട്. ഡി ഇൻറ്റു ടി തെങ്ങിൻ തൈ ഒന്നിന് 250 രൂപ നിരക്കിലും കുറ്റ്യാടി നാടൻ തൈകൾ ഒന്നിന് 100 രൂപ നിരക്കിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9746692422. ക്ഷീര വികസന വകുപ്പിന്റെ NABL അക്രഡിറ്റേഷൻ ലഭിച്ച സ്റ്റേറ്റ് ഡയറി ലാബിൽ പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ, കുടിവെള്ളം, കാലിത്തീറ്റ, കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ കെമിക്കൽ മൈക്രോബയോളജി പരിശോധനകൾ ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ FSSAI പ്രകാരമുള്ള കെമിക്കൽ പരിശോധനകളിലും കുടിവെള്ളം, ഫുഡ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് എന്നിവയുടെ മൈക്രോബയോളജി പരിശോധനകളിലും ലാബിൽ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. പരിശോധനകൾക്കും പരിശീലനങ്ങൾക്കും സർക്കാർ അംഗീകൃത നിരക്കുകളും ഈടാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0471244457. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന കൂൺ കൃഷി എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 27 ആരംഭിക്കുന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ CELKAU.IN എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. July 7 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൌകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 27 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487243856. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള സെൻട്രൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിള സുസ്ഥിരതയ്ക്കായുള്ള ജൈവ ഇടപെടലുകൾ എന്ന വിഷയത്തിൽ 3 മാസത്തെ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. കോഴ്സ് കാലാവധി ഈ മാസം 15 മുതൽ സെപ്റ്റംബർ 15 വരെ. വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞത് +2 പാസ്സായിരിക്കണം. രജിസ്ട്രേഷൻ ഫീസ് 100 രൂപ. കോഴ്സ് ഫീ 4000 രൂപ. വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547837256. കാർഷിക നിർദ്ദേശങ്ങൾ ഇനി പറയുന്നു. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചീയുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുതു മാറ്റിയ ശേഷം കുമ്മായം സെന്റ് 1 2.5 കിലോ വീതം ഇടണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണാസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

ചരിത്രത്തിൽ ഇന്ന്. ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ സുവർണ അധ്യായമായ എയർ ഇന്ത്യ ഇന്റർനാഷണൽ തങ്ങളുടെ ആദ്യത്തെ രാജ്യാന്തര വിമാന സർവീസ് മുംബൈയിൽ നിന്നും ലണ്ടനിലേക്ക് ആരംഭിച്ചത് 1948 ജൂൺ 8 മലബാർ പ്രിൻസസ് എന്ന വിമാനമാണ് ഈ ചരിത്ര കുതിപ്പ് നടത്തിയത്. ക്യാപ്റ്റൻ KR ഖാൻ ആയിരുന്നു ഈ വിമാനം നിയന്ത്രിച്ചിരുന്നത്. JRD ടാറ്റ ഉൾപ്പെടെ 35 യാത്രക്കാരാണ് ഈ ആദ്യ സർവീസിൽ ഉണ്ടായിരുന്നത്. മുംബൈയിൽ നിന്നും പുറപ്പെട്ട് കെയ്റോ ജനീവ വഴി 24 മണിക്കൂർ കൊണ്ടാണ് വിമാനം ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ എത്തിയത്. പ്രശസ്ത ജർമ്മൻ സംഗീതജ്ഞനും റൊമാന്റിക് കാലഘട്ടത്തിലെ മികച്ച പിയാനിസ്റ്റുമായിരുന്ന റോബർട്ട് ഷുമാൻ ജനിച്ചത് 1810 ജൂൺ 8 കാർണിവൽ, കൈൻഡർ സെനൻ, സിംഫണി നമ്പർ 1 എന്നിവ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസുകളിൽ ചിലതാണ്. ന്യൂ സെയ്റ്റ് സ്ക്രിപ്റ്റ് ഫ്യൂർ മ്യൂസിക് എന്ന പ്രശസ്തമായ മാസിക അദ്ദേഹം സ്ഥാപിച്ചതാണ്. വിയറ്റ്നാം യുദ്ധത്തിന്റെ ഭീകരത ലോകത്തിന് കാണിച്ചുകൊടുത്ത നിക്കുട്ട് പകർത്തിയ ചരിത്ര പ്രസിദ്ധമായ നാപാം ഗേൾ എന്ന ചിത്രം ക്യാമറയിലാക്കിയത് 1972 ജൂൺ 8 ഈ ചിത്രത്തിന് അദ്ദേഹത്തിന് പുലിസ്റ്റർ സമ്മാനം ലഭിച്ചു. ശരീരത്തിൽ പറ്റിപ്പിടിച്ച് കത്തുന്ന കടുത്ത പൊള്ള

0: യു എന്ന പ്രശസ്തമായ പ്രയോഗം ഈ നോവലിലൂടെയാണ് ലോക പ്രശസ്തമായത്. ഓർവെല്ലിയൻ, തോട്ട് പോലീസ്, ഡബിൾ തിങ്ക് തുടങ്ങിയ ഒട്ടനവധി വാക്കുകൾ ഈ നോവലിലൂടെ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകളിലെ സ്ഥിരം പ്രയോഗങ്ങളായി മാറി. സമുദ്രങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവ നേരിടുന്ന പാരിസ്ഥിതിക വെല്ലുവിളികളെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്താൻ എല്ലാ വർഷവും June 8 ലോക സമുദ്രദിനമായി ആചരിക്കുന്നു. 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ഭൗമ ഉച്ചകോടിയിലാണ് ഇങ്ങനെയൊരു ദിനം ആദ്യമായി നിർദ്ദേശിക്കപ്പെട്ടത്. പ്ലാസ്റ്റിക് മലിനീകരണം, അമിത മീൻപിടുത്തം എന്നിവയിൽ നിന്ന് സമുദ്രങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് സമുദ്രങ്ങൾ എത്രത്തോളം അനിവാര്യമാണെന്ന് ഈ ദിവസം ചർച്ച ചെയ്യപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭ 2008 ഇതിന് ഔദ്യോഗിക അംഗീകാരം നൽകിയത്.
1: ചരിത്രത്തിൽ ഇന്ന്.

0: ഗ്രാമകേരളം. കൊല്ലൻപടിയിലെ ചെണ്ടപ്പെരുമ.
1: മകരമാസം മുതൽ മേടം വരെയുള്ള കാലം മധ്യകേരളത്തിന് ഉത്സവങ്ങളുടെ കാലമാണ്. അതായത് ജനുവരിയിൽ തുടങ്ങി ഏകദേശം ഏപ്രിൽ പകുതി വരെ മധ്യകേരളത്തിൽ എല്ലായിടങ്ങളിലും പൂരം വേല, കുതിരവേല, കാളവേല എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഉത്സവങ്ങൾ തകൃതിയായി നടക്കും. എല്ലായിടത്തും ചെണ്ട, മദ്ദളം, ഇലത്താളം, ഇടയ്ക്ക, നാദസ്വരം, തിമില തുടങ്ങി താളമേളവാദ്യങ്ങൾക്ക് പ്രിയമേറുന്ന തിരക്കേറുന്ന കാലം. തൃശൂരിൻ്റെ പൂരപ്പെരുമ ലോകപ്രശസ്തമാണ്. പൂരത്തിൻ്റെ പ്രധാന ഭാഗമായ ഇലഞ്ഞിത്തറ മേളത്തിലും അതുപോലെ തന്നെ മറ്റു പൂരങ്ങളുടെ ഭാഗമായ ചെണ്ടമേളം, തായമ്പക, പഞ്ചവാദ്യം, ചിങ്കാരിമേളം തുടങ്ങിയവയിലൊക്കെയും ചെണ്ട പ്രധാനിയാണ്. അതുകൊണ്ടുതന്നെ പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിൽ ചെണ്ട നിർമ്മിക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ നമുക്ക് കാണാനാകും. അത്തരത്തിൽ ചെണ്ടയും ചെണ്ടവട്ടവും ഒക്കെ നിർമ്മിക്കുന്ന അനേകം കുടുംബങ്ങളുള്ള ഒരു ഗ്രാമമാണ് തൃശ്ശൂർ ജില്ലയിലെ വെള്ളറക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കൊല്ലൻപടി. ഒരു വിഭാഗക്കാരുടെ പരമ്പരാഗത തൊഴിലിൻ്റെ ഭാഗമായാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പോലും ഉടലെടുത്തത്. ഇവിടുത്തെ കുടുംബക്കാർ ഇന്ന് മറ്റു പല തൊഴിലുകൾ ചെയ്യുന്നുണ്ടെങ്കിലും പണ്ട് ഇവരുടെ പ്രധാന ഉപജീവന മാർഗമായിരുന്നത് ചെണ്ടയും ചെണ്ടവട്ട നിർമ്മിക്കലുമാണ്. എങ്കിലും തലമുറകളായി കൈമാറി വന്ന ഈ തൊഴിൽ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന കുറച്ചു പേർ ഇവിടെയുണ്ട്. ചെണ്ടയുടെ ഇരുവശങ്ങളും അല്ലെങ്കിൽ ഇരുമുഖങ്ങളും അടയ്ക്കാനുള്ള ചെണ്ടവട്ടം ഉണ്ടാക്കുന്നതാണ് ഇവിടത്തെ പ്രധാന തൊഴിൽ. ഇതിനെ നാട്ടുഭാഷയിൽ ചെണ്ടവട്ടം മാടൽ എന്നാണ് പറയാറ്. മൃഗങ്ങളുടെ തോൽ വൃത്തിയാക്കി ചീകി ഉണക്കി മിനുക്കി ചെണ്ടവട്ടമുണ്ടാക്കുന്നത് നമ്മിൽ കൗതുകമുണർത്തും. ചെണ്ടയുടെ വായ്വട്ടത്തിനനുസരിച്ച് പിന്നീട് ഈ തോൽ മുറിച്ചെടുത്ത ഒരു വളയത്തിനകത്ത് തുന്നിച്ചേർക്കുന്നു. ഇതാണ് ചെണ്ടയിൽ വലിച്ചു മുറുക്കി പിടിപ്പിക്കുന്നത്. വലന്തല ചെണ്ട, ഇടന്തല ചെണ്ട, ഇതിൻ്റെ രണ്ടിൻ്റെയും ശബ്ദത്തിനും നിർമ്മാണത്തിനും പ്രത്യേകതകളുണ്ട്. എത്ര ശ്രദ്ധയോടെയാണ് ഓരോ ഉപകരണത്തിനനുസരിച്ച് ശബ്ദം ക്രമീകരിക്കപ്പെടുന്ന രീതിയിൽ അതിൻ്റെ നിർമ്മാണം നടത്തുന്നത്. ഇതുകൂടാതെ ചെണ്ട ചവിട്ടി വലിക്കൽ അല്ലെങ്കിൽ വലിച്ചു മുറുക്കൽ എന്നറിയപ്പെടുന്ന പ്രവൃത്തിക്കായി ധാരാളം കലാകാരന്മാർ ഇവരെ സമീപിക്കാറുണ്ട്. ചെണ്ടയുടെ ശബ്ദവും മുറുക്കവും ക്രമീകരിക്കാൻ ചെണ്ട ചവിട്ടി വലിക്കുന്ന രീതിയായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത് മെഷീനിൽ വലിച്ചു മുറുക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു. സാങ്കേതികവിദ്യയുടെ ഈ

0: അർത്ഥം. ശ്രമകരമായ ഒരു ജോലി എളുപ്പത്തിലാക്കാൻ സഹായിച്ചു എന്ന് വേണം പറയാൻ. കൊല്ലൻപടിയിൽ ഈ രണ്ട് രീതികളും നിലവിലുണ്ട്. ഈ പ്രദേശത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ റോഡിന്റെ ഒരു വശത്തായി ഇത്തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. മുറ്റം മുഴുവൻ തോലുകൾ ഉണക്കുന്നതും ചീകി വച്ചിരിക്കുന്നതും നിർമ്മിച്ച ചെണ്ടവട്ടങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നതും ഒക്കെ കാണാനാകും. ഉത്സവകാലമാകുമ്പോഴേക്കും ഇവർക്ക് തിരക്കേറും. കേടായ ചെണ്ടവട്ടങ്ങൾ മാറ്റി നിർമ്മിക്കാനും ചെണ്ട വലിച്ചു മുറുക്കാനും ഒക്കെയായി നിരവധി കലാകാരന്മാർ ഇവരെ സമീപിക്കാറുണ്ട്. ഓരോ ഉത്സവത്തിനും ആഘോഷത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ ഇവർക്ക് പുത്തൻ പ്രതീക്ഷകളാണ്.
1: കൊല്ലൻപടിയിലെ ചെണ്ടപ്പെരുമ. രചന എം ആർ രഞ്ജിനി. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.

0: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ, പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം, ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം കോവിൽ നട മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് കുട്ടികളിൽ ഉണ്ടാകുന്ന ഫാറ്റി ലിവർ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ പ്രശാന്ത് കെ എസ് സംസാരിക്കുന്നു.
3: ഈ ഫാറ്റി ലിവർ പോലെയുള്ള രോഗമുള്ള കുട്ടികളിൽ മിക്കവാറും പ്രകടമായിട്ട് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ച് ഫാറ്റി ലിവർ ഉള്ള കുട്ടികൾ എല്ലാവരും അമിതവണ്ണം ഉള്ളവർ ആകണമെന്നില്ലെങ്കിലും ഭൂരിഭാഗം പേർക്ക് അമിതവണ്ണമോ അല്ലെങ്കിൽ അമിതഭാരമോ ഉള്ളവരായിരിക്കാം. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഉദരഭാഗത്തിന് ചുറ്റും അമിതവണ്ണം ഉണ്ടായിരിക്കുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിന്റെ ഒരു സാധാരണ അപകട ഘടകമാണ്. ഫാറ്റി ലിവർ ഉള്ള കുട്ടികളിൽ കഠിനമായ ക്ഷീണവും ബലഹീനതയും മറ്റും ഉണ്ടാകാം. ചില കുട്ടികൾക്ക് വയറിന്റെ വലതുഭാഗത്ത് നേരിയ അസ്വസ്ഥതയോ വേദനയോ അനുഭവപ്പെടാം. പരിശോധനയിൽ കുട്ടികൾക്ക് കരൾ വീക്കം കാണാറുണ്ട്. ചില കുട്ടികളിൽ അക്കാൻതോസിസ് നൈഗ്രിക്കൻസ് കാണാറുണ്ട്. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്, സൂചകമാണ്. സാധാരണയായി കഴുത്തിന്റെ പിൻഭാഗം കക്ഷം, അതിന്റെ അരികു ഭാഗം കൂടുതൽ കറുത്ത നിറമുള്ളതായും അരിക് കട്ടിയുള്ളതായും കാണപ്പെടും. അക്കാൻതോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്നത് ഇൻസുലിൻ പ്രതിരോധത്തിന്റെ ഒരു അടയാളം കൂടിയാണ്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉള്ള കുട്ടികൾക്ക് ശാരീരിക ക്ഷമതയും മാനസികാരോഗ്യവും കുറവായും കാണപ്പെടാറുണ്ട്. രോഗനിർണയത്തിന് ധാരാളം മാർഗങ്ങളുണ്ട്. ഈ അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റി ഉള്ള കുട്ടികളെ ഇത്തരത്തിലൊരു രോഗസാധ്യത ഉണ്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റുകളും അതായത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ മുതലായവ പരിശോധിക്കുകയും അൾട്രാസൗണ്ട് സ്കാനിംഗ് ഒക്കെ കൺഫേം ചെയ്തിട്ടാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. ഇതിന് എന്തൊക്കെയാണ് ചികിത്സാ മാർഗങ്ങൾ, പ്രത്യേകിച്ച് ഫാറ്റി ലിവർ സംബന്ധിച്ചിട്ടുള്ള രോഗം ഉണ്ടെങ്കിൽ? ഫാറ്റി ലിവർ മാറ്റാനോ ചികിത്സിക്കാനോ ഫലപ്രദമായ ഔഷധ ചികിത്സ ലഭ്യമല്ലെങ്കിലും ജീവിതശൈലിയിലെ മാറ്റങ്ങളിലൂടെ ഫാറ്റി ലിവർ രോഗത്തിന്റെ സങ്കീർണതയും പുരോഗതിയും വളരെയധികം തടയാൻ സാധിക്കും. കുട്ടികളുടെ ഫാറ്റി ലിവർ രോഗം തടയുന്നതിന് പ്രാഥമികമായി കരളിന്റെ ആരോഗ്യം ഉറപ്പാക്കുന്ന തരത്തിൽ ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് പ്രധാനമാണ്. ഇതിലേറ്റവും പ്രധാനം ബോഡി മാസ് ഇൻഡെക്സ്, അതായത് ശരീരത്തിന്റെ ഭാരവും ഹൈറ്റും അനുസരിച്ചിട്ടുള്ള ഒരു സൂചകമാണ് ഈ ബോഡി മാസ് ഇൻഡെക്സ്. ഇത് പ്രായത്തിനനുസരിച്ച് ആരോഗ്യകരമായ രീതിയിൽ ഭാരം നിലനിർത്തണം. ചിട്ടയായ വ്യായാമവും ആരോഗ്യകരമായ ജീവിതശൈലിയിൽ വളരെ പ്രധാനമാണ്. കുട്ടിക്ക് അമിതഭാരമോ പൊണ്ണത്തടിയോ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ക്രമേണ ശരീരഭാരം കുറയ്ക്കാൻ ഉള്ള മാർഗങ്ങൾ അവലംബിക്കാം. അമിതഭാരം പെട്ടെന്ന് കുറയ്ക്കുന്ന ക്രാഷ് ഡയറ്റ് പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, ചെറുധാന്യങ്ങൾ, ലീൻ പ്രോട്ടീൻ എന്നിവ അടങ്ങിയ സമീകൃത ആഹാരം പ്രോത്സാഹിപ്പിക്കണം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കുട്ടികളിൽ വ്യായാമത്തിന്റെ അഭാവം. ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ട്. ഒന്ന്, പഠിത്തത്തിന്റെ സ്ട്രെസ് ഒരു വശത്ത്; രണ്ട്, കളിസ്ഥലങ്ങളുടെ കുറവ്; പൊതുവായിട്ട് വ്യായാമത്തിന് ഏർപ്പെടാനുള്ള സ്ഥലങ്ങളുടെ പരിമിതി. ഇതൊക്കെ കാരണം കുട്ടികൾ അവരുടെ റിക്രിയേഷന് കൂടുതലും സ്ക്രീൻ ടൈമിനെ അവലംബിക്കുന്നു. സ്ക്രീൻ ടൈം നിർബന്ധമായും പരിമിതപ്പെടുത്തുകയും കുട്ടികളെ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ടെലിവിഷന് മുന്നിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും അലസമായി സ്നാക്സ് കുറയ്ക്കുന്നതും ഒഴിവാക്കണം. കുടുംബത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഇതോടൊപ്പം തന്നെ പ്രതിരോധിക്കാൻ കഴിയുന്ന കരൾജന്യ രോഗങ്ങളായ ഹെപ്പറ്റൈറ്റിസ് എ, ബി എന്നിവയ്ക്കെതിരെ വാക്സിൻ

0: പകർത്തുകയും വേണം.
1: ആയുരാരോഗ്യത്തിലെന്ന് കുട്ടികളിൽ ഉണ്ടാകുന്ന ഫാറ്റി ലിവർ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ പ്രശാന്ത് KS.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അവിചാരിതമായ കാരണത്താൽ ഇന്നത്തെ ചോദ്യത്തിന്റെ പ്രക്ഷേപണത്തിനിടയിൽ തടസ്സം നേരിട്ടിരുന്നു. ചോദ്യം ആവർത്തിക്കുകയാണ്, പ്രസാർഭാരതിയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം പിന്നീട് പറയാം. പരിപാടി കേട്ടുകൊണ്ടിരിക്കൂ.
4: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
6: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ MRT-നേ വാങ്ങും.
8: അതെ ഏട്ടാ,
7: അറിഞ്ഞില്ലേ നമ്മുടെ MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
8: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
7: സ്ഥലം മറക്കണ്ട, നമ്മുടെ MRT മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
9: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
10: ആ, എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തിരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
11: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: അവിടുത്തെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഒരു ഗോൾഡ് മെഡലൊക്കെ പ്രിൻസിപ്പൽ തന്നിട്ടുണ്ട്. അത് കാണുമ്പോഴും ഞാൻ വിചാരിക്കും, നമ്മളൊരു കോളേജിൽ പഠിച്ചിട്ട് അവിടുത്തെ ഏറ്റവും നല്ല കുട്ടിയായിട്ട് ഇറങ്ങാൻ പറ്റി.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: കേൾക്കാം 1 വർഷം 1 മാസം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, രവീന്ദ്രന്റെ ഈണം.

0: തൊഴിൽ ദർശനം.
1: വിശാഖപട്ടണം ആസ്ഥാനമായ ആന്ധ്ര സർവകലാശാലയിൽ അധ്യാപക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 246 ഒഴിവുണ്ട്. റെഗുലർ നിയമനമാണ്. തസ്തികകളും ഒഴിവും അസിസ്റ്റന്റ് പ്രൊഫസർ 208, അസോസിയേറ്റ് പ്രൊഫസർ 38. ഒഴിവുള്ള വകുപ്പുകൾ അസിസ്റ്റന്റ് പ്രൊഫസർ, അപ്ലൈഡ് മാത്തമാറ്റിക്സ്, ആർക്കിടെക്ചർ, ബയോകെമിസ്ട്രി, ബയോടെക്നോളജി, ബോട്ടണി, കെമിക്കൽ എഞ്ചിനീയറിംഗ്, കെമിസ്ട്രി, സിവിൽ എഞ്ചിനീയറിംഗ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് സിസ്റ്റം എഞ്ചിനീയറിംഗ്, എക്കണോമിക്സ്, എഡ്യൂക്കേഷൻ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇംഗ്ലീഷ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്, എൻവയോൺമെന്റൽ സയൻസ്, ഫൈൻ ആർട്സ്, ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ്, ജിയോ എഞ്ചിനീയറിംഗ്, ജിയോഗ്രഫി, ജിയോളജി, ജിയോ ഫിസിക്സ്, ഹിന്ദി, ഹ്യൂമാനിറ്റീസ് ആൻഡ് ബേസിക് സയൻസ്, ഹിസ്റ്ററി ആൻഡ് ആർക്കിയോളജി, ഹ്യൂമൻ ജനറ്റിക്സ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി, ലോ, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, മാനേജ്മെന്റ് സ്റ്റഡീസ്, മറൈൻ എഞ്ചിനീയറിംഗ്, മറൈൻ ലിവിംഗ് റിസോഴ്സ്, മാത്തമെറ്റിക്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ്, മീറ്റിയറോളജി ആൻഡ് ഓഷനോഗ്രഫി, മൈക്രോബയോളജി, മ്യൂസിക് ആൻഡ് ഡാൻസ്, ഫാർമസ്യൂട്ടിക്കൽ സയൻസ്, ഫിലോസഫി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫിസിക്സ്, പൊളിറ്റിക്സ് സയൻസ്, സൈക്കോളജി, സംസ്കൃതം, സോഷ്യൽ സ്റ്റഡീസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, തെലുങ്കു, യോഗ, സുവോളജി. അപേക്ഷ ഓൺലൈനായി അയച്ചതിനു ശേഷം ഹാർഡ് കോപ്പി തപാലിൽ അയക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.andhrayuniversity.edu.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.andhrayuniversity.edu.in. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 8. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി June 15. ശ്രദ്ധിക്കുക, അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇന്നാണ്. പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഡ്രൈവർ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 2 ഒഴിവുണ്ട്. യോഗ്യത 10-ാം ക്ലാസ് ജയവും നിലവിലുള്ള ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസും 10 വർഷത്തെ പ്രവർത്തി പരിചയവും. പ്രായം 55 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 9. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cochinshipyard.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cochinshipyard.in.

0: ഷിപ്പ്യാർഡ്. കൊച്ചി അമ്പലമുകളിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡിൽ ഗ്രാജുവേറ്റ് ആൻഡ് ടെക്നീഷ്യൻ അപ്രന്റീസ് ഷിപ്പിന് അവസരം. വിവിധ വിഷയങ്ങളിലായി 16 ഒഴിവുണ്ട്. ഗ്രാജുവേറ്റ് അപ്രന്റീസ് ഒഴിവ് 5, ഫയർ ആൻഡ് സേഫ്റ്റി 1, കമ്പ്യൂട്ടർ സയൻസ് 1, മെക്കാനിക്കൽ 3, ടെക്നീഷ്യൻ അപ്രന്റീസ് ഒഴിവ് 11, ഇലക്ട്രിക്കൽ 3, മെക്കാനിക്കൽ 7, ഇൻസ്ട്രുമെന്റേഷൻ 1. യോഗ്യത ഡിപ്ലോമ. അപേക്ഷ https://nats.education.gov.in എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിനുശേഷം HOCLന്റെ വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 8. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.hocl.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.hocl.com. ശ്രദ്ധിക്കുക, അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇന്നാണ്. പൂനെയിലുള്ള ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ അധ്യാപക അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 39 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും പ്രൊഫസർ 4, അസോസിയേറ്റ് പ്രൊഫസർ 6, അസിസ്റ്റന്റ് പ്രൊഫസർ 10, ഹെഡ് സ്ട്രാറ്റജി ആൻഡ് ഇന്നവേഷൻ 1, പ്രൊഡക്ഷൻ സൂപ്പർവൈസർ 1, ഫിലിം റിസർച്ച് ഓഫീസർ 1, പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ 1, അസിസ്റ്റന്റ് ഔട്ട്റീച്ച് ഓഫീസർ 1, അസിസ്റ്റന്റ് ഡിജിറ്റൽ കളറിസ്റ്റ് 3, ഷൂട്ടിംഗ് കോർഡിനേറ്റേഴ്സ് 5, അസിസ്റ്റന്റ് മാനേജർ CFOL 1, അസിസ്റ്റന്റ് മാനേജർ ഇൻക്യുബേഷൻ 1, മെഡിക്കൽ ഓഫീസർ 2, സൈക്കോളജിസ്റ്റ് കം കൌൺസിലർ 1, സൈക്യാട്രിസ്റ്റ് 1. അപേക്ഷാ ഫീസ് 1200 രൂപ. ഓൺലൈൻ അപേക്ഷാ ഫോം മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://ftii.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://ftii.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 10.
1: തൊഴിൽ ദർശനം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655631, 9495596321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. കണ്ടു കണ്ടറിഞ്ഞു ഈ ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയ ഗാനം ഇനി കേൾക്കാം. രചന കലാധരൻ, സംഗീതം ശ്യാം.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം. എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: നമസ്തേ, അനന്തപുരിയിൽ ഇനി കേൾക്കാം.
5: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് കെ ജി രാധാകൃഷ്ണപിള്ള.
6: ശൈലികൾ എല്ലാ ഭാഷയിലുമുണ്ട്. അവ ഒരു ഭാഷയുടെ വളർച്ചയ്ക്കൊപ്പം ഉടലെടുക്കുന്നതാണ്. ഭാഷയുടെ സാധാരണ വ്യവഹാരത്തിൽ നിന്നാണ് ഇവ കൂടുതലും ഉദ്ഭവിക്കുന്നത്. മലയാളത്തിൽ പ്രചരിച്ചിട്ടുള്ള കുറെ ശൈലികളും അവയുടെ അർത്ഥവും പരിചയപ്പെടുത്തുകയാണ്. ശൈലികൾ മലയാള ഭാഷാ പഠനത്തിൻ്റെ ഭാഗമായി ഇന്ന് പാഠപുസ്തകങ്ങളിലും ഇടം പിടിച്ചിട്ടുണ്ടല്ലോ. ചെണ്ട കൊട്ടിക്കുക, അറിഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിച്ച് രസിക്കുക. ചെണ്ട കൊട്ടാൻ അറിയാത്ത ആളിനെക്കൊണ്ട് നിർബന്ധിച്ച് അത് ചെയ്യിച്ചാൽ എങ്ങനെയിരിക്കും? കൊട്ടുകാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇന്ദുലേഖ സൂര്യനമ്പൂതിരിപ്പാടിനെ കൊണ്ട് ചെണ്ട കൊട്ടിക്കുന്നത് ചന്തുമേനോന്റെ നോവലിലെ രസകരമായ ഒരു രംഗമാണ്. പമ്പ കടക്കുക, അതിർത്തി വിട്ട് തിരികെ വരാനാവാത്ത വിധം ദൂരെ പോവുക, ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് ദൂരെ പോവുക എന്നെല്ലാം അർത്ഥം. വിന്ധ്യാടവിയിൽ വെച്ച് ലീലയെ കണ്ടുമുട്ടുമ്പോൾ മദനന്റെ മനസ്സിന്റെ താളപ്പിഴകൾ പമ്പ കടന്നു എന്ന് അനുവാചകൻ വിശ്വസിച്ചാൽ തെറ്റില്ല. ശ്രീകൃഷ്ണനെ കണ്ട മാത്രയിൽ കുചേലന്റെ ഉള്ളത്തിലുള്ള ഭവാർത്ഥികളെല്ലാം പമ്പ കടന്നു എന്ന് നമുക്ക് വിചാരിക്കാം. ഈ പൂച്ച എലിയെ പിടിക്കുമോ? ഒരിക്കൽ കേരളം ചർച്ച ചെയ്ത ഒരു ശൈലിയാണ് ഇത്. എലിയെ പിടിക്കാൻ പോകുന്ന കെൽപ്പ് ഈ പൂച്ചയ്ക്കുണ്ടോ എന്ന് ആക്ഷേപം. പ്രതീക്ഷ സഫലമാകില്ലെന്ന പരാമർശമാണ് ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. പൂച്ചകളെല്ലാം എലിയെ വേട്ടയാടാൻ വിരുദ്ധരാണ്. എന്നാൽ നാം പ്രതീക്ഷയർപ്പിച്ചവർക്ക് ആ ദൗത്യം നിർവഹിക്കാനാവില്ലെന്ന് സ്ഥാപിക്കുവാൻ ഈ ശൈലി കൊണ്ട് സാധിക്കുന്നു. ഈ പൂച്ച പാല് കുടിക്കുമോ എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കച്ച കെട്ടുക, എന്തും നേരിടാൻ തയ്യാറായി മുന്നിട്ടിറങ്ങുക. പടവെട്ടാനുള്ള തയ്യാറെടുപ്പുകളിൽ അവസാനത്തേതും പ്രധാനപ്പെട്ടതുമായതും ആയ ഒന്നാണ് കച്ചകെട്ടൽ. മരിക്കാൻ വരെ ഉറച്ച് അംഗത്തിനൊരുങ്ങുന്നു എന്നാണ് അതിനർത്ഥം. ഇങ്ങനെ വിജയപരാജയങ്ങളെ ഗൗനിക്കാതെ ഒരു കാര്യത്തിനു വേണ്ടി ദൃഢനിശ്ചയത്തോടെയുള്ള പുറപ്പാടിനെയാണ് കച്ച കെട്ടുക

0: എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് കെ ജി രാധാകൃഷ്ണപിള്ള.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: aar@gmail.com.

0: ഉത്തമൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.
1: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു. അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ശരദ്ദാസ് അതിഥിയായി പങ്കെടുക്കുന്നു.

0: പത്ത് ഇഷ്ടമാണെങ്കിൽ ഞാനത് തന്നിടാം മുത്തമായി നിൻ കവിളോരത്ത്.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 10 മണിക്ക്.
2: കാലം മാറി കഥ മാറി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം ഇനി കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമ്മർ.

0: പ്രധാന വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരിയിലെ മറ്റു പരിപാടികൾ കേൾക്കാം. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ മേഖലയിലെ 3 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കം. ഹരിയാന നിയമസഭ സംഘടിപ്പിക്കുന്ന സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 44 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് അല്പസമയത്തിനകം. ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ അഭിവാദ്യം സ്വീകരിക്കും. ഗാർഹിക LPG സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം ഉറപ്പാക്കുന്ന വിധത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് നിരോധനം. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് ദുരന്ത സാഹചര്യം ഒഴിവാക്കാനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. കൊല്ലം ചവറയിൽ അനധികൃതമായി താമസിക്കുകയായിരുന്ന ബംഗ്ലാദേശ് സ്വദേശികളായ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ധാക്കയിലെ ബഗർഹട്ട് സ്വദേശികളായ മെലൻ ഖാൻ, ഭാര്യ മുഗൾ ഖണ്ഡാൽ എന്നിവരാണ് അറസ്റ്റിലായത്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ വൈകിട്ട് ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ. സിറ്റി പോലീസ് കമ്മീഷണർ നയിക്കുന്ന ടീമും യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിൽ പ്രദർശന മത്സരവും ഇന്നാണ്. FM ന്യൂസ് ടൈംസ്, ഇനി 10 മണിക്ക്.

0: ഇളമുറ തമ്പുരാൻ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനമാണ് നമ്മൾ കേട്ടത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ പോവുകയാണ്. ചോദ്യം ഇതായിരുന്നു, പ്രസാർ ഭാരതിയുടെ പുതിയ ചെയർമാൻ ആരാണ്? ശരിയുത്തരം പ്രസൂൺ ജോഷി. ബോളിവുഡ് ഗാനരചയിതാവും കമ്മ്യൂണിക്കേഷൻ വിദഗ്ധനുമാണ് പത്മശ്രീ ജേതാവ് കൂടിയായ പ്രസൂൺ ജോഷി. 1997 പ്രവർത്തനം തുടങ്ങിയ പ്രസാർ ഭാരതിക്ക് കീഴിലാണ് ആകാശവാണിയും ദൂരദർശനും പ്രവർത്തിക്കുന്നത്.
1: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
0: മനസ്സേ നിനക്കു മംഗളം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയ ഗാനം ഇനി കേൾക്കാം. രചന പൂവച്ചൽ ഖദർ, സംഗീതം രവീന്ദ്രൻ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.

0: സുഗന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
1: നമസ്തേ. അനന്തപുരിയിൽ ഇനി കാലം സാക്ഷി.
2: എം എൻ വിജയൻ, സാഹിത്യ നിരൂപകനും ഭാഷാധ്യാപകനും ഇടതുപക്ഷ ചിന്തകനുമായിരുന്ന പ്രൊഫസർ എം എൻ വിജയൻ 1930 ജൂൺ 8 കൊടുങ്ങല്ലൂരിൽ ജനിച്ചു. ഉപരിപഠനത്തിനു ശേഷം മദ്രാസിലെ ന്യൂ കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, തലശ്ശേരി ബ്രണ്ണൻ കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി. കാവ്യവിശകലനത്തിനും ജീവിത വ്യാഖ്യാനത്തിനും മനഃശാസ്ത്രത്തെ മാത്രം ഉപയോഗപ്പെടുത്തിയ മലയാളത്തിലെ ഏക വിമർശകൻ കൂടിയാണ് എം എൻ വിജയൻ. കാളിദാസൻ, കുമാരനാശാൻ, ജി ശങ്കരക്കുറുപ്പ്, ചെങ്ങമ്പുഴ, വൈലോപ്പിള്ളി, ബഷീർ എന്നിവരെയാണ് അദ്ദേഹം പ്രധാനമായും പഠനവിധേയമാക്കിയിട്ടുള്ളത്. ആദ്യകാലത്ത് പൊതുപ്രവർത്തന രംഗത്ത് അത്ര സജീവമല്ലാതിരുന്ന എം എൻ വിജയൻ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സഹയാത്രികനായിരുന്നു. മനുഷ്യൻ പാർക്കുന്ന ലോകങ്ങൾ, ചിതയിലെ വെളിച്ചം, പുതിയ വർത്തമാനങ്ങൾ, പ്രകൃതി പാഠങ്ങൾ, സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം തുടങ്ങി നിരവധി രചനകൾ അദ്ദേഹത്തിന്റേതായിട്ടുണ്ട്. 1982 ചിതയിലെ വെളിച്ചത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 2007 ഒക്ടോബർ 3 എം എൻ വിജയൻ അന്തരിച്ചു.
3: മനഃശാസ്ത്ര നിരൂപണം, ഇതേക്കുറിച്ച് പ്രൊഫസർ എം എൻ വിജയൻ നടത്തിയ പ്രഭാഷണത്തിലെ ഒരു ഭാഗം.
4: മനഃശാസ്ത്ര നിരൂപണത്തിന്റെ ചരിത്രത്തിന് വളരെ ചെറിയ ഒരു നീളം മാത്രമേ ഉള്ളൂ. 1910 എണസ്റ്റ് ജോൺസിന്റെ ഹാംലെറ്റ് നിരൂപണം വരുന്നതോടെ പ്രധാനപ്പെട്ട ഒരു മനഃശാസ്ത്ര പഠനം പ്രമുഖമായൊരു കൃതിയെക്കുറിച്ച് ഉണ്ടായിത്തീരുകയും അത് ബ്രിട്ടീഷ് നിരൂപണത്തിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ആയിത്തീരുകയും 1924 ഐ എ റിച്ചർഡ്സ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്ററൽ സെക്യൂരിറ്റിസം എഴുതുമ്പോൾ ഇതുവരെ ഉണ്ടായ മനഃശാസ്ത്ര നിരൂപണത്തിൻ്റെ ഗതി വെച്ച് നോക്കുമ്പോൾ അത് മിക്കവാറും അവസാനിച്ച മട്ടാണ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സാധാരണ പ്രവചനങ്ങളെല്ലാം തെറ്റിപ്പോകുന്നത് പോലെ റിച്ചർഡ്സിൻ്റെ പ്രവചനവും തെറ്റിപ്പോവുകയും മനഃശാസ്ത്ര നിരൂപണം പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കുകയും ഫ്രോയിഡിൻ്റെ വീക്ഷണങ്ങൾ സാഹിത്യത്തിൽ മാത്രമല്ല ഭാഷാശാസ്ത്രത്തിലും മറ്റു മാനവശാസ്ത്രങ്ങളിലും ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്ര പരിവർത്തനങ്ങൾ വരുത്തുകയും ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് 1910 ജോൺസ് മനഃശാസ്ത്ര നിരൂപണം കൊണ്ട് എന്ത് ചെയ്തുവോ മിക്കവാറും അതല്ല ഇന്ന് ലോക മനഃശാസ്ത്ര നിരൂപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹാംലെറ്റിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ ഹാംലെറ്റിൻ്റെ പ്രശ്നം എന്തായിരുന്നുവെന്നും ഹാംലെറ്റിൻ്റെ പ്രശ്നം വാസ്തവത്തിൽ ഷേക്സ്പിയറുടെ പ്രശ്നം തന്നെയായിരുന്നുവെന്നും ജീവശാസ്ത്രപരമായ ഒരു ശൈശവ പ്രശ്നമാണ് ഹാംലെറ്റിൽ വികസിതമായ രൂപം പ്രാപിക്കുന്നത് എന്നും ആണ് ഫ്രോയിഡിനെ പിന്തുടർന്ന് ജോൺസ് ആ കൃതിയിൽ സമർത്ഥിക്കുന്നത്. ഒരു എഴുത്തുകാരൻ്റെ ജീവചരിത്രം, പ്രത്യേകിച്ചും അയാളുടെ ശൈശവ ജീവചരിത്രവുമായി അയാളുടെ ശൈശവത്തിൻ്റെ പ്രക്ഷേപണങ്ങളായ പിൽക്കാല സാഹിത്യകൃതികൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്നും പലപ്പോഴും ആ കൃതികളിൽ ഇത്തരം പ്രാഥമിക ജീവിത അനുഭവങ്ങളുടെ ആവർത്തനങ്ങൾ കാണുവാൻ കഴിയും എന്നും അതുകൊണ്ട് കവിതയുടെ ആഭ്യന്തരമായ അർത്ഥം അല്ലെങ്കിൽ കവിതയുടെ മോട്ടിവേഷൻ ഒരു നാടകത്തിൻ്റെ മോട്ടിവേഷൻ മൗലികമായി ഉണ്ടായിത്തീരുന്നത് ഒരു എഴുത്തുകാരൻ്റെ ജീവചരിത്ര വസ്തുതകളിൽ നിന്നുമാണ് എന്ന് ഫ്രോയിഡും ജോൺസും വിശദീകരിച്ചിരുന്നു.
2: ഇന്ന് കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് പ്രൊഫസർ എം എൻ വിജയന്റെ ശബ്ദം.

0: സാന്ത്വനം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. രചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
3: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
4: ഇന്ന് എന്തായാലും എം ആർ ടി ഹോം നീഡ്സിൽ പോണം.
5: എന്താ കാര്യം പറ?
4: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
6: സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
0: ഇനി കേൾക്കാം നമുക്ക് ചുറ്റും. 2026-27 അധ്യയന വർഷത്തിലെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി കീം പരീക്ഷകൾക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയുടെ മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 14 വരെ നീട്ടിയതായി പ്രവേശന പരീക്ഷാ കമ്മീഷണർ അറിയിച്ചു. ശക്തമായ മഴയുടെയും കനത്ത കാറ്റിന്റെയും പശ്ചാത്തലത്തിൽ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഇനി പറയുന്ന അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ നിർബന്ധമായും തിരിച്ചറിയൽ കാർഡ് കയ്യിൽ കരുതണം. സ്വയം സുരക്ഷയ്ക്കായി ലൈഫ് ജാക്കറ്റുകൾ ധരിക്കുക. ഇൻബോർഡ് വള്ളങ്ങൾക്കൊപ്പം ഒരു കാരിയർ വള്ളം മാത്രമേ പാടുള്ളൂ. മത്സ്യബന്ധനത്തിനിടയിൽ അടിയന്തര സഹായം വേണ്ടിവരുന്ന തൊഴിലാളികൾ ഇനി പറയുന്ന കൺട്രോൾ നമ്പറുകളിൽ ബന്ധപ്പെടുക. 0471-24-8-0-3-3-5. ഒരു നമ്പർ കൂടി, 0471-24-5-0-7-7-3. വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ തിയറി പരീക്ഷകളും മാറ്റിവച്ചു. പുതുക്കിയ തീയതികൾ പിന്നീട് അറിയിക്കും. കനത്ത മഴ, മണ്ണിടിച്ചിൽ സാധ്യത എന്നിവ കണക്കിലെടുത്ത് പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്കുള്ള പ്രവേശനം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവച്ചതായി വനം വകുപ്പ് അറിയിച്ചു. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. വിദ്യാർത്ഥികൾ ലോഗിൻ പേജിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പരും പാസ്വേഡും നൽകിയാൽ അലോട്ട്മെന്റ് ഫലം പരിശോധിക്കാം. തിരുത്തലുകൾ ആവശ്യമെങ്കിൽ മറ്റന്നാൾ വൈകിട്ട് 5 മണിവരെ നടത്താനും അവസരമുണ്ട്. വിവരങ്ങൾ അപൂർണമായി നൽകിയ വിദ്യാർത്ഥികൾക്കും ഈ ഘട്ടത്തിൽ അപേക്ഷ പൂർത്തിയാക്കി കൺഫർമേഷൻ നൽകാം. കേരള സർക്കാർ സ്ഥാപനമായ ISRDയുടെ കീഴിൽ എറണാകുളം, ചെങ്ങന്നൂർ, അടൂർ, കരുനാഗപ്പള്ളി, കല്ലൂപ്പാറ, ചേർത്തല, ആറ്റിങ്ങൽ, കൊട്ടാരക്കര, മൂന്നാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിൽ NRI സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷ NRI.ISRD.ac.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കോളേജുകളുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. CE3R@ac.in /admission എന്ന കോളേജ് വെബ്സൈറ്റ് വഴി മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൽ അപേക്ഷിക്കാം. ഇന്ന് വൈകിട്ട് 4 മണിവരെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. ഓരോ കോളേജിലെയും പ്രവേശനത്തിന് പ്രത്യേകം പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയുടെ പ്രിന്റൌട്ട്, നിർദ്ദിഷ്ട അനുബന്ധങ്ങളും 1000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് എന്നിവ ഓൺലൈനായോ ബന്ധപ്പെട്ട പ്രിൻസിപ്പലിന്റെ പേരിൽ മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതം ഈ മാസം 10-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുൻപ് പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജിൽ ലഭിക്കേണ്ടതാണ്. വിശദവിവരങ്ങൾ 85-47-00-5000 എന്ന ഫോൺ നമ്പറിലും ISRDയുടെ വെബ്സൈറ്റായ ISRD.ac.in ലഭ്യമാണ്. നമുക്ക് ചുറ്റുമാണ് കേട്ടത്.

ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക് സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യം പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക് 2469719

0: നിങ്ങളുടെ സ്വപ്നങ്ങൾ ചിറകുവിരിക്കട്ടെ.
1: എയർവിംഗ് അക്കാദമിയിൽ BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, എയർലൈൻ ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻസ് ഡിപ്ലോമ, കൂടാതെ പ്ലേസ്മെന്റ് സപ്പോർട്ടും.
0: എയർവിംഗ് ഏവിയേഷൻ അക്കാദമി, പവർ ഹൌസ് റോഡ്, തിരുവനന്തപുരം.

ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ശരത് ദാസ് അതിഥിയായി പങ്കെടുക്കുന്നു.

0: പത്ത്. ഇഷ്ടമാണെങ്കിൽ ഞാനത് തന്നിടാം മൊത്തമായി നിൻ കവിളോരത്ത്.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 10 മണിക്ക്.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: ഗോപിക്കുറുപ്പിന് വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു. വളരെ വേഗത്തിലാണ് അയാൾ ഒരാദ്യവസാനക്കാരനായത്. കീചകൻ, അഴകിയ രാവണൻ, ശിശുപാലൻ, അർജുനൻ എന്നിങ്ങനെ അയാളുടെ വേഷങ്ങൾ പ്രസിദ്ധി അർജിച്ചു. നളന്റെ വേഷം ആ പ്രസിദ്ധിക്ക് കിരീടം ചൂടിക്കുന്നതായിരുന്നു. ആളുകൾ അയാളെ നളൻകുറുപ്പ് എന്ന് തന്നെ വിളിക്കാൻ തുടങ്ങി. കഥകളി ഉണ്ടെന്ന് കേട്ടാൽ സഹൃദയന്മാർ ചോദിക്കാറുണ്ട്, ഗോപിയുടെ നളനില്ലേ? മറ്റാരെപ്പോലെയും ആയിരുന്നില്ല ആ നടൻ. അറിഞ്ഞോ അറിയാതെയോ സ്വന്തമായി ഒരു ചിട്ട വളർത്തിക്കൊണ്ടുവരാൻ അയാൾക്ക് കഴിഞ്ഞു. എന്റെയും വല്യമാമന്റെയും മാതിരിയല്ല ഗോപി, കാരണവർ പറയാറുണ്ട്. അവന്റെ മനോധർമ്മത്തിന് അതിരില്ല, കാണികളും അഭിനന്ദിച്ചു. തറവാടിന്റെ പുണ്യം നശിച്ചില്ലായിരിക്കും. എനിക്ക് മനസ്സമാധാനത്തോടെ കണ്ണടയ്ക്കാം, കാരണവർ നെടുവീർപ്പിട്ടു. ഗോപിക്കുറുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തരം ഉപാസന തന്നെയായിരുന്നു. മറ്റൊന്നിനെപ്പറ്റിയും അയാൾ ചിന്തിച്ചില്ല. മറ്റൊന്നും അയാൾക്കറിഞ്ഞുകൂടായിരുന്നു താനും. 6 മാസത്തേക്ക് ഊണ് കഴിക്കാനുള്ള നെല്ല് കിട്ടാവുന്ന നിലം ആ തറവാട്ടേക്കുണ്ട്. കോവിലകത്ത് നിന്ന് ചാർത്തിക്കൊടുത്തതാണ്. അതിൻ്റെ മിച്ചവാരം എത്രയാണെന്നു പോലും ഗോപിക്കുറുപ്പിന് അറിഞ്ഞുകൂടാ. അത്തരം കാര്യങ്ങളെപ്പറ്റി അയാൾ മനസ്സ് മുഷിയാറില്ല. വല്ലവരും ചോദിച്ചാൽ ഉടനെ വരുന്ന മറുപടി ഇതാണ്, അമ്മാമനോടോ ഏട്ടനോടോ മറ്റോ ചോദിക്കൂ. വരുമാനമുള്ള തൊഴിലല്ല. എല്ലാവർക്കും കൂടി കിട്ടുന്ന അരങ്ങുപണം 10 or 12 ഊർപ്പികയാണ്. അതും കളിയുള്ള ദിവസങ്ങളിൽ. ഊണും ക്ഷൗരവും തേച്ചുകുളിയും സൗജന്യം. ചിലപ്പോൾ പ്രമാണപ്പെട്ടവർ പ്രസാദിച്ച് ഒരു ഓണപ്പുടവ കൂടി കൊടുത്തുവെന്ന് വരും. ഒരായുഷ്കാലം മുഴുവനും ഇതിനുവേണ്ടി പണയപ്പെടുത്തുകയാണ്. പക്ഷേ ഗോപിക്കുറുപ്പിനെ അത്തരം ആലോചനകൾ അലട്ടിയതേയില്ല. അയാളുടെ ഞരമ്പുകളിൽ നിറയെ താളമാണ്, ഹൃദയത്തിൽ നിറയെ ഭാവങ്ങളും. ആവിഷ്കരിക്കുക, കൂടുതൽ മധുരമായി, കൂടുതൽ പൂർണ്ണമായി ആവിഷ്കരിക്കുക, അതായിരുന്നു വീറ്. ഓരോ അരങ്ങ് കഴിയുമ്പോഴും ഗോപിയുടെ നളൻ, ഗോപിയുടെ കീചകൻ എന്ന പ്രശംസാവചനങ്ങളിൽ ഹൃദയം നിറയുന്നതായി തോന്നി. ജീവിതം പതയുകയും ലഹരി ഉൾക്കൊള്ളുകയുമായിരുന്നു. പുറമേ നിശബ്ദമാണെങ്കിലും അയാളുടെ ഹൃദയം കൂവിയാർത്തു. അസൽ ഭേഷ്! അങ്ങനെ വിജയത്തിൻ്റെ ഉന്നത തലങ്ങളിൽ ചുറ്റിയടിക്കുമ്പോഴാണ് യക്ഷികാക്കുന്ന ഒരു പൊയ്കയിലെ പൂമണമെന്ന പോലെ ആ മധുരദർശനത്താൽ ആകൃഷ്ടനായത്. ഇടവഴിയിലൂടെ തിരക്കിട്ടു പോവുകയായിരുന്ന അയാളുടെ കരളിലേക്ക് ഒരു പ്രണയം പാഞ്ഞുകയറി. ലക്ഷ്മിക്കുട്ടിയുടെ മധുരമായ കണ്ഠത്തിലൂടെ കളി അസലായി എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഞരമ്പിലാകെ ഒരു ഇക്കിളി പാറിപ്പറന്നു. പതുക്കെ പതുക്കെ അത് ഹൃദയത്തിൽ ചെന്ന് കൂടുകൂട്ടുകയും ചെയ്തു. എന്തോ ഒരു സുഖം, ഒരു ലഹരി. അത് കൂടുതൽ ചന്തത്തിൽ ചൊല്ലിയടിച്ചു, കൂടുതൽ ഭംഗിയിൽ ഭാവാവിഷ്കരണം ചെയ്യിച്ചു. 1000 ആളുകളുള്ള സദസ്സിൽ വെച്ച് ചൊല്ലിയാടുമ്പോഴും ഒരാളുടെ മുമ്പിൽ മാത്രമാണ് ചൊല്ലിയാടുന്നതെന്ന് തോന്നി. ഓരോ കലാശത്തിലും സദസ്സിൽ നിന്ന് 2 നീലശംഖുപുഷ്പങ്ങൾ തൻ്റെ പാദങ്ങളിലേക്ക് വന്നു വീഴുന്നതു മാത്രം അയാൾ കണ്ടു. അതാണ് അയാൾ പ്രതീക്ഷിക്കുന്നത്. അതയാൾക്ക് കിട്ടുകയും ചെയ്തു.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
2: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
3: സ്ത്രീയുടെ സൗന്ദര്യത്തെ പലതുകൊണ്ടും കവികൾ ഉപമിക്കാറുണ്ട്. കണ്ണുകളെ മാൻമിഴിയെന്നും ചുണ്ടുകളെ പവിഴാധരമും എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ സ്ത്രീ ശരീരത്തെ മൃദുലമായ വെണ്ണ കൊണ്ട് ഉപമിക്കാറുണ്ട്. ഇന്ന് വെണ്ണ കൊണ്ട് ഉപമിച്ചിരിക്കുന്ന രണ്ട് ഗാനങ്ങൾ കേൾക്കാം തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ. ആദ്യം ഒരു സുന്ദരിയുടെ കഥ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ്. വയലാറിന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
4: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
5: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ അടുത്ത ഗാനം ഇതാ ഇവിടെ വരെ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. രചന യൂസഫലി കെച്ചേരി, സംഗീതം ദേവരാജൻ.

ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: അവിടുത്തെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഒരു ഗോൾഡ് മെഡലൊക്കെ പ്രിൻസിപ്പൽ തന്നിട്ടുണ്ട്. അത് കാണുമ്പോഴും ഞാൻ വിചാരിക്കും, നമ്മളൊരു കോളേജിൽ പഠിച്ചിട്ട് അവിടുത്തെ ഏറ്റവും നല്ല കുട്ടിയായിട്ട് ഇറങ്ങാൻ പറ്റി.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ഇന്നീ പരിപാടിയിൽ ശബ്ദ സൗകുമാര്യം യോഗയിലൂടെ. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
3: ആദിയിൽ വചനമുണ്ടായി എന്ന് ബൈബിൾ. ആദ്യ ശബ്ദം ഓംകാരമാണെന്ന് വേദങ്ങൾ. പ്രപഞ്ച സൃഷ്ടി നടന്നത് മഹാവിസ്ഫോടനത്തിലൂടെയാണ് ആധുനിക ശാസ്ത്രം. ഏതു തന്നെയായാലും ശബ്ദം, സംസാരം, ആശയവിനിമയം ഇവയെല്ലാം തന്നെ പ്രകൃതിയുടെ അനുഗ്രഹമാണ്. പ്രകൃതിക്ക് ഒരു താളമുണ്ട്, പ്രപഞ്ച ബോധമുണ്ട്. എല്ലാ കലാകാരന്മാരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്, പ്രത്യേകിച്ച് ഗായകർ. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഗായകർക്കും ശബ്ദത്തിന്റെ കഴിവ് പ്രകടിപ്പിക്കുന്ന മറ്റ് കലാകാരന്മാർക്കും ഗുണപ്രദമായ കോകിലാസനത്തെ പറ്റിയാണ്. വപുകൃഷ്യത്വം, വദനേ പ്രസന്നതെ, ആരോഗത ബിന്ദു ജയോഗ്നി ദീപനം, നാദസ്ഫുടത്വം നയനേഷു നിർമ്മലെ എന്ന് തുടങ്ങുന്ന ഹഠയോഗ പ്രതിഭയിലെ ഈ വചനം ശബ്ദത്തിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നു. ശബ്ദ സൗകുമാര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ആസനമാണ് കോകിലാസനം. കോകിലം എന്നാൽ കുയിൽ. പ്രകൃതിയുടെ അനുഗ്രഹീത പാട്ടുകാരാണ് കുയിൽ. കുയിൽനാദം കേൾക്കാത്തവരായി ആരുമില്ല. ഒരു സംഗീത പ്രതിഭയെ സംബന്ധിച്ച് ശബ്ദ സൗകുമാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കമിഴ്ന്ന് കിടക്കുക. രണ്ട് കൈയും ശരീരത്തിന്റെ ഇരുവശത്ത് കൊണ്ടുവന്ന് പുഷപ്പ് എടുക്കുന്നതുപോലെ ശരീരം കൈയുടെയും കാലിന്റെ വിരലിന്റെയും ബലത്തിൽ ഉയർത്തുക. ആ നില തുടരുക. പതുക്കെ തല മുന്നോട്ട് നിലത്തിന് സമാന്തരമായി നീട്ടുക. നോട്ടം നേരെയാവട്ടെ. ശ്വാസം ഹോൾഡ് ചെയ്യുക. കുറച്ചു കഴിഞ്ഞ് ശ്വാസം വിട്ട് പൂർവ്വസ്ഥിതിയിലാവുക. 3-4 തവണ ഇത് ആവർത്തിക്കുക. തുടർന്ന് വിശ്രമിക്കുക. എന്താണ് കോകിലാസനത്തിന്റെ ഗുണങ്ങൾ? കഴുത്തിലെ മാംസപേശികൾക്ക് ബലം ലഭിക്കുന്നു. തൈറോയ്ഡ് രോഗികൾക്ക് ഗുണപ്രദമാകുന്നു. ശബ്ദ സൗകുമാര്യം വർദ്ധിക്കുന്നു. ഗായകർക്ക് ഗുണം ചെയ്യുന്നു. ഇവ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി. ശരീരം ഉയർത്തുമ്പോൾ കൈക്കും കാലിനും നല്ല ബലം കൊടുത്ത് ഉയർത്തണം, അല്ലെങ്കിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ ജാലന്തര ബന്ധം കൂടി നമുക്ക് പരിശീലിക്കാം. എപ്രകാരമാണ് ജാലന്തര ബന്ധം ചെയ്യുന്നത് നമുക്ക് നോക്കാം. നിവർന്നിരിക്കുക. ശ്വാസം എടുത്ത് തല മുന്നോട്ട് കുനിച്ച് താടി നെഞ്ചിൽ മുട്ടിക്കുക. കുറച്ചു നേരം ഈ നില തുടരുക. എന്നിട്ട് ശ്വാസം വിട്ട് പൂർവ്വസ്ഥിതി പ്രാപിക്കുക. ഇതും ശബ്ദത്തിന്റെ സൗകുമാര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണം. ആരോഗ്യമുള്ള ജീവിതം ആയുസ്സുള്ള കാലത്തോളം എന്ന രീതിയിൽ പഴഞ്ചൊല്ലിനെ സൂചിപ്പിച്ചുകൊണ്ട് യോഗ ജീവിതം നമുക്ക് നയിക്കാം.
2: ശബ്ദ സൗകുമാര്യം യോഗയിലൂടെ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.

0: ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, സുരേഷ് പീറ്റേഴ്സ് ഈണമിട്ട് ചിത്രപാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. ചിത്രം റൺവേ.
1: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
5: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരി സമാപിക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും നന്മയും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹത്തോടെ, സജീദേവി.

ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. ആകാശവാണി അനന്തപുരി FM 101.9. ഗാനോപഹാരം.

1961 മുതൽ 1970 വരെ പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്ന് ഗാനോപഹാരത്തിൽ. ആദ്യം കേൾക്കാം അനാച്ഛാദനം എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനം. വയലാറിന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI യുടെ ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത്

0: പ്രാവർത്തികമാക്കൂ.
1: വയലാറിന്റെ രചനയ്ക്ക് ദേവരാജൻ സംഗീതം നൽകിയ മറ്റൊരു ഗാനം പി. സുശീല പാടിയത് ചിത്രം ഓടയിൽ നിന്ന്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: ഡേഞ്ചർ ബിസ്ക്കറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനം ഇനി കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
1: പുതിയ ആകാശം പുതിയ ഭൂമി ഈ ചിത്രത്തിന് വേണ്ടി പി ലീലയും കെ പി ഉദയഭാനുവും പാടിയത്. ഈ ഗാനം രചിച്ചത് പി ഭാസ്കരൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ആകാശവാണി ഇന്ന് 90th വാർഷിക ദിനം ആഘോഷിക്കുന്നു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. ബഹുജൻ ഹിതായ, ബഹുജൻ സുഖായ എന്നീ മഹത്തായ ആശയങ്ങൾ പാലിച്ചാണ് ആകാശവാണിയുടെ വാർത്താ സേവന വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത്. രാജ്യത്തിന്റെ വ്യത്യസ്ത ഭൂഭാഗങ്ങളിൽ 24 മണിക്കൂറും എല്ലാ പ്രധാന ഭാഷകളിലും പ്രാദേശിക ഭാഷകളിലും വാർത്തകളും വിവരങ്ങളും നൽകാൻ ആകാശവാണിക്ക് കഴിയുന്നുണ്ട്. രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അവസാന തീയതി ഇന്ന്. ഈ മാസം 18 വോട്ടെടുപ്പ്. ജമ്മുകശ്മീരിലെ ഉന്നതതല സുരക്ഷാ അവലോകന യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്രമന്ത്രി അമിത്ഷാ അധ്യക്ഷനാകുന്ന യോഗത്തിൽ ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും ചീഫ് സെക്രട്ടറിയും പങ്കെടുക്കും. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയണൽ സോൺ 2 മൂന്ന് ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡീഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ധാരണാപത്രത്തിൽ ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ ഗവർണറും ഇന്ന് ഒപ്പുവയ്ക്കും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദയുടെയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും സാന്നിധ്യത്തിലാണ് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നത്. ടി എം സി നേതാവ് അഭിഷേക് ബാനർജി കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരായേക്കും. നിയമസഭാ സ്പീക്കർക്ക് അയച്ച കത്തിൽ പാർട്ടി എംഎൽഎമാരുടെ വ്യാജ ഒപ്പുകൾ ഉപയോഗിച്ചു എന്ന കേസിലാണ് ചോദ്യം ചെയ്യൽ. ജപ്പാനിൽ ഏഷ്യാകപ്പ് U18 പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. 1-4 goals ജപ്പാനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. FM ന്യൂസ് ലൈൻസ്, ഇനി 11 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി പങ്കെടുക്കുന്നത് ചലച്ചിത്ര സീരിയൽ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ശരത് ദാസ്. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.
3: നമസ്കാരം. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും അടയാളപ്പെടുത്തുന്നത് ഓരോ പാട്ടുകളാണെന്ന് പറയാറുണ്ട്. ആ പാട്ടുകളിലൂടെ സഞ്ചരിച്ച് തന്റെ ജീവിതകഥ പറയുന്ന ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് മലയാളികൾക്ക് വലിയ ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത ഒരു പ്രിയ കലാകാരനാണ്. 1993 ഷാജി എൻ കരുണിന്റെ സ്വം എന്ന വിഖ്യാത ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തി. പിന്നീട് ജാനകിക്കുട്ടിയും പത്രവും ദേവദൂതനുമടക്കം 23 സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത താരം. മിനി സ്ക്രീനിലെ അമ്മമാരുടെയും കുട്ടികളുടെയും പ്രിയങ്കരനായ ഗുരുവായൂരപ്പ്. അഭിനയത്തിൽ മാത്രമല്ല 100 സീരിയലുകളിലെ നായകനായും നായകന്മാർക്ക് ശബ്ദം നൽകുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും അദ്ദേഹം വിസ്മയിപ്പിച്ചു. അച്ചുവിന്റെ അമ്മ, ഇടവപ്പാതി എന്നീ ചിത്രങ്ങളിലൂടെ 2 മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള സംസ്ഥാന പുരസ്കാരം തേടിയെത്തിയ പ്രതിഭ. എല്ലാത്തിനുമുപരി സംഗീതത്തെ പ്രണയിക്കുന്ന പ്രിയതാരം ശരത് ദാസ് ഇന്ന് നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം. ഞാൻ എന്റെ പ്രിയഗാനം പരിപാടിയിലേക്ക് സ്വാഗതം.
4: എല്ലാവർക്കും എന്റെ നമസ്കാരം.
3: അപ്പോ 1993 സ്വം എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തിലോട്ട് എത്തുന്നത്. എങ്ങനെയായിരുന്നു തുടക്കം?
4: വളരെ രസകരമായിട്ടുള്ള, കാരണം ഇന്ന് ആലോചിക്കുമ്പോൾ ഞാനൊരു ദിവസം 10th കഴിഞ്ഞ് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ സമയത്താണ് കോളേജ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അച്ഛനാണ് പറയുന്നത് ഇങ്ങനെ ഷാജി സാറ് പറഞ്ഞിട്ട് ഒരാൾ ഫോട്ടോ എടുക്കാനായിട്ട് വന്നു. ആദ്യം അച്ഛന്റെ ഫോട്ടോ എടുക്കാനാണ് വന്നത്, പക്ഷേ നിന്റെ ഫോട്ടോ കണ്ടപ്പോൾ ആ ഫോട്ടോഗ്രാഫർ പറഞ്ഞു നിന്റെയും കൂടി ഫോട്ടോ എടുക്കണം എന്ന്. അപ്പോൾ അങ്ങനെ ആദ്യമൊക്കെ എനിക്കറിയില്ല എന്താണ് സിനിമ എന്നോ ആ വിശാലമായ ലോകം എന്താണെന്നറിയില്ല. അപ്പം നേരെ പോയി, എന്നിട്ട് ഫോട്ടോഗ്രാഫറുടെ ലോഡ്ജിൽ പോയി അച്ഛൻ്റെയും എൻ്റെയും ഫോട്ടോ എടുത്തു. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഷാജി സാറ് സ്ക്രിപ്റ്റായിട്ട് വീട്ടിലേക്ക് എത്തി. അപ്പോൾ

0: കഥകളി കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ അച്ഛനെ അറിയായിരിക്കും. എൻ്റെ വല്യച്ഛനെ ഒരുപക്ഷെ പഴയ തലമുറയിലുള്ള ആൾക്കാർക്ക് അറിയാം. വെൺമണി വിഷ്ണു ഡൽഹിയിലൊക്കെ ഓൾ ഇന്ത്യ റേഡിയോ എന്ന് വാർത്ത വായിച്ചിരുന്ന ആളായിരുന്നു എൻ്റെ വല്യച്ഛൻ. ഓൾ ഇന്ത്യ റേഡിയോ ആയിട്ട് പണ്ട് മുതലേ ഒരു ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ അച്ഛനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഞാൻ സിനിമയിലേക്ക് എത്തപ്പെട്ടത്,
1: എന്നെ കണ്ടുപിടിക്കുന്നത്. അതെ, എന്ന് സ്വന്തം ജാനകിക്കുട്ടി, പത്രം തുടങ്ങിയ സിനിമകളിൽ വളരെ ശ്രദ്ധേയമായ വേഷങ്ങളാണല്ലോ ചെയ്തത്. അപ്പൊ അന്ന് മുരളിയുടെ മകനായിട്ടൊക്കെയാണ് അഭിനയിച്ചത്. അപ്പൊ മഹാനടന്മാരുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ ഉള്ള ആദ്യത്തെ ഒരു, നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, തുടങ്ങിയ സമയത്ത് ഇത്തരം അഭിനയ പ്രതിഭകളുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ?
0: നെടുമണി വേണുവേട്ടനാണെങ്കിലും മുരളിയേട്ടനാണെങ്കിലും ഭരത് ഗോപി സാർ, അവരൊക്കെ നാടകത്തിൽ നിന്നാണെങ്കിലും സാഹിത്യത്തിൽ നിന്നാണെങ്കിലും ഒക്കെ വന്ന മികച്ച കലാപ്രതിഭകളാണ്. അപ്പൊ അവരുടെ ഒപ്പം അവരെ നോക്കിയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ജോലി. പിന്നെ അവർ പറയുന്ന ഓരോ കാര്യങ്ങളെ നമ്മൾ ഉള്ളിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട്, ഞാൻ അന്ന് വെറും ഒരു ബാലൻ, ഇന്നും വലിയ ആൾ എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ പഠിച്ചു വളർന്ന ആളല്ല, അഭിനയം പഠിച്ചതല്ല. എന്നാൽ കഥകളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള കാരണം കലയെയും അല്ലെങ്കിൽ അഭിനയത്തെ കുറിച്ചൊക്കെ ചെറിയൊരു ധാരണയുണ്ട്. പക്ഷേ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ സിനിമ സീരിയൽ അഭിനയം. വളരെ മൈന്യൂട്ടായിട്ട് മതി, അത് ഗുരുനാഥന്മാർ പറഞ്ഞ വാക്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഒരുവിധമെങ്കിലും പ്രേക്ഷകരുടെ ഇടയിൽ എനിക്ക് നിൽക്കാൻ സാധിച്ചത്. വളരെ അത്ഭുതത്തോടെയാണ് ഇവരെയൊക്കെ ഞാൻ നോക്കിയിരുന്ന് പഠിച്ചിട്ടുള്ളത്.
1: അതായത് ഇപ്പൊ പറഞ്ഞ പോലെ പണ്ട് ഒരു സ്റ്റേജിൽ അഭിനയിക്കുമ്പോൾ ഓവർ എക്സ്പ്രഷന്റെ ആവശ്യം ഉണ്ടായിരിക്കും അല്ലേ, വളരെ ദൂരെയുള്ള
0: ആൾക്കാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. കഥകളിയിൽ സംഭാഷണം എന്ന് പറയുന്നത് കഥകളി ഗായകന്റെ വരികളാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് നാടകം എന്ന് പറയുന്നത്, അതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ കാലത്തെ അഭിനയം എന്ന് പറയുന്നത്.
1: പണ്ടത്തെ സിനിമ ഇപ്പോൾ ഉള്ള സിനിമയെ നോക്കുകയാണെങ്കിൽ കണ്ണിലെ ചലനം തന്നെ,
0: വളരെയധികം മാറ്റങ്ങളുണ്ട്. അതെ,
1: കുട്ടിക്കാലമൊക്കെ എവിടെയായിരുന്നു?
0: ഒരു വയസ്സ് വരെ അമ്മയുടെ നാട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ആനമങ്ങാടാണ് അമ്മയുടെ വീട്. അപ്പൊ അവിടെയായിരുന്നു 6 മാസം. അച്ഛന്റെ വീട് ആലുവ തിരുവരാണിക്കുളത്താണ്, അമ്പലത്തിനടുത്ത്. അപ്പൊ അവിടെ 6 മാസം, അത് കഴിഞ്ഞ് നേരെ തിരുവനന്തപുരത്തേക്ക് എത്തപ്പെടുകയാണ്. നമ്മുടെ മൃണാളിനി സാരാഭായിയുടെ ട്രൂപ്പിലായിരുന്നു അച്ഛൻ ഗായകനായിരുന്നു അവിടുത്തെ. അപ്പൊ മല്ലിക സാരാഭായിയുടെ അരങ്ങേറ്റത്തിനൊക്കെ അച്ഛനാണ് പാടിയിരുന്നത്. അവിടെ നിന്ന് ഗുജറാത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് അച്ഛൻ എത്തിയത്. അപ്പൊ അങ്ങനെയാണ് തിരുവനന്തപുരം ഞാൻ സെറ്റിലായത്.
1: കോളേജ് സ്കൂളെല്ലാം?
0: എല്ലാം തിരുവനന്തപുരം തന്നെയായിരുന്നു. സ്കൂള് NSS പബ്ലിക് സ്കൂൾ പെരിന്താന്നി, പിന്നെ കോളേജ് 2 കോളേജുകളാണ്. അന്ന് പ്രീ ഡിഗ്രിയാണ്, പ്ലസ് ടു ഇല്ല. തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജ്, പിന്നെ ആർട്സ് കോളേജ്. അപ്പൊ തുമ്പയിൽ പഠിക്കുമ്പോഴാണ് ഞാൻ സിനിമാ മേഖലയിലെത്തുന്നത്. പിന്നെ മനോഹരമായ ഒരു ബാല്യകാലമുണ്ട്, കാരണം നമ്മുടെ നമ്പൂതിരി തറവാടായത് കാരണം കുറച്ച് പറമ്പും കാര്യങ്ങളും കുളമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് ആൾക്കാരുമായി എല്ലാ കസിൻസ് എത്തും അവിടെ. അപ്പോൾ ചാടി തിമിറക്കലും ഇന്നത്തെ കുട്ടികൾക്ക് അപ്രാപ്യമായ പല കാര്യങ്ങളും കുട്ടിക്കാലത്ത് നമുക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊരു
1: സന്തോഷകരമായ ബാല്യകാലം
0: ഉണ്ടായിട്ടുണ്ട്
1: ജീവിതത്തിൽ. ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ഇപ്പം മധുര നമ്പുരക്കാറ്റ്, ഇന്ദ്രിയം, അങ്ങനെയൊക്കെ അത്തരം ചിത്രങ്ങളിലേക്ക് അഭിനയം വളരെ പ്രശംസ നേടിത്തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇത്ര നാളത്തെ ഒരു അഭിനയം ആലോചിക്കുമ്പോൾ പ്രിയപ്പെട്ട ക്യാരക്ടർ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിൽ എന്ത് തരം അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ ആണ് ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു മൈൻഡ്ഫുൾനെസ് ഒക്കെ ഫീൽ ചെയ്യുക?
0: അല്ല, ആദ്യത്തെ സിനിമ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അത് കണ്ണൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് സ്വമ്മിലുണ്ടായിരുന്നത്. അപ്പൊ ആ കണ്ണനെ എനിക്ക് എന്തായാലും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. പിന്നീട് കൊമേഴ്ഷ്യലി ഹിറ്റായതും സക്സസ് ആയതും എന്നെ ഇന്നും ആൾക്കാർ തിരിച്ചറിയുന്നതും പത്രത്തിലെ ഇബ്നു എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. ഇപ്പോഴും TVയിൽ അത് വരുമ്പോ ഒരുപാട് പേര് വിളിച്ച് അതെ എന്താ സിനിമയിൽ വരാത്തേ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. എന്താ വരാത്തേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവസരത്തിൽ ഞാൻ സീരിയലിലേക്ക് മാറി. സിനിമാക്കാർ പിന്നെ കുറച്ച് വിളിക്കാതെയായി, കാരണം സീരിയലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സിനിമയിലേക്കുള്ളൊരു യാത്ര ദുഷ്കരമാണ്. ഇപ്പൊ കുറച്ചും കൂടി എളുപ്പമാണ്, കോമഡി ആർട്ടിസ്റ്റുകൾക്കും നായികമാർക്കും ഒക്കെ വേണമെങ്കിൽ നമുക്ക് സിനിമയിലേക്ക് എത്താം. പക്ഷെ എന്നാലും നായകന്മാർ സീരിയലിലായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വിളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
1: ഡൊമസ്റ്റിക് ആക്സസ് ഇങ്ങനെ
0: കൂടി വരുന്നുണ്ട്.
1: നായകന്മാർ അപ്രാപ്യരായിട്ട് നിൽക്കണമല്ല
0: എപ്പോഴും. അതെ അതെ അതെ.
1: നമ്മുടെ ഈ പരിപാടിയിൽ പാട്ടുകളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള പരിപാടി, ഇഷ്ടഗാനങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. പാട്ടുകളെ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്?
0: അയ്യോ, എനിക്ക് പാട്ടുകൾ ജീവനാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം സംഗീത സംവിധായകനാകാനായിരുന്നു ആദ്യം താല്പര്യം, പിന്നീടാണ് അഭിനയ മേഖലയിലേക്ക് എത്തിയത്. അപ്പൊ എന്തായാലും ചെറിയ ചെറിയ വരികളൊക്കെ ഞാൻ സംഗീതം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിലെ ചില കല്യാണ പരിപാടികൾക്കൊക്കെ ചില പാട്ടുകൾ നമ്മൾ തയ്യാറാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ സംഗീതം ജീവൻ തന്നെയാണ്. എപ്പോഴും എൻ്റെ ഗാനങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു പോരായ്മ വരും. അപ്പം ഞാൻ ഇത്തവണ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലുള്ളവരുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങളാണ് ഞാൻ ഇത്തവണ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആദ്യം അച്ഛനും അമ്മയ്ക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് ശരരാന്തൽ തിരിതാണു മുകിലിൻ കുടിൽ. പൂവച്ചൽ ഖാദർ രചിച്ച് കെ വി മഹാദേവൻ സാറ് സംഗീതം നൽകിയ ഗാനം 1979 ആണ് അത് ഇറങ്ങിയത്.

0: 90-ഓളം സിനിമകളിൽ മറ്റ് നായകന്മാർക്കായിട്ട് ഡബ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഒരു വോയിസ് ആക്ടിംഗ് എന്ന് പറയുന്ന പ്രക്രിയയെ ശരത് എത്രത്തോളം ആസ്വദിക്കുന്നുണ്ട്?
1: നല്ലോണം ആസ്വദിക്കുന്നുണ്ട്. കാരണം ഒരു അഭിനേതാവ് എന്നുള്ള നിലയിലാണെങ്കിലും വേറൊരു അഭിനേതാവിനെ കാണുമ്പോൾ പല സംവിധായകരും, ഇപ്പൊ ഞാൻ ഡബ് ചെയ്ത പകുതിയോളം സിനിമകൾ അന്യഭാഷാ നടന്മാരായിരുന്നു. അവിടുത്തെ ആൾക്കാർ വന്നിട്ട് പറയും, അയ്യോ ആളൊന്നും നന്നായിട്ട് ചെയ്തിട്ടില്ല, ശരത്തിന്റെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ അങ്ങനെ പല കഥാപാത്രങ്ങൾക്കും കൂടുതൽ ശക്തി പകരാൻ എന്റെ ശബ്ദത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നറിയുമ്പോൾ അത് വളരെ സന്തോഷം നൽകുന്നു.
0: ഇങ്ങനെയാണ് ഈ ഡബ്ബിങ്ങിലോട്ട് എത്തുന്നത്. ഇപ്പൊ നമ്മുടെ ക്യാരക്ടറിനെ നമ്മൾ ഡബ് ചെയ്തു, അതല്ലാതെ വേറെ നായകന്മാർക്ക് അല്ലെങ്കിൽ നടന്മാർക്ക് ശബ്ദം കൊടുക്കാം എന്നുള്ള ഒരു പോസിബിലിറ്റി ആരാണ് കണ്ടുപിടിക്കുന്നത്?
1: അത് കമൽ സാറാണ്. മധുര നുമ്പരക്കാറ്റ് സിനിമ അഭിനയിച്ചതിന് ശേഷം കമൽ സാറിന്റെ അടുത്ത സിനിമയായിരുന്നു നമ്മൾ. അതിൽ സിദ്ധാർത്ഥ ഭരതനും ജിഷ്ണു രാഘവനുമായിരുന്നു. അപ്പൊ അവർ അഭിനയിച്ചു കഴിഞ്ഞപ്പോ തുടക്കക്കാരാണ്. അപ്പൊ അതിന് ശബ്ദം, നല്ലൊരു ശബ്ദം വേണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് എന്നെ വിളിച്ചിട്ട് സിദ്ധാർത്ഥ ഭരതന് വേണ്ടിയിട്ട് ആദ്യം ഡബ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഡബ് ചെയ്തപ്പോ നല്ലോണം മാച്ചിങ് ആയി. ജിഷ്ണുവിന് കൊടുത്തത് മിഥുനാണ്, ഇന്നത്തെ ആർ ജെ മിഥുനാണ്. അപ്പൊ അങ്ങനെ സിനിമ ഇറങ്ങി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, സിനിമ നല്ലോണം ഹിറ്റായിട്ട് ഓടി. അപ്പൊ അങ്ങനെയാണ് അന്യഭാഷ നായകന്മാർക്ക് അല്ലെങ്കിൽ പുതിയ നായകന്മാർക്കും ഡബ് ചെയ്യാനുള്ള ഒരു അവസരം തുടർന്നത്.
0: പക്ഷെ പല പ്രേക്ഷകരും ശ്രദ്ധിക്കുന്നത് ഇവരുടെ വോയിസ് ആയിരുന്നില്ല എന്ന്
1: പിന്നീട് അറിയുമ്പോഴാണ്. ഇപ്പോ ഈ ഒരുപാട് ഇൻസ്റ്റയിലും ഒക്കെ ആ സിനിമയുടെ ക്ലിപ്പിംഗ്സ് ഒക്കെ വെച്ചിട്ട് എന്നെ അവര് ടാഗ് ചെയ്യാറുണ്ട്. അപ്പോ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് ഈ കാലത്ത് എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം. അങ്ങനെയാണ് ഈ ഡബ്ബിംഗ് മേഖലയിലേക്ക് ഞാൻ എത്തപ്പെടുന്നത്.
0: ഇപ്പോ 2005 അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിലെ ഡബ്ബിങ്ങിന് ആദ്യമായിട്ട് സംസ്ഥാന അവാർഡ് ലഭിക്കുകയാണ്. ഇപ്പോ നരേനു വേണ്ടി ശബ്ദം നൽകുമ്പോൾ ഉണ്ടായിരുന്ന വെല്ലുവിളികൾ, അല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടും എന്നുള്ള തരത്തിലോട്ട് നമ്മുടെ പെർഫോമൻസ് ഉയർത്തണം, അത്തരത്തിലൊരു പെർഫോമൻസിന് ശേഷം അവാർഡ് കിട്ടും എന്നൊക്കെയുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു?
1: അവാർഡിന് വേണ്ടി ഞാൻ ഇതുവരെ ഡബ് ചെയ്തിട്ടില്ല. ആ കഥാപാത്രത്തിനും സംവിധായകന്റെ ഇഷ്ടത്തിനും അനുസരിച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നരേന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആള് നല്ല സ്പീഡിലാണ് ഡയലോഗ് പറയാ. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുടെ സ്പീഡ് ഒപ്പിക്കാനായിട്ട് കുറച്ച് പാടുപെട്ടു. അപ്പൊ അങ്ങനെ രണ്ട് ദിവസം കൊണ്ടാണ് ഫസ്റ്റ് ഹാഫ് ഒരു ദിവസം, അത് കഴിഞ്ഞ് ഞാൻ തളർന്നു. പിറ്റേ ദിവസം ഞാൻ പോയിട്ടാണ് രണ്ടാമത്തെ പോർഷൻ തീരുന്നത്. പക്ഷേ അത് നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒക്കെ ഉയരത്തിലായി എത്തപ്പെട്ടു എന്നുള്ളതാണ്. വളരെ അവിചാരിതമായിട്ടാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്നും പറയുന്നത്. അപ്പോ അഭിനയത്തിനോ കിട്ടിയില്ല, അപ്പോ ഡബ്ബിങ്ങിന് കിട്ടിയത് വളരെ സന്തോഷം.
0: 10 വർഷത്തിന് ശേഷം 2015 ഈ 10 വർഷത്തെ മാറ്റം അല്ലെങ്കിൽ ഈ ഇടവേളയിൽ ലഭിച്ച രണ്ട് അംഗീകാരങ്ങളാണല്ലോ.
1: അതെ,
0: ആ സമയത്ത് 2005 2015. അപ്പോ ഈ അംഗീകാരങ്ങൾ കരിയറിൽ എങ്ങനെയാണ് സ്വാധീനിച്ചത്?
1: അത് എവിടെ ഒരു സ്റ്റേജിൽ ചെന്നു കഴിഞ്ഞാൽ കേരള സംസ്ഥാനത്തിന്റെ അവാർഡ് കിട്ടിയ ഒരാളെന്ന് പറയുമ്പോ അതിനൊരു വേറെ തലമുണ്ട്. അപ്പൊ അത് നമ്മൾ വിചാരിക്കാതെ കിട്ടിയത് കൊണ്ട് എവിടെ പോയാലും നമ്മുടെ ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അഭിനയം പോലെ തന്നെ ഏറ്റവും രസകരമായ കാര്യം, അച്ചുവിന്റെ അമ്മ സിനിമയിൽ ഞാൻ പറഞ്ഞു എന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് കാണിക്കണ്ട, ഞാൻ അഭിനേതാവാണല്ലോ, അപ്പോ താങ്ക്സ് കാർഡിൽ മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഇതിനാണ് ഡബ്ബിങ്ങിന് എനിക്ക് അവാർഡ് കിട്ടിയത്. ഞാനത് വേണ്ടാന്ന് പറഞ്ഞ കാര്യത്തിനാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അപ്പൊ ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളൊരു ബോധമുണ്ടായി. പിന്നെ ഞാൻ അഭിനയത്തോടൊപ്പം തന്നെ പ്രാധാന്യം ഞാൻ ഡബ്ബിങ്ങിനും നൽകി എന്നുള്ളതാണ്.
0: സിനിമയിൽ നിന്ന് എങ്ങനെയാണ് സീരിയലിലോട്ട് വരുന്നത്?
1: 90-95 വർഷങ്ങളിലാണ് സിനിമ എന്റെ തുടങ്ങിയ സമയത്ത്. ടെലിവിഷൻ ബൂമിംഗ് പീരീഡാണ്, പ്രൈവറ്റ് ചാനൽസൊക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ സിനിമയിൽ എത്തപ്പെട്ടിട്ടും ഇപ്പോൾ ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ഒക്കെ ഇപ്പോഴും 33 വർഷമായിട്ട് ഇപ്പോഴും അവർ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ വന്ന സമയത്ത് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ ചുരുക്കം ചില ചാനൽസേ ഉള്ളൂ. അപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ വലിയ താരമാവാൻ പറ്റുന്ന രീതിയിലുള്ള പബ്ലിസിറ്റി ഒന്നും അന്നത്തെ കാലത്തില്ല. ആകെ ഉള്ളത് ന്യൂസ് പേപ്പേഴ്സും ഇതേപോലെ തന്നെ മാഗസീൻസുമാണ്. അപ്പോൾ അതൊരു ജീവിത ഉപാധിയായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കണ്ടപ്പോഴാണ് തൽക്കാലം അഭിനയം മാറ്റി വെച്ചിട്ട് ഞാൻ കമ്പനി സെക്രട്ടറിഷിപ്പ് പഠിക്കാനായിട്ട് പോയി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ് ഫേമിൽ ട്രെയിനി ആയിട്ടൊക്കെ പോയി, തൽക്കാലം അഭിനയം ഒന്ന് നിൽക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോഴാണ് നമ്മുടെ സെവൻ ആർട്സ് വിജയകുമാർ സാറ് ഇങ്ങനെ പറയുന്ന ഒരു പുതിയ സീരിയൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ പത്രം പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ തന്നെയാണല്ലോ, അപ്പോൾ സിനിമ പ്രൊഡ്യൂസേഴ്സാണ് ബിഹൈൻഡ് ഈ സീരിയൽസിനൊക്കെ ഉണ്ടായിരുന്നത്. മമ്മൂക്കയുടെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ലാലേട്ടൻ്റെ കമ്പനിയൊക്കെ സീരിയൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അന്ന് അങ്ങനത്തെ ഒരു വളരെ സീരിയസ് ആയിട്ട് കാണുന്നൊരു സമയമായിരുന്നു സീരിയൽസിനെ. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ്, കുഴപ്പമില്ല, നല്ല പേയ്മെൻറ്റും ഉണ്ട്, സിനിമയിൽ എനിക്ക് അധികം ചാൻസും കിട്ടുന്നില്ല, എന്നാൽ പിന്നെ സീരിയലിലേക്ക് ഇറങ്ങിയാൽ എന്താ കുഴപ്പം എന്ന് വിചാരിച്ചിട്ടാണ് സീരിയലിലേക്ക് ഇറങ്ങിയത്. അത് ദൈവം സഹായിച്ച് ഇത്ര കൊല്ലമായിട്ട് 26 കൊല്ലമായിട്ടും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അങ്ങനെയാണ് സീരിയലിലേക്ക് ഞാൻ എത്തപ്പെടുന്നത്.
0: സീരിയലിലോട്ട് കിട്ടിയ അല്ലെങ്കിൽ അതിൽ കിട്ടിയ അക്സെപ്റ്റൻസ് കാരണം സിനിമ അവസരങ്ങൾ കുറഞ്ഞതായിട്ട്
1: തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നായകൻ, സീരിയലിലുള്ള നായക നടന്മാർക്ക് പിന്നീട് സിനിമയിൽ ഒരു നല്ല വേഷം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ സീരിയലിൽ അഭിനയിക്കുന്ന നായികമാർക്കോ അല്ലെങ്കിൽ കോമഡി ചെയ്യുന്നവർക്കോ അത് കുഴപ്പമില്ല, ചിരിയും ഒക്കെ എവിടെയാണെങ്കിലും അക്സെപ്റ്റബിൾ ആണ്. പക്ഷെ നായകന്മാരെ തിരിച്ച് സിനിമയിലേക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ സഹ നടന്മാരായിട്ടേ പിന്നെ കണക്കാക്കുന്നുള്ളൂ.
0: എന്തുകൊണ്ടാണെന്നാണ് വിചാരിക്കുന്നത്?
1: എനിക്ക് തോന്നുന്നത് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നു, സിനിമയാകുമ്പോൾ നമ്മൾ പോയി കാണണം, വരുന്നതും പോയി കാണുന്നതും തമ്മിലുള്ളൊരു മാനസികമായ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ അതായിരിക്കാം ഒരു കാരണം എന്ന് എനിക്ക് തോന്നുന്നു.
0: സീരിയലിൽ അഭിനയിച്ചതിനാണോ സിനിമയിൽ അഭിനയിച്ചതിനാണോ ആൾക്കാർ കൂടുതലായിട്ട് നമ്മളോട് വന്നിട്ട് നേരിട്ട് കണ്ട് ഈ അഭിനയം നന്നായിരുന്നു അല്ലെങ്കിൽ ഈ ക്യാരക്ടർ നന്നായിരുന്നു എന്നൊക്കെ പറയുന്നത്?
1: ആദ്യകാലത്തൊക്കെ സിനിമ തന്നെയാണ്. ഇപ്പൊ പത്രം ഇറങ്ങിയ സമയത്ത് നമ്മൾ എവിടെ പോയാലും അന്നൊന്നും എനിക്ക് കാറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബസ്സിന്റെ സൈഡ് സീറ്റിലിരുന്നിട്ട് തിരക്കുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് ആൾക്കാരെ ഇങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് തന്നെ ബസ്സിന്റെ സൈഡിൽ ഇങ്ങനെ തിരക്ക് കൂടുമല്ലോ, അപ്പോഴാണ് നമ്മുടെ ഒരു സ്റ്റാർഡം നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് നിർബന്ധിതനായത് ഞാൻ, സ്കൂട്ടർ എടുക്കാനും കാർ എടുക്കാനും ഒക്കെ നിർബന്ധിതനായത്. അപ്പൊ രണ്ടിലും അക്സെപ്റ്റൻസ് നല്ലോണം ഉണ്ട്. പിന്നെ സീരിയൽ അഭിനയിച്ചതിന് ശേഷം വീട്ടുകാർക്കാണ്, വീട്ടമ്മമാർ എവിടെയുണ്ടോ, മലയാളികൾ എവിടെയുണ്ടോ, എവിടെ ചെന്നാലും, ഇപ്പൊ അമേരിക്കയിലെത്തിയാലും ന്യൂയോർക്കിന്റെ നഗരത്തിൽ നടുക്ക് നിൽക്കുമ്പോഴും ഐ വാച്ച് യുവർ സീരിയൽസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് മലയാള സിനിമയെക്കാളും അവിടെ അക്സെപ്റ്റൻസ് അതായിരുന്നു, സീരിയലായിരുന്നു.
0: നൂറോളം സീരിയലില്
1: അതെ
0: അഭിനയിച്ചിട്ട്
1: പ്രധാന വേഷം വില്ലനായും എല്ലാം ചെയ്തിട്ടുണ്ട്.
0: അപ്പൊ ഈ സുദീർഘമായ യാത്രയാണ് ഇപ്പം അവിടുന്ന് തുടങ്ങി ഇവിടെ വരെ വന്ന് നിൽക്കുന്നു. ഇത്രയധികം വർഷം സീരിയലില് കൺസിസ്റ്റന്റ് ആയിട്ട് നിന്ന ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എങ്ങനെയാണ് ഈ യാത്രയെ നോക്കി കാണുന്നത്?
1: സീരിയല് പൂർണ്ണമായും വീട്ടിലെ അമ്മമാർക്ക് വേണ്ടിയും വീട്ടിലിരിക്കുന്നവർക്കും വേണ്ടിയാണ് സീരിയൽ ഉള്ളത്. അത് അല്പം പരത്തി പറയുന്നതാണ് കഥ. അല്പം സമയമെടുത്ത് നടന്ന് പതുക്കെ ഇരുന്നിട്ടൊക്കെ നമ്മൾക്ക് ഡയലോഗ് പറഞ്ഞാൽ മതി. പിന്നെ ഇമോഷൻസ് ആണെങ്കിലും ഫാസ്റ്റ് ഇമോഷൻസിന്റെ ആവശ്യമില്ല, നമുക്ക് പതുക്കെ അതിനുള്ള സമയം എപ്പിസോഡിലുണ്ട്. പക്ഷെ സിനിമയിലും പരസ്യങ്ങളിലും അങ്ങനെയല്ല, സിനിമയിൽ ഫാസ്റ്റ് ആയിരിക്കണം. തിയേറ്ററിലിരിക്കുന്ന ആൾക്കാർ

0: ക്കാർക്ക് ബോറടിക്കരുത്, നമ്മുടെ എക്സ്ട്രാ ഒരു ഇമോഷനോ ഒരു കണ്ണിന്റെ ചലനോ. അപ്പൊ സീരിയലിലെ അഭിനയവും സിനിമയിലെ അഭിനയവും പരസ്യങ്ങളിലെ അഭിനയവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതൊക്കെ ഈ അനുഭവത്തിന്റെ പരിചയത്തിലാണ് ഇതൊക്കെ മനസ്സിലാകുന്നത്. അപ്പൊ അതറിഞ്ഞ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ പഠിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിന് മൂന്നിനും സെപ്പറേറ്റ് അഭിനയം നമ്മൾ മനസ്സിലാക്കണം, സ്പീഡ് ഓഫ് ഡയലോഗ്സ്, റെൻഡറിങ് ഡയലോഗ്സ് എല്ലാം. അപ്പൊ ആ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ട് സീരിയലിൽ. പിന്നെ അമ്മമാർക്കൊക്കെ പതുക്കെ കഥ പറഞ്ഞു കൊടുത്താൽ മതി, ധൃതിയൊന്നുമില്ല.
1: ഓരോ മീഡിയത്തിലും അഭിനയ സാധ്യത ഡിഫറെന്റ് ആണ്. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ?
0: ഓ തീർച്ചയായിട്ടും.
1: ഒരു പാട്ട് പാടാമോ ശ്രോത? ഇത്രയും കലാപാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നിട്ട് പാട്ട് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു.
0: ഞാൻ അഭിനയിച്ച ഒരു പാട്ടുണ്ട്, ഞാനും കാവ്യ മാധവനും കൂടി അഭിനയിച്ച മധുരനൊമ്പരക്കാറ്റിലെ മുന്തി.

0: കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട്?
1: അത് എന്റെ മൂത്ത മകള് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആച്ചാ എന്നാ ഈ പാട്ടൊന്ന് കേൾപ്പിക്കണം. അത് അന്യൻ എന്നുള്ള സിനിമയിലെ കുമാരി എന്ന് തുടങ്ങുന്ന ഗാനമാണ്.

0: മഹാഭാഗവത സീരിയലിലെ ശ്രീകൃഷ്ണനാണ് കരിയറിലെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലുകളിൽ ഒന്നായി മാറിയത്. ഇന്നും ആ വേഷത്തിലൂടെ ആൾക്കാര് ചരിത്രം ശ്രദ്ധിക്കാറുണ്ടല്ലോ.
1: ഇപ്പോഴും പറയാറുണ്ട് കേട്ടോ,
0: ദൈവങ്ങളുടെ അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എവിടെ പോയാലും അവർക്കൊരു ദൈവിക പരിവേഷം കിട്ടുകയും ഒരു ആരാധന ഭാവത്തോടെ ആൾക്കാർ വന്ന് കൂടുകയൊക്കെ ചെയ്യാറുണ്ട്. അത്തരം വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ടോ?
1: അത് ആ സീരിയലിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ. സീരിയല് ഏകദേശം ഒരു 2 വർഷം ചാനലിലുണ്ടായിരുന്നു. അപ്പൊ ആ 2 വർഷം ഒരുപാട് അമ്പലങ്ങളിൽ എന്നെ പ്രോഗ്രാമിന് വിളിക്കും, ഭാഗവത സപ്താഹം അതേപോലുള്ള വിളക്ക് തിരി കൊളുത്തിൽ. അപ്പൊ അവിടെയൊക്കെ എത്തുമ്പോൾ പൂജാരിമാരുടെ കയ്യിൽ നിന്ന് പ്രസാദം വേണ്ട, കൃഷ്ണൻ തന്നാ മതി എന്ന് പറഞ്ഞിട്ട് എന്റെ നിന്ന് മേടിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊന്നും എന്റെ അല്ല, എല്ലാം ഭഗവാന്റെ ഉള്ളതാണെന്ന് എനിക്കറിയാം, നല്ല ബോധത്തോടുകൂടി തന്നെയാണ്. എന്നിട്ട് കാലില് ചില ആൾക്കാർ വന്ന് വീഴാറുണ്ടായിരുന്നു ആ സമയത്ത്, എനിക്കെന്റെ കൃഷ്ണനെ വേണം. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ, ഭക്തിപരമായിട്ട് നല്ല ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ തമാശക്ക് തിരിച്ച് വീട്ടിലെത്തുമ്പോ ഭാര്യ പറയും, നിങ്ങൾ കംസനാണ്, പിന്നെ എങ്ങനെയാണ് ഭഗവാൻ? കംസന്റെ സ്വഭാവം ശ്രീകൃഷ്ണന്റെ മുഖവുമായി നടക്കുകയാണല്ലോ അതൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട്.
0: നമ്മുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ് ഒരു സാത്വിക ഭാവത്തിൽ എല്ലാവരും ശരത് എന്ന് പറയുമ്പോ ഒരു സാത്വികനായ ഒരു മനുഷ്യനാണ് എന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വില്ലൻ വേഷങ്ങൾ ചെയ്യുമ്പോൾ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട്.
1: ആ നേരിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനെ മറികടക്കാൻ എനിക്ക് സാധിച്ചു. അത് എന്താ പറയാ, ആ ഒരു കഥാപാത്രത്തിന്റെ ഗുണം കൊണ്ടും പിന്നെ എന്റെ ഉള്ളിലുള്ള ദുഷ്ട ഭാവങ്ങളൊക്കെ കൊണ്ട്. ഭ്രമണം എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നു, അതിലൊരു നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്തത്. അതില് എന്റെ കഥാപാത്രത്തെ വെടിവെച്ച് കൊല്ലുന്നതാണ്, ട്രോളും ഒരുപാടൊക്കെ ഉണ്ടായിട്ടുണ്ട് അതില്. പക്ഷെ ജനങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്റെ കഥാപാത്രം മരിച്ചതില്. അത് കാണുമ്പോ ഇപ്പോഴും പറയും, ഓ ഇങ്ങനത്തെ ഒരു ദുഷ്ടനെ ഞാൻ വിചാരിച്ചില്ല, എന്തിനാ കൃഷ്ണനായിട്ട് നിന്നിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഒരു അഭിനേതാവിന് രണ്ടും വേണമല്ലോ, എപ്പോഴും നല്ലവനായിട്ട് നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ വെറൈറ്റി ഒന്ന് ചൂസ് ചെയ്തതാണ്, എന്തായാലും അത് മോശമാക്കിയില്ല എന്നുള്ളൊരു.
0: തുടർന്ന് അങ്ങോട്ട് വില്ലൻ കഥാപാത്രങ്ങൾ അവസരങ്ങളൊക്കെ കിട്ടി,
1: വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതേപോലുള്ള നല്ലൊരു ക്യാരക്ടർ അല്ലായിരുന്നു, നല്ല ദുഷ്ടത്തിനോ അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ തൽക്കാലം അത് വേണ്ടെന്ന് വെച്ച്.
0: സിനിമയിൽ എന്തെങ്കിലും പാടാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ?
1: അയ്യോ ഇല്ല, വീട്ടിൽ തന്നെ ഇരുന്ന് പാട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ എന്റെ മൂത്ത മകൾ നന്നായിട്ട് പാടും.
0: ഈ സംഗീതം അറിയുന്നത് അല്ലെങ്കിൽ കലാപരമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്, ഇപ്പം അഭിനയം ശാസ്ത്രീയമായിട്ടൊന്നും ആ രീതിയിൽ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നു, എങ്കിൽ പോലും ഒരു കലാപാരമ്പര്യം ഉള്ളത് നമ്മൾ എങ്ങനെയാണ് സ്വാധീനിച്ചത്?
1: വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അത് നമ്മുടെ തറവാട്ടില് ഭാഗവത സപ്താഹങ്ങളൊക്കെ ഒരുപാട് നടക്കും. അപ്പോ ആൾക്കാര് നമ്മളെ കുട്ടികളെ ഇരുത്തി ഈ ഭാഗവതം വായിക്കാൻ പറയും. അപ്പൊ അങ്ങനെ പദ്യമായിട്ടുള്ളതും ഗദ്യമായിട്ടുള്ളതൊക്കെ വായിച്ച് കുട്ടിക്കാലത്തുള്ള ഒരു ശീലമുള്ളതുകൊണ്ട് ഡയലോഗ്സ് പറയുമ്പോഴും ഡബ് ചെയ്യുമ്പോഴും ഒക്കെ എനിക്ക് നല്ലോണം ആ അക്ഷരങ്ങൾ സ്ഫുടത കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ആ സ്പീഡ് മാനേജ് ചെയ്യാനും ഒക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ അതൊരു വലിയ ഘടകമാണ് നമ്മുടെ ഈ മേഖലയിൽ. പിന്നെ അച്ഛന്റെ സംഗീതപരം ഇപ്പൊ നമ്മൾ ഒരുപാട് ആൽബത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. വസന്തം പോലെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് ഇപ്പോഴും ഹിറ്റായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ അഭിനയിക്കുമ്പോൾ ഈ പാട്ടിനോടുള്ള ഒരു താളത്തിനോടുള്ള ഒരു ബന്ധം കാരണം അത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.
0: ഈ ദേവദൂതൻ സിനിമയിൽ സംഗീതത്തിന് പ്രാധാന്യമുള്ള ഒരു സിനിമയായിരുന്നല്ലോ, അതിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു, കരിയറിൽ അതെങ്ങനെയാണ് സ്വാധീനിച്ചത്?
1: എനിക്കതൊരു ഹോളിഡേ മൂഡായിരുന്നു കേട്ടോ. നമ്മൾ കുറെ ചെറുപ്പക്കാരുണ്ടായിരുന്നു അതില്, ഞാനുണ്ട്, വിനീത് കുമാർ ഉണ്ട്, ലെന ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ ഒരു ജോളി മൂഡായിട്ടാണ്. പിന്നെ നമ്മുടെ ഏറ്റവും നല്ല ഒരു എന്റർടൈനർ ആണല്ലോ ലാലേട്ടൻ. അപ്പൊ ലാലേട്ടന്റെ കൂടെ ദിവസങ്ങൾ ചെലവിടുക എന്ന് പറയുന്ന നമുക്ക് എന്താ പറയാ, ഒരു സ്വപ്ന തുല്യമായ ഒരു അനുഭവം തന്നെയായിരുന്നു. ഞാൻ ആദ്യം ലാലേട്ടനെ അതിൽ കാണുന്നത് നല്ല താടിയും മുടിയൊക്കെ തരിക, എന്തൊരോ മഹാനുഭാവലു, ആ പാട്ടിന് ചേർന്ന ജുബ്ബയും ഇതൊക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തൊരു മാറ്റമായിരുന്നു അദ്ദേഹത്തിന്. ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം 20-25 കിലോ കുറച്ചു. രാവിലെ ഒരു ദോശ, അതായത് ഗോതമ്പ് ദോശ, അതേപോലെ തന്നെ പുഴുങ്ങിയ പഴം, ഉച്ചയ്ക്ക് കുറച്ച് ബോയിൽഡ് വെജിറ്റബിൾസ്, എത്രയോ ദിവസങ്ങൾ അങ്ങനെ ഇതായിട്ടാണ് ആ രൂപത്തിലേക്ക് മാറാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അപ്പോൾ ആ കമ്മിറ്റ്മെന്റ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ കണ്ടുപഠിക്കാൻ ഒരുപാട്, പിന്നെ അഭിനയത്തിൽ ഡാൻസിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ലാലേട്ടൻ എന്നെ സഹായിച്ചു. പലപ്പോഴും തെറ്റിക്കാറുണ്ട്, അതായത് സ്റ്റെപ്പ് നമ്മുടെ കഥകളിയെ പോലെയല്ലോ, നമ്മുടെ ഒരു സിനിമാറ്റിക് ഡാൻസ് എന്ന് പറയുമ്പോൾ വേറൊരു മൂഡാണ്. അപ്പോൾ അതിലൊക്കെ പിന്നെ ചെറിയ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ലാലേട്ടനെ കണ്ടുപഠിക്കാനും ഒക്കെ അതിലൂടെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര വ്യത്യസ്തത്തിലാണ് ലാലേട്ടനും നമ്മളെപ്പോലുള്ള ചെറിയ ആളും തമ്മിലുള്ള അന്തരം നമുക്ക് മനസ്സിലായ സമയങ്ങളാണ് അതൊക്കെ.
0: അടുത്ത പാട്ടിലോട്ട് പോയാലോ.
1: അടുത്തത് എൻ്റെ വൈഫിന് ഇഷ്ടപ്പെട്ടൊരു ഗാനമാണ്, രാജശില്പി എന്നുള്ള സിനിമയിൽ പൊയ്കയിൽ, കുളിർ പൊയ്കയിൽ എന്നുള്ള ഗാനം. ഒ എൻ വി കുറുപ്പ് സാറാണ് അത് എഴുതിയത്. രവീന്ദ്രൻ മാഷിന്റെ സംഗീതം, ദാസേട്ടന്റെ ശബ്ദമാധുര്യം. അപ്പൊ അത് എന്റെ വൈഫിന് വേണ്ടി ഒന്ന് കേട്ടാക്കൊള്ളാം.

0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരും. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവിലയ്ക്ക് ശേഷം.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?

0: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 95 രൂപ കുറഞ്ഞ് 13,905 രൂപ നിരക്കിലും പവന് 760 രൂപ കുറഞ്ഞ് 111,240 രൂപ നിരക്കിലുമാണ്. റീഗൽ ജുവലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം ഇന്നത്തെ സ്വർണവില.
2: സമർപ്പിച്ചത് റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരുന്നു.
3: ബാലതാരമായിട്ട് തുടക്കം കുറിച്ച ഒരാൾ എന്ന നിലയിൽ സിനിമ വളരുന്നത് കൺമുന്നിൽ കൂടെയാണ്. ഇത്ര വർഷമായല്ലോ. അപ്പോ ഈ 30 വർഷത്തിനിടയിൽ മലയാള സിനിമയുടെ സ്വഭാവത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റമായിട്ട് തോന്നുന്നത് എന്താണ്?
4: ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. നമ്മൾ വന്ന സമയത്ത് ഫിലിം ആയിരുന്നു, ഇന്ന് ഫിലിം ഇല്ല. അന്ന് നമ്മൾ ഒരു ക്യാൻ ഫിലിം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്യാൻ നമ്മൾക്ക് ക്യാമറാമാനിന്റെ അസിസ്റ്റന്റ് വന്നിട്ട് ഒരു ഇരുട്ട് മുറിയിലിരുന്നിട്ട് ഈ പുതിയ ക്യാൻ പഴയ ക്യാനിലേക്ക് ആക്കി അതാണ് ക്യാമറയിൽ ഫിറ്റ് ചെയ്യേണ്ടത്. ഇന്ന് അത്രയ്ക്ക് ബുദ്ധിമുട്ടേയില്ല. ഒരു ചെറിയ SD കാർഡിൽ നമുക്ക് എല്ലാ സിനിമയും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അത് തന്നെ വലിയൊരു മാറ്റമാണ്. കാരണം അതിനുവേണ്ടി നമ്മൾ അരമണിക്കൂർ നമ്മൾ കാത്തിരിക്കും, എന്നിട്ട് ഈ റീല് കഴിഞ്ഞാൽ അടുത്ത റീലിന് വേണ്ടി ഇത് മാറ്റിയിടുന്നവരെ നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. ഇന്ന് അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല. പിന്നെ ലൈറ്റിംഗിന്റെ പാറ്റേൺ ആണെങ്കിലും സൗണ്ടിന്റെ മാറ്റങ്ങളാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് കാണാനുള്ളൊരു ഭാഗ്യം, പണ്ടത്തെ കാലവും ഇപ്പോഴത്തെ തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടു മനസ്സിലാക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നതിന് വലിയൊരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്.
3: സാങ്കേതിക വിദ്യയിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
4: അതെ അതെ അതെ.
3: പക്ഷെ അന്നത്തെ ഈ പറഞ്ഞ പോലെ മോഹൻലാലോ മമ്മൂട്ടിയോ ഒക്കെ പീക്കിൽ നിന്ന സമയത്ത് സ്റ്റിൽ അവര് അവിടെ ഉണ്ട്.
4: അതെ അതെ.
3: അപ്പം ഇത്തരം നടന്മാര് ഇത്ര നാള് നിൽക്കണം, അല്ലെങ്കിൽ താങ്കളെ പോലെയുള്ള നടന്മാർ ഇത്ര നാള് ഈ ഫീൽഡിൽ നിൽക്കണമെങ്കിൽ അവർക്കുണ്ടാകേണ്ടുന്ന മാറ്റങ്ങളുണ്ടല്ലോ. ഒരേ രീതിയിൽ നിന്നാൽ നമ്മളെ പ്രേക്ഷകർ സ്വീകരിക്കില്ല. ഈ യാത്രയിലുടനീളം അവരെ നിലനിർത്തിയ ഘടകം അതെന്തായിരിക്കും?
4: അത് ഈ കഥയിലെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, സമൂഹത്തിലെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും അവസരം അവർ കൊടുത്തു. ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ഒക്കെ ഇപ്പൊ പഴയ തലമുറയുടെ ആൾക്കാരുണ്ടെങ്കിലും പുതിയ തലമുറയിലെ അവർ ഒഴിവാക്കില്ല. പുതിയ തലമുറയിലെ കഥയും സമൂഹം എന്താണെന്ന് വീക്ഷിക്കലും ഒക്കെ ഒരു അഭിനേതാവിന് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇവരെല്ലാവരും പറയുന്നതാണ് പുസ്തകങ്ങൾ ഒരുപാട് വായിക്കുക, ജനങ്ങളെ നിരീക്ഷിക്കുക. ഇത് കാണുമ്പോൾ തന്നെ സമൂഹത്തിന്റെ മാറ്റം മനസ്സിലാവും. പണ്ടത്തെ പാട്ടുകളല്ല ഇപ്പോഴത്തെ പാട്ടുകൾ. അപ്പൊ ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് എന്താണ് റാപ്പിംഗ് സ്റ്റൈൽ എന്താണ്, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാറിയേ പറ്റൂ. ആ മാറ്റം നമ്മൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ പെട്ടെന്ന് ഔട്ടായി പോകും. എനിക്ക് പറയാനുള്ളൊരു കാര്യം അത് തന്നെയാണ്. കാരണം പുതിയ തലമുറയിലുള്ള ആൾക്കാരും അവർ കൊണ്ടുവരുന്നതിൽ ജീവിതത്തിന്റെ ഗന്ധമുണ്ടോ, ഇപ്പോഴത്തെ സമൂഹത്തെ അവർ പ്രതിനിധീകരിക്കുന്നുണ്ടോ ആ കഥ, ആ കഥാപാത്രങ്ങൾ, അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാലവും നിലനിൽക്കാൻ സാധിക്കും. നമ്മളൊരു പാലമായിട്ട് നിന്നാ മതി പഴയ ആ തലമുറകളെ
3: ബന്ധിപ്പിക്കുന്ന. പ്രേക്ഷകർ എങ്ങനെയാണ് മാറിയതായിട്ട് തോന്നുന്നത്?
4: പ്രേക്ഷകർ മാറിയത് കഥയുടെ വ്യത്യാസത്തിൽ തന്നെയാണ്. കാരണം പുതിയ തലമുറയ്ക്ക് ഇപ്പൊ ഇന്നിപ്പോ വാഴ എന്ന് പറയുന്ന സിനിമ ഹിറ്റായ പോലെ തന്നെ, അപ്പൊ അത് പുതിയ തലമുറയെ ഡിഫൈൻ ചെയ്യുന്ന ഒരു സിനിമയാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ സമൂഹം മാറുമ്പോൾ ഇപ്പൊ സിനിമ പണ്ട് തിയേറ്ററിൽ പോയി കാണുന്നതിന്റെ അളവ് ഇപ്പൊ കുറഞ്ഞു, ഇപ്പൊ എല്ലാം OTT പ്ലാറ്റ്ഫോമിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പൊ അത് എന്തുകൊണ്ടാണ് ആ മാറ്റം സംഭവിച്ചത്? അപ്പോ ഏതുതരം കഥയോടാണ് ആ OTT പ്ലാറ്റ്ഫോമിലെ ജനങ്ങൾ കാണുന്ന ക്ലിക്കിംഗ് ഏതിലാണ് വരുന്നത്? അപ്പൊ അതനുസരിച്ചുള്ള കഥകളിലേക്കായിരിക്കും പിന്നീട് ആൾക്കാർ പോകുന്നത്. അപ്പൊ ആ പ്രേക്ഷകരുടെ ദിശ മാറുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രവൃത്തി മാറ്റുന്നത്, നമ്മുടെ അഭിനയ മേഖലയിലാണെങ്കിലും എടുക്കുന്ന പ്രോജക്റ്റിലാണെങ്കിലും. അപ്പോ സമൂഹം നല്ല രീതിയിലാണ് മാറുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ പഴയ പോലെ സാഹിത്യഗന്ധമൊന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇല്ല. ജീവിതമായിട്ടുള്ള ഗന്ധങ്ങളാണ് കൂടുതലെന്ന് എനിക്ക് തോന്നി. പച്ചയായ ജീവിതം, പണ്ട് നമ്മൾ ഒരു വിരൽ തുമ്പിൽ തൊടുമ്പോൾ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് അതൊന്നും ഇല്ല. ഇപ്പൊ ഇന്നടാ പോടാ എന്നുള്ളൊരു സ്റ്റൈലിലേക്ക് മാറി. അപ്പൊ അതൊരു പുതിയ തലമുറയുടെ മാറ്റം.
3: അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
4: അടുത്തത് എനിക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള ഒരു ഗാനം ദാസേട്ടന്റെ ഹിന്ദി ഗോരി തെര ഗാവ് ബഡ പ്യാര, അത് കേട്ടാൽ വളരെ നന്നായിരിക്കും.
3: നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഡബിങ്ങിന്റെ രണ്ട് അവാർഡുകൾക്ക് അപ്പുറം വേറെ എന്തൊക്കെയാണ് അവാർഡുകൾ കിട്ടിയിട്ടുള്ളത്?
1: പിന്നെ അഭിനയത്തിനാണ് ഏഷ്യാനെറ്റിന്റെ അവാർഡ്സ് രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ തന്നെ പല അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്.
0: ഏത് ഘട്ടത്തിലാണ് അഭിനയം നമുക്കൊരു പ്രധാന കരിയർ ആയിട്ട് എടുക്കുക? ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ചാറ്റേഡ് അക്കൗണ്ടന്റ് ആയിട്ട്
1: പ്രാക്ടീസ്
0: ആയിട്ടൊക്കെ പോയി. അപ്പൊ അങ്ങനെ ഒരു സംശയത്തിൽ നിൽക്കുന്ന ഒരാള് ഇനി നമുക്ക് ഫുൾ ടൈം പ്രൊഫഷൻ ആയിട്ട് അഭിനയം മതി, അല്ലെങ്കിൽ ഡബിങ്ങും അഭിനയം കൂടെ കൊണ്ടുപോകാം എന്നൊരു തീരുമാനത്തിൽ എത്തുന്നത്?
1: അത് ആ സീരിയലാണ് എന്നെ സഹായിച്ചത്. കാരണം സിനിമയിലുള്ള സമയത്ത് അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഒരു കണ്ടിന്യൂറ്റി ഇല്ല. നമുക്ക് ഒരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു 5 മാസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സിനിമ കിട്ടുന്നത്. അപ്പൊ അതുവരെ നമ്മൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. എന്റെ വീട്ടിൽ അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സീരിയലായപ്പോൾ എല്ലാ മാസവും നമുക്ക് കണ്ടിന്യൂസ് വർക്കാണ്. അപ്പൊ ആ ഒരു ഫോർമാറ്റ് അക്സെപ്റ്റ് ചെയ്ത് ജനങ്ങൾ, ഇപ്പൊ സ്ത്രീ എന്നുള്ള സീരിയലാണെങ്കിലും അങ്ങനെ മെഗാ സീരിയൽസ് വരുന്ന സമയമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ തീരുമാനിച്ചു ഇനി ഈ സീരിയൽ ഞാൻ വിടുന്നില്ല. സിനിമ വന്നാൽ ചെയ്യാം, സീരിയലുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ വിടുകയും ചെയ്യും. സീരിയലിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, കഥ മാറ്റി ഫ്ലെക്സിബിൾ ആണ്. അപ്പൊ അങ്ങനെ ഞാനൊരു ഡിസിഷൻ ആണ് എടുത്തത്, ഇനി അഭിനയം സീരിയൽ മേഖലയിൽ മതി എന്ന് പറഞ്ഞു. അതൊരു നല്ല ഡിസിഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു.
0: ഇനി ചെയ്യാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഏതൊക്കെ തരം വേഷങ്ങളാണ് ഇങ്ങനെ ചെയ്താൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നുന്നു?
1: ഒരുപാടുണ്ട്, കാണുന്ന എല്ലാ ടൈപ്പ് റോളുകളും എനിക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഇതേപോലെ തന്നെ കഥാപാത്രം ഇപ്പൊ വില്ലൻ ചെയ്യണോണ്ടാണെങ്കിലും കോമഡി ചെയ്യുന്നുണ്ടാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ വെറുതെ ഒരു ഇതാവാതെ ആ കഥയോടുമായി ബന്ധപ്പെട്ട ഒരു ഇത് കിട്ടുകയാണെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ട് കാര്യമുള്ളൂ. വെറുതെ ഒരു വില്ലനായിട്ട് വന്നിട്ട് കാര്യമില്ല. മനസ്സിൽ ഒയ്യോ ഇവനെ ഒന്ന് ചവിട്ടി കൂട്ടണമല്ലോ എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് അങ്ങനത്തെ കിട്ടുകയാണെങ്കിൽ വളരെ സന്തോഷമാണ്.
0: ഈ വില്ലൻ വേഷങ്ങൾ ചെയ്ത ശേഷം അത്തരത്തിൽ പ്രേക്ഷകരുടെ അപ്രിയം നേടേണ്ടുന്ന സാഹചര്യങ്ങൾ
1: ഇപ്പോഴും ഉണ്ട്. ആ ഭ്രമണം എന്നുള്ള സീരിയല് ഇപ്പോഴും യൂട്യൂബിലും ഇതേപോലെ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് കണ്ടിട്ട് ഇപ്പോഴും എന്നെ ചീത്ത പറയാറുണ്ട് ആൾക്കാർ.
0: ഇപ്പൊ ഗുരുവായൂരപ്പനായപ്പോ കിട്ടിയ സ്നേഹത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ടും നമ്മൾ സ്വീകരിക്കാൻ
1: റെഡിയാണ്. റെഡിയാണ്.
0: ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്?
1: ഇപ്പൊ സിനിമയിൽ ഇത്രയും കാലത്ത് അനുഭവം ഉള്ളതുകൊണ്ട് ഒരു സിനിമയുടെ സംവിധാനത്തിലേക്ക് കടന്നാലോ എന്നുള്ളൊരു ചിന്ത, അതിപ്പോ ഉടനെ സാധിക്കുന്നതല്ല, ഒരു 2 വർഷത്തിനകം അങ്ങനെ ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ

0: ഉണ്ട്. അപ്പൊ അവരെയൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് നമുക്കറിയാവുന്ന മേഖലയാണ്, അപ്പൊ അതിലേക്ക് ഒന്ന് കടന്നാൽ കൊള്ളാമെന്നുണ്ട്. അതാണ് ഇനി എന്റെ അടുത്ത ഫോക്കസ് പോയിന്റ്.
1: അപ്പോൾ ഇത്രയും സമയം ശരത്ദാസിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഏടുകളിലൂടെയും അദ്ദേഹത്തിന് പ്രിയപ്പെട്ട സംഗീതത്തിലൂടെയും നമ്മൾ സഞ്ചരിക്കുകയായിരുന്നു. വെള്ളിത്തിരയിലെ അഭിനയ മുഹൂർത്തങ്ങളും സ്റ്റുഡിയോയിലെ ശബ്ദമാന്ത്രികതയും സംഗീതവുമെല്ലാം കോർത്തിണക്കിയ ഈ സംഭാഷണം തീർച്ചയായും നമുക്കേവർക്കും ഒരു നല്ല അനുഭവം തന്നെയായിരുന്നു. തന്റെ പ്രിയപ്പെട്ടവർക്ക് പ്രിയപ്പെട്ട ഗാനങ്ങൾ പങ്കുവച്ചതിനും ആ ഓർമ്മകൾ നമ്മോട് സംസാരിച്ചതിനും ശരത്ദാസിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്കളുടെ കലാജീവിതത്തിൽ ഇനിയും വലിയ അംഗീകാരങ്ങളും മികച്ച വേഷങ്ങളും തേടിയെത്തട്ടെ എന്ന് ആകാശവാണിയും ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.
0: വളരെ വളരെ സന്തോഷം. കേട്ടിരിക്കുന്നവരെ ഞാൻ ബോറടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എവരുടെയും അനുഗ്രഹം ഇനിയും എന്റെ കലാജീവിതത്തിന് ആവശ്യമാണ്, അത് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടെ വളരെ നന്ദി.
2: ചലച്ചിത്ര സീരിയൽ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ശരത്ദാസ് അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. നിർവഹണം MS ആശ. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വിളനാട്.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സുന്ദരി ഗാർഡൻസ് എന്ന ചിത്രത്തിന് വേണ്ടി മൃദുല വാര്യർ പാടിയത്. രചന ജോ പോൾ, സംഗീതം അൽഫോൺസ് ജോസഫ്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ എം ആർ ടി വാങ്ങും.
4: അതേട്ടാ,
3: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
4: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
3: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
6: ആ, എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തെരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
7: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
8: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
6: ആ, അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
9: 25 സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: അടുത്ത ഗാനം ബൈസൈക്കിൾ തീവ്സ് എന്ന ചിത്രത്തിലേതാണ് ശങ്കർ മഹാദേവൻ പാടിയത്. രചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
4: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1454 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: കേൾക്കാം ഇത്തിരി നേരം എന്ന ചിത്രത്തിന് വേണ്ടി വിശ്വജിത്, സിതാര, കൃഷ്ണകുമാർ എന്നിവർ പാടിയ ഗാനം. രചനയും സംഗീതവും ബേസിൽ സി ജെ.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 11:00.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അതിർത്തി സുരക്ഷാ സേനയും ബംഗ്ലാദേശ് അതിർത്തി ഗാർഡും തമ്മിലെ 4 ദിവസത്തെ ഡയറക്ടർ ജനറൽ തല ചർച്ചകൾ ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വ്യാഴാഴ്ച വരെ തുടരുന്ന യോഗത്തിൽ നിയമവിരുദ്ധ കുടിയേറ്റവും കള്ളക്കടത്തും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണങ്ങളും ചർച്ചാ വിഷയമായേക്കും. പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് സമാപനം. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കഴിഞ്ഞ വ്യാഴാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ബജറ്റിന് മുന്നോടിയായി മുഖ്യമന്ത്രി വി ഡി സതീശൻ വിവിധ സംഘടനകളുമായി ചർച്ച നടത്തും. രാവിലെ മുതൽ ഉച്ചവരെ വ്യാപാരികൾ, തൊഴിലാളി സംഘടനകൾ, ബജറ്റ് തയ്യാറാക്കുന്ന സംഘം, വകുപ്പ് മേധാവികൾ എന്നിവരുമായി വെവ്വേറെ ചർച്ചകളാണ് മുഖ്യമന്ത്രി നടത്തുക. തെക്കൻ ഫിലിപ്പീൻസിലെ മിൻഡനാവോ മേഖലയിൽ ശക്തമായ ഭൂചലനത്തെ തുടർന്ന് ജപ്പാനിലെ പസഫിക് തീരങ്ങളിൽ ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയുടെ സുനാമി മുന്നറിയിപ്പ്. രാവിലെയാണ് റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അരുവിക്കര ഡാമിന്റെ 4 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി അറിയിച്ചു. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് അഭിവാദ്യം സ്വീകരിച്ചു. 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. സ്വർണവില പവന് 760 രൂപ കുറഞ്ഞ് 1,11,240 രൂപയിലെത്തി. 13,905 രൂപയാണ് ഗ്രാം വില. മുള്ളൻപൂരിൽ ഇന്ത്യക്കെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 3ാം ദിനം അഫ്ഗാനിസ്ഥാൻ ബാറ്റിംഗ് പുനരാരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 6 വിക്കറ്റിന് 135 റൺസ് എന്ന നിലയിലാണ്.
2: ആകാശവാണി, സമയം 11:00 കഴിഞ്ഞ് 2 മിനിറ്റ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഇന്നീ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. അതിഥിക്കൊപ്പം സ്റ്റുഡിയോയിൽ റൂബി ബാബു.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭാരതത്തിന്റെ ആകെ IT രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സുപ്രധാന വിഷയത്തെക്കുറിച്ചാണ്. സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ അഥവാ STPI, അതിന് കീഴിൽ വളർന്നു വരുന്ന സ്റ്റാർട്ടപ്പുകൾ. നമുക്കറിയാം, ഒരു കാലത്ത് IT കമ്പനികൾക്ക് മാത്രം പ്രാപ്യമായിരുന്ന സാങ്കേതിക സൌകര്യങ്ങളും വിപണിയും ഇന്ന് പുതുതലമുറ സ്റ്റാർട്ടപ്പുകൾക്കും വളരെ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ STPIക്ക് കഴിഞ്ഞിട്ടുണ്ട്. മികച്ച ഇൻഫ്രാസ്ട്രക്ചർ, ഫണ്ടിംഗ് സഹായങ്ങൾ, മെന്റർഷിപ്പ് എന്നിവ നൽകിക്കൊണ്ട് യുവ സംരംഭകരെ ആഗോളതലത്തിലേക്ക് ഉയർത്താൻ STPI ഒരുക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിന് ഇതെങ്ങനെ കരുത്താകുന്നു? ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായരാണ്. സ്വാഗതം സർ.
4: ഗുഡ് മോർണിംഗ്
3: സർ. സാധാരണക്കാർക്ക് വളരെ ലളിതമായിട്ടൊന്ന് പറയാമോ, എന്താണ് സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾക്ക് എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്യുന്നത്?
4: സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ എന്നുള്ളത് ഒരു അട്ടോണമസ് ബോഡിയാണ്, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സിൻ്റെ കീഴിലുള്ള. ഇത് ബേസിക്കലി നമ്മൾ സോഫ്റ്റ്വെയർ എക്സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഫോം ചെയ്ത ഒരു ബോഡിയാണ്. 1991 പ്രവർത്തിക്കുന്നു, നമ്മൾ 35 വർഷം കടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ റീസെൻ്റായിട്ട് 2016 ശേഷം നമ്മുടെ ആ പ്രൊഫൈലിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഞങ്ങൾ ഈ സ്റ്റാർട്ടപ്പുകൾ മാത്രം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു ആക്ടിവിറ്റിയിലോട്ട് കുറച്ചുകൂടെ ഫോക്കസ് ചെലുത്തി ഒരുപാട് സ്കീംസ് നമ്മൾ ഇതിലേക്ക് വേണ്ടി വകവരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 2-3 സ്കീമെന്ന് എടുത്തു പറയത്തക്ക സ്കീമെന്ന് പറയുന്നത് ഒരു സെൻറ്റർ ഫോർ ഓന്റർപ്രീനർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു 25 സെൻറ്റർ ഫോർ ഓന്റർപ്രീനർഷിപ്പ് നമ്മൾ ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അക്രോസ് ഇന്ത്യയിൽ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻക്യുബേഷൻ ഫെസിലിറ്റി ആയിട്ട് ഒരു 23 ലക്ഷം സ്ക്വയർ ഫീറ്റ് അക്രോസ് ഇന്ത്യ നമ്മുടെ സെൻറ്റേഴ്സിലുണ്ട്. നമ്മുടെ സെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 73 സെൻറ്റേഴ്സ് ഇന്നിപ്പം ഇന്ത്യയിൽ നിലവിലുണ്ട്. അതിൽ 65 സെൻറ്റേഴ്സ് ഉള്ളത് Tier 2, Tier 3 സിറ്റീസിലാണ്. അപ്പോൾ ഇത്രയും സ്ഥലത്തുള്ള ഇൻക്യുബേഷൻ ഫെസിലിറ്റി എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 23 ലക്ഷം സ്ക്വയർ ഫീറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഉള്ളതൊരു NGIS എന്ന് പറഞ്ഞിട്ടൊരു നെക്സ്റ്റ് ജനറേഷൻ ഇൻക്യുബേഷൻ സ്കീം എന്ന് പറഞ്ഞിട്ടൊരു സ്കീമും കൂടെ ഞങ്ങൾ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കി. ആ സ്കീം ഓൾമോസ്റ്റ് ഒരു 300 ഇൻക്യുബേറ്റ്സിന് വേണ്ടിയിട്ട് മാത്രം, 300 സ്റ്റാർട്ടപ്സിന് വേണ്ടി മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തായിരുന്നു. അതിനൊരു നിശ്ചിത ബഡ്ജറ്റ് ഔട്ട്ലൈ ഉണ്ടായിരുന്നു. അത് ആ സ്കീം ആൾമോസ്റ്റ് ടു ദ എൻഡാണ് അതിപ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് സാധനങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി ചെയ്തു വരുന്നത്. ഇതിൻ്റെ പുറകെ നമ്മൾ ഒരുപാട് വേറെ ഈവൻസും മറ്റതും ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് നമ്മൾ ഈ സ്റ്റാർട്ടപ്പുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്.

0: ഇൻകോപ്പറേറ്റ് ചെയ്ത് 10 ഇയേഴ്സിനുള്ളിലായിരിക്കണം ഇവരുടെ ആ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. 10 ഇയേഴ്സ് കടക്കാൻ പാടില്ല. അങ്ങനെ ഒരു എൻറ്റിറ്റിയെ നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയും. വിത്ത് സം അതർ കണ്ടീഷൻസ്, അവരുടെ ടേൺ ഓവർ ഈ 10 കൊല്ലത്തിനുള്ളിൽ 100 കോഴ്സ് കടക്കരുത്.
1: ഓ,
0: അങ്ങനെ ഒരു കണ്ടീഷനും കൂടെ ഇതിനകത്തുണ്ട്.
1: ഓക്കെ, നമുക്ക് ഇതിലേക്ക് വരാം. ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ ഹലോ
2: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: കോട്ടയം ജില്ല തമ്പലക്കാട് നിന്ന് ഇ.പി. ഗോപാലകൃഷ്ണൻ.
1: ഗോപാലകൃഷ്ണൻ സാറിന് സംസാരിച്ചോളൂ കേട്ടോ സാറിനോട്.
0: നമസ്തേ, ഗുഡ് മോർണിംഗ്.
2: സാറേ നമസ്കാരം,
0: പറഞ്ഞോളൂ.
2: ഈ എസ് ടി പി ഐ ഏതെല്ലാം മേഖലകളിലാണ് നമ്മുടെ ഇപ്പൊ പ്രവർത്തനം, അതായത് സ്റ്റാർട്ടപ്പുകളെ സഹായിക്കുന്നത് ഏതെല്ലാം മേഖലകളിലാണ്? അതുപോലെ കേരളത്തില് അതിന്റെ ഓഫീസ് ഉണ്ടോ, അതിന്റെ പ്രവർത്തനം അങ്ങനെയുള്ള?
0: ആദ്യം ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം. ആദ്യം നമുക്ക് കേരളത്തിനകത്ത് ട്രിവാൻഡ്രം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഡയറക്ടറേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റും ലക്ഷദ്വീപും കൂടെ ചേർന്നതാണ് ട്രിവാൻഡ്രം ഡയറക്ടറേറ്റിൻ്റെ ജൂറിസ്ഡിക്ഷൻ. ഓക്കെ, ഇങ്ങനെ അപ്പോൾ ട്രിവാൻഡ്രത്ത് നമുക്കൊരു വലിയൊരു ഓഫീസുണ്ട് ടെക്നോ പാർക്കിനുള്ളിൽ. സിമിലർലി നമുക്ക് കൊച്ചിയിലും കിൻഫ്രയ്ക്കകത്ത് നമുക്കൊരു ഓഫീസുണ്ട്. ഓക്കെ, ഈ രണ്ട് സ്ഥലത്തും സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻക്യുബേഷൻ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 35 സ്റ്റാർട്ടപ്പ്സ് ആൾറെഡി ഇൻക്യുബേറ്റഡ് ആണ്. ഇനിയും നമുക്ക് കൊടുക്കാനായിട്ട് സ്പേസുണ്ട്. പിന്നെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് വരികയാണെങ്കിൽ ഏതൊക്കെ ഡൊമൈനുകളിലാണ് നമ്മൾ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഡൊമൈൻ സെൻട്രിക്കായിട്ട് ഒന്നുമേ ഇല്ല. ഇതിനെ നമ്മൾ അഗ്രിടെക് ആവാം, എജ്യൂടെക് ആവാം, മെഡിടെക് ആവാം, അല്ലെങ്കിൽ IoT ആവാം, AR/VR ആവാം, ഫിൻടെക് ആവാം, ബ്ലോക്ക് ചെയിൻ ആവാം, എന്തും, AI ആവാം, ഡേറ്റ അനലിറ്റിക്സ് ആവാം. ഫുഡുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകൾ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു IT എലമെന്റ് ഉണ്ടാവണം. ഒരു ഇൻഫർമേഷൻ ടെക്നോളജി, നമ്മളൊരു കമ്പ്യൂട്ടറായിട്ട് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു IT എലമെന്റ് അതിനകത്ത് ഉണ്ടെങ്കിൽ അതൊരു ഇന്നോവേഷൻ ആയിട്ടുള്ള ഒരു ഒരു ഒരു പ്രോഡക്റ്റ് ആണ് അല്ലെങ്കിൽ സർവീസ് ആണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അതിൽ കൺസിഡർ ചെയ്യാൻ പറ്റും.
2: അപ്പൊ അതിന്റെ സ്റ്റാർട്ടപ്പ് മിഷൻ നമ്മളിപ്പോ അതിന്റെ സാമ്പത്തികം മറ്റു കാര്യങ്ങളും എല്ലാത്തിലും ഈ ഹെൽപ്പ് കിട്ടുമായിരിക്കും.
0: ആ കിട്ടും. സി, കേരളത്തിനകത്ത് മാത്രം പ്രവർത്തിക്കണമെങ്കിൽ, കേരളത്തിന്റെ മാത്രം സ്കീമുകൾ അവൈലബിൾ ആണെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി നമുക്ക് രജിസ്റ്റർ ചെയ്ത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അക്രോസ് ഇന്ത്യ നിങ്ങൾക്ക് ഈ ഫെസിലിറ്റീസ് അവൈലബിൾ ആണെങ്കിൽ DPIIT എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെന്റിന്റെ ആ റെക്കഗ്നിഷൻ കൂടെ എടുക്കേണ്ടി വരും. മോസ്റ്റ്ലി എല്ലാ സ്കീംസിനും മിക്കവാറും ഒക്കെ ഇപ്പൊ കേരളത്തിലുള്ളവരും ഒരു ഹൈ ഫണ്ടിങ് സപ്പോർട്ട് വരുന്ന സമയത്ത് DPIIT റെക്കഗ്നൈസ്ഡ് ആണോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കാറുണ്ട്.
2: അല്ല, ഞാൻ ഓർത്ത ഈ ഹൈ ടെക്നോളജി ഉപയോഗിച്ചുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള.
0: അല്ല, അത് സെപ്പറേറ്റ് വേറൊരു കാറ്റഗറി ഉണ്ട്. നോർമൽ സ്റ്റാർട്ടപ്പ് ഉണ്ട്, ഡീപ് ടെക് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്റ്റാർട്ടപ്പ് ഉണ്ട്. അങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു സർ. പറഞ്ഞോളൂ. 2016 ശേഷമാണ് ഈ ഒരു ഗിയർ ചേഞ്ച് SDPI വളർത്തിയത്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു അത്. എങ്ങനെയാണ്
0: ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2015 എനിക്ക് ഇൻഡിപെൻഡൻസ് ഡേ അനൗൺസ്മെന്റിൽ പ്രധാനമന്ത്രി പറഞ്ഞതായിരുന്നു ഇങ്ങനെ സ്റ്റാർട്ടപ്പുകൾക്ക് നമുക്കൊരു ഫോക്കസ് നൽകി നമ്മളും സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം വളർത്തിക്കൊണ്ടുവരികയും. അന്ന് നമ്മൾ വളരെ പുറകിലായിരുന്നു. സ്റ്റാർട്ടപ്പ് ഇൻഡെക്സ് നോക്കുമ്പോഴത്തേക്ക്, വേൾഡ് ഇൻഡെക്സ് നോക്കുമ്പോൾ വളരെ പുറകിലായിരുന്നു. ഇപ്പം നമ്മൾ വി ആർ സ്റ്റാൻഡിങ് അറ്റ് 3rd പൊസിഷനിലാണ്. US ചൈനയും കഴിഞ്ഞാൽ 3rd പൊസിഷനിലാണ് ഇന്ത്യ. സോ അന്ന് ആ ഫോക്കസ് കൊടുത്തതുകൊണ്ട് മാത്രം ഒരുപാട് സ്കീംസും ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സും ഒരുപാട് പദ്ധതികളും ഒക്കെ നമ്മളന്ന് പല ഡിപ്പാർട്ട്മെൻറ്റ്സ് വഴി ഇത് ലോഞ്ച് ചെയ്യപ്പെടുകയും അങ്ങനെ ഒരു എക്കോസിസ്റ്റം, ഒരു ട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അന്ന് തൊട്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞ 3 സ്കീംസ് അല്ലെങ്കിൽ ഈ കുറച്ചും കൂടെ ഇൻക്യുബേഷൻ ഫെസിലിറ്റി ഉണ്ടാക്കാൻ തുടങ്ങിയത്. നമുക്ക് അന്നൊക്കെ ഒരു 40 സെൻറ്റർ മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളതിനുശേഷം കുറച്ചും കൂടെ ഒരു ആക്റ്റീവായിട്ട് ഫ്രണ്ടിലോട്ട് വരികയും നമ്മളൊരു 73 സെൻറ്റർ വരെ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമുക്ക് 23 ലക്ഷം സ്ക്വയർ ഫീറ്റ് കിട്ടി ഇപ്പം നമുക്കുള്ളത്, നിലവിലുള്ളത്.
1: നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് കൂടി ചേരുന്നുണ്ട്. ഹലോ
3: ഹലോ
1: ഹലോ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: എന്റെ പേര് ഷിബി, ഞാൻ കോയമ്പത്തൂർ നിന്ന് വിളിക്കുന്നത്.
1: ഷിബി അല്ലേ?
3: അതെ.
1: സംസാരിച്ചോളൂ.
3: ഞാൻ നെറ്റ്വർക്ക് ഓട്ടോമേഷൻ ഇൻഡസ്ട്രിയിലെ കൺസൾട്ടന്റ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാം. അപ്പോ എനിക്ക്
1: സർ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാമോ?
3: ഓക്കെ, ഞാൻ നെറ്റ്വർക്ക് ഓട്ടോമേഷൻ ഇൻഡസ്ട്രിയിലെ

0: കൺസൾട്ടന്റും ട്രെയിനറുമായിട്ട് ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുക. അപ്പോ എനിക്ക് 30,000 സ്റ്റുഡൻസ് ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഞാനൊരു AI ആ ഹലോ സാർ കേൾക്കാവോ?
1: എസ് കേൾക്കാം, പറഞ്ഞോളൂ.
0: ഇപ്പൊ ഞാനൊരു AI പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കമ്പനികളിൽ ഒരു പ്രൈവറ്റ് AI ആയിട്ട് ഇതിന് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോ ഈ ഡേറ്റ പ്രൈവസി വേണ്ട കമ്പനികളിലൊക്കെ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്താല് അവരുടെ ഡേറ്റ വെളിയിൽ LLM-ലോട്ട് എക്സ്പോസ് ആവാത്ത രീതിയിൽ വർക്ക് ചെയ്യും. അപ്പോ പ്രോഡക്റ്റ് റെഡിയാണ്, വെബ്സൈറ്റും ഡെമോ ഒക്കെ റെഡിയാണ്. ഇപ്പോ പക്ഷേ ഞാനിത് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പൊ ഇത് പ്രോഡക്റ്റിന്റെ റെക്കഗ്നിഷനോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ബാക്കിംഗ് കിട്ടാൻ
1: വേണ്ടിയിട്ട് ആദ്യം ചെയ്യാനുള്ളത്, ഇപ്പൊ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു പാർട്ണർഷിപ്പ് ഫേം ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി ആയിട്ടോ ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇതുവരെ.
0: ഇപ്പോ എനിക്ക് MSME ഒരു രജിസ്ട്രേഷൻ ഉണ്ട്.
1: ഓക്കെ, ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഇൻകോർപ്പറേഷൻ എടുക്കണം. ഈ MCA മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ മിനിസ്ട്രിയിൽ ചെന്നിട്ട് എവിടെയെങ്കിലും ഒരു നമ്മുടെ സ്ഥാപനം ഫേം എന്നുള്ള രീതിയിൽ ഒരു രജിസ്ട്രേഷൻ ആദ്യം എടുക്കണം. എടുത്തതിന് ശേഷം സ്റ്റാർട്ടപ്പ് DPIIT എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ചെന്നിട്ട് ഒരു സ്റ്റാർട്ടപ്പായിട്ട് റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ക്വാളിഫൈ ആകുന്നതായിരിക്കും മിക്കവാറും. ഓക്കെ, അപ്പോൾ കാരണം ഈ രജിസ്റ്റർ ചെയ്ത് 10 കൊല്ലത്തിനകത്താണ് എപ്പോഴും വേണമെങ്കിൽ നമുക്ക് DPIIT റെക്കഗ്നീഷൻ എടുക്കാൻ പറ്റുന്നത്. പിന്നെ 10 കൊല്ലത്തിനകത്ത് 100 കോടി ടേൺ ഓവറും കടക്കാതിരിക്കുക, പക്ഷേ അതൊക്കെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് കംപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ DPIIT റെക്കഗ്നീഷനും എടുത്തിട്ട് ഈ കമ്പനി രജിസ്ട്രേഷൻ കഴിഞ്ഞ ശേഷം DPIIT എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ സ്റ്റാർട്ടപ്പ് എന്നുള്ള കാറ്റഗറിയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടും. പിന്നെ ഇന്ത്യക്കകത്തുള്ള ഈ നിങ്ങളുടെ ഡൊമൈനിൽ റിലേറ്റഡ് ആയിട്ട് ഒരു ചാലഞ്ച് പ്രോഗ്രാമോ കണ്ടസ്റ്റോ വിളിക്കുമ്പോഴത്തേക്ക് നിങ്ങളതിൽ പിച്ച് ചെയ്യണം. അതായത് എൻ്റെ സൊല്യൂഷൻ ഇതാണ്, വാട്ട് ഈസ് ദ ഇന്നോവേഷൻ യു ആർ ഗിവിങ്, അതാണ് മെയിൻ ആയിട്ടുള്ളത്. സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഇന്നോവേറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാക്കണം, ഒരു ഇമ്പാക്റ്റ്ഫുൾ ആയിരിക്കണം. അങ്ങനത്തെ ഒരു സാധനത്തിന് മാത്രമേ നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ ഈ സൊല്യൂഷൻ, ആ AI കൊണ്ടുള്ള സൊല്യൂഷൻ എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തപ്പെടുന്നത്, അത് എന്തൊക്കെ ഇന്നോവേഷൻസ് ആണ് ഐ മീൻ തരുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ പിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ആ സൊല്യൂഷൻ നല്ലതാണെന്നെങ്കിൽ നിങ്ങൾ സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകും. അത് ഓരോ സ്കീം അനുസരിച്ചാണ്, ചിലപ്പോൾ ഒരു സിംഗിൾ സ്റ്റേജുള്ള പ്രോഗ്രാം ആയിരിക്കാം, ചിലപ്പോൾ ഒരു സെക്കൻഡ് 2 സ്റ്റേജുള്ള പ്രോഗ്രാം ആയിരിക്കാം. ആ പ്രോഗ്രാമിൽ പോകുമ്പോഴത്തേക്ക് അപ് ടു നമ്മുടെ പ്രോഗ്രാംസിലൊക്കെ ഒരു 25 ലാഖ് വരെ സീഡ് ഫണ്ട് നമ്മൾ നൽകാറുണ്ട്, അപ് ടു 25 ലാക്സ്. ഓക്കെ, അതിൻ്റെ മുകളിലും ചില സ്കീംസൊക്കെ ഉണ്ട്, ഈ TDF എന്ന് പറഞ്ഞിട്ടും പിന്നെ ഡിഫെൻസിൻ്റെയൊക്കെ സ്കീമുകളിലൊക്കെ 1 കോടിയൊക്കെ ഫണ്ടിങ് കൊടുക്കുന്ന ഒരുപാട് സ്കീംസും ഉണ്ട്. അപ്പം ബേസിക്കലി ചെയ്യേണ്ടത് ഇൻകോപ്പറേറ്റ് ചെയ്യുക, കമ്പനിയായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുക. പാർട്ട്ണർഷിപ്പ് ഫേമായിട്ടും ചെയ്യാം, കമ്പനിയായിട്ട് ചെയ്യാം, കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് ചെയ്യാം, എന്തുമായിട്ട് വേണമെങ്കിലും ചെയ്യാം. അത് ചെയ്തതിന് ശേഷം DPIIT റെക്കഗ്നീഷൻ എടുക്കുക. ഓക്കെ, പിന്നെ കേരളത്തിനകത്തുള്ള സ്കീം വേണമെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ റെക്കഗ്നീഷനും എടുക്കാം. കോയമ്പത്തൂർ ആണെങ്കിൽ എനിക്ക് കോയമ്പത്തൂരിലും തമിഴ്നാടിൻ്റെ ഈ സ്റ്റാർട്ടപ്പിന്റെ റെക്കഗ്നിഷൻ എടുക്കാം. അതിനും അവിടെ നമ്മുടെ STPI സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ദേ വിൽ ഹെൽപ് യു. കോയമ്പത്തൂരിൽ തന്നെ ഓഫീസ് ഉണ്ട് ഞങ്ങൾക്ക്, കോയമ്പത്തൂരിൽ തന്നെ ഓഫീസ് ഉണ്ട് ശരവണമ്പട്ടിയിൽ.
2: സാർ, ഇദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പോൾ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല, പക്ഷേ ഇപ്പോൾ സാധാരണക്കാരൻ പറയുകയാണ് എനിക്കൊരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ട്, അതിന് STPIക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും?
1: അതും ചെയ്യാൻ പറ്റും. സി, അത് അതാണ് ഒരുപാട് പ്രോഗ്രാംസിൽ ഞങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT ബന്ധപ്പെട്ട കോളേജുകളിൽ പോയി നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് ഔട്ട്റീച്ച് കണ്ടക്ട് ചെയ്യാറുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി തരികയാണ്. സി, അങ്ങനെ നമ്മൾ റീസെൻ്റായിട്ടൊരു അമൽ ജ്യോതി കോളേജിൽ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു 23 ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാമിന് പോയിരുന്നു. അവിടെയും പോയി, പിന്നെ ഒരു എറണാകുളത്ത് ആലുവയ്ക്കടുത്തൊരു കോളേജിലും കൂടെ പോയിരുന്നു. അപ്പോൾ ആലുവയ്ക്കടുത്തുള്ള കോളേജിലുള്ള പിള്ളേർ 2 പെൺകുട്ടികൾ ചേർന്നിട്ട് എന്തോ സാനിറ്ററി നാപ്കിൻസിൻ്റെ റിലേറ്റഡ് ആയിട്ട് എങ്ങാണ്ട ഒരു ഇന്നോവേഷൻ പ്രപ്പോസൽ വെക്കുകയും അത് സെലക്ട് ആകുകയും സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ അവർ സെലക്ട് ആകപ്പെട്ടു. പിന്നെ അവർക്കത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ട എന്നുള്ളൊരു ഡൈലമയിൽ അവർ പിന്നെ ഫർദർ പ്രൊസീഡ് ചെയ്തില്ല, പക്ഷെ അവർ സെലക്റ്റഡ് ആയിരുന്നു. സോ അങ്ങനെ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിക്കും ഇതിനകത്ത് വരാൻ പറ്റും. സി, ഈ ഡീപ് ടെക് എന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അതിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും വരും, അത് സ്റ്റുഡൻറ്റിന് പറ്റില്ല.
2: ഇതിലേക്ക് നമുക്ക് വരാം. ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ, ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: എന്റെ പേര് മുനിയർ എന്നാണ്. ഞാൻ ട്രിവാൻഡ്രം നെടുമങ്ങാടാണ്. ഞാൻ ഈ സ്റ്റാർട്ടപ്പ് എന്ന് ഉദ്ദേശിച്ചു നമ്മൾ ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളതല്ലേ നമ്മൾ സ്റ്റാർട്ടപ്പ് കൊണ്ട്
1: ഉദ്ദേശിച്ചത്.
3: അപ്പൊ ഈ സംരംഭം തുടങ്ങുക എന്ന് വെച്ചാൽ നല്ല ക്വാളിഫൈഡ് ആയവർക്ക് ക്വാളിഫൈഡ് കുറഞ്ഞവർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു
1: ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അതൊരു പുതിയൊരു ഐഡിയ ആയിരിക്കണമെന്നേ ഉള്ളൂ. പണ്ട് ആൾറെഡി നമുക്ക് കണ്ടും കേട്ടതുമായിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കാൻ പാടില്ല. ഒരു ഇന്നോവേറ്റീവ് ആയിട്ട്, അതായത് ഏറ്റവും പുതിയ ഐഡിയ ആയിരിക്കണം. അതുകൊണ്ട് ഈ പബ്ലിക്കിനൊരു, നമ്മുടെ മാസസിനൊരു പ്രയോജനമുള്ള ഒരു സാധനമായിരിക്കണം. ഒന്നുകിൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അതുകൊണ്ട് ഉപകാരപ്പെടണം. അങ്ങനത്തെ രീതിയിലുള്ള എന്ത് ഐഡിയ ആയിരുന്നാലും കുഴപ്പമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അതിനൊരു എലിജിബിലിറ്റിയോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ ഒന്നും പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. ഞാൻ 60 വയസ്സിലും 70 വയസ്സിലും ഒക്കെ ആവാം, അതൊന്നും പ്രശ്നമേ അല്ല. ആദ്യം ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുക. ആ കമ്പനി എന്ന് പറയുമ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പബ്ലിക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ ഏത് തരത്തിൽ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷവും ആദ്യം കേരളത്തിലായതുകൊണ്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ റെക്കഗ്നേഷൻ എടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് DPIIT രജിസ്ട്രേഷൻ എടുക്കാം. കുറച്ചും കൂടെ ഒക്കെ സ്കെയിൽ ചെയ്ത് പോകണമെങ്കിൽ ആ സമയത്ത് അത് ആവാം. കൂടുതൽ വിശദമായിട്ട് അറിയാനായിട്ട് നിങ്ങൾ ഐഡിയ ഞങ്ങളുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാലും മതി. ഡീറ്റെയിൽഡായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് ഇന്നോവേറ്റീവ് ആണോ എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കേരള സ്റ്റാർട്ടപ്പ് മിഷനെ ബന്ധപ്പെട്ടാലും കുഴപ്പമില്ല, അവർക്കും സഹായിക്കാൻ പറ്റും. ടെക്നോ പാർക്കിലാണ്, ടെക്നോ പാർക്കിനുള്ളിലാണ്. അതെ, അന്വേഷിച്ചാൽ മതി. പിന്നെന്ത്? ആ, എന്തും ആവാം. അതിലും ഈ ടെക്നോളജി എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആക്ച്വലി ഈ എന്തെങ്കിലും ഈ പറഞ്ഞ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ടോ? അതെ, അതെ.
3: സർക്കാർ സബ്സിഡി മറ്റ് സംവിധാനങ്ങളെല്ലാം
1: അത് കിട്ടും. അത് എത്രത്തോളം എലിജിബിൾ ആവുന്നോ അത്രത്തോളം കിട്ടാം. അങ്ങനെയല്ല, ഒരു 25 ലക്ഷം വരെ നമുക്ക് സീഡ് ഫണ്ട് സപ്പോർട്ട് നല്ല ഐഡിയക്ക് കൊടുക്കാൻ പറ്റും. ലോണ് സെക്കൻഡറി ആണ്. ഈ സീഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ തിരിച്ചടയ്ക്കേണ്ട അല്ലാത്ത ഫണ്ടാണ്. ഓക്കെ, ലോൺ എന്നുള്ളത് അതിന് ശേഷം ഉള്ളതാണ്.
3: വ്യവസായ വകുപ്പ് 30% സബ്സിഡി കൊടുക്കുന്നു വനിതകൾക്കും OBC 30%. അതുപോലെ അപ്പൊ ലോൺ കൊടുത്താൽ 35% കഴിഞ്ഞിട്ട് തിരിച്ചടക്കാൻ മതി സംരംഭം പറയുന്നുണ്ട്. അതുപോലെ ഇതിന് തിരിച്ചടക്കേണ്ടാത്ത
1: പല പല ഡിപ്പാർട്ട്മെന്റുകൾക്കും പല തരത്തിലുള്ള സ്കീംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ചിലർക്ക് ഈ ITയുമായിട്ട് ബന്ധപ്പെട്ടത് ഞങ്ങളുടെ സ്കീം വഴി കവർ ചെയ്യും. ചിലപ്പോൾ വേറെ പല ടെക്നോളജിയുമായിട്ടുള്ളത് ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് സയൻസ് ഉണ്ട്, ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്. അങ്ങനത്തെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി ഓരോ തരത്തിലുള്ള ലോണുകളും സപ്പോർട്ട് സഹായങ്ങളുമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
2: ഓക്കെ, അദ്ദേഹത്തിന് കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കാര്യം പറഞ്ഞു. എങ്ങനെയാണ് STPI ഇതുമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത്? ഈ ടെറിട്ടോറിയൽ ഡിഫറൻസ് മാത്രമാണോ അതോ?
1: അല്ല, ടെറിട്ടോറിയൽ ഡിഫറൻസ് എന്നുള്ളത് ഒരു പ്രൈമറി സാധനമാണ്. പക്ഷേ അതിലുപരി അവർക്കും കുറേ സ്കീംസ് ഉണ്ട്. പക്ഷേ അവരുടെ സ്കീം നമ്മുടെ സ്കീം വെച്ച് നോക്കുമ്പോൾ അവരുടെ എല്ലാ സ്കീംസ് ലിമിറ്റഡ് ടു കേരള സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ കേരള ഓൻട്രപ്രീനേഴ്സിന് വേണ്ടി മാത്രമാണ്. പക്ഷേ നമ്മുടെ സ്കീംസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓപ്പൺ ടു പാൻ ഇന്ത്യ. ആർക്ക് വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കുറേ കേരള സ്റ്റാർട്ടപ്പ്സ് ഞങ്ങളുടെ ഭുവനേശ്വറിലുള്ള പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അവിടെ സെലക്ട് ആവുകയൊക്കെ ചെയ്തു. അവിടെ നിന്ന് സീഡ് ഫണ്ടിങ് കിട്ടി. കുറേ ആൾക്കാർക്ക് ഹൈദരാബാദിൽ കിട്ടി, കുറേ പേർക്ക് ബാംഗ്ലൂരിൽ കിട്ടി. ഓരോ സ്കീം നമ്മൾ എല്ലാ സ്കീംസും ഓരോ സമയത്തായിരിക്കും ലോഞ്ച് ചെയ്യുന്നത്. അതെല്ലാം ഞങ്ങളുടെ വെബ്സൈറ്റ് വഴിയും ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ചാനൽസ് വഴിയൊക്കെ നമ്മൾ അതാത് സമയങ്ങളിൽ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സ്കീം കണ്ടിട്ട് അവർക്ക് ഉചിതമായിട്ട് അവർ എലിജിബിൾ ആവുന്നതാണെങ്കിൽ അവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ സെലക്ട് ആവും.
2: ഓക്കെ, സാർ പറഞ്ഞല്ലോ 25 ലാക്സ് വരെ സീഡ് ഫണ്ട് ആയിട്ട്
1: കൊടുക്കുന്നു.
2: ഇതുപോലെ മറ്റിളവുകളും സൗകര്യങ്ങളും എന്തൊക്കെയാണ് കൊടുക്കുന്നത്?
1: ഇതുപോലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മെന്റർഷിപ്പ് ഒരു 500 മെന്റേഴ്സ് ഞങ്ങളുടെ ഈ സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റിക്കകത്തുണ്ട്. 500 മെന്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രി സ്റ്റാൾവേർഡ്സ് ആണ്. സോ ഈ 500 മെന്റേഴ്സിൻ്റെ സപ്പോർട്ട് കിട്ടും. സോ അവർക്ക് അവരുടെ ഐഡിയ എങ്ങനെ ഒരു MVP എന്നൊക്കെ പറയും, മിനിമം വയബിൾ പ്രോഡക്റ്റ് എന്നൊക്കെ പറയും, ആ സ്റ്റേജിലോട്ട് എത്തിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഐഡിയ കുറച്ചും കൂടെ ഒന്ന് പുഷ്ടിപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും.
2: നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഒരു ശ്രോതാവ് കൂടി ചേരുന്നു. ഹലോ, പറഞ്ഞോളൂ. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ. പേരും സ്ഥലവും പറഞ്ഞിട്ട് പറഞ്ഞോളൂ, എന്താണ് സംശയം?
4: ഞാൻ ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനെ കുറിച്ച് നമ്മുടെ ഒരു ഫണ്ടിന് ഫ്രീ ആയിട്ട് ഫണ്ട് കിട്ടുമെന്ന് ഞാനെ കുറിച്ച് അറിയാനായിരുന്നു.
2: എന്താണ് സ്റ്റാർട്ടപ്പ് തുടങ്ങേണ്ടത്? വിശദാംശം സാറിനോട് ചോദിച്ചോളൂ.
1: ഹലോ, പറഞ്ഞോളൂ.
4: ആ സാറേ, പരിപാടിയിൽ പങ്കെടുക്കാൻ സാറ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാം. അപ്പൊ എനിക്കൊരു ചെറിയ ഫുഡിന്റെ തുടങ്ങണമെന്നുണ്ട്. പക്ഷെ അതെങ്ങനെയാണ്? പിന്നെ
1: എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി
4: നമ്മള് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കാന്ന്
1: വെച്ചാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അതിനൊരു ആപ്പ് വഴി ലോൺ അല്ലാത്ത ഫണ്ട് ഉണ്ട്. പക്ഷേ സ്റ്റാർട്ടപ്പ് വഴിയുള്ള ഫണ്ടുകളൊക്കെ മിക്കവാറും എല്ലാ ഫണ്ടുകളും ഒക്കെ ഒരു ഈ ഐ ടി എലമെന്റ് ഉള്ള ഒരു എന്തെങ്കിലും ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു ആപ്പോ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് അത് മുഖേന നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ ക്വാളിഫൈ ആവുള്ളൂ. അല്ലാതെ വെറും ഫുഡ് എന്തേ അതിനൊരു ഐ ടി, നിങ്ങളുടെ ഒരു ഈ ഐ ടി അറിയുന്ന ആരെങ്കിലും ഉണ്ടോ കൂടെ? നിങ്ങളുടെ ആ ഈ ഒരു പാർട്ട്നേഴ്സായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ ആരെങ്കിലും ഉണ്ടോ? ആ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരുമായി ചേർന്ന് ഇതാണ് എൻ്റെ ഐഡിയ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവരിതിനെ കംപ്ലീറ്റ്ലി ഒരു മൊബൈലിലുള്ള ഒരു ആപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യത്യസ്തപ്പെട്ട ഒരു അപ്ലിക്കേഷനായിട്ടോ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ചെയ്യുന്ന പോലെ ഒരു അതിലൊരു വ്യത്യാസം ഉണ്ടാക്കിയിട്ടൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും ക്വാളിഫൈ ആവുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫണ്ട് കിട്ടും. ആ ഒരു നല്ലൊരു എലമെന്റ് ആണ്, അല്ലൊരു നല്ലൊരു പ്രോഡക്റ്റ് ആണ് നിങ്ങളുടെതെങ്കിൽ ഡെഫിനറ്റ്ലി എലിജിബിൾ ഫണ്ട് കിട്ടുന്നതായിരിക്കും.
2: ഓക്കെ ഓക്കെ, താങ്ക് യു. ഇപ്പൊ എല്ലാവർക്കും അറിയേണ്ടത് ഫണ്ടിനെ കുറിച്ചാണ്. ഇത് ലോൺ ഇല്ലാത്ത ഫണ്ട് എത്രത്തോളം കിട്ടും എന്നുള്ളത്.
1: സീഡ് ഫണ്ട് അപ് ടു 25 lakhs വരെ കൊടുക്കും. അതിപ്പം ചിലപ്പോൾ ഈ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു 6 months അവർക്കൊരു സ്റ്റൈഫൻ്റ് പോലെ 10,000 കൊടുത്തിട്ട് അങ്ങനെ 6 months അവരെ ഒന്ന് മെൻറ്റർഷിപ്പ് ഒക്കെ പ്രോഗ്രാം വഴി കടത്തിവിട്ടതിന് ശേഷം അവരുടെ ഐഡിയാസിനെ അവർക്ക് ഒരു വയബിൾ പ്രോഡക്റ്റായിട്ട് മാറ്റാനും അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് MVP ആയതിനു ശേഷം അവർക്ക് മാർക്കറ്റിലോട്ട് അവർക്കിതെങ്ങനെ സെല്ല് ചെയ്യാം എന്നുള്ള സപ്പോർട്ട് കൊടുക്കാനും അത് കഴിഞ്ഞതിന് ശേഷം റവന്യൂ വന്നു തുടങ്ങിയതിന് ശേഷം ട്രാക്ഷൻ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെയാണ് ഒരു അക്സലറേഷൻ എന്നുള്ള സാധനത്തിലോട്ട് പോകുന്നത്. പിന്നെ അതങ്ങനെ ഓരോ സ്റ്റേജിലോട്ട് പോയി പോയി സീരീസ് എ സീരീസ് ബി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇത് IPO ചെന്ന് അവസാനിക്കും. ഒരു കമ്പനി IPO ആയിട്ട് മാറും, അല്ലെങ്കിൽ ഒരു മെർജർ ആൻഡ് അക്വിസിഷൻ നടക്കും. അങ്ങനെ ഒരു വലിയൊരു കമ്പനിയായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. ഈ നമ്മൾ കണ്ട ഈ ഫേസ്ബുക്കും ആമസോണും ഒക്കെ ഒരു ബൂട്ട്സ്ട്രാപ്ഡ് ആയിട്ട് വന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. ഇന്നത് വലിയ കമ്പനിയാണ്. ഈ ഇന്ത്യയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സെറോദ, ഇങ്ങനെ ഒരുപാട് ആപ്സ് ഉണ്ട്. ഈ സെറോദ എന്ന് പറഞ്ഞാൽ ഫിൻടെക്കിലുള്ള ഒരു എല്ലാവർക്കും അറിയുന്ന ഒരു ആപ്പാണ്. ഇപ്പോൾ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും സെറോദ എന്നുള്ള ഒരു ആപ്പ്. അതൊക്കെ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട് വന്ന സ്റ്റാർട്ടപ്പുകളാണ്. അവരൊക്കെ വലിയൊരു IPO ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവർ പുറത്തു വന്നു, വലിയ കമ്പനിയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നു.
2: ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് വരാൻ പറ്റും. ഒരു ശ്രോതാവ് കൂടി ചേരുന്നുണ്ട്. ഹലോ
5: ഹലോ
2: ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? ആ, എവിടെ നിന്നാണ് പറഞ്ഞോളൂ. റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ച് വെച്ചിട്ട് സാറിനോട് സംസാരിച്ചോളൂ കേട്ടോ.
1: ഹലോ, പറഞ്ഞോളൂ.
5: നമസ്തേ. എനിക്ക് ഒരു 4 acres സ്ഥലമുണ്ടേ. അപ്പം എനിക്ക് കൃഷി ചെയ്യാൻ താല്പര്യമാണ്. അപ്പൊ അതിന്റെ മുകളിൽ ഈ സ്റ്റാൻഡ് ഇന്ന് നമ്മൾ അടിച്ച് ഇങ്ങനെ ടെറസിന്റെ മുകളിൽ വെക്കുന്ന സ്കീമുണ്ട്. അത് ഞാൻ കേട്ടപ്പോ ലോണ് തരൂല എന്ന് പറഞ്ഞു. വളരെ താല്പര്യം ബാങ്കിൽ കേട്ടത്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ സ്റ്റാൻഡെടുത്ത് ചെറിയ ലോണുകൾ കിട്ടുന്നുണ്ടെങ്കിലും പദ്ധതി അറിയാമോ സാറേ?
1: അത് ഈ പറഞ്ഞത് ഒരു അഗ്രികൾച്ചർ റിലേറ്റഡ് ലോണാണ്. അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതല്ല. നമ്മൾ സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ലോൺ മീൻ ഫണ്ടിങ് സപ്പോർട്ട് മാത്രമാണ് ചെയ്യാറുള്ളത്. അല്ലാത്ത ഫണ്ടിങ് സപ്പോർട്ട് മൊത്തവും സ്റ്റേറ്റ് ഗവൺമെൻറ് വഴി നിങ്ങളുടെ ബ്ലോക്ക് വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ അവിടുത്തെ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ഓഫീസേഴ്സ് വഴിയൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതായിരിക്കും.
2: അതെ, സംരംഭങ്ങളെ കുറിച്ചുള്ള ഇപ്പം അമ്മയുടെ തന്നെ സ്ഥലത്തെ വെച്ച് എന്തെങ്കിലും സംരംഭം തുടങ്ങാനാണെങ്കിൽ അതിൻ്റെ ITയുടെ എന്തെങ്കിലും ഉള്ള ഒരു കമ്പോണന്റ് അതിലുണ്ടെങ്കിൽ അപ്പോഴാണ് ഇന്നത്തെ ഹലോ ആകാശവാണി കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഫണ്ട് അല്ലാത്ത രീതിയിലുള്ള അസിസ്റ്റൻസ്.
1: ഫണ്ട് അല്ലാത്ത, ഞാൻ പറഞ്ഞു മെന്റർഷിപ്പ് ഒരു ഫേമസ് ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് അക്സസ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. അവർ ഏത് മാർക്കറ്റിൽ അവർക്കത് പിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആ കണക്ട് ചെയ്ത് കൊടുക്കും.

0: പിന്നെ ഒരു സ്റ്റേജ് കടന്നു പോകുമ്പോഴത്തേക്ക് ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ട് ശരിക്ക് ഫണ്ട് ഇതിൽ കൊടുത്തിട്ട് ഒരു ഇക്വിറ്റി ഡൈല്യൂഷനൊക്കെ ചെയ്ത് അവർക്ക് കുറച്ചും കൂടെ ഒന്ന് സ്കെയിൽ ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ. സി റവന്യൂ വന്നാൽ മാത്രം പോരല്ലോ, പിന്നെ അവർക്കൊരുകൂടെ ഒരു എക്സ്പാൻഷൻ സ്കീം കാണും, ഒരു സ്കെയിലിംഗ് അപ്പ് കാണും. ഈ ഈ കംപ്ലീറ്റ് ജേർണിയിൽ നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം സപ്പോർട്ട് ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ടൊരു കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം ചെയ്തിട്ടുണ്ട്. ആ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന പേര് സയൂജ് എന്നാണ്. സയൂജ് ഈ കമ്മ്യൂണിറ്റിക്കകത്ത് ഏതാണ്ടൊരു നമ്മൾ ഒരു 7500 യൂസേഴ്സ് അതിൽ ആൾറെഡി രജിസ്റ്റേർഡ് ആണ്. ഇതിൽ സ്റ്റാർട്ടപ്പ് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഓൻട്രപ്രീനേഴ്സിന് ചെയ്യാം, ഇൻക്യുബേറ്റേഴ്സിന് ചെയ്യാം, മെൻറ്റേഴ്സിന് ചെയ്യാം, അക്സലറേറ്റേഴ്സിന് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഫണ്ടിങ് ഏജൻസിക്ക് ചെയ്യാം. ഇവരെല്ലാം അതിനകത്ത് രജിസ്റ്റേർഡ് ആണ്. അപ്പം ഇതിനകത്ത് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്റ്റാർട്ടപ്പിന് എന്തെങ്കിലും ഒരു സ്റ്റേജിൽ അവർ സ്ട്രക്കായി നിൽക്കുമ്പോഴത്തേക്ക് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഞാൻ സീ ദിസ് ഈസ് മൈ പ്രോബ്ലം എന്ന് പറയുകയാണെങ്കിൽ, വേറെ ആരെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് സയൂജ് എന്നാണ്. 7500 യൂസേഴ്സ് അത് ആൾറെഡി അവൈൽ ചെയ്യുന്നുണ്ട്. പിന്നെ സോറി, പിന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് ഈ ആൾക്കാർ റിസോഴ്സിനെ കണ്ടെത്താനും ഭയങ്കരമായിട്ട് ഒരു സഹായിക്കും. എന്തെങ്കിലും അവർക്ക് പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ സർവീസ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇൻഫ്ര റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും വേണമെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള പിയേഴ്സ് ആയിട്ടുള്ളവർ അവരെ സഹായിക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് സയൂജ് ആണ്.
1: ഈ ഒരു സ്റ്റാർട്ടപ്പിന് എത്ര നാളാണ് ഇങ്ങനെ ഒരു അസിസ്റ്റൻസ് കിട്ടുക?
0: അത് ഫസ്റ്റ് 10 years ഓഫ് ഇയർ ഓഫ് പീരീഡ് ആണ്. ഇൻകോർപ്പറേറ്റ് ചെയ്ത് 10 വർഷത്തിനുള്ളിൽ. ഇപ്പം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ 2000 ചെയ്തിട്ടുണ്ടെങ്കിൽ 2010 അവർ കഴിഞ്ഞു, പിന്നെ അവർക്ക് സ്റ്റാർട്ടപ്പ് സ്റ്റേറ്റസ് ആയിട്ട് അവർക്ക് വരാനേ പറ്റില്ല. അപ്പം നമുക്ക് 10 എന്ന് പറയുമ്പോൾ ഇപ്പം 2026 നടക്കുന്നത്. അപ്പോൾ 16 ശേഷം ഇൻകോർപ്പറേറ്റ് ചെയ്തൊരു കമ്പനി ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് 1 സ്റ്റാർട്ടപ്പ് ആയിട്ട് അവർക്ക് നിൽക്കാൻ പറ്റും.
1: ഓക്കെ,
0: 10 അല്ലെങ്കിൽ 100 crore കടക്കരുത്.
1: ഓ,
0: ഈ രണ്ട് കണ്ടീഷൻ ആണ് അവരുടെ മെയിൻ ആയിട്ടുള്ളത്.
1: 100 crore ടേൺ ഓവർ കടക്കരുത്. ഓക്കെ, ഒരു ശ്രോതാവ് കൂടെ നമ്മളിപ്പം ചേരുന്നുണ്ട്. ഹലോ
2: ഹലോ
0: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: നമസ്കാരം മാഡം, എന്റെ പേര് രാഹുൽ എന്നാണ്.
1: എവിടെ നിന്നാണ് രാഹുൽ?
2: ഞാൻ തൃശ്ശൂർ നിന്നാണ്.
1: സംസാരിച്ചോളൂ സാറിനോട്.
0: ഹലോ, പറഞ്ഞോളൂ.
2: നമസ്കാരം സാർ.
0: നമസ്തേ
2: സാർ. പുതിയതായിട്ട് ഇപ്പൊ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് സാർ ഇപ്പൊ പറഞ്ഞല്ലോ, IT എനേബിൾഡ് എന്തെങ്കിലും കമ്പോണന്റ് ഉണ്ടെങ്കിലേ നമുക്ക് ബാക്കി സപ്പോർട്ട് കിട്ടും.
0: അത് ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾ വഴി, അതായത് ഈ IT സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ടാണ് SDP എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. ഞങ്ങൾ IT ബന്ധപ്പെട്ട ഒരു ഏജൻസിയാണ്, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു വിങ് ആണ്. അപ്പം ഞങ്ങൾ കൊടുക്കുന്ന എല്ലാത്തിലും ഒരു IT എലമെൻ്റ് അതിനകത്ത് ഉണ്ടാവും. ഈ IT ഇലക്ട്രോണിക്സ് അങ്ങനെ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ കോമ്പണൻ്റ് ഉള്ള ഒരു സാധനമായിരിക്കും നമ്മൾ വഴി കിട്ടുന്ന എല്ലാ സ്റ്റാർട്ടപ്പുകളും. അങ്ങനെയുള്ള സ്റ്റാർട്ടപ്പിനെയാണ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാറുള്ളത്. ഇപ്പം അഗ്രികൾച്ചർ, പ്യൂർ അഗ്രികൾച്ചർ സ്റ്റാർട്ടപ്പാണ്, അതിലൊരു IT എലമെൻ്റും ഇല്ലെങ്കിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്കീം കാണും.
2: അപ്പോൾ എൻ്റെ ചോദ്യം, ഓൾറെഡി എക്സിസ്റ്റിംഗ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള IT പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ, സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള, അപ്പോൾ എനിക്കിപ്പോൾ അതിനകത്ത് എൻ്റെ സല്ലറിന ആയിട്ട് ഓൺബോർഡ് ചെയ്ത് ചെയ്യാനായിട്ട് നിങ്ങളുടെ എന്തെങ്കിലും സെറ്റപ്പ് കൂട്ടോ, അതോ ഞാൻ സ്വന്തമായിട്ട് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ
0: സി അതിൻ്റെ ഒരു റീസെല്ലറോ ഡിസ്ട്രിബ്യൂട്ടറോ അങ്ങനെയൊക്കെ ആകാനായിട്ട് അവരുമായിട്ട് തന്നെ ഡയറക്റ്റ് ബന്ധപ്പെടണം. നിങ്ങളതിന് കോമ്പറ്റീറ്റീവായിട്ട്, ഇതിന് ഈ പറഞ്ഞ ആപ്പുകൾക്ക് കോമ്പറ്റീറ്റീവായിട്ട് ഒരു ആപ്പോ അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷനോ സർവീസോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ഇന്നോവേഷൻ കോമ്പണൻ്റ് ഉള്ള സാധനമാണെങ്കിൽ നമ്മുടെ സ്കീമുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ,
1: താങ്ക് യു.
0: താങ്ക് യു
1: സർ. ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഈ നെക്സ്റ്റ് ജനറേഷൻ സ്റ്റാർട്ടപ്പ് ചാലഞ്ച് കോൺടെസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള പദ്ധതികൾ എങ്ങനെയാണ് ഈ ഇതുവഴി പ്രയോജനപ്പെടുത്തുക?
0: സി NGIS എന്ന് പറയുന്നത് നെക്സ്റ്റ് ജനറേഷൻ ഇൻക്യുബേഷൻ സ്കീം, അതൊരു 300 സ്റ്റാർട്ടപ്പുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു 95 crore ഫിനാൻഷ്യൽ ഔട്ട്ലേ ഉദ്ദേശിച്ചുകൊണ്ട് പുറത്തു വന്ന ഒരു സ്കീമായിരുന്നത്. അതിൽ നമ്മളൊരു സെലക്ട് ചെയ്ത 300 സ്റ്റാർട്ടപ്പിനെ സെലക്ട് ചെയ്യുകയും ചെയ്തു. ഞങ്ങളതിലൊരു ഈ പറഞ്ഞ 95 crore ഫണ്ട് ഡിസ്പേഴ്സ് ചെയ്യുകയും ചെയ്തു. അതിൽ 25 lakh വരെ സീഡ് ഫണ്ട് കൊടുത്തിരുന്നു. പല ടെക്നോളജിയിലുള്ള പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ കളക്ട് ചെയ്യുകയും ഈ ചാലഞ്ചും കണ്ടസ്റ്റും അതിലുള്ള എനിക്ക് വേണം ഒരു 9 പ്രോഗ്രാംസ് നമ്മൾ ചുനൌത്തി എന്ന് പറയുന്ന ഒരു പേരിൽ, ചുനൌത്തി 1.0, 2.0, 10, 11, 12 അങ്ങനെ എന്തോ 10-12 ചാലഞ്ച് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ പ്രോഗ്രാംസ് വഴിയും ഞങ്ങൾ സെറ്റ് ഓഫ് ഒരു 40-45 സ്റ്റാർട്ടപ്പ്, ഒരു 300 അപ്ലിക്കേഷൻസ് വരും.

0: ഫൈനൽ സ്റ്റേജിലോട്ട് പോകുമ്പോൾ അത് സ്ക്രൂട്ടിനൈസ് പോകുമ്പോഴത്തേക്ക് ഒരു 40-45 സ്റ്റാർട്ടപ്പുകളും ഓരോ സ്റ്റേജുകളിലും നമുക്ക് കിട്ടി. അങ്ങനെ നമ്മൾ ഒരു 9ഓ 10ഓ 12ഓ എഡിഷൻ കൊണ്ട് അത് ഫുള്ള് പൂർത്തിയാക്കി. അതിലും ഈ പറഞ്ഞ പോലെ ഈ സ്റ്റാർട്ടപ്പ് ജേണിയിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ, ഈ മാർക്കറ്റ് കണക്റ്റും ഫണ്ടിങ് സപ്പോർട്ടും മെൻറ്റർഷിപ്പും സ്കെയിലപ്പ് ചെയ്യേണ്ട ഫണ്ടുകളും ഇതെല്ലാം, പിന്നെ ഇൻഫ്രാസ്ട്രക്ചറും, മാത്രമല്ല ക്ലൗഡ് പ്രൊവൈഡേഴ്സിൻ്റെ സപ്പോർട്ട്, പിന്നെ ഒരു സെക്യൂരിറ്റി ടെസ്റ്റിംഗ്, NPST എന്ന് പറഞ്ഞിട്ട് SPST എന്ന് പറഞ്ഞിട്ടുള്ള സെക്യൂരിറ്റി ടെസ്റ്റിംഗ്, ഇതൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട്, പിന്നെ നമ്മുടെ ഈ പറഞ്ഞ സെൻറ്റേഴ്സിൻ്റെ എല്ലാ പ്രസൻസിലും പോയിട്ട് അവർക്ക് എന്ത് വേണമെങ്കിൽ അവിടെ ആ നമ്മുടെ സെൻറ്ററിൽ എന്ത് സർവീസ് അവൈൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർക്ക് ലെവറേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇങ്ങനെ എല്ലാം കൂടെ ആയിരുന്നു ആ ഒരു സ്കീം. ആ സ്കീം ഇപ്പോൾ തത്സമയം ക്ലോസ്ഡ് ആണ്. അത് 300 സ്റ്റാർട്ടപ്പ്, അത് ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആണ്.
1: ഇങ്ങനെ വരുന്ന സ്റ്റാർട്ടപ്പുകൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട്?
0: സി, ഞങ്ങളുടെ സ്റ്റാർട്ടപ്പ്സുകൾക്കൊക്കെ ആൾമോസ്റ്റ് നല്ല സക്സസ് പാത്താണ് ഉള്ളത്. സി, ചിലപ്പോൾ ദേർ മേ ബി ഡിലേ ബിക്കോസ് ടെക്നോളജി കീപ്പ് ഓൺ ചേഞ്ചിങ്, അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ഡിലേ വരുമെന്നല്ലാതെ, നമ്മുടെ ഈ പറഞ്ഞ പോലെ 300 സ്റ്റാർട്ടപ്പുകളിൽ നിന്നുമാണ് ചിലപ്പോൾ നമ്മളൊരു 300 എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഒരു ആൾമോസ്റ്റ് ഒരു അപ്ലിക്കൻസ് വന്നത് ഒരു 3000-4000 അപ്ലിക്കൻസ് വന്നിരിക്കും. അതിൽ നിന്നാണ് 300-ലോട്ട് നമ്മൾ സ്ട്രീം ഡൗൺ ചെയ്ത് വന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻസ് ആണ് പല ഒരു 3 ഫേസിൽ ഇതിനെ സ്ക്രീൻ ചെയ്താണ് ഇത് വരുന്നത്. അപ്പം അത്യാവശ്യം നല്ല ഇനോവേഷൻ ഉള്ള ഒരു പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിനായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ അവർക്കൊരു വയബിൾ പ്രോഡക്റ്റ് കാണും, ഒരു പ്രോട്ടോടൈപ്പ് കാണാം, അങ്ങനത്തെ രീതിയിലുള്ളവരായിരിക്കും എടുക്കുക. അപ്പം മോസ്റ്റ്ലി അവരുടെ സക്സസ് എന്ന് പറയുന്നത്, അഫ്കോഴ്സ് സക്സസ് എന്ന് പറയുന്നത് ഡിപ്പെൻസ് അപ്പോൺ അതർ ഫാക്ടേഴ്സ് ഓൾസോ, പക്ഷേ എന്നിരുന്നാലും നമ്മുടെ അടുത്ത് വരുന്നവരൊക്കെ ആൾമോസ്റ്റ് ദേ ആർ ക്വൈറ്റ് ഹാപ്പി വിത്ത് ദ ഫെസിലിറ്റീസ് ആൻഡ് ദ കൈൻഡ് ഓഫ് സപ്പോർട്ട് വിച്ച് വി ഡെലിവർ.
1: ഓക്കെ, എല്ലാവർക്കും ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിലും ഏതൊരു സംരംഭം തുടങ്ങുകയാണെങ്കിലും അവർക്ക് അവരുടെ ബെനിഫിറ്റ് ആണല്ലോ. അപ്പോൾ ഇതിൽ വരുന്ന ബെനിഫിറ്റ്സിൽ ടാക്സ് ബെനിഫിറ്റ്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ എങ്ങനെയാണ്?
0: ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് ഓരോ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്ന ബെനിഫിറ്റ്സുകളാണ്. സി, ഇപ്പോൾ ഒഡീസയിലും തെലങ്കാനയിലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നാഷണൽ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ കീഴിൽ. അതിനകത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് കുറേ കംപ്ലയൻസുകൾക്ക് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കേണ്ട, അങ്ങനെ ഒരു ഓവറോൾ ഇന്ത്യയിൽ എവിടെ ആയിരുന്നാലും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കേണ്ട, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കേണ്ട, അങ്ങനെ ഒരു ഇളവുണ്ട്. പിന്നെ ഈ സ്വറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇത് 25% ആണ് ബേസിക്കലി നോർമലി ഉള്ള ഒരു ഒരു എൻറ്റിറ്റി എന്നുള്ള രീതിയിൽ അലൗഡ് ആയിട്ടുള്ളത്. പക്ഷേ സ്റ്റാർട്ടപ്പ് എന്നുള്ള കാറ്റഗറി റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ 50% വരെ സ്വറ്റ് ഇക്വിറ്റി അവർക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോപ്പ് എന്ന് പറഞ്ഞിട്ട് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ, അതും ഇതിനകത്ത് കുറച്ച് റിലാക്സേഷൻസ് ഉണ്ട്. ഇങ്ങനത്തെ കുറേ റിലാക്സേഷൻസ് ഉണ്ട്. പിന്നെ അത് പോയിട്ട് ഈ ടാരിഫ് റിലീഫ്സ് കൊടുക്കാറുണ്ട്. അത് പലപ്പോഴും ഓരോ സ്റ്റേറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. അത് പ്രത്യേകിച്ച് നമുക്ക് എല്ലാ സ്റ്റേറ്റിലും ഒരുപോലെ എന്ന് പറയാൻ പറ്റില്ല. പല സ്റ്റേറ്റിലും കുറേ സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ ഇങ്ങനത്തെ കംപ്ലയൻസ് റിലേറ്റഡ് സാധനങ്ങൾ കുറച്ച് റിലാക്സേഷൻ, അല്ലെങ്കിൽ ഈ എക്സ്റ്റെൻഡഡ് ഡേറ്റ് ഓഫ് കംപ്ലയൻസ് ഫൈലിംഗ്, അങ്ങനെയൊക്കെ ഉള്ള പ്രൊവിഷൻസും കിട്ടാറുണ്ട്.
1: ഈ AIയുടെ കടന്നു വരവോടുകൂടി സ്റ്റാർട്ടപ്പുകളിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
0: അപ്പോൾ എല്ലാവർക്കും ഒരു AI കോമ്പണൻറ്റും കൂടെ കൊണ്ടുവന്നാൽ കൊള്ളാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ്. കാരണം ഓട്ടോമാറ്റിക്കലി അവരെന്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിലോട്ട് അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും.
1: അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്.
0: അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. അതായത് ഇന്ത്യയിൽ 2 തരം സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ ഉണ്ട്. ഒന്ന് നോർമൽ സ്റ്റാർട്ടപ്പ്, മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് എന്നുള്ള. ഇതിന് രണ്ടും കാറ്റഗറിയിൽ ഡിഫറൻസ്, എലിജിബിലിറ്റി ഡിഫറൻസ് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് 10 ഇയേഴ്സ് നോർമൽ സ്റ്റാർട്ടപ്പിന്, പക്ഷേ ഇവർക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് 20 ഇയേഴ്സ് വരെ ദേ വിൽ ബി കോൾഡ് എ സ്റ്റാർട്ടപ്പ്. അതുപോലെ 100 crores ആണ് ഇവരുടെ ടേൺ ഓവർ കടക്കരുതെന്ന് പറഞ്ഞത്. മറ്റവർക്കാണെങ്കിൽ 300 crores വരെ ആകാം. സോ അതാണ് അങ്ങനെ ഒരു ഡീപ് ടെക് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ദേ ഓൾവേസ് വിൽ ട്രൈ ടു ഹാവ് സം ഈ AI അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് ഉള്ള ഒരു സാധനം കൊണ്ടുവരാനും പറ്റും. കുറച്ചും കൂടെ ദേ ക്യാൻ മേക്ക് തിങ്സ് ഫാസ്റ്റർ.
1: ഇവർക്ക് പ്രത്യേകിച്ച് ലാബ് സൗകര്യങ്ങളോ അങ്ങനെ?
0: നമുക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സെൻറ്റർ ഓഫ് ഓന്റർപ്രീനർഷിപ്പ് ഞാൻ പറഞ്ഞല്ലോ, 25 അക്രോസ് ഇന്ത്യയിൽ നിലവിലുണ്ട്. 25 ഇപ്പോൾ റീസെൻ്റ് കഴിഞ്ഞ ദിവസം ഇനോഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് 25 ഉണ്ട്. ഈ 25 എല്ലാ സെൻറ്ററുകളിലും നമുക്കൊരു സ്പെസിഫിക് ലാബുകളുണ്ട്. അതായത് ഇപ്പം ഹൈദരാബാദിലെ ആ ഫെസിലിറ്റിയുടെ പേര് ഇമേജ് എന്നാണ്. അവിടെ ഒരു മൊബൈൽ ക്യാപ്ചർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വിഷൻ്റെ ഒരു ലാബുണ്ട്. പിന്നെ ഓട്ടോണമസ് കണക്റ്റഡ് ഈ വെഹിക്കിൾ EV vehicles ഒരു പൂനെയിൽ ഒരു ലാബുണ്ട്. അത് ഓട്ടോമൊബൈൽ ലാബ്. പിന്നെ ഒരു മെഡിക്കൽ ഇലക്ട്രോണിക്സ് ലാബുണ്ട്, അത് നമുക്ക് പാട്നയിലുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ AR

0: VR ലാബ് ഉണ്ട്, അത് ന്യൂറോൺ COE എന്ന് പറഞ്ഞിട്ട്, അത് മൊഹാലിയിലുണ്ട്. പിന്നെ ഭുവനേശ്വറിലെ MTech എമർജിംഗ് ടെക്നോളജിയുടെ ലാബുണ്ട്. പിന്നെ Industry 4.0 ടെക്നോളജീസിനൊരു ലാബുണ്ട്, അത് വിശാഖപട്ടണത്തുണ്ട്. IoT ഒരു ലാബുണ്ട്, അത് ഇറ്റ് ഈസ് ഇൻ ബാംഗ്ലൂരു. ഫിൻടെക്കിന് ഈ പറഞ്ഞ പോലെ സാൻഡ് ബോക്സും മറ്റ് സൊല്യൂഷൻസൊക്കെ ഉള്ളൊരു ലാബുണ്ട്, അത് ഫിൻബ്ലൂ എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലും ഗാന്ധിനഗറിലുമുണ്ട്. ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് ലാബ്, ഈ പർട്ടിക്കുലർ ഇൻഡസ്ട്രിക്ക് അനുയോജ്യമായ ഒരു ലാബുകൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോ സെൻറ്റർ ഓഫ് എക്സലൻസും സെൻറ്റർ ഓഫ് ഓന്റർപ്രണർഷിപ്സും ഓരോ ഡൊമൈൻ ഫോക്കസ്ഡ് ആണ്. ചിലത് അഗ്രി ഡൊമൈനിൽ റിലേറ്റഡ് ആയിട്ട് ഫസൽ എന്ന് പറഞ്ഞിട്ട് പൂനെയിലുണ്ട്, ചിലത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് അതും പൂനെയിലാണ്, പിന്നെ ചിലത് ഈ ഫിൻടെക്കിന് വേണ്ടിയിട്ട് ചെന്നൈയിലും ഇത് പറഞ്ഞു. അതുപോലെ നോർത്ത് ഈസ്റ്റിൽ 8 ലാബുകളുണ്ട്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ 8 എണ്ണമുണ്ട്, 8 COE ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ 24 COEs ഓൾറെഡി ലോഞ്ച്, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒന്നും കൂടെ ലോഞ്ച് ചെയ്തു.
1: ഈ മെട്രോ നഗരങ്ങളിലല്ലാണ്ട് മറ്റ് ഗ്രാമീണ നഗരങ്ങളിൽ
0: ഞങ്ങളുടെ 73 സെൻറ്ററുകൾ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇന്ത്യയിലൊട്ടാകെ, അതിൽ 65 സെൻറ്ററുകളും Tier 2 Tier 3
1: ഓക്കെ.
0: സി, ഞങ്ങളിപ്പം തമിഴ്നാട് തന്നെ എടുത്തു കഴിഞ്ഞാൽ മധുരയിൽ ഓഫീസുണ്ട്, കോയമ്പത്തൂരിലുണ്ട്, തിരുച്ചിയിലുണ്ട്, തിരുനെൽവേലിയിലുണ്ട്, പോണ്ടിച്ചേരിയിലുണ്ട്, അതുപോലെ ട്രിവാൻഡ്രം കേരളം എടുത്തു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തും കൊച്ചിയിലുമുണ്ട്. പോസിബിളി കോഴിക്കോട് വന്നുകൂടാന്നൊന്നുമില്ല, കോഴിക്കോടുള്ള പ്രപ്പോസൽസും ഇൻ ഡിസ്കഷനിലാണ്. സോ അങ്ങനെ എല്ലാ സ്റ്റേറ്റിലും ഒരു മിനിമം ഒരു മോർ ദാൻ 2 സെൻറ്റേഴ്സ് നമുക്ക് STP ഉണ്ട്. അപ്പോൾ കശ്മീർ തൊട്ട് കന്യാകുമാരി എടുക്കുമ്പോഴാണ് 73 സെൻറ്റേഴ്സും, അതിൽ 65 സെൻറ്റേഴ്സും Tier 2 Tier 3
1: ഓക്കെ. ഇപ്പോൾ നമുക്കറിയാം ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ ഈ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് മുതൽ ഓഫീസ് സ്പേസ് മുതൽ കമ്പ്യൂട്ടറുകൾ മുതൽ, അപ്പോൾ അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്യുബേഷൻ്റെ ഇത് ഈ 25 ലാക്സിൽ പെടുമോ? ഇത്
0: 23 ലാക്സ് സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് പറഞ്ഞതിൽ അതിൽ നമുക്ക് 2-3 തരം ഇൻക്യുബേഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് റാ ഇൻക്യുബേഷൻ സ്പേസ്, അതായത് വെറും സ്പേസ് മാത്രം ഉണ്ടാക്കി കൊടുക്കും, അതായത് 4 ചുവരുള്ള ഒരു സ്ഥലമായിരിക്കും, അതിനകത്ത് കമ്പനിക്ക് അനുയോജ്യമായിട്ട് അവർക്ക് വേണ്ടുന്ന രീതിയിൽ ഇൻറ്റീരിയർ ഫർണിഷ് ചെയ്ത് അവർക്ക് ഉപയോഗിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് റോ ഇൻക്യുബേഷൻ. വേറെന്ന് പറയുന്നത് സെമി ഫർണിഷ്ഡ് ഇൻക്യുബേഷൻ, അതെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എയർ കണ്ടീഷനിങ്ങും മറ്റുള്ള പ്ലഗ് പോയിൻസും നെറ്റ്വർക്കും മറ്റതുമൊക്കെ നമ്മൾ പ്രൊവിഷൻ ചെയ്ത് കൊടുക്കും, അത് സെമി ഫർണിഷ്ഡ് ആയിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പ്ലഗ് ആൻഡ് പ്ലേ. പ്ലഗ് ആൻഡ് പ്ലേ ഇൻക്യുബേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ലാപ്ടോപ്പുമായിട്ട് വരിക, അല്ലെങ്കിൽ ഒരു സിസ്റ്റമായിട്ട് വരിക, എല്ലാ സാധനങ്ങളോടും ഉണ്ടാവും, അതാണ് പ്ലഗ് ആൻഡ് പ്ലേ. ഇങ്ങനെ നമുക്ക് 3 തരം ഇൻക്യുബേഷൻസ് ഉണ്ട്. ഇതിനെല്ലാം കൂടെ ചേർത്താണ് നമ്മളൊരു 23 ലക്ഷം സ്ക്വയർ ഫീറ്റ് അക്രോസ് ഇന്ത്യ ഉള്ളത്.
1: ഓക്കെ. ഇവര് ഇപ്പോൾ ഒരു ടീമുണ്ട്, പക്ഷേ വീട്ടിലിരുന്നാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്, ഓഫീസ് മുറിയില്ലാണ്ട് ലാപ്ടോപ്പ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അവർക്കൊരു കോ വർക്കിംഗ് സ്പേസ് ആയിട്ട് STPL
0: അതും കൊടുക്കുന്നുണ്ട്, കോ വർക്കിംഗ് സ്പേസ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. സി, നമ്മുടെ അടുത്ത് ഇപ്പോൾ വരുമ്പോഴത്തേക്ക് ഒരു റൂമിനകത്ത് ചിലപ്പോൾ 20 സീറ്റ്സ് കാണും, വേറെ റൂമിൽ ഒരു 10 സീറ്റ് കാണും, വേറെ റൂമിൽ 5 സീറ്റ് കാണും, അങ്ങനെയൊക്കെ പല തരത്തിലുള്ള കോൺഫിഗറേഷൻസ് ആയിരിക്കും ഉള്ളത്. എങ്ങനെയായിരുന്നാലും കുഴപ്പമില്ല, ഒരു സീറ്റായിരുന്നാലും നമ്മൾ കൊടുക്കും, 2 സീറ്റായിരുന്നാലും കോ വർക്കിംഗ് സ്പേസിൽ കൊടുക്കും. അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് അവർക്ക് കാണില്ല, പക്ഷേ ദ കൻ യൂസ്, അങ്ങനത്തെ രീതിയിൽ കോ വർക്കിംഗ് സ്പേസും കൊടുക്കാറുണ്ട്. കാരണം ഒരുപാട് കമ്പനീസ് ഇപ്പം പോസ്റ്റ് കോവിഡ് നോക്കുമ്പോൾ 100 പേരുള്ള കമ്പനിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിന് ശേഷം എല്ലാവരും ഈ വർക്ക് ഫ്രം ഹോം തുടങ്ങിയ ശേഷം പലർക്കും തിരിച്ചു വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അവർ അങ്ങനെ രീതിയിൽ അങ്ങ് സെറ്റായി. അപ്പോൾ കമ്പനികൾക്ക് ഇപ്പം ഇവരെ ഓഫീസിൽ കൊണ്ടുവരാനായിട്ട് കുറച്ച് ചാലഞ്ചുണ്ട്. അപ്പോൾ ഇവർ കുറച്ച് ഫ്രീ ആയിട്ട് പ്രൊഡക്ടിവിറ്റി കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ അവരാലോചിക്കാൻ തുടങ്ങി. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്തോ, ദിസ് ഈസ് ദ ടാർഗറ്റ് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പഴയ പണ്ട് ഒരു 40 സീറ്റ് വേണ്ടി വന്ന സ്ഥലത്ത് ഇപ്പോഴും അവർക്കൊരു 10 സീറ്റൊക്കെ മതിയാവും. പിന്നെ ഡൗൺ സൈസും അപ് സൈസും ഒക്കെ ചെയ്യുന്ന കമ്പനീസുണ്ട്, അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അതും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്.
1: ഇപ്പം മെൻറ്റേഴ്സിനെ കൊടുക്കുമെന്ന് പറഞ്ഞു, മെൻറ്റേഴ്സിനെ കൊടുക്കുമ്പോൾ ഇപ്പോൾ സാധാരണ ഒരു സ്റ്റാർട്ടപ്പ് രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണോ കൊടുക്കുന്നത്, അതോ ഇപ്പോൾ ഐഡിയ ആയിട്ട് വരുന്നവർക്ക് തന്നെ ഇങ്ങനെ മെൻറ്റേഴ്സിനെ കൊടുക്കും? എങ്ങനെയാണ് ഈ മെൻറ്റേഴ്സിനെ പ്രൊവൈഡ്?
0: മെൻറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ഞാൻ പറഞ്ഞ ഈ സയൂജ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ പൂളിനകത്ത് നമ്മൾ രജിസ്റ്റേർഡ് മെൻറ്റേഴ്സ് ഉണ്ട്, 500 മെൻറ്റേഴ്സ് ഉണ്ട്. ഇതിൽ പല മെൻറ്റേഴ്സും പല ഡൊമൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ചിലർ ഈ എജ്യൂടെക് റിലേറ്റഡ് ആയിട്ടുള്ളതിൽ കണക്റ്റഡ് ആയിരിക്കും, ചിലർ ആണെങ്കിൽ ചിലപ്പം ഈ പറഞ്ഞ പോലെ വേറെ AI കണക്റ്റഡ് ആയിരിക്കും, ചിലർ വേറെ എന്തെങ്കിലും അഗ്രിടെക്കുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, ചിലർ മെഡ്ടെക്കുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് എന്താണ് ആവശ്യം അതിനനുസരിച്ച് നമ്മളൊരു മെൻറ്ററിനെ കണക്ട് ചെയ്ത് കൊടുക്കുകയും മെൻറ്റർ കണക്ട് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അത് 1-to-1 ആയിട്ടുള്ള സെഷൻസ് എടുത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ?
1: ഈ ലീഗൽ അഡ്വൈസസ് ഒക്കെയോ?
0: ആ, അതും കൊടുക്കാറുണ്ട്, ലീഗൽ സപ്പോർട്ടും കൊടുക്കാറുണ്ട്. കാരണം അതിനകത്ത് അഡ്വക്കേറ്റ്സ് ഉണ്ടാവും, ചാർട്ടേഡ് അക്കൗണ്ട്സ് ഉണ്ടാവും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ IPR ഫയൽ ചെയ്യാനായിട്ടുള്ള കുറച്ചും കൂടെ ഫാസ്റ്റ് അസസ്, അത് അക്സസ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഈ പല കംപ്ലയൻസ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനുള്ള മെൻറ്റേഴ്സ് സപ്പോർട്ടും നമ്മുടെ ഈ പൂളിനകത്തുണ്ട്.
1: ഓക്കെ. ഇനി

0: ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ഉണ്ടാക്കി, അതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം എന്നറിയില്ല, അതിൻ്റെ അസിസ്റ്റൻസ് എങ്ങനെയാണ്?
1: അതാണ് ഞാൻ പറഞ്ഞ മാർക്കറ്റ് കണക്ട്. മാർക്കറ്റ് കണക്ട് എന്നുള്ളത് എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സിബിഷൻസും കാര്യങ്ങളും വെച്ചിട്ട് അവിടെ നമ്മൾ ഈ ഇവരെ ഷോക്കേസ് ചെയ്യിപ്പിക്കും. ഒരു എക്സിബിഷൻ ഹാളിൽ ഒരു ഒരു വലിയൊരു ഹാൾ എടുത്തിട്ട് മേ ബി ഒരു 25 അല്ലെങ്കിൽ 50 സ്റ്റാർട്ടപ്പിനവിടെ നമ്മൾ എക്സിബിറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഈ കസ്റ്റമേഴ്സ് വരികയും അവരുടെ റിക്വയർമെൻറ്റ് ഇവരുടെ പ്രോഡക്റ്റിനെ ഇവർക്ക് ഡിസ്പ്ലേ ചെയ്യാനും ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അവിടെ ഒരുപാട് ഇൻട്രാക്ഷൻസ് നടക്കുകയും അതുവഴി ഒരുപാട് ബിസിനസ് കിട്ടാനുള്ള ചാൻസസും ഉണ്ട്. അങ്ങനെ ഈ പറഞ്ഞ ഇപ്പോൾ നാഷണൽ ഇന്ത്യ ഈ മിഷൻ്റെ കോൺഫറൻസ് ഞങ്ങളാണ് ഡൽഹിയിൽ നടത്തിയത്. അപ്പോഴത്തേക്ക് കണക്റ്റായി കഴിഞ്ഞ ഒരു 2-3 ആൾക്കാർക്ക് ഇൻ്റർനാഷണൽ ബിസിനസ് പോലും കണക്റ്റായി കിട്ടി എന്നുള്ള റീസെൻ്റായിട്ട് നമ്മുടെ സെക്രട്ടറി റീസെൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: ഇപ്പോൾ പലരും നമ്മുടെ ഇവിടെ വിളിച്ചവർ ചോദിച്ചത് ഫുഡിൻ്റെ കാര്യമാണ് ചോദിച്ചത്, ഫുഡ് പ്രോസസ്സിംഗ് ആണ് എല്ലാവരും. ഈ ഫുഡ് പ്രോസസ്സിംഗ് ആണോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന?
1: അതൊരു അങ്ങനെയല്ല, അതൊരു എന്താ പറയുക, ഒരു റീജിയണലി ഉള്ള ഒരു മേ ബി ഒരു ഫ്ലേവർ ആയിരിക്കാം. അതർവൈസ് അത് മാത്രമല്ല, ഒരുപാട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൻടെക്കിൽ ഒരുപാട് വരുന്നുണ്ട്, എജ്യൂടെക്ക്, മെഡ്ടെക്ക് എല്ലാം ആൾമോസ്റ്റ് മിക്സഡ് ആണ്. എജ്യൂടെക്ക് മെഡിക്കൽ ടെക്കിലൊക്കെ ഒരുപാട് അത്യാവശ്യം നല്ല രീതിയിൽ ഒരുപാട് സ്റ്റാർട്ടപ്സുകൾ ഞങ്ങളുടെ അടുത്തുണ്ട്. ഒരു കമ്പർസമായിട്ട് അവർ ഒരുപാട് ട്രാൻസാക്ഷൻ ചെയ്യുന്നവരുമാണ്.
0: ഓക്കെ, ഇതിൻ്റെ ഒരു ജേർണി ഒന്ന് ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ, സാറിൻ്റെ അടുത്തൊരു ആപ്ലിക്കേഷൻ വന്ന് ഇത് എക്സ്റ്റാബ്ലിഷ് ആവുന്ന വരെ ഒരു ജേർണി നമ്മൾ ഇത്രയും നേരം പറഞ്ഞെങ്കിലും അതിൻ്റെ ഒരു ജേർണി ഒന്ന് പറയാം.
1: ഞങ്ങൾ സ്റ്റാർട്ടപ്പ് എന്നുള്ളൊരു കാറ്റഗറി ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നില്ല.
0: സാർ ഒരു മിനിറ്റ്, നമുക്കൊരു ശ്രോതാവുണ്ട്. ഹലോ ഹലോ
2: ഹലോ
0: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എന്റെ പേര് ശിവകുമാർ എന്നാണ്, ഞാൻ പത്തനംതിട്ടയിൽനിന്നാണ് വിളിക്കുന്നത്.
0: സംസാരിച്ചോളൂ.
1: ഹലോ, പറഞ്ഞോളൂ.
2: ഹലോ, നമസ്കാരം സാർ. ഞാൻ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുകയായിരുന്നു, അപ്പം കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി
1: വിളിച്ചു.
2: സാർ, നമ്മളിപ്പോ ആക്ച്വലി നമ്മള് ജമ്മു ത്രൂ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഗവൺമെന്റിന്, ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസ് വഴി. അപ്പം നമ്മള് ഹാർഡ്വെയർ പ്രൊഡക്റ്റ് ഒരെണ്ണം നമ്മള് ആഡ് ചെയ്യാൻ നോക്കുമ്പം OEM അപ്രൂവൽ പോണം, OEM ആണെങ്കിൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഞാൻ ആലോചിക്കുന്നുണ്ട് സ്വന്തമായിട്ട് പ്രൊഡക്റ്റ്, നമ്മള് കുറച്ച് പ്രൊഡക്റ്റുകൾ സംഭവം നമ്മൾ പുറത്തുനിന്ന് വരുന്ന കുറെ പ്രൊഡക്റ്റുകൾ നമുക്ക് കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പം അതിന് അതും ഇതൂടെ ജമ്മു ത്രൂ നമുക്ക് കൊടുക്കുന്നതിന് അതിനെ പറ്റി ഒന്ന് എന്തെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞുതരാൻ പറ്റും.
1: ഇത് ബേസിക്കലി ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമല്ല, എന്നിരുന്നാലും അറിയുന്നിടത്തോളം പറയാം. കാരണം ജമ്മു എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലും മേക്ക് ഇൻ ഇന്ത്യ പ്രോഡക്ട്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഈ മാർക്കറ്റ് പ്ലേസ് ആണ് ജമ്മു എന്നുള്ളത്. ഓക്കെ, ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസ് ആണ്. പക്ഷേ ഇതിനകത്ത് മേക്ക് ഇൻ ഇന്ത്യ കോമണന്റ് ആണോ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്ഥാപനങ്ങൾക്ക് വാങ്ങാനും പറ്റുള്ളൂ. ഒന്നോ രണ്ടോ റെയർ എക്സെപ്ഷൻസ് മേ ബി ഈ സ്പേസിലുള്ളവർക്കും ഡിഫൻസിലുള്ളവർക്കും എടുക്കാമെന്നല്ലാതെ മറ്റുള്ള ഗവൺമെന്റ് ഓർഗനൈസേഷൻസൊക്കെ ഇപ്പോൾ ഒരു സിസ്റ്റം വാങ്ങണമെങ്കിൽ പോലും ജമ്മു വഴിയെ വാങ്ങാവൂ. അതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് അത് അതിൻ്റെ ഇത്രയും പോർഷൻ ഇതിനകത്ത് ഇന്ത്യക്കകത്ത് മേക്ക് ഇൻ ഇന്ത്യ ആയിരിക്കണം എന്നുള്ള എലമെൻറ്റ് വേണം എന്നൊക്കെ ഉള്ളൊരു ഒരു ഇൻസ്ട്രക്ഷൻസ് ആൾറെഡി നിലവിലുണ്ട്. അപ്പോൾ അത് അതിനെ കടത്തി നമുക്ക് വേറെ ഒന്നും വാങ്ങാനും പറ്റില്ല. അതാണ് ജമ്മിനകത്തുള്ള സംഭവം. അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഈ വെളിയിനൊരു സാധനം വാങ്ങിയിട്ട് ഇതിനകത്ത് വിടുമ്പോഴത്തേക്ക് അത് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പോളിസി അത് വയലേറ്റ് ചെയ്യും. അപ്പോൾ അത് എത്രത്തോളം ഓർക്കാവുന്ന, പക്ഷേ ജെമ്മിൻ്റെ ഹെൽപ്പ് ലൈനിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് OEM സപ്പോർട്ട് കോൺടാക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞത് ഒരുവിധം അവർക്ക് സപ്പോർട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും.
2: അപ്പം നമ്മളല്ല ഇതിനകത്ത് ഇപ്പം നമ്മൾ ചെയ്യുന്നോണ്ട് നമുക്കൊരു പ്രോഡക്റ്റ് ഇപ്പം നമുക്ക് നിലവിൽ നമുക്ക് തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്, ഒരു ഹാർഡ്വെയർ
1: പ്രോഡക്റ്റ്. അതിന് ഈ സി അത് എന്ത് പ്രോഡക്റ്റ് ആണെന്ന് ആദ്യം അറിയണം. അതൊരു IT പ്രോഡക്റ്റ് ആണെങ്കിൽ അതൊരു സ്റ്റാർട്ടപ്പുമായിട്ട് രജിസ്റ്റർ ചെയ്ത് ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുക, അത് കഴിഞ്ഞൊരു സ്റ്റാർട്ടപ്പായിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെടണം. എന്നിട്ട് നമുക്ക് ഈ സ്കീമുകളിൽ
2: നിലവിലൊരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
1: ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിനകത്ത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി നിങ്ങൾക്ക് ആദ്യം അവിടെ റെക്കഗ്നൈസ് ചെയ്യപ്പെടാം. അത് കഴിഞ്ഞിട്ട് DPIIT രജിസ്ട്രേഷൻ അല്ലെങ്കിൽ റെക്കഗ്നേഷൻ എടുക്കാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് ഏത് ഫീൽഡ് അല്ലെങ്കിൽ ഏത് ഡൊമൈനുമായിട്ട് ബന്ധപ്പെട്ടതെന്നുള്ളത് നോക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാംസ് വരുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫണ്ടിങ് സപ്പോർട്ടും മറ്റുള്ള ഈ പറഞ്ഞ എല്ലാ സപ്പോർട്ടും കിട്ടും.
2: കിട്ടും അല്ലേ? ഓക്കെ
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ.
0: സാർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് സ്റ്റാർട്ടപ്പിന്റെ ഒരു ജേർണിയെ കുറിച്ചായിരുന്നു.
1: സ്റ്റാർട്ടപ്പ് ജേർണി എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പിന്റെ ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. സോ ഇതൊരു ഐഡിയ എന്ന് പറയുന്ന സ്ഥലത്താണ് തുടങ്ങുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റുഡൻറ്റിന് ഒരു ഐഡിയ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഒരു സീനിയർ സിറ്റിസിന് ഒരു ഐഡിയ പെട്ടെന്ന് ഉണ്ടാവാം. റീസെൻ്റായിട്ട് ആരോ ഒരു ഞാനൊരു ഡിസ്കഷനിൽ കേട്ടതാണ്, ഈ മാൻ ഹോൾ ഉണ്ടല്ലോ, ആ മാൻ ഹോള് ഒരുപാട് സ്ഥലം എല്ലാ സിറ്റിയിലും മാൻ ഹോൾസ് ഉണ്ട്. അപ്പോൾ ഏതൊരു 11-ാം ക്ലാസ്സിൽ കുടിക്കും പഠിക്കുന്ന വ്യക്തി, ഒരു കുട്ടി, ആ ഒരു മാൻ ഹോളിൻ്റെ ആ ജോമെട്രിക് ആ ഡൈമെൻഷന് വേണ്ടിയിട്ടൊരു മാത്തമാറ്റിക്കൽ ഫോർമുല ഉണ്ടാക്കുകയും അതൊരു ബെസ്റ്റ് ഐഡിയ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടു ഓൾ ഇന്ത്യ ലെവലിൽ. സോ അങ്ങനെ അത് വളരെ സില്ലിയായിട്ടൊരു സാധനമാണ്, പക്ഷേ ഒരുപാട് പേർക്കത് ഉപകരിക്കുന്ന ഒരു സാധനമാണ്. പബ്ലിക്കിന് വേണ്ടി, ഒരു നോർമൽ മാസിന് വേണ്ടി അത് ഒത്തിരി പ്രയോജനപ്പെടുത്തുന്ന ഒരു സാധനമാണ്. അങ്ങനത്തെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും കൊണ്ടുവരേണ്ടി വരുന്നത്. ഇപ്പോൾ ഒരുപാട് നമ്മളിപ്പം സാധാരണ കണ്ടുവരുന്ന എല്ലാ സൊല്യൂഷൻസ് ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആണ്. ഈ ഒരു ഇന്നോവേഷൻ, പണ്ട് നമ്മൾ ഈ കോക്കനട്ട് തേങ്ങ പൊളിക്കുന്നത് പണ്ട് എല്ലാവരും വേറെ രീതിയിലായിരുന്നു. ഒരു സാധനം വന്നതിന് ശേഷം അതൊരു ഇന്നോവേഷനാണ്, അതൊരു അമൽ ജ്യോതിയിലുള്ള ഒരു പ്രൊഫസറിൻ്റെ ഒരു ഇന്നോവേഷനാണ് അത്. സോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള സാധനം കൊണ്ടുവന്നാൽ മാത്രമാണ് സക്സസ്ഫുൾ സ്റ്റോറി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരണം. അപ്പോൾ ഈ ഐഡിയയിൽ നിന്ന് തുടങ്ങും, ഐഡിയയിൽ നിന്ന് തുടങ്ങിയിട്ട് അതൊരു പ്രോട്ടോടൈപ്പായിട്ട് മാറ്റും. പ്രോട്ടോടൈപ്പ് ആയതിന് ശേഷം അവരതിനപ്പോൾ അതൊക്കെ അവർക്ക് പിന്നെ അതിന് മാർക്കറ്റിലോട്ട് കൊണ്ടുപോയി റവന്യൂ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ സ്കെയിൽ ചെയ്ത് അവരങ്ങോട്ട് വലിയ കമ്പനിയായി മാറും.
0: ഓക്കെ,
1: ഇതാണ് സാധാരണ ഉള്ളത്. ഇതിൻ്റെ ഇടയിൽ ആദ്യം കിട്ടുന്ന ഫണ്ട് എന്ന് പറയുന്നത് ബേസിക്കലി എല്ലാ സ്റ്റാർട്ടപ്പും, ഞാനൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ ലോണിന് പോകില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള സേവിങ്സും ഫ്രണ്ട്സിൻ്റെ അടുത്തുള്ളതൊക്കെ വാങ്ങിയിട്ടൊരു അങ്ങനെ ചെയ്യുന്നതിൻ്റെ പേരാണ് ബൂട്ട്സ്ട്രാപ്ഡ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ സേവിങ്സ്, കൂടുതൽ ലോണൊന്നും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ സ്മോൾ സേവിങ്സും മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ സർക്കിളിൽ നിന്ന് വാങ്ങിയിട്ടും നമ്മൾ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ അത് ബൂട്ട്സ്ട്രാപ്ഡ് എന്ന് പറയാൻ പറ്റും. അതാണ് ബൂട്ട്സ്ട്രാപ്ഡ് സ്റ്റാർട്ടപ്പ്. ബൂട്ട്സ്ട്രാപ്ഡ് സ്റ്റാർട്ടപ്പ് ഇങ്ങനെ അതൊരു പരിധിവരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അതിലിപ്പം അതിലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, ആ പ്രോഡക്റ്റ് വിൽക്കുന്നു, അതിൽ 100 രൂപ നമ്മൾ ഇട്ടാണ് പ്രോഡക്റ്റ് ഉണ്ടാക്കി, 150 രൂപ വിൽക്കുന്നു, അപ്പം നമുക്ക് 50 രൂപ പ്രോഫിറ്റ് കിട്ടി. 50 രൂപയാണ് നമ്മുടെ തുള്ള മണി. ആ 150 വെച്ചിട്ട് വീണ്ടും നമ്മൾ 2 എണ്ണം ഉണ്ടാക്കുന്നു, 300 ആക്കുന്നു. അങ്ങനെ നമുക്ക് ഒരു ഗ്രാജുവൽ ജേണിയെ നമുക്ക് അതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ ബൂട്ട്സ്ട്രാപ്പിൽ. പക്ഷേ എപ്പോഴും സ്കെയിൽ ചെയ്യണമെങ്കിൽ വെളിയിൽ നിന്നൊരു ഫണ്ട് കൂടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ ഒന്ന് നമ്മൾ സക്സസ് ആയല്ലോ, അപ്പോൾ നമ്മളൊരു 100 എണ്ണം സക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മൾ 100 എണ്ണം ഒട്ടും നമ്മൾ വെയിറ്റ് ചെയ്യാതെ വീണ്ടും നമ്മൾ സ്കെയിലപ്പ് ചെയ്ത് പോകാനായിട്ടാണ് ഈ മാർക്കറ്റ് ആക്സസും ഈ സ്കെയിലപ്പും ഈ ഫണ്ടുകളൊക്കെ സ്വീകരിക്കുന്നത് കൊണ്ടാണ്. സീരീസ് എ ഫണ്ട്, സീരീസ് ബി ഫണ്ട്, ഇങ്ങനെ ഒരുപാട് ഫണ്ട്സ് ഉണ്ട്. ഫൈനൽ സ്റ്റേജിലെത്തുമ്പം മെർജർ ആൻഡ് അക്വിസിഷനിൽ പോകും, അല്ലെങ്കിൽ ഒരു IPO ആയിട്ട് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ട് മാറും.
0: ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ കാറ്റഗറി?
1: DPIT ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് നിലവിൽ 237,000 സ്റ്റാർട്ടപ്പ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കകത്ത്. ഇതിനകത്ത് 75,000 പരം സ്റ്റാർട്ടപ്പ് വിമൻ ലെഡ് ഓൻട്രപ്രീനേഴ്സ് ആണ്, വിമൻ ലീഡ് ചെയ്യുന്നതാണ്. സോ അങ്ങനെ അപ്പോൾ 75,000 ഈ ആൾമോസ്റ്റ് 1/4 ആണ്. 2.5 1/4 75,000 ആൾമോസ്റ്റ് 2.37 ആണുള്ളത് ബേസിക്ക്, കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ 75,000 പ്ലസ് വിമൻ ഓൺ സ്റ്റാർട്ടപ്സ് ആണുള്ളത്. സോ അപ്പം പിന്നെ ചില പ്രോഗ്രാംസ് STPയിൽ തന്നെ ചില പ്രോഗ്രാംസ് നമ്മൾ സ്പെസിഫിക്കലി പറയുന്നു, ഇത് വിമൻ ഓൺട്രപ്രീനേഴ്സ് ആണെങ്കിൽ എക്സ്ട്രാ ദിസ് ബെനിഫിറ്റ് ഓൾസോ വിൽ ബി ഗിവൺ, അങ്ങനെ പറയാണ്. പിന്നെ വിമൻ ഓൺട്രപ്രീനേഴ്സിന് വേണ്ടി മാത്രം നമ്മൾ ചാലഞ്ച് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഈ NGAs എന്ന് പറയുന്ന പ്രോഗ്രാമിൽ. അങ്ങനെ ഒത്തിരി ഒരുപാട് ഈ റിസർവ്ഡ് കമ്മ്യൂണിറ്റീസിന് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് സ്കീം പറയുന്നോ ഇതൊക്കെ നമ്മൾ കംപ്ലൈ ചെയ്ത് കൊണ്ടുപോകാറുണ്ട്.
0: ഓക്കെ, ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ ആണെങ്കിലും സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ആണെങ്കിലും STPIക്ക് ഇത്രയും കാലത്തെ ഒരു ഫങ്ഷനിങ്ങിൽ എത്രത്തോളം മാറ്റം ഇന്ത്യയുടെ ഭൂപടത്തിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്? ഹൗ ഈ വളർച്ച എത്രത്തോളം ഉണ്ടെന്നാണ് സാറിന്?
1: സി, നമ്മുടെ ഈ സ്റ്റാർട്ടപ്പും CEOയുമായിട്ട് ഈ പറഞ്ഞ CEO സെൻറ്റർ ഫോർ ഓൺട്രപ്രീനർഷിപ്പും പിന്നെ NGAs ഇത് രണ്ടും കൂടെ എടുത്ത് നോക്കുമ്പം തന്നെ നമ്മൾ 2,000 പരം സ്റ്റാർട്ടപ്പുകൾ നമ്മൾ ഓൺബോർഡ് ചെയ്ത് മെൻറ്ററിങ് ചെയ്ത് അവർക്ക് ഫണ്ട് സപ്പോർട്ട് കൊടുത്ത് എല്ലാ ഈ ഫുൾ സൈക്കിളിൽ കൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾമോസ്റ്റ് ഒരു 600 കോടിയോളം ട്രാൻസാക്ഷൻസ് ഈ ഇവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ വഴി വന്ന സ്റ്റാർട്ടപ്പുകൾക്ക് 600 crore പ്ലസ് ട്രാൻസാക്ഷൻസ് ടേൺ ഓവർ നടത്താൻ പറ്റിയിട്ടുണ്ട്
0: ഇത്രയും വർഷത്തിനിടയിലാണോ?
1: ഈ ഒരു ലാസ്റ്റ് മേ ബി 2016 ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിത് ചെയ്തത്. പിന്നെ ഒരു നമ്മുടെ ഈ പറഞ്ഞ 2,000 പരം സ്റ്റാർട്ടപ്പിനകത്ത് 1,166 IPRs ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് സാധ്യത ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എംപ്ലോയ്മെന്റ് ജനറേഷൻ നമ്മളൊരു കൺസിഡറബിൾ എമൗണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ടു ബി എക്സാക്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു 75,000 വിമനിലെഡ് ഓന്റർപ്രീനേഴ്സ് ഉണ്ടായിരുന്നു, ഒരു 1,700,000 1,728,000 എംപ്ലോയ്മെന്റ്

0: എൻ്റെ സ്റ്റോ ഈ അക്രോസ് ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളൊരു മോർ ദാൻ ഒരു 4 ലാക്സോളം നമ്മളും ചെയ്തിട്ടുണ്ട്. അതാണ് ആ ഒരു സ്കെയിലിൽ പറയുകയാണെങ്കിൽ എസ് ടി പി ചെയ്ത കോൺട്രിബ്യൂഷൻ അതാണ്.
1: ബട്ട് എന്നാലും ഇത്രയും ഈ ഒരു ജേർണിയിൽ ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഈ സ്റ്റാർട്ടപ്പിൻ്റെ വരുമ്പോൾ ഉള്ള ചാലഞ്ചസ് ഇന്ത്യയിൽ എത്രത്തോളം ഉണ്ട്, എന്തൊക്കെയാണ് സാറിന് ഇങ്ങനെ പോയിന്റ് ഇട്ട് പറയാൻ പറ്റുന്ന ചാലഞ്ചസ്?
0: സി, ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നല്ലൊരു ഫൗണ്ടിങ് ടീം വേണം. ഫൗണ്ടേഴ്സ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടും വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു ഫൗണ്ടിങ് ടീം ഉണ്ടെങ്കിൽ നല്ലൊരു ഐഡിയ ക്യാൻ ബി ടേൺ ടു എ ഗുഡ് പ്രോഡക്റ്റ് ഓർ സർവീസ്. ദെൻ പിന്നെ ഒരു നല്ലൊരു ഈ പറഞ്ഞ പോലെ ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിൽ കൂടെ പോവുകയാണെങ്കിൽ അവർക്ക് വേറെ എല്ലാ ഈ നെഗറ്റീവ്സും എല്ലാം നമുക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോസിറ്റീവ്സ് മാത്രം നോക്കി എക്സ്പാൻഡ് ചെയ്ത് നല്ലൊരു ജേണിയിലോട്ട് പോകാൻ പറ്റും.
1: ഫൗണ്ടിങ്
0: പലർക്കും ഐഡിയ ഉണ്ട്, പലർക്കും ഐഡിയ ഉണ്ട്. പല കുട്ടികൾക്കാണ് ഒരുപാട് ഐഡിയ ഉള്ളത്, യങ് ജനറേഷൻ ഏറ്റവും കൂടുതൽ ഐഡിയ ഉള്ളത്. മറ്റുള്ളവരൊക്കെ ഈ ഐഡിയ എന്ന് പറഞ്ഞാൽ അവരുടെ പഴയ ഐഡിയയിൽ തന്നെ അവർ കുറച്ച് മാറ്റങ്ങൾ വരുത്തുകയാണ് ചെയ്യുന്നത്. മറ്റവർക്ക് അങ്ങനെയല്ല, ഒരു ഡിസ്റപ്റ്റീവായിട്ടൊരു ഐഡിയയുമായിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അത് നല്ലൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. സി, അത്രയും ജോബ് ക്രിയേഷൻ ഉണ്ടാവും, അത്രയും ടേൺ ഓവർ ഉണ്ടാവും, അത്രയും വിസിബിലിറ്റി വരും, അത്രയും ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫൗണ്ടിങ് ടീം സ്ട്രോങ് ആയിരിക്കുക, നല്ലൊരു ഐഡിയ, ഐ മീൻ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. മേ ബി ഇറ്റ് വിൽ ടേക്ക് സം ടൈം ടു റിയലൈസ്. പക്ഷേ ആ ഒരു നമ്മുടെ ടാർഗറ്റും നമ്മുടെ ഗോളും എല്ലാം ഒരു അച്ചീവബിളും അല്ലെങ്കിൽ മെഷറബിളായിട്ട് നമ്മൾ വയ്ക്കുക. ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടൊരു ഗോളും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റൊക്കെ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്നും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സാധനം, ഒരു ഒരു മെഷറബിൾ സാധനമായിട്ട് നമ്മൾ എയിം ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ഈസിലി.
1: അല്ല, പണ്ടൊക്കെ പറയായിരുന്നു ഈ റെഡ് ടേപ്പ് ഈസത്തിൽ കുടുങ്ങി പലതും മുന്നോട്ട് പോവില്ല, ഐഡിയ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ദാറ്റ് അവരെ ഇങ്ങനെ പുഷ് ബാക്ക് ചെയ്ത ഫാക്ടേഴ്സ് ഒരുപാട് ഇൻഡസ്ട്രിയിലുണ്ടെന്ന് പറയായിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ മാറ്റം വന്നിട്ട്,
0: അതിലൊക്കെ ഒരുപാട് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ കാലമാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം നമുക്കിപ്പോൾ. കാരണം അതൊക്കെ ഒത്തിരി ഈ ടെക്നോളജിയുടെ അഡ്വൻറ്റ് കൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈനിൽ തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അവിടെ ഒന്നും വരുന്നില്ല, ഈ ഒരു ഫാക്ടേഴ്സ് വരുന്നത്. ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നു, അവിടെ നിന്ന് എല്ലാം ഓൺലൈനിൽ അപ്ലൈ ചെയ്യുന്നു, റെക്കഗ്നിഷൻ ഓൺലൈനിൽ നടക്കുന്നു, സീഡ് ഫണ്ട് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നു, പിച്ച് ഓൺലൈനിൽ പിച്ച് ചെയ്യുന്നു, ഫണ്ട് ഓട്ടോമാറ്റിക്കലി ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമ്മൾ ഇതിൽ ക്രെഡിറ്റ് ആവുന്നു. അവിടെ ഒന്നും വരുന്നില്ല, ഒരു ഒരു ഫാക്ടേഴ്സ് ഒന്നും വരുന്നില്ല. അവർ റൂമിൽ ഇരുന്നിട്ട് തന്നെ പൈസ ഉണ്ടാക്കുന്നു. എന്നിട്ട് അവർക്കൊരു ബിസിനസ് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള നല്ല പ്ലാൻ ഉണ്ടെങ്കിൽ അവർ ഓൺലൈൻ മീഡിയ ഉപയോഗിച്ച് തന്നെ മാർക്കറ്റിംഗ് ചെയ്യുന്നു, റവന്യൂ വരുന്നു ഉടനെ തന്നെ. അതുകൊണ്ട് അതൊരു വിഷയമല്ല ഇപ്പോഴും.
1: ഇപ്പോഴത്തെ കോളേജസിലേക്ക് ഇതിൻ്റെ അവയർനെസ് കൊടുക്കാനുള്ള എന്തെങ്കിലും, കാരണം കുട്ടികളാണല്ലോ ഈ പറയുന്ന.
0: ഞങ്ങൾ ഈ എഞ്ചിനീയറിംഗ് കോളേജ് മാത്രമല്ല, സയൻസ് ഗ്രാജുവേറ്റ്സ് ഉള്ള സ്ഥലത്തും ഈ എം സി എയും എം എസ് സി ഐ ടിയും എം എസ് സി കമ്പ്യൂട്ടർ സയൻസും അങ്ങനെയുള്ള സ്ഥലത്തും ഞങ്ങൾ ഒരുപാട് പോയിട്ട് ഈ ഔട്ട്റീച്ച് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ എല്ലാ പ്രോഗ്രാംസും ആരെന്നുള്ളതല്ല ഇമ്പോർട്ടൻ്റ്, ഐഡിയക്കാണ് ഇമ്പോർട്ടൻറ്റ്. ഐഡിയ ഇന്നോവേറ്റീവ് ആണോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഐഡിയ ആണോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അതാണ് നമ്മൾ നോക്കാറുള്ളത്. അപ്പം നമുക്ക് സ്റ്റുഡൻ്റ് എന്നുള്ളൊരു വേർതിരിവ് അവിടെ ഇല്ല, ആരായിരുന്നാലും ഐഡിയ ഈസ് ഗുഡ് മീൻസ് വിൽ ടേക്ക്.
1: ഓക്കെ, എസ് ടി പി ഐയുടെ വളർച്ച അല്ലെങ്കിൽ എസ് ടി പി ഐയുടെ ജേർണി എന്ന് പറയുന്നത് 35 ഇയേഴ്സിൻ്റെ ഒരു ജേർണിയാണ്. മുന്നോട്ടുള്ള വീക്ഷണം എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ടാർഗറ്റ്സ്?
0: സി, മുന്നോട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ AI വന്നതോടുകൂടി എല്ലാവർക്കും ഒരു ഫിയർ ഉണ്ട്. ഇപ്പം AI വിൽ കംപ്ലീറ്റ്ലി എല്ലാ എംപ്ലോയ്മെൻറ്റും നമുക്ക് പോവും. ഇത് നമ്മൾ സംസാരിക്കണമെങ്കിൽ ചിലപ്പോൾ AI തന്നെ സംസാരിച്ച് ക്ലോസ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർക്കൊരു ഫിയർ ഉണ്ട്. പക്ഷേ ആ ഫിയറല്ല വേണ്ടത്, നമ്മൾ ഈ നമ്മളതിനനുസരിച്ച് കുറച്ചും കൂടെ നമ്മൾ റീപൊസിഷൻ ചെയ്തിട്ട് നമ്മുടെ ഈ ടെക്നോളജിയെ കുറച്ചും കൂടെ അഡോപ്റ്റ് ചെയ്ത് നമ്മൾ ഈ ടെക്നോളജി റൈഡ് ചെയ്ത് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും സജ്ജമാകുക എന്നുള്ളതാണ് നമ്മുടെ പുതിയ ഡയറക്ഷൻ. അതാണ് മിനിസ്ട്രിയുടെ ഡയറക്ഷനും അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രസൻസ് 73 സെൻറ്റർ എന്നുള്ളത് മേ ബി 65 സെൻറ്ററാണ് നമുക്ക് ഇത് നമുക്ക് ടിയർ 2 ടിയർ 3 ഗോയിങ് ഫോർവേഡ്. മിനിസ്റ്റർ എന്ത് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി ഡിസ്ട്രിക്ട് ഓഫ് ഇന്ത്യ ഷുഡ് ഹാവ് എ സോഫ്റ്റ് എസ് ടി പിയുടെ ഒരു പ്രസൻസ് വേണം അല്ലെങ്കിൽ സപ്പോർട്ട് സെല്ല് വേണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഇപ്പം 35th anniversary സംസാരിച്ചപ്പോഴത്തേക്ക്. അപ്പം നമ്മൾ ആ രീതിയിൽ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ഇതിനനുസരിച്ച് ഈ ടെക്നോളജിക്ക് അനുസരിച്ച് നമ്മളെ കാര്യങ്ങൾ നമ്മൾ റീഇൻവെൻറ്റ് ചെയ്ത് നമ്മളൊന്നും കൂടെ റീപൊസിഷൻ ചെയ്ത് പോകാമെന്നുള്ള പരിപാടിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്.
1: ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങേണ്ട ഒരാൾ എസ് ടി പി ഐനെ സമീപിക്കണം എന്നുണ്ടെങ്കിൽ അവർ ഓഫീസിൽ തന്നെ വരണോ ബാക്കി എന്തെങ്കിലും ഓൺലൈൻ?
0: സി, എസ് ടി പിയിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് എസ് ടി പിയിൽ വരേണ്ട ആവശ്യമേ ഇല്ല. അവർ സ്റ്റാർട്ടപ്പ് ആയി റെക്കഗ്നൈസ് ചെയ്തതിന് ശേഷം മാത്രം എസ് ടി പിയുടെ സ്കീമുകളിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതാണ് അവിടുത്തെ വ്യത്യാസം. ഈ സ്റ്റാർട്ടപ്പ് ആവണമെങ്കിൽ അവരൊരു കമ്പനി രജിസ്റ്റർ ചെയ്യുക, അത് എം സി എ മിനിസ്റ്റർ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ചെന്ന് അവർ രജിസ്ട്രേഷൻ എടുക്കുക. അത് കമ്പനിയോ പാർട്ട്ണർഷിപ്പോ എന്തോ ആവാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ആ രജിസ്ട്രേഷൻ എടുത്താലും മതി. അതിനുശേഷം അവർ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ DPIIT റെക്കഗ്നീഷനാണ് എടുക്കേണ്ടത്, STP റെക്കഗ്നീഷനല്ല എടുക്കേണ്ടത്. അതിനുശേഷം അവർക്ക് ഓരോ പ്രോഗ്രാമിൽ അവർക്ക് ഓരോ ചാലഞ്ച് പ്രോഗ്രാം അല്ലെങ്കിൽ ഓരോ കോണ്ടസ്റ്റിൽ അവർക്ക് ഫണ്ട് വേണമെങ്കിൽ മാത്രമാണ് നമ്മളെ സ്കീം വഴി വരേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് അയാളുടെ വ്യത്യാസം. പിന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഞാൻ പറഞ്ഞ പോലെ കേരള സ്റ്റേറ്റിനകത്ത് റെക്കഗ്നേഷൻ കിട്ടണമെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ പോയി അവർക്കൊരു സിംഗിൾ വിൻഡോ പ്രോസസ്സൊക്കെ ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് അവർ നമ്പറൊക്കെ കൊടുക്കും, റെക്കഗ്നേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദേ വിൽ ബി റെക്കഗ്നൈസ്ഡ് ഇൻ കേരള.
1: ഓക്കെ, ഇപ്പോൾ സാർ നമ്മൾ അന്ന് പറഞ്ഞ ഇപ്പോൾ NGIsന്റെ കോണ്ടസ്റ്റ് പോലെ, ഇതുപോലെ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്ന കോണ്ടസ്റ്റുകളല്ലാതെ STPI കോണ്ടസ്റ്റുകൾ?
0: ആ, കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ ഒരു സ്കീം ഇപ്പോൾ പറഞ്ഞു. നമ്മൾക്ക് ഇപ്പോൾ NGIs എന്നുള്ള സ്കീം പറഞ്ഞത് 300 സ്റ്റാർട്ടപ്പുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് പല പല പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റും സൊല്യൂഷൻസും കണ്ടെത്തുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ അപ്പോൾ ആ സ്കീമിന് നമ്മൾ അതിന് നമ്മൾ പല പല ഈവൻസ് ആയിട്ട് ഒരു 10-12 എഡിഷനായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്ത് ഓരോ പ്രാവശ്യം ഓരോ ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ചോദിച്ചു. ഒരു പ്രാവശ്യം ചോദിച്ചു ഹെൽത്ത് സെക്ടറിൽ എന്തൊക്കെ പ്രോബ്ലംസാണ്, ഇന്ന ഇന്ന പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റാണുള്ളത്, നിങ്ങൾ ഇതിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള സൊല്യൂഷൻസ് കൊണ്ടുതരാൻ പറഞ്ഞപ്പം അതുമായിട്ടുള്ള സൊല്യൂഷൻസ് ഉള്ള അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പ്സ് വരും. നമ്മൾ ഒരു IoT റിലേറ്റഡ് ആയിട്ട് പോകുമ്പം IoTയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അവർ അതുമായിട്ട് വരും. ഇപ്പോൾ അഗ്രികൾച്ചറിൽ തന്നെ IoT ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ക്യാമറ ഉപയോഗിച്ചിട്ട് ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്യുക, ഡ്രോൺ ഉപയോഗിച്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരുപാട് സ്റ്റാർട്ടപ്സ് ഉണ്ട്. അപ്പം അതാത് ആ ഈ സ്കീംസിനെ എങ്ങനെ റൺ ചെയ്യുന്നുള്ളത് നമ്മുടെ ഒരു വിഭാവനയിൽ നമ്മൾ കൊണ്ടുവരികയും നമ്മളതിനൊരു 10-12 എഡിഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുള്ളത്.
1: അതിന് നല്ല രീതിയിൽ റെസ്പോൺസും?
0: ആ, ശരിക്ക് റെസ്പോൺസ് ഉണ്ടായിരുന്നു. അത് ഫുള്ളി സക്സസ്ഫുൾ പ്രോഗ്രാം ആയിരുന്നു.
1: ഓക്കെ, ഇത്രയും നേരവും നമ്മളോടൊപ്പം സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ STPIയുടെ കീഴിൽ വളർന്നു വരുന്ന സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് സംസാരിച്ചത് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായരാണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അവരുടെ സ്റ്റാർട്ടപ്പുകളെ കുറിച്ചുള്ള ആശങ്കകൾ ദൂരീകരിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം. നാളെ ഒരിക്കൽ നമ്മുടെ നല്ലൊരു ഇന്ത്യ, എന്താ പറയുക, ഷൈനിങ് ഇന്ത്യയിലേക്ക് വളരാനുള്ള ഉള്ളൊരു ഊർജം ഈ പരിപാടി നൽകിയെന്നും വിശ്വസിച്ചുകൊണ്ട് ഇത്രയും നേരം സംസാരിച്ച സാറിന് ആകാശവാണിയുടെ പേരിലും ഒപ്പം ഈ വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നമ്മുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്.
0: ഓ, താങ്ക് യു.
2: ഹലോ ആകാശവാണി, തത്സമയം ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ. അതിഥിക്കൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് റൂബി ബാബു. അണിയറയിൽ ശ്രീജ ഉണ്ണികൃഷ്ണൻ, വി സുരേഷ് കുമാർ, എൻ സുനിത, അനീഷ് പി നായർ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ധാരണാപത്രത്തിൽ ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ ഗവർണറും ഇന്ന് ഒപ്പുവയ്ക്കും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദയുടെയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും സാന്നിധ്യത്തിലാണ് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നത്. ബജറ്റിന് മുന്നോടിയായി വിവിധ സംഘടനകളുമായി ചർച്ച നടത്തുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയ്ക്ക് ശേഷം ശാസ്ത്രജ്ഞർ, സർവകലാശാല വൈസ് ചാൻസലർമാർ, സാമ്പത്തിക വിദഗ്ധർ തുടങ്ങിയവരുമായി ഓൺലൈനിൽ ചർച്ച നടത്തും. ഈ മാസം 19-നാണ് യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ്. കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെന്റ് പി എം ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടില്ലെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. പി എം ശ്രീ പദ്ധതി കഴിഞ്ഞ ഗവൺമെന്റ് നടപ്പിലാക്കിയെന്ന പ്രചരണം തെറ്റാണെന്നും ഇതിന്റെ ഭാഗമായി പണമൊന്നും വാങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം.

0: അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ യോഗ്യതയെക്കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ആരോപണം ഉന്നയിക്കുന്നവർ ബെന്നി തോമസിന്റെ നാട്ടിൽ പോയി അന്വേഷിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. ഇറാനിൽ തന്ത്രപ്രധാന നഗരങ്ങളിൽ ഇന്നലെ രാത്രി വ്യാപക സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാനിയൻ ന്യൂസ് ഏജൻസി. ടെഹ്റാൻ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് നടത്തിയ മിസൈൽ ആക്രമണത്തിന് തൊട്ടുപിന്നാലെയാണ് ഇറാനെതിരായ ആക്രമണം. ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെലയിൽ കാട്ടാനാക്രമണത്തിൽ വീട്ടമ്മ മരിച്ചു. സിങ്കുകണ്ഠം സ്വദേശി മാരിയാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു. തൃശൂർ എരുമപ്പെട്ടി മങ്ങാട് ശക്തമായ മഴയിലും കാറ്റിലും തെങ്ങ് കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. വീട്ടിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. വീട്ടുപകരണങ്ങൾക്ക് കേടുപറ്റി. ജപ്പാനിൽ ഏഷ്യാകപ്പ് അണ്ടർ 18 പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഒന്നിനെതിരെ 4 ഗോളിന് ജപ്പാനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്.
1: പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

ചിത്രമഞ്ജുഷ. ഉദാത്തമായ ഹൃദയം തൊടുന്ന പ്രണയത്തിന്റെയും സ്വന്തമാക്കലിന്റെയും തെറ്റിദ്ധാരണകൾ, ഹൃദയം പകുത്തു നൽകിയവളുടെ ജീവിതം ഹോമിച്ചതിന്റെയും ആ ശൂന്യതയിൽ നിന്നും കറുത്ത ലോകത്തിൽ നിന്നും പുറത്തു കടക്കാതെ പ്രണയിതാവിന്റെ ഇരുൾ നിറഞ്ഞ ഓർമ്മകളുടെയും കഥ പറഞ്ഞ കമലദളം. ലോഹിതദാസിന്റെ രചനയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത് 1992 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം കമലദളം. മോഹൻലാൽ, മുരളി, വിനീത്, നെടുമുടി വേണു, മോനിഷ, പാർവതി തുടങ്ങിയവർ അഭ്രപാളികളിൽ കവിത വിരിയിച്ച ചിത്രം. ആ ഫ്രെയിമുകളുടെ കണ്ണിലൂടെ ഇതാ ഒരു യാത്ര ചിത്രമഞ്ജുഷയിലൂടെ. ആദ്യഗാനം പ്രേമോദാരനായി എന്ന് തുടങ്ങുന്നു.

പ്രണവ് ആർട്സിന്റെ ബാനറിൽ സിബി മലയിൽ ലോഹിതദാസ് മോഹൻലാൽ ടീം ഒന്നിച്ച ചിത്രം. ക്ലാസിക്കൽ ഡാൻസ് അറിയാതെ എത്ര ഭംഗിയായി മുദ്രകൾ കാണിക്കാൻ മോഹൻലാൽ എന്ന നടൻ ഏറ്റെടുത്ത ഒരു വെല്ലുവിളി. ഒരുപക്ഷെ നടനകലയിലെ ധീരമായ ചുവട് ഏതെന്ന് ചോദിച്ചാൽ കമലദളം എന്ന ചിത്രമാണ് എന്ന് നമുക്ക് നിസ്സംശയം മറുപടി പറയാം. കാംഭോജ് രാഗത്തിൽ രവീന്ദ്രൻ സംഗീതം പകർന്ന ഗാനങ്ങൾ, കൈതപ്രത്തിന്റെ തോലിക രവീന്ദ്ര സംഗീതത്തിന് മാറ്റുകൂട്ടിയ അടിസ്ഥാന ഘടകമായി എന്നതും വിശിഷ്ടം. സ്വരമാധുരിയിലൂടെ മലയാളിക്ക് പ്രിയങ്കരമായ എത്രയോ ഗാനങ്ങളാണ് നമുക്ക് കിട്ടിയത്. ചിത്രയുടെയും സുജാതയുടെയും യേശുദാസിന്റെയും ശബ്ദത്തിലൂടെ ഈ ചിത്രത്തിലൂടെ എത്രയെത്ര നല്ല ഗാനങ്ങൾ മലയാളിക്കായി സമ്മാനിച്ചു. ഇനി യേശുദാസ് ആലപിച്ച ഗാനം.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
5: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
1: എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തെരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
8: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.

0: നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുള്ള് എം ആർ ടി നേ വാങ്ങും.
2: അതേട്ടാ,
1: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
2: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
1: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ലോങ് ഷോട്ടുകളിലേക്ക് ഒന്നും പോകാതെ മോഹൻലാലിന്റെ ഭാവങ്ങളും മുദ്രകളും കൂടി വളരെ വ്യക്തമായി കാണിക്കുന്ന ഷോട്ട് ഡിവിഷനുകളാണ് നൃത്തരംഗങ്ങൾക്കായി സിബി മലയിലും ഛായാഗ്രാഹകൻ ആനന്ദക്കുട്ടനും കൂടി ഒരുക്കിയത്. മോഹൻലാലിന് അനുയോജ്യമായ നൃത്ത ചുവടുകൾ ഒരുക്കി അത് മനോഹരമായി ചെയ്യിപ്പിച്ച നൃത്ത സംവിധായകരായ കുമാറും കലാമണ്ഡലം സുജാതയും കമലദളത്തിന്റെ മുഖ്യശില്പികൾ തന്നെയാണ്. സിബി മലയിലിനെ പോലെ, ലോഹിതദാസിനെ പോലെ കയ്യടി അർഹിക്കുന്നവരാണ് ഇവർ ഇരുവരും. സായന്തനും പ്രേമോദാരനായി, ആനന്ദ നടനം തുടങ്ങിയവ അക്കാലത്ത് വൻ ജനപ്രീതി നേടിയ ഗാനങ്ങളാണ്. ആനന്ദ നടനം എന്ന് തുടങ്ങുന്ന ഗാനത്തിലെ അനുപലവിയിൽ വരുന്ന രാസകേളീ നികുഞ്ചങ്ങളിൽ എന്ന ഭാവത്തിന് യേശുദാസിന്റെ ആലാപനത്തിന് വല്ലാത്തൊരു വശ്യതയാണ്. കേട്ടുനോക്കാം ആ പാട്ട്.

ശാസ്ത്രീയ സംഗീതത്തിൽ നിന്ന് ഉദിച്ച് നാടൻ പാട്ടിലേക്ക് വീണുപോയ ഒരു ഗാനം അല്ലേ നമ്മളിപ്പോൾ കേട്ടത്? കമലദളം. പേര് പോലെ തന്നെ ഒരു കൂട്ടം മികച്ച കലാകാരന്മാരുടെ ദളങ്ങൾ കൊണ്ട് നിറഞ്ഞ മനോഹരമായ ഒരു കമലം. ആ അഴകുള്ള കമലദളങ്ങളെ പ്രേക്ഷകൻ നെഞ്ചോട് ചേർത്ത് വച്ചു. കേരള കലാമണ്ഡലത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച കമലദളം പ്രേക്ഷകർക്ക് ഒരു പുതുമ തന്നെയായിരുന്നു. സീതാരാമായണം എന്ന സംഗീത നാടകം അരങ്ങിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതും വളരെ നിസ്സാര കാര്യത്തിന്റെ പേരിൽ സുമ ജീവിതം അവസാനിപ്പിച്ചതോടുകൂടി വിഷാദത്തിന്റെ പടുകുഴിയിലേക്ക് നന്ദഗോപൻ വീഴുന്നതും അതേ തുടർന്ന് കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും ലഹരിയിൽ അഭയം തേടി ജീവിതം സ്വയം എരിച്ചു തീർക്കുന്നതും ആദ്യം വെറുപ്പോടെ കണ്ട മാളവിക നന്ദഗോപന്റെ ശിഷ്യയാകുന്നതും സുമയുടെ മരണത്തോടുകൂടി പാതിവഴിയിൽ നിലച്ച നന്ദഗോപന്റെ സീതാരാമായണത്തിനായി മാളവിക തയ്യാറെടുക്കുന്നതും തന്റെ ജീവിതാഭിലാഷം സഫലീകരിക്കുന്ന അവസാന നിമിഷങ്ങളിൽ വിഷം അകത്തു ചെന്ന് നന്ദഗോപൻ ജീവന് വേണ്ടി പിടയുന്നതും ജീവിതവും മരണവും തമ്മിലുള്ള കാൽപ്പനികമായ ഭാവങ്ങളെക്കൂടി വ്യക്തമാക്കി അവസാനം സുമുഹൂർത്തമായി സ്വസ്തി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന രംഗങ്ങളിലൂടെ ഇതാ ഈ ഗാനം.

അതെ, സുമുഹൂർത്തമായി സ്വസ്തി. ആത്മനിവേദനം അറിയാതെ എന്റെ മുദ്രാങ്കുലിയും കോസല രാജകുമാരി നീ വലിച്ചെറിഞ്ഞു. രാഗചൂടാമണി ചെങ്കോൾ തുരുമ്പിൽ എന്തിനാണ് വെറുതെ പതിപ്പിച്ചു വെച്ചത് എന്ന് രാജകുമാരനും പുരാണവും വരികളിൽ വിരിയിച്ച് കൈതപ്രം. രവീന്ദ്ര സംഗീതം ലോഹിതദാസ്. സി ബി മലയിൽ നടന പ്രക്ഷോഭ നിമിഷങ്ങൾ സമ്മാനിച്ച് മോഹൻലാലും കമലദളം. നമുക്ക് വിരിയിച്ചത് അനുഭൂതികളുടെ ലോകം. ചിത്രമഞ്ജുഷയിൽ കമലദളത്തിന്റെ വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സ്മിത സുരേഷ്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ തിരയ്പൂക്കൾ. ആദ്യം ദിൽ എന്ന ചിത്രത്തിൽ സുജാതയും ഉണ്ണികൃഷ്ണനും പാടിയ പാട്ട്.

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ സമയം 12:40.
4: കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപ്പതിയിലൂടെ. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ഓർഗനൺ ഓഫ് മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡിൻഷ മുരളി സംസാരിക്കുന്നു.
5: ഒരു കുട്ടിക്ക് തന്റെ കഴിവുകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന വിധത്തിലുള്ള ആരോഗ്യകരമായ സാഹചര്യമാണ് കുട്ടികളിലെ ആരോഗ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ശൈശവത്തിന്റെ അവസാനം മുതൽ കൗമാരം വരെയാണ് ബാല്യകാലമായി പരിഗണിക്കപ്പെടുന്നത്. മനോഹരമായ ഒരു പ്രക്രിയയിലൂടെയാണ് ഓരോ കുഞ്ഞിന്റെയും ബാല്യം കടന്നുപോകുന്നത്. കുട്ടികളുടെ വളർച്ചയും വികാസവും ബാല്യകാല ആരോഗ്യത്തിൽ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നു. വളർച്ചയും വികാസവും ഒന്നുപോലെ കരുതാമെങ്കിലും ഇവ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. വളർച്ച എന്നത് കുട്ടിയുടെ ശരീരത്തിലുണ്ടാവുന്ന അളക്കാൻ കഴിയുന്ന മാറ്റമാണ്. ഉയരം വയ്ക്കുക, ഭാരം കൂടുക തുടങ്ങിയവ വളർച്ചയിൽ പെടുന്നു. എന്നാൽ വികാസം എന്നത് കുട്ടിയുടെ മാനസികവും സാമൂഹികവും വൈകാരികവുമായ കഴിവുകളിലും പെരുമാറ്റത്തിലും ഉണ്ടാകുന്ന ഗുണപരമായ മാറ്റമാണ്. സംസാരിക്കാൻ പഠിക്കുന്നത്, ചിന്തിക്കുന്നത്, മറ്റുള്ളവരുമായി ഇടപെടാൻ പഠിക്കുന്നത് തുടങ്ങിയവ വികാസത്തിൽ ഉൾപ്പെടുത്താം. ജനനം മുതൽ 12 മാസം വരെയുള്ള ഘട്ടത്തിലാണ് ശാരീരിക വളർച്ചയും വികാസവും ഏറ്റവും ദ്രുതഗതിയിൽ നടക്കുന്നത്.

എങ്കിലും അതിനുശേഷമുള്ള 4 വർഷവും വളർച്ചയെയും വികാസത്തെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. കുട്ടികളിലെ ഈ വളർച്ചാഘട്ടങ്ങളെ പ്രധാനമായും ശാരീരിക വികാസം, മാനസിക അഥവാ ബൗദ്ധിക വികാസം, ഭാഷാവികാസം, സാമൂഹിക വികാസം എന്നിവയായി തരംതിരിക്കാം. ശാരീരിക വളർച്ചയും വികാസവും. കുട്ടികളിൽ ഭാരവും ഉയരവും ക്രമമായി വർദ്ധിക്കണം. ഇത് എല്ലുകളുടെയും പേശികളുടെയും ശരിയായ വളർച്ചയെ സൂചിപ്പിക്കുന്നു. കുട്ടികളുടെ തലയുടെ ചുറ്റളവ് കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുന്നത് തലച്ചോറിന്റെ വളർച്ച മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ചലനശേഷി അഥവാ മോട്ടോർ സ്കിൽസ്, അതിൽ സ്ഥൂല ചലനശേഷിയും സൂക്ഷ്മ ചലനശേഷിയും ഉൾപ്പെടുന്നു. കൈകാലുകൾ ഉപയോഗിച്ച് കുട്ടി നടത്തുന്ന വലിയ ചലനങ്ങളാണ് സ്ഥൂല ചലനങ്ങൾ. തല ഉറയ്ക്കുക, ഇരിക്കുക, നടക്കുക തുടങ്ങിയ സ്ഥൂല ചലനങ്ങളിൽ പെടും. എന്നാൽ കൈവിരലുകൾ പോലുള്ള ചെറിയ പേശികളുടെ ഏകോപിതമായ ചലനങ്ങളിലൂടെ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളാണ് സൂക്ഷ്മ ചലനങ്ങൾ. വസ്തുക്കൾ പിടിക്കുക, എഴുതുക, വരയ്ക്കുക തുടങ്ങിയവ സൂക്ഷ്മ ചലനങ്ങളിൽ പെടുന്നു. ഓരോ പ്രായത്തിലും കുട്ടി കൈവരിക്കേണ്ട ചില നാഴികക്കല്ലുകളുണ്ട്. ഇവ കൃത്യസമയത്ത് സംഭവിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത് കുട്ടിയുടെ നാഡീവ്യൂഹത്തിന്റെ വളർച്ചയെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. കുട്ടികളുടെ വളർച്ചയെയും വികാസത്തെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ബാഹ്യഘടകങ്ങളിൽ ഒന്നാണ് പോഷകാഹാരം. ശാരീരിക വളർച്ചയ്ക്കും രോഗപ്രതിരോധത്തിനും ആവശ്യമായ വൈറ്റമിനുകളും മിനറലുകളും പ്രോട്ടീനും അടങ്ങിയ സമീകൃത ആഹാരമാണ് കുട്ടികൾക്ക് ലഭിക്കേണ്ടത്. ഇതിന്റെ അഭാവം വളർച്ചയെ ബാധിക്കുന്നു. പോഷകങ്ങളുടെ ആഗിരണം നടക്കാതിരുന്നാലും ശാരീരിക വളർച്ചയെ ബാധിക്കും. ദഹന പ്രക്രിയയെ മെച്ചപ്പെടുത്തി ആഹാരത്തിലെ പോഷകങ്ങൾ ശരീരം ശരിയായി ആഗിരണം ചെയ്യാൻ ഹോമിയോപ്പതി മരുന്നുകൾ സഹായിക്കുന്നു. ജനിതക ഘടകങ്ങൾ വളർച്ചയുടെ അടിസ്ഥാനപരമായ അളവ് നിശ്ചയിക്കുന്നതിൽ വലിയ പങ്കുണ്ട്. ചില ജനിതക രോഗങ്ങൾ അല്ലെങ്കിൽ ശാരീരിക വൈകല്യങ്ങൾ പാരമ്പര്യമായി കിട്ടാം. ജനിതക ഘടകങ്ങൾ മൂലമുള്ള വളർച്ചാ പ്രശ്നങ്ങൾക്ക് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ സമഗ്ര പ്രത്യേകതകളും കണക്കിലാക്കി കണ്ടുപിടിക്കുന്ന ഹോമിയോപ്പതിക് കോൺസ്റ്റിറ്റ്യൂഷണൽ മരുന്നുകൾ ഒരു പരിധിവരെ സഹായിക്കുന്നു. ഇടയ്ക്കിടയ്ക്കുള്ള രോഗങ്ങൾ കുട്ടിയുടെ ശാരീരിക വളർച്ചയെ മന്ദീഭവിപ്പിക്കാം. ഇതിന് ഘടനപരമായ ഹോമിയോപ്പതി മരുന്നുകൾ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിച്ച് രോഗങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്നു. അതുവഴി കുട്ടിയുടെ സ്വാഭാവിക വളർച്ച സായത്തമാക്കാൻ സാധിക്കുന്നു. ശരീരത്തിലെ എൻഡോക്രൈൻ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ കുട്ടികളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ തകരാറുകൾക്ക് ഹോമിയോപ്പതി മരുന്നുകൾ ഫലപ്രദമാണ്. ഉറക്കവും വ്യായാമവും വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഘടകങ്ങളാണ്. ഹോർമോണുകൾ ശരീരത്തിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉറക്കത്തിലാണ്. അതിനാൽ കുട്ടികൾക്ക് കൃത്യമായ ഉറക്കം അത്യാവശ്യമാണ്. ശാരീരികമായ വളർച്ച പോലെ തന്നെ പ്രധാനമാണ് കുട്ടികളുടെ മാനസികവും ബൗദ്ധികവുമായ വികാസം. ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള കുട്ടിയുടെ കഴിവ് വികസിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. ഇതിൽ പ്രധാനമായും ബൗദ്ധിക വികാസം, ഭാഷാവികാസം, വൈകാരിക വികാസം, സാമൂഹിക വികാസം എന്നിവ ഉൾപ്പെടും. ബൗദ്ധിക വികാസം: ചുറ്റുമുള്ള ലോകത്തെ നിരീക്ഷിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും സ്വന്തമായി ചിന്താശേഷി കൈവരിക്കാനുമുള്ള കുട്ടിയുടെ കഴിവാണിത്. ബൗദ്ധിക തലങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ജീൻ പിയാഷെ ബൗദ്ധിക വികാസം 4 ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു എന്ന് സമർത്ഥിക്കുന്നു. 2 വയസ്സുവരെയുള്ള സെൻസോറി മോട്ടോർ ഘട്ടത്തിൽ കുട്ടികൾ തങ്ങളുടെ ഇന്ദ്രിയങ്ങളിലൂടെയും ശാരീരിക ചലനങ്ങളിലൂടെയും ലോകത്തെ അറിയുന്നു. 2 മുതൽ 7 വയസ്സുവരെയുള്ള പ്രീ ഓപ്പറേഷണൽ ഘട്ടത്തിൽ ഭാഷയും ചിഹ്നങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങുമെങ്കിലും കാര്യങ്ങളെ യുക്തിസഹമായി ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കൂടാതെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്ന സ്വാർത്ഥ കേന്ദ്രീകൃത ചിന്താഗതിയും ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനുണ്ട് എന്നും ഇവർ കരുതുന്നു. 7 മുതൽ 11 വയസ്സുവരെയുള്ള കോൺക്രീറ്റ് ഓപ്പറേഷണൽ ഘട്ടത്തിൽ തങ്ങളുടെ കൺമുന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് യുക്തിപരമായി ചിന്തിക്കാൻ കഴിയുന്നു. 11 വയസ്സ് മുതലുള്ള ഫോർമൽ ഓപ്പറേഷണൽ ഘട്ടത്തിൽ സങ്കീർണമായ ആശയങ്ങളെക്കുറിച്ചും സാങ്കല്പികമായി ചിന്തിക്കാനും പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ പരിഹാരം കാണുവാനും ഉള്ള ഉയർന്ന ചിന്താശേഷി കൈവരുന്നു. ഈ ഘട്ടങ്ങൾ കുട്ടിയുടെ മാനസിക വളർച്ച വിലയിരുത്താൻ വളരെ സഹായകരമാണ്. കുട്ടിയുടെ മാനസികവും പാരമ്പര്യവുമായ എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് ശേഷം നിശ്ചയിക്കുന്ന അനുയോജ്യമായ ഹോമിയോപ്പതി മരുന്നിന് കുട്ടിയുടെ ബുദ്ധിവികാസത്തെ ഒരു പരിധിവരെ സഹായിക്കാൻ സാധിക്കുന്നു. ഭാഷാവികാസം: ആശയവിനിമയം നടത്താനുള്ള കുട്ടിയുടെ കഴിവ് ആദ്യ മാസങ്ങളിൽ കരച്ചിലുകളിലൂടെയാണ്, പിന്നീട് ആംഗ്യത്തിലൂടെ കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നു. ക്രമേണ ചെറിയ വാക്കുകൾ മുതൽ വലിയ വാക്യങ്ങൾ വരെ സംസാരിക്കാൻ പഠിക്കുന്നു. സംസാര വൈകല്യങ്ങളോ സംസാരിക്കാൻ തുടങ്ങുന്നത് വൈകുന്നതോ ആയ കുട്ടികൾക്ക് അനുയോജ്യമായ ഹോമിയോപ്പതി ഔഷധം നൽകാവുന്നതാണ്. കുട്ടിയുടെ ബുദ്ധിവികാസത്തിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് അവരുടെ വൈകാരിക വളർച്ചയും.
ഒരു കുട്ടി സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയാനും അവ പ്രകടിപ്പിക്കാനും

0: ക്കാനും നിയന്ത്രിക്കാനും പഠിക്കുന്ന പ്രക്രിയയാണ് വൈകാരിക വികാസം എന്ന് പറയുന്നത്. കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. 2 വയസ്സുവരെയുള്ള പ്രായത്തിൽ കരച്ചിലിലൂടെയും ചിരിയിലൂടെയും വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നു. 2 മുതൽ 5 വയസ്സുവരെയുള്ള ഘട്ടത്തിൽ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചു തുടങ്ങുന്നതേയുള്ളൂ. അതുകൊണ്ട് ഈ പ്രായത്തിൽ അമിതമായ വാശിയും ദേഷ്യവും സാധാരണമാണ്. 5 മുതൽ 12 വയസ്സുവരെയുള്ള ഘട്ടത്തിൽ കൂട്ടുകാരുടെ പ്രാധാന്യം കൂടുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും തോൽവികളെയും വിജയങ്ങളെയും ഉൾക്കൊള്ളാനും ഈ ഘട്ടത്തിൽ കുട്ടി പഠിക്കുന്നു. ഭയം, അപകർഷതാബോധം, മത്സരബുദ്ധി എന്നിവയും ഈ സമയത്ത് പ്രകടമാകാം. ചില കുട്ടികൾ വൈകാരിക വികാസം കൃത്യമായ രീതിയിൽ നടക്കാതെ വരുമ്പോൾ അത് അവരുടെ പെരുമാറ്റത്തെയും പഠനത്തെയും ബാധിക്കാം. കുട്ടികളിൽ കാണുന്ന പ്രധാന വൈകാരിക പ്രശ്നങ്ങളായ ആശങ്ക, വിഷാദം, അമിതകോപം, ആത്മവിശ്വാസക്കുറവ്, പരീക്ഷാപേടി തുടങ്ങിയവയ്ക്ക് വ്യക്തിഗതമായ ഹോമിയോപ്പതി മരുന്നുകൾ നൽകുന്നുണ്ട്. ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിൽ ശാരീരിക മാനസികാരോഗ്യം പോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ളതാണ് സാമൂഹികാരോഗ്യം. ഒരു കുട്ടി മറ്റുള്ളവരുമായി ഇടപഴകാനും സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനും സമൂഹത്തിലെ മൂല്യങ്ങളെ മനസ്സിലാക്കി ജീവിക്കാനും പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹിക വികാസം എന്ന് പറയുന്നത്. ഇത് കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തെയും മാനസിക ആരോഗ്യത്തെയും സ്വാധീനിക്കുന്നു. പ്രായത്തിനനുസരിച്ച് കുട്ടികളുടെ സാമൂഹിക പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. 2 മാസമാകുമ്പോൾ തങ്ങളെ നോക്കി ചിരിക്കുന്നവരെ തിരിച്ചു നോക്കി ചിരിക്കുന്നതിലൂടെ ഇവരുടെ സാമൂഹിക വികാസം തുടങ്ങുന്നു. 1 മുതൽ 3 വയസ്സുവരെയുള്ള ടോട്ട്ലർ ഘട്ടത്തിൽ കുട്ടികൾ പ്രധാനമായും ഒരേ സ്ഥലത്തിരുന്ന് അവരവരുടെ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുന്നു. കളിപ്പാട്ടങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ ഈ ഘട്ടത്തിൽ അവർ മടി കാണിക്കുന്നു. 3 മുതൽ 5 വയസ്സുവരെയുള്ള പ്രീസ്കൂൾ ഘട്ടത്തിൽ കുട്ടികൾ മറ്റുള്ളവരുമായി ചേർന്നു കളിക്കാൻ തുടങ്ങുന്നു. കളിപ്പാട്ടങ്ങൾ പങ്കുവയ്ക്കാനും ഊഴം കാത്തു നിൽക്കാനും പഠിക്കുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും ഈ പ്രായത്തിൽ അവർക്ക് സാധിക്കുന്നു. 6 മുതൽ 12 വയസ്സുവരെയുള്ള ഘട്ടത്തിൽ സുഹൃത്തുക്കളുടെ സ്വാധീനം കൂടുന്നു. കൂട്ടായ്മകൾ ഉണ്ടാക്കാനും ഗ്രൂപ്പ് നിയമങ്ങൾ അനുസരിക്കാനും പരസ്പരം ഒത്തുപോകാനും കുട്ടികൾ പഠിക്കുന്നത് ഈ പ്രായത്തിലാണ്. കുടുംബം, പഠിക്കുന്ന വിദ്യാലയങ്ങൾ, സുഹൃത്തുക്കൾ, സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവ ഒരു കുട്ടിയുടെ സാമൂഹിക വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. സമൂഹവുമായി ഇടപെടുമ്പോൾ കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അതിയായ നാണം, ഉൾവലിയൽ, മറ്റു കുട്ടികളുമായി പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ട്, അക്രമ സ്വഭാവം അവയിൽ ചിലതാണ്. ഹോമിയോപ്പതി ചികിത്സാശാസ്ത്രം ഒരു സമഗ്രമായ സമീപനമാണ് കാഴ്ചവെക്കുന്നത്. വ്യക്തിഗതമായ ചികിത്സ നൽകുന്നതിലൂടെ അവരുടെ ആരോഗ്യത്തിന് ശക്തമായ അടിത്തറ ഏകുന്നു. ഇവ കൂടാതെ മാതാപിതാക്കളുടെ കരുതലും സ്നേഹനിർഭരമായ അന്തരീക്ഷവും തുല്യ പ്രാധാന്യം അർഹിക്കുന്നു.
1: കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപ്പതിയിലൂടെ. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഓർഗനൺ ഓഫ് മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡിൻഷ മുരളി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാൻ നമുക്ക് PV എബ്രാഹിം രചിച്ച ആർ സ്വാമി ശേഖരൻ ഈണം പകർന്ന ഗാനമാണ് ആദ്യം. മിസ്റ്റർ പവനായി 99.99 എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ചതാണ്.

0: സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
2: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
5: ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ജൂൺ 10 ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ ഐരൂർ മോഹൻ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321, 9496593321. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു. 9495964321, 9496593321. നമ്മുടെ അതിഥി ചലച്ചിത്ര നടൻ ഐരൂർ മോഹൻ.
6: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
7: അവിടുത്തെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആയിട്ടാണ് ഞാൻ അവിടെ ഇറങ്ങുന്നത്. ഒരു ഗോൾഡ് മെഡലൊക്കെ പ്രിൻസിപ്പൾ തന്നിട്ടുണ്ട്. അത് കാണുമ്പോഴും ഞാൻ വിചാരിക്കും, നമ്മളൊരു കോളേജിൽ പഠിച്ചിട്ട് അവിടുത്തെ ഏറ്റവും നല്ല കുട്ടിയായിട്ട് ഇറങ്ങാൻ പറ്റി.
6: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി എഫ് എം പ്രക്ഷേപണം ചെയ്യുന്നു.
5: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 1 മണി.
8: നമസ്കാരം, പ്രധാന വാർത്തകൾ.
5: KSRTCയിൽ സ്ത്രീകളുടെ സൌജന്യയാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. സൌജന്യയാത്ര നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭൂമി തരംമാറ്റൽ അപേക്ഷകൾ വേഗത്തിലാക്കാൻ ജില്ലാതലത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1 വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. കൊല്ലത്ത് ദേശീയപാത 66 ഭാഗമായ ബൈപ്പാസിന്റെ നിർമ്മാണം മന്ത്രി ബിന്ദുകൃഷ്ണ സന്ദർശിച്ച് വിലയിരുത്തി. ബൈപ്പാസ്, സർവീസ് റോഡ് എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതി പ്രശ്ന സ്ഥലങ്ങളാണ് മന്ത്രിയും സംഘവും സന്ദർശിച്ചത്. ആത്മനിർഭർ പഞ്ചായത്ത് പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തീരാജ് മന്ത്രാലയം ഗുജറാത്ത് ഗാന്ധിനഗറിൽ നാളെ ഔട്ട്റീച്ച് ശില്പശാല സംഘടിപ്പിക്കും. ഗുജറാത്തിലെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് നേതാക്കളുമായി നേരിട്ട് ഇടപഴകുക എന്നതാണ് ശില്പശാലയുടെ ലക്ഷ്യം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ റെയ്ഡിൽ കണ്ണൂർ മട്ടന്നൂരിൽ പച്ചക്കറി വണ്ടിയിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 1000+ പാക്കറ്റ് ലഹരി ഉൽപ്പന്നങ്ങളുമായി ഒരാളെ പിടികൂടി. വേങ്ങാട് സ്വദേശി ഷമീറിനെയാണ് പോലീസ് പിടികൂടിയത്. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാരനെ തട്ടിക്കൊണ്ടുപോയി സ്വർണവും പണവും കവർച്ച ചെയ്യാൻ പദ്ധതിയിട്ട സ്ത്രീ ഉൾപ്പെടെ 14 അറസ്റ്റിൽ. പോലീസ് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. മുള്ളൻപൂരിൽ ഇന്ത്യക്കെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 3 അഫ്ഗാനിസ്ഥാൻ 2 ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടരുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ അഫ്ഗാനിസ്ഥാൻ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 38 റൺസ് എന്ന നിലയിലാണ്.

ഏകതാര. സംഗീത മാന്ത്രിക ലോകത്ത് ഭാവതരംഗങ്ങളിലൂടെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ ശ്രോതാക്കളുടെ ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ കടന്നുവന്ന വിസ്മയ പ്രതിഭ ശരത്. ഇന്നത്തെ ഏകതാരയിൽ സുജിത് വാസുദേവൻ എന്ന ശരത് സംഗീതം പകർന്ന ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1969 ഒക്ടോബർ 3 കൊല്ലത്ത് ജനിച്ച സുജിത് വാസുദേവൻ എന്ന ശരത് മലയാള ചലച്ചിത്ര സംഗീത സംവിധായകൻ എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയനായി. മലയാളം, തമിഴ്, തെലുഗു, ഹിന്ദി തുടങ്ങി ഒട്ടനേകം ഭാഷകളിൽ അനേകം ഗാനങ്ങൾ നമുക്കായി സമ്മാനിച്ച വിസ്മയ മാന്ത്രിക പ്രതിഭ. കർണാടക സംഗീതജ്ഞനായ ബാലമുരളീകൃഷ്ണയുടെ പ്രിയ ശിഷ്യൻ, കണ്ണൂർ രാജന്റെ ജാമാതാവ്, കേരള സംസ്ഥാന അവാർഡ് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടറിന് 2011 അദ്ദേഹം സ്വന്തമാക്കി. ഇവൻ മേഘരൂപൻ എന്ന ചിത്രത്തിനു വേണ്ടി ബെസ്റ്റ് ക്ലാസിക്കൽ മ്യൂസിക് ഡയറക്ടർ എന്ന അവാർഡും അദ്ദേഹം മേഘതീർത്ഥം എന്ന ചിത്രത്തിലൂടെ 2009 സ്വന്തമാക്കി. ഭാവയാമി എന്ന പാട്ടിലൂടെ നമുക്ക് കേട്ടാലോ ശരത് ഈണം പകർന്ന ഗാനങ്ങൾ ഏകതാരയിലൂടെ. ആദ്യം യേശുദാസ് പാടിയ ഗാനമാണ് ചിത്രം ക്ഷണക്കത്ത്.

0: ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് എക്ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: ഇന്നെന്താലേ എംആർടി ഹോം നീഡ്സിൽ പോണം.
4: എന്താ കാര്യം പറ?
3: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
5: സന്ദർശിക്കൂ എംആർടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: സെയിൽസ് ആൻഡ് സർവീസസ്,
7: 30 വർഷത്തെ സേവന പാരമ്പര്യം. പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
6: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴങ്ങാടി, തിരുവനന്തപുരം. 4246971.
8: നിങ്ങളുടെ സ്വപ്നങ്ങൾ ചിറകുവിരിക്കട്ടെ. എയർവിംഗ് അക്കാദമിയിൽ
9: BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, എയർലൈൻ ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻസ് ഡിപ്ലോമ, കൂടാതെ പ്ലേസ്മെന്റ് സപ്പോർട്ടും.
8: എയർവിംഗ് ഏവിയേഷൻ അക്കാദമി, പവർ ഹൗസ് റോഡ്, തിരുവനന്തപുരം.
10: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
11: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
12: രണ്ടായിരത്തി ഒൻപതിൽ മികച്ച ശാസ്ത്രീയ സംഗീത ആലാപനത്തിനുള്ള കേരള സംസ്ഥാന പുരസ്കാരം മേഘതീർത്ഥം എന്ന ചിത്രത്തിലെ ഭാവയാമി എന്ന ഗാനത്തിന്. ശരത് തന്നെ സംഗീതം നിർവഹിച്ച് അദ്ദേഹം തന്നെ പാടിയ ഈ പാട്ടിന് തൂലിക ചലിപ്പിച്ചത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. കേൾക്കാം നമുക്ക് ആ ഗാനം.

ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗ

ഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിതമഹരിത

എത്ര സുന്ദരമായ അനുഭവമാണല്ലേ, ഒരു മഴ പെയ്ത് തോർന്ന പോലെ. ശാസ്ത്രീയ സംഗീതത്തിൻ്റെ കൈവഴികളിലൂടെ, മേളകർത്താരാഗങ്ങളിലൂടെ, രാഗവിസ്മയത്തിൻ്റെ നാദധാരയിലൂടെ കടന്നുപോയ 13 മിനിറ്റുകൾ സുവർണ നിമിഷങ്ങൾ സമ്മാനിച്ച യാത്ര തന്നെയാണ് അല്ലേ. സംഗീത സംവിധായകൻ, കമ്പോസർ എന്ന നിലയിൽ മാത്രമല്ല, ചലച്ചിത്ര പിന്നണി ഗായകൻ എന്ന നിലയിലും പ്രതിഭ തെളിയിച്ച സംഗീത മാന്ത്രികത ഈ ഗാനത്തിലൂടെ നമ്മൾ ആസ്വദിച്ചു. 2009 മികച്ച ശാസ്ത്രീയ സംഗീത ആലാപനം മേഘതീർത്ഥം എന്ന ചിത്രത്തിൽ ഈ ഗാനത്തിനാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇനി നമുക്ക് തിരക്കഥ എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. 2008 ഫിലിംഫെയറിൻ്റെ മികച്ച സംഗീതത്തിനുള്ള പുരസ്കാരം നേടിയ ചിത്രമായിരുന്നു ഇത്. 2008 തന്നെ മുല്ലശ്ശേരി രാജു ഫിലിം പുരസ്കാരവും ഈ ചിത്രത്തിലെ സംഗീതത്തിനാണ് ലഭിച്ചത്. കേൾക്കാം നമുക്ക് ആ ഗാനം.

2011 മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്കാരത്തിന്റെ പുരസ്കാരം ഇവൻ മേഘരൂപൻ എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന് ശരത് സ്വന്തമാക്കി. അദ്ദേഹം സംഗീതം പകർന്ന് ചിത്രയും ഒപ്പം ശരത്തും ചേർന്ന് ആലപിച്ച ഗാനമാണിത്. ഈ ഗാനത്തിന് തോലിക ചലിപ്പിച്ചത് ഒ എൻ വി കുറുപ്പാണ്. ചിത്രം ഇവൻ മേഘരൂപൻ.

എത്ര കേട്ടാലും മതിവരാത്ത പവിത്രത്തിലെ ഈ ഗാനം നാടിൻ്റെ നന്മയുടെ, നാട്ടിൻപുറത്തിൻ്റെ തെയ്യങ്ങളുടെ, പുറത്തെഴുന്നള്ളിപ്പിൻ്റെ ക്ഷേത്രകലകളുടെ, സർപ്പം പാട്ടിൻ്റെയൊക്കെ ദൃശ്യഭംഗി സംഗീതം നൽകി വരികളിൽ ആവാഹിച്ച ഗാനം ശ്രീരാഗമോ. ശരത് എന്ന അദ്വിതീയ കലാകാരനെ നിറച്ചുവച്ച ഐഡൻറ്റിറ്റിയുള്ള പാട്ട്. ONV കുറിപ്പിൻ്റെ വരികളാണ് ഈ പാട്ടിന്. ചിത്രം പവിത്രം.

ಗಮ ಬದ ಗಮ ಬದ ಗಮ ಬದ ಗರಿ ಧನಿ ಧರಿ ಧನಿ ಧ ಬದ.

ആയോധന കലയുടെ ചരിത്രം പറഞ്ഞ കളരിമുറകളുടെ അഭ്യാസങ്ങളുടെ ചടുലത നിറഞ്ഞ ചിത്രം തച്ചോളി വർഗീസ് ചേകവർ. ശരത് അത്ര തന്നെ ചടുലമായി ഈ ചിത്രത്തിനു വേണ്ടി സംഗീതം പകർന്നു എന്ന് തെളിയിച്ചു. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി എന്നത് തന്നെ പാട്ടിന് എത്രയോ ആസ്വാദന തലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്നതും വിസ്മയകരം തന്നെ. നമുക്ക് കേൾക്കാം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനു വേണ്ടി ശരത് ഈണമിട്ട് ചിത്രപാടിയ ഗാനം.

മനുഷ്യ മനസ്സിൻ്റെ ബോധ അബോധതലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ സംഗീതത്തിനുള്ള ശക്തി തിരിച്ചറിഞ്ഞ സംഗീതശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ സംഗീത വൈദ്യന്മാർ, അതിൽ മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ട ശരത്. വിരഹവും വേദനകളും ഉത്കണ്ഠയും പാട്ടുകളിലൂടെ നമ്മൾ കേൾക്കുകയല്ല, ആവാഹിക്കുകയാണ്. നമ്മുടെ ജീവിതം പോലെ താതാത്മ്യം പ്രാപിക്കുകയാണ്. കടലിനെ സാക്ഷിയാക്കി ശ്യാമസന്ധ്യ സൂര്യനെ തനിച്ചാക്കി യാത്രയാകുന്ന കാഴ്ച എത്ര ഭംഗിയായി ഈ പാട്ടിൽ വരച്ചു വച്ചിരിക്കുന്നുവെന്ന് നോക്കൂ. സാഗരം സാക്ഷി എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ഗിരീഷ് പുത്തഞ്ചേരിയുടേതാണ് വരികൾ. പാടിയിരിക്കുന്നത് യേശുദാസും.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: രഘുനാഥ് പലേരി രചിച്ച, സിബി മലയിൽ സംവിധാനം ചെയ്ത, 1995 പുറത്തിറങ്ങിയ പ്രണയകാവ്യം ബാലചന്ദ്രന്റെയും അരുന്ധതിയുടെയും കഥ പറഞ്ഞ സിന്ദൂരരേഖ. ഈ ചിത്രത്തിനു വേണ്ടി വരികൾ ഒരുക്കിയത് കൈതപ്രമായിരുന്നു. സംഗീതം ശാരത്തിൻ്റെത്, പാടിയത് യേശുദാസും ചിത്രയും.

സംഗീത മാന്ത്രിക ലോകത്ത് കർണാടക സംഗീതത്തിന്റെ ശാസ്ത്രീയ താളങ്ങളിലൂടെ, ഭാവതരംഗങ്ങളിലൂടെ, സ്വതസിദ്ധമായ ശൈലിയിലൂടെ ശ്രോതാക്കളുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ കടന്നുവന്ന വിസ്മയ പ്രതിഭ ശരത്. ഒട്ടേറെ പുരസ്കാരങ്ങളിലൂടെ മലയാള ചലച്ചിത്ര ലോകത്ത് നിറസാന്നിധ്യമായ ശരത് ഈണം നൽകിയ പാട്ടുകളാണ് ഇന്നത്തെ ഏകധാരയിലൂടെ നമ്മൾ ആസ്വദിച്ചത്. ഇനിയും നല്ല നല്ല പാട്ടുകൾ പിറക്കട്ടെ ആ സംഗീത മാന്ത്രികതയിൽ നിന്ന് എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഏകധാര ഇവിടെ പൂർണ്ണമാകുന്നു.

0: ആകാശവാണി അനന്തപുരി FM. ഇപ്പോൾ സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭാ MP സുഖേന്ദു ശേഖർ റോയ് രാജി പ്രഖ്യാപിച്ചു. രാജ്യസഭയിൽ നിന്ന് മാത്രമല്ല തൃണമൂൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ച റോയ് പാർട്ടിയിൽ അഴിമതിയും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും വർദ്ധിക്കുകയാണെന്ന് ആരോപിച്ചു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. കൊല്ലം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ദേശീയപാതയിലെ വെള്ളക്കെട്ട് പ്രതിസന്ധി ഒഴിവാക്കാൻ ഓടകൾ നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതിവേഗ റെയിൽ പദ്ധതി പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് ജില്ലയിൽ വയറിളക്ക രോഗലക്ഷണങ്ങളോടെ തലക്കുളത്തൂരിലെ ഒരു കുട്ടിയെ കൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്തെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പും ജില്ലയിൽ പരിശോധന ശക്തമാക്കി. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ ജനകീയ പ്രതിഷേധം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പും ദർശനം സാംസ്കാരിക വേദിയും സംഘടിപ്പിച്ച പാരിസ്ഥിതികം പ്രകൃതി ചിത്രരചന മത്സര വിജയികൾക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. K. ജയന്ത് MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുള്ളൻപൂരിൽ ഇന്ത്യക്കെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 2 ഇന്നിംഗ്സിൽ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 2 നഷ്ടത്തിൽ 85 റൺസ് എടുത്തു. 1 ഇന്നിംഗ്സിൽ അഫ്ഗാനിസ്ഥാൻ 152 റൺസിന് എല്ലാവരും പുറത്തായി. പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: ഹലോ ഡോക്ടർ.
1: കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലമാണ്. സ്വാഗതം സർ.
3: അപ്പൊ
2: കുട്ടികളുടെ സ്കൂള് തുറന്നിട്ടുണ്ട്, ഇപ്പൊ കാലവർഷം എത്തി. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ പൊതുവായ ആരോഗ്യ കാര്യങ്ങളിൽ നമ്മൾ മാതാപിതാക്കളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
3: ശരിക്കും രണ്ടു മാസത്തെ ഒരു അവധിക്കാലം കഴിഞ്ഞ് ആർത്തുല്ലസിച്ചതിന് ശേഷം കുട്ടികള് മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ അതിനോടൊപ്പം ചേർന്ന് തന്നെ സ്കൂളിലോട്ട് എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ് തുടക്കമെന്ന് പറയുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ രണ്ട് മാസം ഏറ്റവും നല്ലൊരു സാഹചര്യത്തിലാണ് കുട്ടികൾ ഇരുന്നത്. അതായത് സ്വന്തം വീട്, സ്വന്തം പാരൻസ്, സ്വന്തമായിട്ടുള്ള സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ആവശ്യത്തിന് എപ്പോഴാണോ വിശക്കുന്നത് ആ സമയത്ത് ഭക്ഷണം കിട്ടുന്നുണ്ട്, എപ്പോഴാണോ അവർക്ക് കളിക്കാൻ പറ്റുന്നത് ആ സമയത്ത് കളിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റ്, ശരിക്കും ഒരു വളരെ സുരക്ഷിതമായ എൻവയോൺമെൻറ്റിൽ നിന്നിട്ട് പെട്ടെന്നാണ് കുട്ടികൾ നേരെ സ്കൂളിലോട്ട് പോകുന്നത്. വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ചെറിയ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ഏകദേശം ഒരു 40 കുട്ടികൾ ഒരു ക്ലാസ്സിൽ സാധാരണ കാണും. ചില സ്കൂളുകളിലൊക്കെ കുറവായിരിക്കും, ചില സ്കൂളിൽ ചിലപ്പം കൂടുതലായിരിക്കും. ആവറേജ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 30-40 ഇടയ്ക്കായിരിക്കും. നാം മനസ്സിലാക്കേണ്ടത് 30-40 അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ആ ഒരു ക്ലാസ്സിലെത്തുന്നത്. അപ്പോൾ സാഹചര്യം പല രീതിയിൽ വ്യത്യസ്തമാണ്, അവർ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം പല രീതിയിൽ വ്യത്യസ്തമാണ്, അവർ ശ്വസിച്ചിരുന്ന വായു വ്യത്യസ്തമാണ്, വെള്ളം വ്യത്യസ്തമാണ്, അന്തരീക്ഷം പൊതുവെ വ്യത്യസ്തമാണ്. ഇങ്ങനെ വരുമ്പോഴേ കുറച്ചൊരു അസന്തുലിതാവസ്ഥ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ചും കാലാവസ്ഥയുടെ വ്യതിയാനവും, കടുത്ത ചൂടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്, അത് കഴിഞ്ഞിട്ട് മഴ വരുന്നു. ഈ മഴ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മഴ ഉള്ള സമയത്ത് അന്തരീക്ഷത്തിലൊരു വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ അസന്തുലിതാവസ്ഥ സമയത്ത് അണുക്കളുടെ വ്യാപനത്തിൻ്റെ ചാൻസും വളരെ കൂടുതലായിരിക്കും. മാത്രവുമല്ല, ഒരു കുഞ്ഞിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മറ്റു കുട്ടികൾക്കും വരാനുള്ള ചാൻസും ഈ സമയത്ത് കൂടുതലായിരിക്കും. കാരണം അവർ മിംഗിൾ ചെയ്യുന്ന ഒരു ടൈമാണ്. പുതിയ കുട്ടികളാണെങ്കിൽ പോലും ഒരു ആദ്യത്തെ 1-2 അവർ പരസ്പരം മിണ്ടാതിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കുട്ടികളെ സ്വഭാവം അനുസരിച്ച് അവർ ഫ്രണ്ട്ഷിപ്പിലോട്ട് എത്തും. ഇങ്ങനെ ഇടപഴകുമ്പോൾ ഒരു കുഞ്ഞിനുണ്ടാകുന്ന അസുഖം മറ്റൊരു കുഞ്ഞിന് കിട്ടാനുള്ള സാഹചര്യവും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ വളരെ എക്സ്ട്രാ ഒരു കെയർ എടുക്കേണ്ട സമയമാണ്. അങ്ങനെ എടുക്കേണ്ട സമയത്ത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത്, ആർക്കെങ്കിലും ചെറിയ അസുഖങ്ങളുണ്ടെങ്കിൽ ഒരു 1-2 റെസ്റ്റ് വീട്ടിൽ തന്നെ എടുത്തിട്ട് മാത്രമേ സ്കൂളിലോട്ട് വീണ്ടും അയക്കാവൂ. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമുക്ക് അസുഖം പെട്ടെന്ന് വ്യാപിക്കുന്നതിന് ചെറുക്കാൻ സാധിക്കും.
2: സർ, ഇപ്പോൾ ഈ സമയത്ത് കുട്ടികളിൽ കണ്ടുവരുന്ന പ്രധാന പകർച്ചവ്യാധികൾ എന്തെല്ലാമാണ്, അവയെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാമെന്നൊന്ന് പറയാമോ?
3: നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന രോഗം എന്ന് പറയുന്നത് വൈറൽ ഡിസീസ് തന്നെയാണ്. ഇപ്പോഴും ശ്വാസനാളം വഴിയുള്ള കാര്യങ്ങൾ, അതായത് പരസ്പരം ഇടപഴകുമ്പോൾ, ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഒരു ആൾ ശ്വസിച്ചിട്ട് പുറത്തോട്ട് വിടുന്ന വായു മറ്റൊരു കുഞ്ഞ് ശ്വസിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിനോടൊപ്പം സംഭവിക്കുന്നത് വൈറസ് ആണോ ബാക്ടീരിയ ആണോ ഏത് അണുക്കളാണോ നമ്മളെ വ്യാപിച്ചിരിക്കുന്നത്, അത് മറ്റു കുട്ടികളിൽ, അസുഖമില്ലാത്ത കുട്ടിയിൽ പകരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് അടുത്ത കാലത്തുണ്ടായ പാൻഡമിക് ആയിട്ട് തന്നെ ഉണ്ടായതാണ് കോവിഡ് എന്നുള്ള രോഗം. ഇപ്പോഴും നമ്മൾ കണ്ട ഒരു കാര്യമാണ്, ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ആ ചുറ്റുവട്ടം താമസിക്കുന്ന എല്ലാവർക്കും വരുന്നുണ്ട്. ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതലായിട്ട് ആദ്യം നമ്മൾ കാണണം. അതിന് ഏറ്റവും പ്രൊട്ടക്റ്റീവ് മെഷർ എന്ന് പറയുന്നത് മാസ്ക് ഉപയോഗിക്കൽ തന്നെയാണ്. പക്ഷേ സ്കൂൾ കുട്ടികൾക്ക് മാസ്ക് ഉപയോഗിക്കുന്നത് പ്രായോഗികമല്ല. അപ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ അത് മനസ്സിലാക്കുകയും വേണ്ട ചികിത്സ എടുക്കുകയാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത് മനസ്സിലാക്കേണ്ടത് വാട്ടർ ബോൺ ഡിസീസസ് ആണ്, വെള്ളത്തിൽ കൂടെ പകരുന്നത്. വെള്ളത്തിൽ കൂടെ പകരുന്ന പ്രധാന രോഗങ്ങളെന്ന് പറയുന്നത്, ഒന്ന്,

0: സ്വാഗതം.
1: 4ാം ക്ലാസ്സിൽ പഠിക്കുക. ഇപ്പൊ കുഞ്ഞിച്ചിരി വണ്ണമുണ്ട്.
2: എത്ര വയസ്സായി?
1: 9 വയസ്സ്.
2: ഓക്കെ.
1: വണ്ണം കുറയാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് അവർക്കൊരു ബുദ്ധിമുട്ടില്ല. അവർക്ക് ചേരുന്ന ഉടുപ്പുകളോ ഒന്നും ഇടാൻ പറ്റത്തില്ല. അവർക്ക് എപ്പോഴും വെനീനും പാൻറ്റോ ഇരുന്ന അതിന് ഭയങ്കര കരച്ചിലും എല്ലാരും നല്ല ഉടുപ്പിടുന്നു. എനിക്ക് വണ്ണം ഉള്ളതുകൊണ്ട് എനിക്ക് പുതിയതൊന്നും ചേരാത്തെന്നും പറഞ്ഞു. അങ്ങനെ മറ്റുള്ള കുഴപ്പങ്ങൾ ആരോഗ്യത്തിനൊന്നും ഒരു പ്രശ്നമില്ല.
2: എന്തായാലും പാരന്റ്സിന് ഇങ്ങനെ ഒരു ചിന്ത വന്നത് തന്നെ വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തെ പറ്റി ഇത്രയും ശ്രദ്ധിക്കുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാര്യം അറിയട്ടെ, കുഞ്ഞിന്റെ വെയിറ്റ് എത്രയാണ്?
1: ഇപ്പം 40-45 കിലോളം ഉണ്ട്.
2: 40 മുകളിൽ കിലോ വെയിറ്റ് ഉണ്ട്. 9 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ വെയിറ്റ് 29 കിലോയാണ് വേണ്ടത്. 8 വയസ്സിന് 25 കിലോ, 9 വയസ്സിന് 29 കിലോ, 10 വയസ്സാവുമ്പോൾ 32 കിലോ. അപ്പം ശരിക്കും ഒരു 40 കിലോ എന്ന് പറഞ്ഞാൽ പോലും ഏകദേശം ഒരു 11 കിലോയോളം കൂടുതലാണ് എത്തേണ്ട വെയിറ്റിനെ കാട്ടിലും. 11 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 11 കിലോ ഭാരം കുഞ്ഞ് എല്ലാ ദിവസവും തൂക്കിക്കൊണ്ട് നടക്കുകയാണ്. ഇത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നത്. കാണുന്നതിന്റെ വൃത്തികേട് ഒരു സൈഡിരിക്കട്ടെ, അതിനെക്കാട്ടിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അത് കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. ഇതിനെ പറയുന്നത് ഒബീസിറ്റി എന്നാണ്. ഒബീസിറ്റി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനോടൊപ്പം അടുത്ത് സംഭവിക്കാൻ ചാൻസ് കൂടുതലുള്ള 3 കാര്യങ്ങൾ: 1 ഹൈപ്പർ ടെൻഷൻ, അതായത് പ്രഷറിന്റെ അസുഖം വരാം; 2 കൊളസ്ട്രോളിന്റെ അളവ് കൂടാം; 3 പഞ്ചസാരയുടെ അസുഖം വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 2 പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. 1 ഭക്ഷണത്തില് കൺട്രോൾ വരുത്തുക, 2 എക്സസൈസ് ചെയ്യുക, 3 കുഞ്ഞിന് റെസ്റ്റ്, അത്യാവശ്യമുള്ള സമയത്തിലെല്ലാം റെസ്റ്റ് കൊടുക്കുക. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം തുടങ്ങാം നമുക്ക് ഭക്ഷണത്തില്. ഭക്ഷണം വേണ്ടതെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ആവശ്യം ഉള്ള ഭക്ഷണമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അതായത് കുഞ്ഞിന് എപ്പം ഭക്ഷണം മതിയെന്ന് തോന്നുന്നു ആ സമയം നമ്മൾ നിർത്തുക. അപ്പൊ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം കുഞ്ഞെപ്പോഴും കൂടുതൽ കൂടുതൽ കഴിക്കുന്നുണ്ട്. നാച്ചുറലി വെയിറ്റ് കൂടുന്നു എങ്കിൽ അത് ഭക്ഷണം കഴിച്ചാൽ മാത്രമേ കൂടാറുള്ളൂ. പക്ഷേ പല അമ്മമാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഭക്ഷണം വളരെ കുറച്ചാണ് കഴിക്കുന്നത്, പക്ഷെ എന്നാലും വെയിറ്റ് കൂടുന്നു
1: കഴിക്കുന്നത്.
2: അപ്പൊ ഇത് ഈ രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇനി ചെയ്യേണ്ട മാർഗം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ പാലിക്കാമെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ കുഞ്ഞിന്റെ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും. 1 ഇപ്പം ഉപയോഗിക്കുന്ന ഫുഡ് പ്ലേറ്റ്, അതായത് ഭക്ഷണം നമ്മൾ കൊടുക്കുന്ന പാത്രത്തിന്റെ സൈസ് കുറയ്ക്കുക. 1. 2, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന ആഹാരം എന്ന് പറയുന്നത് നെല്ലരിയാണ്. ചോറ് കൊടുക്കുകയാണെങ്കിലോ പുട്ട് കൊടുക്കുകയാണെങ്കിലോ ഇഡലി കൊടുക്കുകയാണെങ്കിലോ ദോശ കൊടുക്കുകയാണെങ്കിലോ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കറി ആദ്യം പ്ലേറ്റിൽ വിളമ്പിയതിന് ശേഷം ബാക്കിയുള്ള സ്ഥലത്ത് മാത്രമേ അരി അല്ലെങ്കിൽ ചോറ് വയ്ക്കാവൂ. അങ്ങനെ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അളവ് കുറച്ച് കൊടുത്താൽ മതിയാകും. ആദ്യം തോന്നും കുഞ്ഞിന് വിശപ്പ് മാറൂല എന്നൊരു തോന്നൽ വരും. അത് തോന്നൽ മാത്രമാണ്. ഒരു കാര്യം ചെയ്താൽ മതി, കുഞ്ഞ് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും കൊടുക്കാം വേണമെങ്കിൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മിക്കവാറും കുഞ്ഞിന് ഒരു വിശപ്പ് വരുന്ന കാര്യം മാറും, അത് മതിയാകും. ഇതാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ പച്ചക്കറികളും ഫ്രൂട്ട്സും കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഉചിതമായിരിക്കും. വിശപ്പ് വരാതിരിക്കാനായിട്ട് മുട്ട, ഇറച്ചി, മീന് ഇതും നല്ലതായിരിക്കും. ഏറ്റവും കൂടുതൽ ദോഷം വരുന്ന ആഹാരം എന്ന് പറയുന്നത് അരിയാഹാരം തന്നെയാണ്. അതിന്റെ രീതിയിൽ അത് ഉപയോഗിക്കപ്പെടാത്തവർക്ക്, ഉദാഹരണം നമ്മുടെ പാടത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കപ്പ കഴിച്ചാലോ അല്ലെങ്കിൽ അരിയാഹാരം കഴിച്ചാലോ നല്ലതാണ്. കാരണം അത്രയും അവര് ഉപയോഗിക്കപ്പെടും. നേരെ മറിച്ച് നമ്മുടെ കുട്ടികൾ അത് ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ നമ്മളായാലും വലിയവരായാലും അത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഒരു കൊഴുപ്പായിട്ട് മാറുകയും നമ്മുടെ ശരീരത്തിൽ പൊണ്ണത്തൊടിയായിട്ട് മാറുകയും ചെയ്യാറുണ്ട്. ഇതാണ് ഫുഡിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. 2, ഏറ്റവും കുറഞ്ഞത് 1 മുതൽ 2 മണിക്കൂർ കുഞ്ഞുങ്ങൾ ഫിസിക്കലി കളിച്ചിരിക്കണം. ഈ കളിക്കുന്ന കാര്യം പറയുമ്പോൾ പല പാരന്റ്സ് പറയുന്ന ഒരു കാര്യമാണ് വീട്ടിലിരുന്ന് കളിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്, പക്ഷെ അത് പോരാ. അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടാറുണ്ട് എന്ന് പറയാറുണ്ട്, അത് പോരാ. അവര് നമ്മുടെ പുറം സ്ഥലത്ത് തന്നെ ഒരു കൂട്ടമായിട്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ വിയർത്ത് കളിക്കുന്ന രീതിയിലോട്ട് മാറണം. ഏറ്റവും നല്ലത് കൂട്ടരോടൊത്തിച്ച് കളിക്കുന്നതാണ്. ആ ഒരു സൗകര്യമില്ലാത്ത ആൾക്കാർക്ക് പല കോച്ചിങ് ക്യാമ്പുകളും ഉണ്ട്, പല രീതിയിലും ഓർഗനൈസ് ചെയ്ത് കളിക്കുന്ന സ്ഥലത്തായാലും കൊണ്ടുവിട്ട് കളിപ്പിച്ചിരിക്കണം. പക്ഷേ 2 മണിക്കൂർ, 1 മുതൽ 2 മണിക്കൂർ കളിക്കുന്നു എന്ന് ഉറപ്പു വരുത്തിയാൽ തന്നെ കുഞ്ഞിന്റെ ബുദ്ധിയും ശക്തിയും വളരെയധികം വർദ്ധിക്കും. ഫുഡിന്റെ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയും. 3ാമതൊരു കാര്യമുള്ളത് റെസ്റ്റാണ്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും 9 വയസ്സ്, അഡോളസന്റിന്റെ കൗമാരപ്രായത്തിന്റെ ഏജിന്റെ തുടക്കം വരെയാണ്. ശരിക്കും കൗമാരപ്രായം എന്ന് പറയുന്നത് 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയാണ്. പക്ഷേ ഈ 9 വയസ്സ്

0: മുതൽ ഈ ഒരു കാര്യം നമുക്ക് കണക്കാക്കാം. അതായത് ഏകദേശം 8 മുതൽ 10 മണിക്കൂറെങ്കിലും ഒരു കുഞ്ഞ് ഒരു ദിവസം ഉറങ്ങിയിരിക്കണം. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഏറ്റവും പ്രധാന പ്രശ്നം വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല പാരൻസും സ്കൂളിൽ വിടുന്നതിൻ്റെ കൂടെ തന്നെ ട്യൂഷനിലോട്ട് താല്പര്യം കാണിക്കാറുണ്ട്. അത് അവർക്ക് യഥാർത്ഥത്തിൽ ഗുണമല്ല ഉണ്ടാക്കുന്നത്, ദോഷമാണ് ഉണ്ടാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാമെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിൻ്റെ വെയിറ്റ് കുറയും, ആരോഗ്യവും കൂടും. ഇനി ഇതെല്ലാം ഞാൻ പറഞ്ഞെങ്കിലും ഈ ഒബീസിറ്റി, അതായത് പൊണ്ണത്തടി ഉണ്ടാകുന്നതിന് തൊട്ടടുത്ത ഒരു ഡോക്ടർ കാണിച്ച് ഞാൻ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കുഞ്ഞിനൊരു അസുഖം കൂടെ ഉണ്ടോ? കാരണം ചിലപ്പോൾ വിശപ്പ് കൂടുന്നത് കുഞ്ഞിൻ്റെ പ്രശ്നമായിരിക്കത്തില്ല, കുഞ്ഞിന് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. കുഞ്ഞിന് ഹോർമോണൽ ചേഞ്ചസ് അല്ലെങ്കിൽ ചില രാസപദാർത്ഥങ്ങളുടെ വ്യതിയാനം കൊണ്ട് കുഞ്ഞിന് വിശപ്പ് കൂടുകയും ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നതും ആകാം. അതുകൊണ്ട് ഒരു പീഡിയാട്രീഷനെ കൺസൾട്ട് ചെയ്ത് വേണ്ട പരിഹാര മാർഗങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുകയും കൂടെ ചെയ്യുകയും ഇതിനോടൊപ്പം തന്നെ ചെയ്താൽ തീർച്ചയായിട്ടും നല്ലൊരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കും.
1: സ്കൂളിൽ പോകുമ്പോ ഈ ബാഗ് ഇട്ടുകൊണ്ട് പോയി നടന്നാ പോകുന്നത് കൂഞ്ഞു പോലെ തോന്നി. ഇന്നലെ അതിന് സാറ് അതിന് അവളെ വഴക്ക് പറയും, ഇതിനെ കൂഞ്ഞു നടക്കുന്നത്. ഇന്നലെ ഇന്നലെ വൈകിട്ട് വന്ന് ഭയങ്കര കറക്കില്ലായിരുന്നു.
0: ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷനെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ്, ശിശുരോഗ വിദഗ്ധരുടെ ശാസ്ത്രീയമായ സംഘടനയാണ് IAP എന്ന് പറയുന്നത്. ഞങ്ങൾ എപ്പോഴും ഗവൺമെന്റിനോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ബാഗിന്റെ സൈസ് കുറയ്ക്കണം. ഇതൊരു പ്രശ്നം തന്നെയാണ്. ശരിക്കും അത് ശാസ്ത്രീയമായിട്ട് വിദഗ്ധര് മനസ്സിലാക്കി അതിനൊരു പരിഹാര മാർഗം നമ്മൾ തീർച്ചയായിട്ടും കാണേണ്ടത് തന്നെയാണ്. അത് നിങ്ങളുടെ PTA മീറ്റിംഗിലും നിങ്ങളിത് പറയണം. അങ്ങനെ നമുക്കൊരു സംഘടിതമായിട്ട് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും കാണേണ്ടതും അത്യാവശ്യമാണ്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, നമ്മളിപ്പോ പകർച്ചവ്യാധികളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞുങ്ങളുടെ ഇപ്പൊ വയറിളക്ക രോഗങ്ങൾ ഈ സമയത്ത് വളരെ
0: കൂടുതലായിരിക്കും. വാട്ടർ ബോൺ ഡിസീസസ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വയറിളക്കത്തിനെ ചിന്തിക്കണം, വളരെ പെട്ടെന്ന് വരുന്ന ഒരു കാര്യം. ഇത് കൂടാതെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എലിപ്പനി, ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയും. എലിയുടെ മലമൂത്ര വിസർജനം വഴി നമ്മുടെ കാല് വല്ലതും തൊടുകയാണെങ്കിൽ, ചെരുപ്പില്ലാത്ത കാല് വഴി നടന്നു പോവുകയാണെങ്കിൽ, അതുവഴിയൊക്കെ നമുക്ക് ഈ അസുഖം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതും ഒരു വാട്ടർ ബോൺ ഡിസീസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഉള്ളത് മഞ്ഞപ്പിത്തമാണ്. മഞ്ഞപ്പിത്തം തന്നെ രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് HBB, രണ്ട് HBE. HBB എന്ന് പറയുന്നത് രക്തത്തിൽ കൂടെ പകരുന്ന മഞ്ഞപ്പിത്തമാണ്. അത് നമ്മളെ ഗവൺമെന്റ് തന്നെ, അതായത് നാഷണൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് തന്നെ ജനിച്ച അന്ന് മുതൽ വാക്സിനേഷൻ തുടങ്ങുകയാണ്. സീരിയസ് ആണത്. HBE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സീരിയസ് അല്ല. പലപ്പോഴും നമ്മൾ പറയാറില്ലേ ഒറ്റമൂലി കൊണ്ട് മാറുന്നു എന്നൊക്കെ പറയുന്നത്, HBE ആണ്. അത് വാട്ടർ ബോൺ ഡിസീസ് ആണ്. അത് ശരിക്കും ഒരാഴ്ച മുതൽ രണ്ടാഴ്ച വരെയാണ് കാണുന്നത്. പക്ഷെ അതിലൊരു പ്രശ്നമുള്ളത്, കരൾ സംബന്ധമായി എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് ആവശ്യം വന്നാൽ അതും സീരിയസ് ആകും. അതും ഒരു വാട്ടർ ബോൺ ഡിസീസ് ആയിട്ട് വേണം, കാരണം ഫുഡ് വഴിയും വെള്ളം വഴിയൊക്കെയാണ് പകരുന്നത്. ഇനി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ടൈഫോയിഡ്. ടൈഫോയിഡിനൊക്കെ ഇപ്പം വാക്സിനേഷൻ ഉണ്ട്, പക്ഷേ ഗവൺമെൻറ് തലത്തിൽ ഒട്ടും എത്തിയിട്ടില്ല. ടൈഫോയിഡ് ഇതുപോലെ കണ്ടാമിനേഷൻ, ജലമലിനീകരണം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് നമ്മൾ ടൈഫോയിഡും പറയാൻ പറ്റും. അപ്പം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം വാട്ടർ ബോൺ ഡിസീസസ് ഒക്കെ ആയി. പിന്നെ കോളറ നേരത്തെ പറഞ്ഞു, ഡയറിയൽ ഡിസീസസിനെ പോലുള്ള വരുന്നതാണ്. ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന രോഗങ്ങളെന്ന് പറയുന്നത്.
2: അടുത്ത കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് അരുണ, ചെറിയൻകീഴിൽ നിന്ന്
2: സംസാരിച്ചു.
3: ഡോക്ടർ, എന്റെ മകന്റെ കുട്ടിയാണ്, 6 വയസ്സായ കൊച്ചാണ്.
0: ഓക്കെ.
3: രാത്രിയാണ് ഉറക്കം ഒത്തിരി ശരിയല്ല, അഡിനോയിഡ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. രാത്രി ഭയങ്കര അസ്വസ്ഥതയാണ്. ഉറക്കത്തിലൊക്കെ എണീറ്റ് ഞങ്ങൾ അദ്ദേഹത്തൂടെ തന്നെ കിടക്കണത്, എണീറ്റ് കാര്യം ഇരിക്കും പോലെയൊക്കെ കിടന്നുറങ്ങും. ഒരു സ്പ്രേ അടിക്കുന്നുണ്ട്, എപ്പോഴും നമുക്ക് ജലദോഷം, ഭയങ്കര അലർജി കൂടുതലായിട്ടുള്ള കുട്ടിയാണ്. അപ്പൊ തൊട്ടാലും ഒരു അലർജി ഒക്കെയാണ്. സർജറി ചെയ്യാന്നും പറഞ്ഞൊക്കെ ഇരുന്നതാണ്. അപ്പൊ എന്നിട്ടും ഡോക്ടർ പറയും, നോക്കട്ടെ നോക്കട്ടെ, ഒരു സ്പ്രേ അടിച്ച് നോക്ക്, പൊക്കി തലയണ വെച്ച് കിടക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിന് രാത്രി ഉറക്കം അസ്വസ്ഥത, അത് കാണുമ്പോ നമുക്ക് ഭയങ്കര വിഷമമാണ്. കൈ വെച്ചു കൊടുത്ത്, കയ്യിൽ തല വെച്ച് കിടക്കുമ്പോ വലിയ കുഴപ്പമില്ല, തലയണ വെച്ചാൽ അത് ഭയങ്കര അസ്വസ്ഥതയാണ്. അതിന് അതിനായിട്ട് ഓപ്പറേഷൻ ചെയ്താൽ അതിന് ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാതാവും എന്നൊക്കെ പറയുന്ന ഉള്ളതാണ്.
0: നമ്മളൊരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമുക്ക് കൈവരലുകൾ ആവശ്യമാണ്, കൈ ആവശ്യമാണ്. പക്ഷെ ഈ ഒരു കൈവരലോ കൈയോ നമുക്ക് വളരെയധികം ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു രീതിയിലും ശക്തിയില്ല, പക്ഷെ നമുക്ക് എപ്പോഴും ഇതൊരു ഉപദ്രവകരമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ മുറിച്ചു മാറ്റും. ഇതുപോലെ യഥാർത്ഥത്തിൽ അഡിനോയിഡ് ടോൺസിൽസ് ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു തന്നത് വളരെ കറക്റ്റാണ്, പ്രതിരോധ ശേഷിക്ക് ഗുണം ചെയ്യുന്നത് തന്നെയാണ്. ഇതിന്റെ വളർച്ചയും കൂടെ പറഞ്ഞുതരാം. ഏകദേശം 4 വയസ്സോടെയാണ് ഇതിന്റെ വളർച്ച തുടങ്ങുന്നത്, നേരത്തെ കാണും. അതിന്റെ വളർച്ച ഏറ്റവും അധിക വളർച്ചയിലെത്തുന്ന പ്രായം എന്ന് പറയുന്നത് 8 മുതൽ 12 വയസ്സ് വരെയാണ്. അത് കഴിഞ്ഞിട്ട് റിഗ്രസീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ സൈസിന്റെ വളർച്ച എന്തായാലും തീരുന്ന ഒരു സ്റ്റേജാണ് 8 മുതൽ 12 വയസ്സ് വരെ എന്ന് പറയുന്നത്. ഇതൊരു സൈഡിലിരിക്കട്ടെ, പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും പറയുകയാണ്, നമുക്കൊരു

0: പ്രശ്നമുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഓർഗൻ, ഒരു അവയവം നമ്മുടെ ശരീരത്തിൽ, അത് ഭയങ്കര പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്, ഗുണത്തെക്കാട്ടിലും ദോഷമാണ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ മാറ്റേണ്ട കാര്യമുണ്ട്. എത്ര വെയിറ്റ് ഉണ്ട് കുഞ്ഞിനെ? ആ ഒരു കാര്യം കൂടെ അറിഞ്ഞാൽ ഞാൻ അടുത്ത് പറഞ്ഞുതരാം.
1: 17-18 kilo.
0: ആ അപ്പൊ ഓവർ വെയിറ്റ് അല്ല കുഞ്ഞിനെ, മതി ഇത്ര അറിഞ്ഞാൽ മതി. അതായത് 6 വയസ്സിന്റെ ഒരു കുഞ്ഞിന് വേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് 20 kiloയാണ്. ജനന വെയിറ്റ് 2.5-3 kilos ഇടയിലാണെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതായാലും നമ്മള് 6 വയസ്സെത്തുമ്പോൾ വേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് 20 kiloയാണ്. അപ്പൊ 20 kilo വരെ ആണ് നോർമൽ വെയിറ്റ് എന്ന്. 20 kiloയ്ക്ക് മുകളിലാണെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് വേറെയും കാരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദിച്ചത്. നിങ്ങൾ പറയുന്ന പ്രശ്നമെന്ന് പറയുന്നതിന്റെ ഡയഗ്നോസിസ് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും, അതായത് OSA എന്ന് പറയാം. ആ വാക്ക് മിക്കവാറും ഡോക്ടേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാകും. സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലായിട്ട് നമ്മൾ കിടക്കുന്ന ഒരവസ്ഥയിൽ രാത്രിയാകുമ്പോൾ കുഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം, പ്രത്യേകിച്ച് മിഡ്നൈറ്റിലൊക്കെയാണ് സംഭവിക്കുന്നത്, പെട്ടെന്ന് കുഞ്ഞ് എണീറ്റിരിക്കുകയും ശ്വാസം കിട്ടാനായിട്ട് വളരെ നീട്ടി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തിട്ട് വീണ്ടും കിടന്നുറങ്ങും. ഇതാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയുടെ ലക്ഷണം എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ ആദ്യത്തെ ചികിത്സ നിങ്ങൾക്ക് കിട്ടി, അതായത് സ്പ്രേ ഉപയോഗിച്ച് ട്രീറ്റ്മെന്റ് തരുന്നുണ്ട്. എന്ത് സ്പ്രേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം തീർച്ചയായിട്ടും ഒരു ഡോക്ടർ കണ്ട സ്ഥിതിക്ക് ശരിയായ ചികിത്സ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഇപ്പോഴും പറയുന്നു ഇതുവരെ ഒരു പരിഹാരമായിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് സർജിക്കൽ പ്രൊസീജിയേഴ്സ് തന്നെയാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ENT ഡോക്ടറെ കാണിക്കുകയും ഒരു ഒപ്പീനിയൻ എടുക്കുകയും സർജറി വേണമെങ്കിൽ അത് ചെയ്യുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം.
2: ശ്രോതാവിന് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സർ, നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നിർബന്ധമായി നൽകിയിരിക്കേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുത്തിവയ്പ്പുകൾ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും കമ്പൽസറി ആയിട്ട് നമ്മൾ കൊടുത്താൽ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ?
0: അതായത് ഒന്നും കമ്പൽസറി അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കമ്പൽസറി എന്ന് പറയുന്ന വാക്ക് അത് ശരിയല്ല. ഒന്ന് നാഷണൽ പ്രോഗ്രാം, നാഷണൽ പ്രോഗ്രാം എന്ന് പറയുന്നത് 12 vaccination + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ഇതുവരെ ഉണ്ടായിരുന്നത്. പുതുതായിട്ട് HPV വാക്സിൻ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനും കൂടെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ കൊടുക്കുന്നത് നാഷണൽ പ്രോഗ്രാം. ഇത് എന്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഫ്രീ ആണ്. ഇനി അടുത്ത് ചിന്തിക്കേണ്ടത് മറ്റു വാക്സിനേഷനെ പറ്റിയാണ്. പലരും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഓപ്ഷണൽ വാക്സിൻ. ആ വാക്ക് ശരിയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 programs ആണ് നമ്മളിവിടെ പ്രധാനമായിട്ട് ഉള്ളത്. ഒന്ന് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, 2 ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ വാക്സിനേഷൻ പ്രോഗ്രാം. ഇത് രണ്ടും നമ്മളെ വ്യത്യാസം ഒന്നേ ഉള്ളൂ, ഫിനാൻസ് ആണ്, പൈസയാണ് അതിന്റെ പ്രശ്നം. അതായത് നാഷണൽ പ്രോഗ്രാം പൂർണ്ണമായിട്ട് നമ്മൾ ഉൾക്കൊണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് വാക്സിനേഷൻ തരുന്നുണ്ട്. ഗവൺമെന്റ് എന്തുകൊണ്ട് തരുന്നു? അതാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് റെക്കമെൻഡ് ചെയ്യുന്ന വാക്സിനേഷൻ കൊടുക്കേണ്ടതെന്നല്ല അതിന്റെ അർത്ഥം. അത് ഗവൺമെന്റ് പ്രോഗ്രാമിൽ എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. കൊടുക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ വാക്സിൻ കൂടെ കൊടുക്കുന്നതാണ് നല്ലത്. അതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഫ്ലൂ വാക്സിൻ. ഫ്ലൂ വാക്സിൻ നമ്മൾ കൊടുക്കുന്നത് 6 മാസത്തിൽ ആദ്യത്തെ ഡോസ് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിയുമ്പോൾ അടുത്ത ഡോസ് കൊടുക്കും, പിന്നെ എല്ലാ വർഷവും ഓരോന്ന് വെച്ച് കൊടുക്കും. കാരണം അണുക്കളുടെ സ്ട്രെയിൻ എന്ന് പറയും, അണുക്കളുടെ രീതി അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ വർഷവും അത് പുതുക്കണം. നമ്മൾ ലൈസൻസ് പുതുക്കും പോലെ തന്നെ വാക്സിനേഷൻ പുതുക്കേണ്ടി. അപ്പോൾ എല്ലാ വർഷവും ഫ്ലൂ വാക്സിൻ എടുക്കണം. റെക്കമെൻഡേഷൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എടുക്കുന്നത് തന്നെയാണ് നല്ലത്, അഡൾട്സിനും നല്ലതാണ്. പ്രത്യേകിച്ചും 50 വയസ്സ് കഴിഞ്ഞവർക്ക് എടുക്കുന്നത് തന്നെയാണ് ഫ്ലൂ വാക്സിൻ നല്ലത്. കാരണം വൈറസ് കൊണ്ടുള്ള ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ശ്വാസനാളത്തിൻ്റെയൊക്കെ ഇൻഫെക്ഷൻ വരാതിരിക്കുവാനും അത് ന്യൂമോണിയയിലോട്ട് കൊണ്ടെത്തിക്കാനും, വൈറൽ ന്യൂമോണിയ വരാതിരിക്കാനും നല്ലത് ഫ്ലൂ വാക്സിൻ എടുക്കുന്നതാണ്. 2 ചിക്കൻ പോക്സിൻ്റെ വാക്സിനേഷൻ. ഇതിനെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ വാരിസെല്ല അല്ലെങ്കിൽ ചിക്കൻ പോക്സ് എന്ന് പറയും. ഇത് ശരിക്കും എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് എഗെയിൻ നമ്മൾ തന്നെയാണ്. കാരണം സാധാരണഗതിയിൽ ചിക്കൻ പോക്സ് സീരിയസ് ആണോ? അല്ല. ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 1 കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോകും. ചില രാജ്യങ്ങൾ ഇത് വാക്സിനേഷൻ കൊടുക്കുന്നില്ല. പക്ഷെ നമ്മൾ വറി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സ്ഥലത്താണെങ്കിൽ മറ്റു രാജ്യങ്ങളെക്കാളും ഇതിൻ്റെ എണ്ണം കൂടുതലാണ്. ചിക്കൻ പോക്സ് വരാറുണ്ട്, നമുക്ക് ഒരു സീസണലായിട്ട് വരാറുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന എക്സാമിനേഷൻ ടൈം ഇത് വരികയാണെങ്കിൽ അപ്പോഴെന്ത് പറ്റാം? ചിക്കൻ പോക്സ് കിട്ടുകയാണെങ്കിൽ നമ്മൾ കിടപ്പിലാകും, അറ്റ്ലീസ്റ്റ് റെസ്റ്റ് എടുക്കേണ്ടി വരും. എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികൾക്ക് ആ ഒരു പൈസ മുടക്കാൻ മടിയില്ലാത്തവർക്ക് വാക്സിനേഷൻ എടുക്കുന്നത് തന്നെയാണ് നല്ലത്.
2: ഏത് സമയത്തും വേണമെങ്കിലും എടുക്കാം
0: എടുക്കാം എടുക്കാം. നമ്മൾ 1 വയസ്സ് കഴിഞ്ഞാൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഏത് വയസ്സിലും എടുക്കാം. അഡൾട്ട് ആയാലും സിംഗിൾ ഡോസ് അല്ലാതെ. നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമായിരിക്കാം, പക്ഷെ എന്നാലും ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 1 മന്ത് അപ്പാർട്ട്, ഒന്ന് എടുത്തിട്ട് അടുത്ത ഡോസ് നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് എടുക്കുന്ന രീതിയാണ്.

0: ഫോളോ ചെയ്യുന്നത്. കുട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെയല്ല, നമ്മൾ ഒരു വയസ്സിന് ശേഷം എടുത്തിട്ട് പിന്നെ ഒരു 5 വയസ്സൊക്കെ ആകുമ്പോൾ വീണ്ടും എടുക്കും. പക്ഷേ ഒരു മാസം കഴിഞ്ഞ് എടുക്കുന്നതിന് കുഴപ്പമില്ല. അഡൾട്ട്സിനാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്നെടുത്ത് സെക്കൻഡ് ഡോസ് എന്ന് പറയുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടാണ്. ഒരു മാസം കഴിഞ്ഞ് നമുക്ക് എപ്പോഴും വേണം എടുക്കാം. മനസ്സിലാക്കേണ്ടത് ഒരു ഡോസിൽ പോലും ചിലപ്പോൾ ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടിയേക്കാം, പക്ഷേ ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ഡോസ് കൂടെ കൊടുക്കുന്നത്. ലൈവ് അറ്റന്യൂറ്റഡ് വാക്സിൻസ് എന്ന് പറയും. ഈ വാക്സിനേഷനൊക്കെ ജീവനുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ഒരു ഡോസ് തന്നെ എഫക്റ്റീവ് ആകാം. എം എം ആർ വാക്സിനേഷനും അതുപോലെ തന്നെയാണ്. മൂന്നാമത്തെ ഒരു വാക്സിനേഷൻ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ. ഞാൻ ഹെപ്പറ്റൈറ്റിസ് എയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അവിടെയും നമുക്ക് എടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. ടൈഫോയിഡ് വാക്സിനുണ്ട്, പക്ഷെ ഇതിനെക്കാട്ടിലും ഉപരിയായിട്ട് ഏറ്റവും പ്രധാനം ഒരു വാക്സിനേഷനെങ്കിലും വെളിയിൽ നിന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നവരെടുക്കേണ്ട വാക്സിൻ എം എം ആർ ആണ്. കാരണം നമ്മളിപ്പോൾ കൊടുക്കുന്നത് എം ആർ വാക്സിനേഷനാണ്. എം ആർ വാക്സിനേഷനിൽ വരുന്നത് മീസിൽസ് അല്ലെങ്കിൽ മണ്ണൻ എന്ന് പറയുന്ന രോഗം, അഞ്ചാം പനി, അതിന് കൊടുക്കുന്നുണ്ട്. റുബല്ല എന്നുള്ള അല്ലെങ്കിൽ ജർമ്മൻ മീസിൽസ് എന്നുള്ള രോഗത്തിനുമാണ് കവർ കിട്ടുന്നത്. പക്ഷെ ഏതിന് കിട്ടുന്നില്ല? മംസിന്, മുണ്ടിനീരിന് കിട്ടുന്നില്ല. പക്ഷെ മുണ്ടിനീര് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ ഏറ്റവും വറി ചെയ്യുന്നത് ഇതിൻ്റെ കോംപ്ലിക്കേഷനാണ്. എന്താണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ? കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ടെസ്റ്റിസിനെ ബാധിക്കാം ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒവേറിയെ ബാധിക്കാം. അങ്ങനെ വരുമ്പോൾ ഊഫോറൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്കും ഓർക്കൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാർക്കും ഇത് ബാധിക്കാം. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി, വന്ധ്യതയ്ക്കൊരു കാരണമായിട്ട് ഇത് മാറാറുണ്ട്. മാത്രമല്ല മറ്റ് ഏത് ശരീരത്തിലെ അവയവങ്ങളെ ഇത് ബാധിക്കാം, പാൻക്രിയാസിനെ ബാധിക്കാം. ഇങ്ങനെ ബാധിക്കുന്നത് കൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എല്ലാവരും എം എം ആർ വാക്സിനേഷൻ എങ്കിലും എടുത്തിരിക്കണം.
1: പക്ഷേ മംസ് ഓൾറെഡി വന്നിട്ടുള്ള കുട്ടികൾക്ക് എടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്.
0: മംസെന്ന് നമുക്ക് ഉറപ്പായാൽ, പക്ഷെ ഉറപ്പ് വേണം. കാരണം വേറൊരു കാര്യമുണ്ട്, പാരോട്ടൈറ്റിസ് എന്ന് പറയുന്നത് എപ്പോഴും അത് മംസല്ല. അതായത് ആ സ്ഥലത്തെ മുഴയെന്ന് പറയുന്നത് മംസ് മാത്രമല്ല, ഈ ഒരു ഗ്രന്ഥിയിൽ നിന്ന് ഒരു ട്യൂബ് പോയിട്ടാണ് നമ്മുടെ വായുടെ അകത്ത് ഓപ്പൺ ചെയ്യുന്നത്. അതായത് തുപ്പൽ ഗ്രന്ഥിയാണ് ഈ പാരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അത് ഡക്റ്റ് വഴി വായുടെ അകത്ത് ഓപ്പൺ ചെയ്യും. ഇതിനിടയിൽ ഒരു ബ്ലോക്ക് വന്നാൽ, അതൊരു ഇൻഫെക്ഷൻ കൂടെ വന്നാൽ അത് പാരോട്ടൈറ്റിസ് ആയിട്ട് മാറും. അത് എപ്പോഴും അത് മംസാകണമെന്നില്ല. മനസ്സിലാക്കാൻ പറ്റുന്ന റിപ്പീറ്റഡ് ആയിട്ട് ആ ഭാഗത്ത് നീര് വരികയാണെങ്കിൽ മനസ്സിലാക്കണം ഇത് മംസല്ല, പാരോട്ടൈറ്റിസ് ആണെന്ന് പറഞ്ഞിട്ട്. ഒരു പ്രാവശ്യം വരികയാണെങ്കിൽ നമ്മൾ അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അത് മംസായിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്.
1: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
2: വയനാട്ടിലെ ശാസ്ത്രാംകോട്ടയിൽ നിന്ന് കൃഷ്ണകുമാരിയാണ്. 4 വയസ്സ് 3 മാസം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്. അപ്പൊ ഈ മുണ്ടിനീരിന്റെ ഇഞ്ചക്ഷൻ എത്ര വയസ്സിലെടുക്കണ്ടെന്ന്?
0: മുണ്ടിനീരിനെ പറ്റിയുള്ള ഇഞ്ചക്ഷന് നമുക്ക് ശരിക്കും കൊടുക്കുന്നത് ആദ്യത്തെ ഡോസ് 9ാം മാസവും പിന്നെ 1.5 വയസ്സ്, അതിനുശേഷം പിന്നെ നമ്മൾ 5 വയസ്സിലും കൊടുക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. പക്ഷേ ഇപ്പോഴ് ഗവൺമെന്റ് തലത്തിൽ മുണ്ടിനീരിന് വാക്സിനേഷൻ ഇല്ല, അതുകൊണ്ട് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് തന്നെ പോയി വാക്സിനേഷൻ എടുക്കണം. നമുക്ക് അടുത്ത കാലത്ത് മുണ്ടിനീരിന്റെ അസുഖം നമ്മുടെ കേരളത്തിൽ വളരെ വ്യാപിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം മുണ്ടിനീരിന്റെ വാക്സിനേഷൻ അവൈലബിൾ ആണ്. അതുകൊണ്ട് അഥവാ നമ്മൾ ഗവൺമെന്റിൽ എം ആർ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, എം എം ആർ വാക്സിനേഷൻ വീണ്ടും പോയി എടുക്കുന്നത് വളരെ ഉചിതമായിരിക്കും.
1: ാണെങ്കിൽ
0: ധൈര്യമായിട്ട് പോയി എടുക്കാം, അഡൾട്ട് ആയാലും എടുക്കാം, എപ്പോഴും വാക്സിനേഷൻ എടുക്കാം. ഇപ്പൊ മുണ്ടിനീരുണ്ടെങ്കിൽ അത് മുണ്ടിനീരാണെന്ന് കൺഫേം ചെയ്ത് എടുക്കേണ്ട കാര്യമില്ല, നാട്ടിലുണ്ടല്ലോ, അപ്പൊ എടുക്കുക, വാക്സിനേഷൻ എടുക്കുക.
1: സർ, ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പൊ കുട്ടികൾ സ്കൂളിലും അംഗനവാടികളിലൊക്കെ ഒരുപാട് കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഇരിക്കുന്നത് കാരണം പേൻ ശല്യം, ചൊറി തുടങ്ങിയ ചർമ്മ രോഗങ്ങൾ കൂടുതലായിട്ട് പടരാനുള്ള സാധ്യതയുള്ള
0: ഒരു സംശയമല്ല.
1: അപ്പൊ ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ ഇല്ലാതിരുന്നാലും അവിടെ പോയിട്ട് അത് കിട്ടിയിട്ട് വരുന്നത്. അപ്പൊ ഈ പേൻ ശല്യം പോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട്?
0: വഴിയേ ഉള്ളൂ, അതിനെ ട്രീറ്റ് ചെയ്യാം. പെട്ടെന്ന് ഉള്ളവർ എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുക. അത് ട്രീറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടി ഒരു വീട്ടിൽ നിന്ന് പേനുമായിട്ട് വരികയാണെങ്കിൽ ആ കുട്ടിക്കല്ല പേന്, വീട്ടിലുള്ളവർക്ക് പേനുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും കുട്ടികളെയാണ് ബ്ലെയിം ചെയ്യുന്നത്. പല പേരൻസിന്റെ അടുത്ത് കൺസൾട്ടേഷൻ വരുമ്പോൾ ചെയ്യുന്നു അവൾ കൊണ്ടുവരുന്നതാണെന്ന്. അവൾ കൊണ്ടുവരുന്നതല്ല, ഇവർ കൊടുത്ത് അയക്കുന്നതെന്നേ ഞാൻ പറയാറുള്ളൂ. എപ്പോഴും നമ്മൾ കുട്ടികളെയല്ല ബ്ലെയിം ചെയ്യേണ്ടത്, അഡൾട്ട്സിനെയാണ്. ഇൻക്ലൂഡിംഗ് വിരശല്യം ഞാൻ പറയുന്നതാണ്, കാരണം കുട്ടികളെക്കാട്ടിലും വിരശല്യം ഉണ്ടാക്കുന്നത് അഡൾട്ട്സ് ആണ്. കാരണം വെളിയിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് കൂടുതലും ആരാണ്? അഡൾട്ട്സ് ആണ്. അപ്പൊ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് കുട്ടികൾക്ക് മാത്രമല്ല കിട്ടേണ്ടത്, ഇത് ഇത്തരം ട്രീറ്റ്മെന്റ് പാൻ ശല്യം വിരശല്യം ഇത്തരം ട്രീറ്റ്മെന്റുകളെല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അഡൾട്ട്സിനും കൊടുക്കണം. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഷാമ്പൂ ഒക്കെ ഉണ്ട്, അത് കൊച്ചിന്റെ കണ്ടീഷനും കൂടെ നോക്കിയിട്ടും പ്രായം നോക്കിയിട്ടൊക്കെയാണ് തീരുമാനിക്കുന്നത്. തൊട്ടടുത്ത ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ ഇതിൻ്റെ ട്രീറ്റ്മെന്റ് എടുക്കുക. മാത്രമല്ല ചീകുന്നത് വഴി തന്നെ പേന ഒരുപാട് നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ വളരെ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ കോമ്പിങ് കൊണ്ട് മാത്രം വരവില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചില മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും. എന്തായാലും ഒരു പെയിന് പോലും തലയിൽ കാണരുത്. രണ്ട് കാര്യങ്ങളാണ് ഒരു ചെറിയ മിസ്കൺസെപ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. തലയിലായാൽ ഒരു പെയിനെങ്കിലും കാണും, അത് കുഴപ്പമില്ല. രണ്ട്, കുട്ടികളുടെ വയറിൽ വിര കാണും, അതും കുഴപ്പമില്ല. ഈ രണ്ടും തെറ്റായ ധാരണയാണ്. നമ്മുടെ വയറിൻ്റെ അകത്ത് വിര വരേണ്ട കാര്യമല്ല, അല്ല ഇഷ്ടംപോലെ നല്ല അണുക്കൾ നമുക്കുണ്ട്. അതുപോലെ തലയിൽ ഒരിക്കലും പേനൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഈ സാധനങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ അത്യാവശ്യമാണ്.
1: കുട്ടികളുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ മുൻ ശിശുരോഗ വിഭാഗം മേധാവി ഡോക്ടർ ബെന്നറ്റ് സൈലമാണ്. ഡോക്ടറിനും പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
3: കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്. ഹലോ ഡോക്ടർ, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ 10/6/2026, അതായത് ബുധനാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ ദന്ത ആരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ പെരിയഡോണ്ടിസ്റ്റ് ഡോക്ടർ ജി ആർ മണികണ്ഠൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496565631, അല്ലെങ്കിൽ 9496596321. ദന്ത ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അക്ഷരങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനമാണിത്. ഒ എൻ വി കുറുപ്പിന്റെ പരികൾക്ക് ശ്യാമിന്റെ ഈണം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
2: അവിടുത്തെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആയിട്ടാണ് ഞാൻ അവിടെ ഇറങ്ങുന്നത്. ഒരു ഗോൾഡ് മെഡലൊക്കെ പ്രിൻസിപ്പൽ തന്നിട്ടുണ്ട്. അത് കാണുമ്പോഴും ഞാൻ വിചാരിക്കും, നമ്മളൊരു കോളേജിൽ പഠിച്ചിട്ട് അവിടുത്തെ ഏറ്റവും നല്ല കുട്ടിയായിട്ട് ഇറങ്ങാൻ പറ്റി.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റും 25 സെക്കൻഡും. തിരയിപ്പൂക്കൾ ആദ്യഗാനം ഉണ്ണികൃഷ്ണൻ പാടിയതാണ്. ചിത്രം തുള്ളാത മനവും തുള്ളും.

0: ഇപ്പോൾ സമയം 3 മണി. വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറാഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരു അധ്യായം ആരംഭിക്കുകയായി. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: ജിഷ.
1: എവിടെയാണ് നാട്?
2: ഞാൻ ഇവിടെ വട്ടപ്പാറയിലാണ്.
1: എന്തൊക്കെയാ ഹോബീസ് ഒക്കെ?
2: പുസ്തകം വായിക്കും, വരയ്ക്കും.
1: വര അങ്ങനെ പെൻസിൽ ഡ്രോയിങ് ആണോ അതോ?
2: അതെ അതെ, പെൻസിൽ ഡ്രോയിങ്.
1: പഠിച്ചിട്ടുണ്ടോ?
2: വര ഇല്ല പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല. അല്ലാതെ സ്വന്തമായിട്ട് ചുമ്മാ ചെയ്ത് നോക്കുന്നു.
1: പഠിക്കാത്തേ?
2: പഠിക്കാൻ അങ്ങനെ പോകാനുള്ള ഒരു ഇത് വന്നില്ല, കിട്ടിയില്ല.
1: നമ്മൾ വെറുതെ വരയ്ക്കതേ ഉള്ളൂ.
2: ആ ഉള്ളു നോക്കി വരയ്ക്കാം. അങ്ങനെ
1: നോക്കൊരു കഴിവൊക്കെ കിട്ടുമ്പോൾ പ്രോത്സാഹിപ്പിച്ച് വലിയ നിലയിലൊക്കെ പോകണ്ടേ?
2: ആ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഹസ്ബൻഡ്. എന്തുണ്ടെങ്കിലും പോവാൻ പറയും. അതും കുക്കിംഗ് ആണെങ്കിലും കേക്ക് ഉണ്ടാക്കുന്നത്, പിന്നെ അങ്ങനെ പല ഹോബീസ് ഉണ്ട്. അതെല്ലാം ഇപ്പൊ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ഓർഡർ അനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് ഒത്തിരി ആൾക്കാർക്കല്ല, നമുക്കറിയാവുന്ന ആൾക്കാർക്ക് മാത്രം കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും ഉണ്ട്.
1: ഭാവിയിൽ നന്നായിട്ട് ബിസിനസ് വളർന്ന് വലിയൊരു സ്ഥാപനമൊക്കെ ആയിട്ട് അങ്ങനെ പോട്ടെ.
2: ആ ഓക്കെ, താങ്ക് യു.
1: ഇപ്പൊ കേക്ക് ഒക്കെ ഉണ്ടായി കൊടുക്കും എന്ന് പറഞ്ഞു, അതോടൊപ്പം പാചകം ഒരു ഹോബിയാണെന്ന് പറഞ്ഞു അല്ലേ?
2: അതെ അതെ, പാചകം ഒരു ഹോബിയാണ്.
1: ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്താ?
2: കൂടുതൽ എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്, ബിരിയാണി ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. പിന്നെ വെജ് ആയിട്ടുള്ള ആണ്, പിന്നെ ഇങ്ങനെ അല്ലാതുള്ള ഈ പപ്സ്, പിന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ കൂടുതൽ ഇഷ്ടം ഉണ്ടാക്കാൻ.
1: ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള സാധനം എന്തോ?
2: കഴിക്കാൻ എനിക്ക് മന്തി ഇഷ്ടം കൂടുതൽ.
1: നമ്മള് ബിരിയാണി ഉണ്ടാക്കും, മന്തി കഴിക്കും.
2: മന്തി കഴിക്കും.
1: ആരൊക്കെയുള്ള വീട്ടില്?
2: ഞാനും ഹസ്ബൻഡും ഉള്ളത്.
1: ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു?
2: കഫേ നടത്തുക.
1: വെറുതെ അല്ല പാചകം പഠിച്ചത്. നമ്മുടെ വീട്ടിലിരുന്നായാലും ഹസ്ബൻഡിനെ സഹായിക്കുവാണ്?
2: ആ ഹസ്ബൻഡിനെ സഹായിക്കും. ബിരിയാണി ഒക്കെ നന്നായിട്ട് കുക്ക് ചെയ്യും എല്ലാം.
1: ആ മൊത്തത്തിൽ പാചകക്കാരാണ്. നമുക്കൊരു പ്രോഗ്രാം തന്നെ സെറ്റ് ചെയ്യാം. പാട്ടുകളോടൊക്കെ എങ്ങനെയാ പ്രിയം?
2: പാട്ടൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്.
1: കുക്കിംഗ് ഒക്കെ ആകുമ്പോ ഒരു സൈഡില് പാട്ട് വെച്ച് കേട്ടുകൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റും.

0: ആ ഞാനിപ്പം അടുക്കളയിൽ ഒക്കെ ആണെങ്കിലും പാട്ട് വെച്ചിട്ട് തന്നെയാ. ചേട്ടനും ഇഷ്ടം തന്നെ
1: പാട്ട് കേൾക്കാൻ സൗകര്യത്തിനുള്ള ജോലിയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്.
0: അതെ അതെ അതെ അതെ, എപ്പോ വേണേലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കേൾക്കാം.
1: അതെ, അപ്പൊ നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ ഒരു ഇഷ്ടഗാനം ചോദിച്ചാൽ ഏത് പറയും?
0: എനിക്ക് അമ്പലപ്പുഴയിൽ ഉണ്ണിക്കണ്ണനോട് നീ, ആ പാട്ട് ഭയങ്കര ഇഷ്ടം.
1: ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പേര് ആ പാട്ട് ഒരുപാട് ഇഷ്ടമാന്ന് പറയുന്നുണ്ട്, എന്തുകൊണ്ടാ ആ പാട്ടിന് ഇഷ്ടം തോന്നിയത്?
0: അതെ, എന്റെ ഒരു കസിനുണ്ട്, അപ്പച്ചിയുടെ മോളാണ്, പാട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരി ഏറ്റവും കൂടുതൽ പാടി എന്നെ കേൾപ്പിച്ചിട്ടുള്ളതും പാടാൻ ഇഷ്ടമുള്ളതും ഈ പാട്ട്. അങ്ങനെ ഒരുപാട് അങ്ങനെ പാടി കേട്ടിട്ടാണ് ഈ പാട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്.
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: നമ്മൾ പണ്ട് പോയപ്പോ പിന്നെയും കുറച്ച് ആനകൾ ഉണ്ടായിരുന്നു, ഇപ്പൊ എണ്ണത്തില് വളരെ കുറവാണ് അവിടെ.
1: അത് കൊറേ പേരൊക്കെ സ്കൂളിലൊക്കെ പോകുന്നതായിരിക്കും.
0: ആയിരിക്കും.
1: പിന്നെ വേറെന്തൊക്കെ ഹോബീസ് ഒക്കെ?
0: ഹോബീസ്, ഞാൻ ബേസിക്കലി ഞാൻ ഒരു ഡാൻസർ ആണ്.
1: അടിപൊളി. ഡാൻസ് ഡാൻസ് കളിക്കാൻ പറ്റുമോ?
0: ഇല്ല ഇല്ല, അത് അങ്ങനെ കളിക്കേണ്ട ഒരു ഡാൻസ് ഫോം അല്ല. ഞാൻ വളരെ ഡിവോഷണലി കാണുന്ന ഒരു കാര്യമാണ് അത്. ഞാൻ ചെറുപ്പം തൊട്ട് ഡാൻസ് പഠിക്കുന്ന ഒരാളാണ്. എപ്പോഴും ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോ അതിന് എതിരായിട്ട് ആളുകൾ എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോഴും എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ട്രിഗർ ആവും.
1: അതെ, അതായത് ആത്മാർത്ഥമായിട്ട് കലയെ സ്നേഹിക്കുന്നവർക്ക് അതിനെ വ്യവസായവൽക്കരിക്കുമ്പോഴത്തേക്ക് ഒരു സങ്കടം മനസ്സിൽ തോന്നും. അത് സ്വാഭാവികമാണ്.
0: അതെ, പണ്ടത്തെ കലോത്സവ വേദികൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കല അല്ലെങ്കിൽ കഴിവ് വെച്ചിട്ടാണ് മാർക്ക് കിട്ടോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ വന്ന ഞാനൊക്കെ കലോത്സവത്തിനൊക്കെ പോകുന്ന സമയത്ത് പൈസക്കാണ് അവർ കുറച്ചും കൂടെ ഒരു, അങ്ങനെ നമ്മളൊരു പ്രൈസ് വാങ്ങിച്ചതുകൊണ്ട് നമുക്കൊരു കാര്യമില്ല. കഴിവുള്ള കുട്ടികൾ പിന്നെ പ്രൈസ് വാങ്ങിക്കുന്നതല്ലല്ലോ കല എന്ന് പറയുന്നത്.
1: ഉറപ്പായിട്ടും ഒരു പ്രൈസ് വാങ്ങിച്ച് നമ്മൾ അലമാരയിൽ കൊണ്ട് വയ്ക്കുന്നതിനെക്കാട്ടും നമ്മൾ കലാകാരി അല്ലെങ്കിൽ കലാകാരൻ എന്ന നിലയിൽ അറിയപ്പെടുമ്പോഴത്തേക്ക് അതിനാണ് വില അല്ലേ?
0: അതെ, തീർച്ചയായിട്ടും. ഞാൻ കലോത്സവ വേദികളിൽ ഒരുപാട് പോയിട്ടുള്ള ഒരാളാണ്. ഡിസ്ട്രിക്ട് തലം വരെ പോയിട്ടുണ്ട്. അവിടെ എല്ലാം കുട്ടികൾ ഈ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ ആഗ്രഹിച്ച് വരുന്നവരാണ് എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത്. അല്ലാതെ തന്റെ കഴിവുകൾ സമൂഹത്തിനെ കാണിക്കണം അല്ലെങ്കിൽ അതിനെ എൻജോയ് ചെയ്ത് അതിനെ ഇഷ്ടത്തോടെ വരുന്ന, അത് യൂഷ്വലി പേരൻസും അങ്ങനെ തന്നെയാണ്. അതിനോട് എനിക്ക് യോജിപ്പില്ല.
1: നമുക്കതൊന്നും വേണ്ടേ? എന്തായാലും കലാകാരി വളരട്ടെ, വളർന്ന് ഈ സമൂഹത്തിന് കുറേ നന്മകൾ ഉണ്ടാക്കാൻ പറ്റട്ടെ.
0: അതെ, തീർച്ചയായും. പിന്നെ ഈ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം.
1: അങ്ങനെ പറഞ്ഞു പൂക്കളല്ലേ, നമുക്കൊരു പാട്ട് കേൾക്കണ്ടേ?
0: ഞാൻ പാട്ട് അങ്ങനെ പാടില്ല.
1: അപ്പൊ ചെറുതായിട്ട് പാടും.
0: ചെറുതായിട്ട് പാടും
1: എന്നാ, പിന്നെ ചെറുതായിട്ട് നമുക്ക് പാടാം. പുറത്തൊന്നും ആരും കേൾക്കണ്ട.

0: ആ പൂന്തിങ്കൾ ആരായിരുന്നു? വൈകി വന്ന പൂന്തിങ്കൾ
1: അസല്ല,
0: ഞാനൊന്നും ചോദിച്ചില്ല.
1: അല്ല, ഞാൻ ആ സിനിമ വെച്ചിട്ട് പറഞ്ഞു. അങ്ങനെ
0: എന്നാ പിന്നെ നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ, പാട്ട് കേൾക്കാം.
0: താങ്ക് യു.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: അസുമ.
0: ഈ പേര് ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്.
1: എന്റെ വാപ്പുമ്മാണ് ഉമ്മയുടെ പേര്.
0: ശരി ഉമ്മ, എന്ത് ചെയ്യുന്നു?
1: ഞാനിപ്പോ ഗ്രാജുവേറ്റ് ആയി, BSc ജിയോഗ്രഫി യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു.
0: ഇനി പഠിത്തം എന്താ പരിപാടി?
1: ഇനി BEd പോകണം,
0: ടീച്ചർ ആവണം.
1: അതെ.
0: എന്നിട്ട് കുറെ പിള്ളേരെയൊക്കെ പഠിപ്പിച്ച് രക്ഷപ്പെടുത്തണം.
1: അതെ അതെ.
0: എവിടെ വീട്?
1: പൂന്തുറ.
0: എന്നിട്ട് അവിടെ നിന്ന് മീനൊക്കെ കൊണ്ടുവരാൻ?
1: ഫ്രഷ് മീനൊക്കെ കിട്ടും, അത് ഫ്രണ്ട്സിനോട് ഉച്ചയ്ക്ക് ഷെയർ ചെയ്യാറുണ്ട്.
0: അതാ ഞാൻ ചോദിച്ചത്, ഇച്ചിരി ഫ്രഷ് മീൻ കൊണ്ടുവരാത്ത എന്തെന്ന് നമുക്ക്.
1: അല്ല, ഇനി ആവട്ടെ.
0: ഇനി വരുമ്പോ കൊണ്ടുവന്നാൽ മതി.
1: ഓക്കെ ഓക്കെ.
0: ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടിൽ ഉമ്മ, വാപ്പ, അനിയത്തി.
0: എന്ത് ചെയ്യുന്ന അവരൊക്കെ?
1: ഉമ്മ ഹൗസ് വൈഫ് ആണ്, വാപ്പച്ചി ക്യാമറമാൻ, അനിയത്തി പ്ലസ് ടു കഴിഞ്ഞു.
0: ക്യാമറമാൻ എന്ന് വെച്ചാൽ ചാനലിലാണോ അതോ?
1: സീരിയൽ ക്യാമറമാൻ.
0: എന്തൊക്കെ ഹോബീസ് ഒക്കെ?
1: വായിക്കാറുണ്ട്, അങ്ങനെ വലിയ വായനയൊന്നുമില്ല, പിന്നെ വരയ്ക്കാറുണ്ട്, പിന്നെ എംബ്രോയിഡറി ചെയ്യാറുണ്ട്. അത്രയൊക്കെ തന്നെ.
0: മെഡിക്കൽ കുട്ടിയാണ്,
1: പിന്നെ ഹോം ബേക്കർ ആണ്.
0: പിന്നെ അല്ല, അങ്ങനെ ഒത്തിരി ഒത്തിരി ഒത്തിരി ജോലികൾ ചെയ്യുന്ന ആളാണ്.
1: ഇല്ല, അത് മൂടനുസരിച്ച്
0: അങ്ങനെയൊക്കെ ഉണ്ട്.
1: അങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ഇല്ല, ഇപ്പം ഓരോ സമയങ്ങളിലും ഓരോന്ന്. ഇപ്പം എല്ലാ ദിവസവും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാറില്ല. ഒരു ദിവസം ചിലപ്പോൾ വരയ്ക്കാറ് മാത്രമായിരിക്കും, ചില ദിവസങ്ങൾ എംബ്രോയിഡറിയിൽ മാത്രം ചുരുങ്ങും, ചില സമയത്ത് ഒരു കുക്കിംഗ് പരിപാടികളായിട്ട് മുന്നോട്ട് പോകും.
0: അങ്ങനെ തന്നെ എല്ലാവരും, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചോറുണ്ടാൻ പോലും സമയം കിട്ടൂല.
1: അതെ അതെ.
0: സിനിമയൊക്കെ കാണാൻ പോവില്ലേ?
1: ഇല്ല, എനിക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇല്ല, എനിക്ക് സിനിമ അത്രയും സമയത്ത് കാണാനുള്ള ക്ഷമയൊന്നും
0: ഇല്ല.
1: കൂടുതൽ എന്റെ അനിയത്തിയാണ് കാണാറുള്ളത്, അവൾ വന്നിട്ട് കഥ പറഞ്ഞു തരും. അത്ര തന്നെ.
0: പാട്ടുകൾ കേൾക്കോ?
1: കുറവാണ്, പക്ഷെ ഇപ്പൊ കേൾക്കാറുണ്ട്.
0: ഇടയ്ക്കിടയ്ക്ക് പാട്ടൊക്കെ കേൾക്കണം, അപ്പൊ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവും.
1: അത് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം പാട്ട് കേൾക്കാറുണ്ട്.
0: നല്ല കാര്യം. ഇപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിനോട് ഒരു ഇഷ്ടഗാനം ചോദിച്ചാൽ ഏത് പറയും?
1: അല്ലിയാമ്പൽ കടവിരിക്കുവാ.
0: ഈ പുതിയ തലമുറ എന്തുകൊണ്ടാ പഴയ പാട്ടിന് ഇത്ര ഇഷ്ടപ്പെട്ടത്?
1: കുറച്ചുകൂടെ അർത്ഥവത്തായ വരികൾ പഴയ പാട്ടുകൾക്കുണ്ട്. ഇപ്പോഴത്തെ തലമുറ കുറച്ചുകൂടെ അതിനായിരിക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ല, ഇപ്പോഴത്തെ പാട്ടുകൾക്ക് അവർ ഈ താളബോധ ഈണോ വരികൾക്ക് അർത്ഥം കൂടുതലും കൊടുക്കാറില്ല.
0: അങ്ങനെയൊക്കെ പുതിയ തലമുറയും പഴമയെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുകയാണ്.
1: ഉറപ്പായിട്ടും.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: എന്റെ പേര് വിശാഖ്.
0: എവിടെയാണ് നാട്?
1: മാർത്താണ്ഡായിട്ട്
0: വരും. എന്ത് ചെയ്യുന്നു?
1: ഞാൻ ദുബായിലാണ്, ഐടി വർക്ക്.
0: ഇപ്പൊ ലീവിന് നാട്ടിലെത്തിയതാണ്. എത്ര നാളായി ദുബായി പോയിട്ട്?
1: 3 വർഷമായി.
0: മാർത്താണ്ഡത്ത് ആയതുകൊണ്ട് തന്നെ കന്യാകുമാരിയിൽ ഇടക്കിടക്ക് വിസിറ്റ് ചെയ്യുന്ന ആളായിരിക്കും അല്ലേ?
1: അതെ അതെ.
0: എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു വൈബ് ഒക്കെ?
1: അവിടെ അടിപൊളിയാ, ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആണ്. അതുകൊണ്ട് വെക്കേഷനിൽ ഈ ടൈമിൽ വന്നത്. കന്യാകുമാരി ആയാലും ബീച്ച് ആയാലും പത്മനാഭപുരം പാലസ് ആയാലും നല്ല അടിപൊളിയാ.
0: ചെറിയൊരു പ്രദേശത്ത് കാണാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്.
1: അതെ അതെ, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, നല്ല അടിപൊളിയാ.
0: അപ്പൊ ഈ പ്രദേശത്ത് നിന്ന് നേരെ നമ്മൾ ദുബായിലേക്ക് ഹൂന്ന് പറഞ്ഞ് ചെന്നിറങ്ങിയപ്പോ എന്താ തോന്നി?
1: അത് ഫസ്റ്റ് പോയപ്പോ കുറച്ചൊരു എന്താ തോന്നി, പക്ഷെ ഇപ്പൊ സെറ്റാ. നമ്മളെ സ്വന്തം വീട് പോലെയാ, നാടും ദുബായും സ്വന്തം വീട് പോലെ. അങ്ങോട്ടും ഇങ്ങോട്ടും
0: അറബി മാമന്മാരൊക്കെ എന്താ പറഞ്ഞു?
1: അറബി ആയിട്ട് നമ്മൾ അത്ര ഇതില്ല, നമ്മള് കൂടെ കൂടുതൽ മലയാളീസ് ആണല്ലോ. മലയാളീസ്, ഫിലിപ്പീനോ, പിന്നെ ഹിന്ദി.
0: അവരുമായിട്ടൊക്കെ എങ്ങനെ സംസാരിച്ചു?
1: അവിടെ ഇംഗ്ലീഷാ.
0: ഇംഗ്ലീഷ് തന്നെയാണ്.
1: അതെ അതെ, ഫിലിപ്പീനോ ഫുൾ ഇംഗ്ലീഷാ, പിന്നെ ഹിന്ദിയാ. മാക്സിമം പാകിസ്ഥാൻ ആയാലും ഇന്ത്യ നോർത്ത് ആയാലും എല്ലാം ഹിന്ദിയാ.
0: നമ്മൾ എത്ര പേരെ മലയാളം പഠിപ്പിച്ചു?
1: നമ്മളങ്ങനെ പ്രത്യേകിച്ച് പഠിച്ചില്ല, അല്ല ആൾറെഡി എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്.
0: അവിടെ എന്തൊക്കെയാ ഹോബീസ് ഒക്കെ ഒഴിവ് സമയത്ത്?
1: സൺഡേ മാത്രമേ ഇല്ലുള്ളൂ. അവിടെ നമ്മൾ രാവിലെ പുറത്തിറങ്ങും, ബുർജ് ഖലീഫ, അതേപോലെ കഴിക്കാനിറങ്ങും. കരാമെന്ന് പറഞ്ഞ അടിപൊളി സ്ഥലമുണ്ട്, ഫുൾ മലയാളീസ് ആണ്. അവിടെ നമ്മൾ ഫുഡ് കഴിക്കാനിറങ്ങും, പിന്നെ കുറച്ച് വൈബായിരിക്കും.
0: അവിടെ എന്താ കഴിക്കാൻ ഏറ്റവും ഇഷ്ടം?
1: അവിടെ കഴിക്കുന്നത് മന്തിയ.
0: എന്താ അവിടുത്തെ മന്തി ഇവിടുത്തെ മന്തി തമ്മിലൊരു വ്യത്യാസം?
1: അവിടുത്തെ മന്തി എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിരിക്കും. ദുബായ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും ഇരിക്കും. ഓരോ ഷോപ്പ് ചെയ്യുമ്പോൾ ഓരോരോ സ്ഥലത്തുള്ള ആൾക്കാരാണ് ഫുഡ് ഉണ്ടാക്കുന്നതായാലും. അപ്പോൾ നല്ല വെറൈറ്റി ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഇവിടെ ആണെങ്കിൽ തിരുവനന്തപുരം ആണെങ്കിൽ നമ്മൾ അവിടുത്തെ സ്പൈസി അങ്ങനത്തെ കാര്യങ്ങൾ, പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും ഉണ്ടാവും, അവരവരെ ഉണ്ടാക്കുന്നത് സെപ്പറേറ്റ് ആയിരിക്കും. ഡിഫറെന്റ് ടേസ്റ്റാണ് ദുബായിൽ.
0: അങ്ങനെ പല രാജ്യങ്ങളുടെ ടേസ്റ്റ് ഒരു രാജ്യത്ത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും.
1: അതെ അതെ, ദുബായ് എന്ന് പറഞ്ഞാൽ എല്ലാ കൺട്രി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ബെസ്റ്റ് സ്ഥലമാണ്.
0: അപ്പൊ അടുത്തതിന് വരുമ്പോഴത്തേക്ക് 3 തരം ബിരിയാണി കൂടെ കൊണ്ടുവരണം നമുക്കായിട്ട്.
1: അതെ അതെ, കൊണ്ടുവരാം.
0: പാട്ടുകളൊക്കെ കേൾക്കാൻ ഇഷ്ടമാണോ?
1: അതെ അതെ, പാട്ട് കേൾക്കുന്നുണ്ട്.
0: അങ്ങനെയൊക്കെ ചോദിക്കാൻ കൊള്ളാം, ആർക്ക് പാട്ട് ഇഷ്ടമല്ലാത്ത?
1: അല്ലേ, അതെ അതെ, തമിഴായാലും മലയാളമായാലും എല്ലാം.
0: അവിടെ മലയാള സിനിമകളൊക്കെ ഒരു കാണാനൊക്കെ പോകാറുണ്ട്?
1: ആ അതെ അതെ, അവിടെ നമ്മൾ സിനിമയൊക്കെ എല്ലാ പുതിയ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ കാണാറുണ്ട്.
0: ഓക്കെ, അപ്പം നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരു ഇഷ്ടഗാനം ചോദിച്ചാൽ ഇത് പറയും.
1: നരിവേട്ട സിനിമയെന്ന് മിന്നൽ വിള എന്നുള്ള സാധനം.
0: ടോബിനോ ഫാൻസാണ്?
1: അതെ അതെ.
0: ഇപ്പൊ പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ?
1: ഇപ്പൊ കണ്ടില്ല, അതിനുള്ള സമയം കിട്ടിയില്ല.
0: നമ്മൾ വന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ അല്ലേ?
1: അതെ അതെ, ഇവിടെ ഇറങ്ങി തീരാൻ നമുക്ക് സമയം കിട്ടുന്നില്ല.
0: ഈ ലീവ് കാലം കൂട്ടുകാരുമായിട്ട് ആഘോഷിച്ച് നല്ല കുറച്ച് ഓർമ്മകളുമായിട്ട് വീണ്ടും ദുബായിലേക്ക് പോകട്ടെ.
1: ഓക്കെ, താങ്ക് യു.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പ്രേം പൂജാരി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ്. ഗാനരചന അന്യകുറിപ്പ്, സംഗീത സംവിധാനം ഉത്തം സിംഗ്.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ജൂൺ 8 വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ. ബ്രെയിൻ ട്യൂമറിനെ കുറിച്ചുള്ള ഭയപ്പാടും തെറ്റായ ധാരണകളും മാറ്റുന്നതിനും സമൂഹത്തിൽ ഈ രോഗത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും ഇങ്ങനെയൊരു ദിനാചരണം നടത്തിവരുന്നത്. ഈ ദിനത്തോടനുബന്ധിച്ച് ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ച് നമുക്കിന്ന് കൂടുതൽ അടുത്തറിയാം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇത്തരത്തിലൊരു ദിനാചരണം നടത്തുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
2: ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങൾ പൊതുജനം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ അത് എത്രയും നേരത്തെ ട്യൂമറിന് കാരണമാണോ ഇങ്ങനെ ഉണ്ടാവുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ ചികിത്സ എത്രയും നേരത്തെ ആരംഭിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഒരു അവബോധം സൃഷ്ടിക്കാനും ബ്രെയിൻ ട്യൂമർ ഉള്ള രോഗികളുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയുമാണ് ഈ ബ്രെയിൻ ട്യൂമർ ഡേ ആചരിക്കുന്നത്. കാരണം പലതരം ട്യൂമറുകളെ അപേക്ഷിച്ച് ബ്രെയിൻ ട്യൂമർ ബാധിച്ച ആൾക്കാരിൽ അവരുടെ ഒരു 5-year survival rate, അതായത് അത് ബാധിച്ചവരിൽ 5 വർഷം എത്ര പേർ ജീവിച്ചിരിക്കുമെന്നുള്ള സാധ്യത അതിൻ്റെ തരമനുസരിച്ച് ചിലതരം ട്യൂമറുകളിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പൊതുജനത്തിന് നല്ല അവബോധം ആവശ്യമാണ്.
1: മാഡം, എന്താണ് ഈ ബ്രെയിൻ ട്യൂമർ എന്ന രോഗാവസ്ഥ?
2: ബ്രെയിൻ ട്യൂമർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലയോട്ടിക്കുള്ളിലുള്ള ഏതു തരം കോശങ്ങളുടെ വളർച്ചയെയും നമ്മൾ ബ്രോഡായി ബ്രെയിൻ ട്യൂമർ എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് കോശങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള അസാധാരണമായ വളർച്ച മൂലം ഒരു മുഴയുണ്ടാകുമ്പോൾ. അത് തന്നെയും 2 തരത്തിലുണ്ട്. അതായത് തലച്ചോറിനുള്ളിലുള്ള കോശങ്ങൾ, അതായത് ഈ തലച്ചോറിലെ നാഡീ കോശങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്ലയൽ സെൽസിൽ നിന്നും വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ കോശങ്ങൾക്കുള്ളിലുള്ള ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന തലച്ചോറിനുള്ള ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന കൊറോയിഡ് പ്ലെക്സസിലെ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണമായ മെനിഞ്ചസിൽ നിന്ന് വരുന്ന മെനിഞ്ചിയോമയായിരിക്കാം, തലച്ചോറിനുള്ളിലുള്ള പിനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി, ഇത്തരം ഗ്രന്ഥികളിൽ നിന്നും മുഴകളുണ്ടാകാം. ഇതെല്ലാം തന്നെ ബ്രെയിൻ ട്യൂമേഴ്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അത് കൂടാതെ ശരീരത്തിൻ്റെ മറ്റവയവങ്ങൾ,

0: ഉദാഹരണത്തിന് ശ്വാസകോശം, വൻകുടൽ, വൃക്ക, സ്തനങ്ങൾ, ഇവയിൽ നിന്നുമെല്ലാം ഉള്ള അർബുദങ്ങൾ രക്തത്തിലൂടെ നമ്മുടെ തലച്ചോറിലും വരാം. ഇതിനെ നമ്മൾ സെക്കൻഡറി ബ്രെയിൻ ട്യൂമേഴ്സ് അല്ലെങ്കിൽ മെറ്റാസ്റ്റാറ്റിക് ട്യൂമേഴ്സ് എന്നും പറയുന്നു. ഇങ്ങനെ തലച്ചോറിലുള്ള പലതരം കോശ വളർച്ചകളെ മൊത്തത്തിൽ ബ്രെയിൻ ട്യൂമർ എന്നാണ് പൊതുവെ നമ്മൾ വിശ്വസിക്കുന്നത്.
1: മാഡം, ഈ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
0: ബ്രെയിൻ ട്യൂമർ ഉണ്ടാകാൻ നമുക്ക് മറ്റു രോഗങ്ങളെ പോലെ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ പ്രായം പലപ്പോഴും ഒരു കാരണമാണ്. മുതിർന്നവരിൽ കൂടുതലും ഈ മെറ്റാസ്റ്റാറ്റിക്, അതായത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ട്യൂമേഴ്സ് ആകാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും തലച്ചോറിനുള്ളിൽ നിന്ന് തന്നെയുള്ള വളർച്ചകളാകാനുള്ള സാധ്യതയാണുള്ളത്. മറ്റൊന്ന് റേസ്, അതായത് നമ്മുടെ വംശം, അത് കൂടുതലും വെസ്റ്റേൺ, നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവരിൽ ഈ തലച്ചോറിൽ നിന്നുള്ള ഗ്ലയൽ ട്യൂമേഴ്സിന്റെ സാധ്യത കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. മറ്റു കാരണങ്ങൾ പറയാവുന്നത്, ഒന്ന് അയണൈസിങ് റേഡിയേഷൻ, അതായത് നമ്മൾ പ്രധാനമായിട്ട് ഈ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി മറ്റ് ശരീരഭാഗങ്ങളിൽ റേഡിയേഷൻ ചികിത്സ ചെയ്യുമ്പോൾ തലച്ചോറിനേൽക്കുന്ന റേഡിയേഷനും ഈ തലച്ചോറിലെ കോശങ്ങളിലെ ഡി എൻ എയിൽ ചില മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് വളരാം, അത് ബ്രെയിൻ ട്യൂമറിന് കാരണമാകാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ പാരമ്പര്യമായിട്ടും ഈ ട്യൂമർ വളർച്ച ഉണ്ടാകാതിരിക്കാനുള്ള ചിലതരം ജീനുകളുണ്ട്, P53 എന്നൊക്കെ പറയുന്ന ചിലതരം ജീനുകളുടെ മ്യൂട്ടേഷൻ മൂലവും ചില പാരമ്പര്യമായിട്ട് വരാവുന്ന തരം ട്യൂമർ ഉണ്ടാകുന്ന രോഗങ്ങൾ, അതായത് ന്യൂറോ ഫൈബ്രമെറ്റോസിസ്, Type 1, Type 2, ട്യൂബറസ് ക്ലീറോസിസ്, ഇങ്ങനെ ചില സിൻഡ്രോമുകളായിട്ട് നമ്മൾ പറയും. അത്തരം ചില പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളുമുണ്ട്. കൂടാതെ ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ചില വൈറൽ ഇൻഫെക്ഷൻസ്, ലൈക്ക് എബ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസിന്റെ ബാധ ലിംഫോമ തുടങ്ങിയ ട്യൂമേഴ്സ് ഉണ്ടാക്കാം. അതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിട്ടുള്ള വിനൈൽ ക്ലോറൈഡ്, അത് കരളിൽ അർബുദം ഉണ്ടാക്കാം. ല്യൂക്കീമിയ, ലിംഫോമ, അതുപോലെ ബ്രെയിൻ ട്യൂമറും ഉണ്ടാക്കാം എന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. മറ്റൊരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് കൃത്യമായി വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഇത്തരം കുറച്ച് കാര്യങ്ങളെ ലഭ്യമായിട്ടുള്ളൂ.
1: ബ്രെയിൻ ട്യൂമർ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ മാഡം?
0: നമുക്ക് ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ഏത് തരം ബ്രെയിൻ ട്യൂമറാണ്, അത് എത്രത്തോളം വളർന്ന് എത്ര വലിപ്പം ആർജിച്ചിട്ടുണ്ട്, അത് തലച്ചോറിന്റെ ഏത് ഭാഗത്തിനെയാണ് ബാധിച്ചിരിക്കുന്നത്, ഇതനുസരിച്ച് ഈ ലക്ഷണങ്ങൾക്ക് വ്യത്യാസമുണ്ടാവും. തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളുണ്ട്, നമ്മുടെ മാംസപേശികളെയൊക്കെ നിയന്ത്രിക്കുന്ന മോട്ടോ കോട്ടെക്സ്, അല്ലെങ്കിൽ സ്പർശനത്തിനെ അറിയാൻ സഹായിക്കുന്ന സെൻസറി കോട്ടെക്സ്, അല്ലെങ്കിൽ ഓർമ്മയെ നിയന്ത്രിക്കുന്ന ടെമ്പറൽ ലോബ്, നമ്മുടെ പെരുമാറ്റം എല്ലാം ടെമ്പറൽ ലോബാണ് നിയന്ത്രിക്കുന്നത്. കുറേയേറെ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന ഭാഗവും ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ സംഭാഷണത്തിനെ, സംസാരത്തിനെ നിയന്ത്രിക്കുന്ന വേർണിക്സ് ഏരിയ, ബ്രോക്കാസ് ഏരിയ തുടങ്ങിയ ചില തലച്ചോറിലെ ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ട്യൂമർ ആദ്യമായിട്ട് വരുന്നതെങ്കിൽ ഇതിന്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് ആദ്യമേ പ്രകടമാകാം. അതുപോലെ ബാലൻസിനെ ബാധിക്കുന്ന നിയന്ത്രിക്കുന്ന സെറിബെല്ലത്തിനാണ് വരുന്നത് ട്യൂമർ വരുന്നതെങ്കിൽ ആദ്യമേ നടക്കുമ്പോഴൊക്കെയുള്ള ബാലൻസ് നഷ്ടമാവും. ഇത്തരം ലക്ഷണങ്ങൾ ട്യൂമർ ഒരു ചെറിയ സൈസിലാണെങ്കിൽ പോലും ആദ്യമേ കാണപ്പെടാം. പക്ഷേ തലച്ചോറിന്റെ ഉൾഭാഗത്തിലേക്കുള്ള ട്യൂമേഴ്സ് പലപ്പോഴും നല്ല വളർച്ച എത്തിയതിനു ശേഷമായിരിക്കാം പലപ്പോഴും അതിന്റെ രോഗലക്ഷണങ്ങൾ പ്രകടമായിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും തലച്ചോറിനുള്ളിലുള്ള ഫ്ലൂയിഡിന്റെ, അതായത് സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ദ്രാവകമുണ്ട്, അതിന്റെ ചലനത്തിന് ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിൽ തടസ്സം വരുമ്പോൾ തലയോട്ടിക്കുള്ളിലുള്ള മർദ്ദം ക്രമാതീതമായിട്ട് വർദ്ധിക്കാം. അത് തലവേദനയ്ക്ക് കാരണമാകാം. സാധാരണ ഒരാൾക്കുണ്ടാകുന്ന, സാധാരണഗതിയിൽ സ്ഥിരം തലവേദന വരുന്ന ഒരാൾക്ക് പോലും വരുന്നതിനേക്കാൾ തുടർച്ചയായിട്ടും അതിതീവ്രമായിട്ടും വരുന്ന തരം തലവേദനകൾ, ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കഠിനമായിട്ടുള്ള തലവേദന, പ്രത്യേകിച്ചും രാവിലെ ഈ തലവേദന കാരണം എണീക്കേണ്ടി വരിക, അതുപോലെ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ കൂടുതലായിട്ടുണ്ടാകുന്ന തലവേദന, തലവേദനയോടൊത്ത് ജന്നി ഉണ്ടാകുക, ബോധക്ഷയം ഉണ്ടാവുക, വശം തളർച്ച ഉണ്ടാകുക, ഇത്തരം ലക്ഷണങ്ങളോടുകൂടി ബ്രെയിൻ ട്യൂമർ വരാം. ചിലപ്പോൾ ഒരു വശം കാഴ്ച പോകുന്നതായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കേൾവിക്കുറവായിരിക്കാം. പക്ഷേ കൂടുതൽ തീവ്രമായിട്ടുള്ള ടൈപ്പ് ബ്രെയിൻ ട്യൂമേഴ്സ് ആണെങ്കിൽ ഇതിന്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ കൂടുന്ന, ആഴ്ചകൾക്കും മാസങ്ങൾക്കുള്ളിൽ കൂടുന്നതായിട്ടും കാണാം.
1: മാഡം, അതുപോലെ തന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു ഉത്കണ്ഠയാണ് ഈ ബ്രെയിൻ ട്യൂമറുകളെല്ലാം ക്യാൻസർ ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ശക്തമായ തലവേദന വരുമ്പോൾ അത് ബ്രെയിൻ ട്യൂമർ ആണോ എന്നുള്ള ഒരു ഉത്കണ്ഠ, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: എല്ലാത്തരം തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. സ്ഥിരമായിട്ട് തലവേദന വരുന്ന ആൾക്കാരിൽ ഒരു 1.5% ആൾക്കാർക്ക് മാത്രമേ അത് ബ്രെയിൻ ട്യൂമർ കൊണ്ടാണ് എന്ന് നമ്മൾ കണ്ടെത്തുന്നുള്ളൂ. പക്ഷേ ഈ ബ്രെയിൻ ട്യൂമർ ഉള്ളവരിൽ ഒരു 40 മുതൽ 70% ആൾക്കാർക്കും തലവേദന ഉണ്ടാകാം. അത് പലപ്പോഴും

0: ഇപ്പോഴും കുറച്ചുനാൾ കഴിഞ്ഞായിരിക്കും, ട്യൂമർ ഉണ്ടായി തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞായിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ട് പലപ്പോഴും അറിയാൻ കഴിയുക. അതുപോലെ നമുക്ക് ഈ ബ്രെയിൻ ട്യൂമർ എത്ര പേർക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100,000-ൽ 4 മുതൽ 10 വരെ ആൾക്കാർക്ക് മാത്രമേ ബ്രെയിൻ ട്യൂമർ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ തുടർച്ചയായിട്ട് തലവേദന വരിക, മുമ്പുണ്ടായിരുന്ന തലവേദനയുടെ ആ സ്വഭാവത്തിൽ നിന്ന് മാറി ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള തലവേദന, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന തലവേദന, തലവേദനയോടത്തുള്ള ബോധക്ഷയം, ജന്നി, ഇവയെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധ വേണ്ട തരം തലവേദനയായിരിക്കും. അതുപോലെ എല്ലാ ബ്രെയിൻ ട്യൂമറും ക്യാൻസറസ് ആകണമെന്നില്ല. പ്രത്യേകിച്ചും കൂടുതലും പലപ്പോഴും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും തലച്ചോറിലേക്ക് പടർന്ന തരമായിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിലെ കോശങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ഗ്ലയൽ ട്യൂമേഴ്സ്, ഗ്ലയൽ സെൽസ് നിന്ന് വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ഉണ്ട്, അത് പലപ്പോഴും ക്യാൻസറസ് ആയിരിക്കാം. അത് ഓരോ ഗ്രേഡ് അനുസരിച്ച് ഗ്ലയോബ്ലാസ്റ്റോമ, മൾട്ടിഫോമി പോലുള്ളവർ വളരെ തീവ്രമായിട്ടുള്ള ക്യാൻസറസ് ട്യൂമേഴ്സ് ആയിരിക്കാം. പക്ഷെ തലച്ചോറിന്റെ പാളിയിൽ വരുന്ന മെനിഞ്ചിയോമയെല്ലാം അത്ര ക്യാൻസറസ് അല്ലാത്ത തരമായിരിക്കാം. അതെല്ലാം കുറച്ചുകൂടെ നല്ല ചികിത്സ രീതികളും നല്ല രീതിയിൽ ട്രീറ്റ്മെന്റിന് റെസ്പോണ്ട് ചെയ്യുന്നവയാണ്.
1: മാഡം, പലർക്കും ഉണ്ടാകാറുള്ള ഒരു സംശയമാണ് ഈ ബ്രെയിൻ ട്യൂമറിന്റെ പരിശോധന രീതി എങ്ങനെയാണ്, അത് എപ്പോഴാണ് നടത്തേണ്ടത് എന്നുള്ളത്, അതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
0: നേരത്തെ പറഞ്ഞതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള തരം തലവേദന വരികയും മറ്റ് പുതിയ രോഗലക്ഷണങ്ങൾ, അതായത് പെട്ടെന്ന് വശം തളർച്ച, കുറച്ച് ആഴ്ചകളോ ദിവസങ്ങളായിട്ടുള്ള തളർച്ച, മരവിപ്പ്, പുതിയതായിട്ട് വരുന്ന ജന്നി, ഇങ്ങനെയൊക്കെ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോളജിസ്റ്റിനെയോ ന്യൂറോ സർജനെയോ സമീപിക്കുക. അപ്പം ആദ്യമായിട്ട് തന്നെ വിശദമായിട്ടുള്ള പരിശോധനകൾ, നാഡി പരിശോധനകൾ നടത്തുമ്പോൾ ഒരു സാധാരണ നോർമൽ അല്ലാത്ത ഫൈൻഡിങ്സ്, എന്തെങ്കിലും തളർച്ച അല്ലെങ്കിൽ ബലക്കുറവ്, അത് ഒരു ന്യൂറോളജിസ്റ്റിന് തിരിച്ചറിയാൻ കഴിയും. ഇത്തരം ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്ന തലച്ചോറിന്റെ ഒരു ഭാഗത്ത് ഒരു തകരാറുണ്ടെന്നുള്ളതാണ്. അത് ആഴ്ചകളോ മാസങ്ങളോ കൊണ്ടുള്ളതാണെങ്കിൽ അതൊരു മുഴയാകാനുള്ള സാധ്യത ഏറെയാണ്. ഇത് കണ്ടെത്തിയതിന് ശേഷം അടുത്തതായിട്ട് വേണ്ടത് MRI സ്കാനാണ്. CT സ്കാനിനേക്കാൾ ഏറെ ഏത് തരം മുഴയാണെന്നുള്ളത് നമുക്ക് കൂടുതൽ അറിവ് കിട്ടുന്നത് MRI സ്കാൻ, പ്രത്യേകിച്ചും കോൺട്രാസ്റ്റ് MRI സ്കാനിലൂടെയാണ്. അതിന് തന്നെയും പലതരമുണ്ട്. നമ്മുടെ MR സ്പെക്ട്രോസ്കോപ്പി, പെർഫ്യൂഷൻ, അങ്ങനെ പലതരം സ്റ്റഡീസ് കൂടെ കിട്ടുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു നേച്ചർ, ഏത് തരത്തിലുള്ളതാണ്, അത് എത്ര പെട്ടെന്ന് പടരും, അത് ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് ബാധിച്ചിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് അറിയാൻ കഴിയും. അതുകൂടാതെ ഇപ്പോൾ PET സ്കാൻ, ഫങ്ഷണൽ MRI അങ്ങനെയുള്ള പലതരം പരിശോധനകളും സ്കാനിങ് രീതികളും നമുക്ക് ട്യൂമറിനെ കുറിച്ച് അറിയാനുണ്ട്. അത് കൂടാതെ ഏത് തരം കോശങ്ങളാണെന്നുള്ളത് അറിയുന്നത് തുടർന്നുള്ള ചികിത്സയെ പല രീതിയിലും അത് നിർണ്ണയിക്കുന്ന ഒരു നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ്. അത് സർജറിയുടെ സമയത്ത് എടുക്കുന്ന കോശങ്ങളടുത്തുള്ള ബയോപ്സി പരിശോധന, അല്ലെങ്കിൽ സ്റ്റീരിയോടാക്റ്റിക് ബയോപ്സിയിലൂടെയും ഈ കോശങ്ങളുടെ മൈക്രോസ്കോപ്പിക് പരിശോധനകളും നമുക്ക് ബ്രെയിൻ ട്യൂമറിന്റെ തരം ഏതാണെന്നുള്ള അറിയാൻ സഹായിക്കും.
1: മാഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതിയെ കുറിച്ചൊന്ന് പറയാമോ?
0: ഈ രോഗത്തിന്റെ ചികിത്സാ രീതി എന്തെന്നുള്ളത് പ്രധാനമായിട്ടും ഏത് തരമാണ്, അതിനെത്ര വലിപ്പമുണ്ട്, അതെത്ര എണ്ണമുണ്ട്, തലച്ചോറിന്റെ ഏത് ഭാഗത്താണ്, ഇവ ഏറ്റവും പ്രധാനമാണ് ഈ ചികിത്സാ രീതി നിർണ്ണയിക്കുന്ന കാര്യത്തിൽ. മറ്റൊന്ന് രോഗിയുടെ പ്രായം, അതുപോലെ രോഗിയുടെ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യസ്ഥിതി. വളരെ പ്രായമേറി ഒരാൾ ഒരുപാട് അസുഖങ്ങളായിട്ട് കിടപ്പായ ഒരാൾക്ക് വളരെ അഗ്രസീവായിട്ടുള്ള വളരെ തീവ്രമായ ചികിത്സകളിലേക്ക് ഒരുപക്ഷെ പോകേണ്ട എന്നുള്ളത് ഫാമിലിയുമായിട്ട് തീരുമാനിച്ച് ചിലപ്പോൾ തീരുമാനിച്ചിരിക്കാം, ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിരിക്കാം. അല്ലാതെ പ്രധാനമായിട്ടുള്ള ചികിത്സ മെയിൻലി സർജറിയാണ്. അതൊരു ന്യൂറോ സർജനാണ് ഈ ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സ ചെയ്യുക. അപ്പോൾ ഒരു മാറ്റേണ്ട ഒരു മുഴയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അളവിൽ അതിൻ്റെ ചുറ്റളവ് നിന്ന് ക്യാൻസറസ് സെൽസ് എല്ലാം മാറ്റുന്ന രീതിയിലുള്ള സർജിക്കലി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും അതിൻ്റെ ആദ്യത്തെ പടി. രണ്ടാമതായിട്ട് കീമോതെറാപ്പി ചിലതരം ബ്രെയിൻ ട്യൂമേഴ്സിൽ ഉപയോഗിക്കാറുണ്ട്. അതായത് ടെമസോളമൈഡ്, അതും അല്ലെങ്കിൽ ചിലതരം ജീൻസ്, ഈ നമ്മുടെ ഈ ഗ്ലയൽ സെൽസിലുള്ള ജീനുകളെ നിയന്ത്രിക്കുന്ന ചിലതരം തെറാപ്പിയും ഇപ്പോൾ ലഭ്യമാണ്. മറ്റൊന്ന് റേഡിയേഷനാണ്. കൃത്യമായിട്ട് ഈ ബ്രെയിൻ ട്യൂമർ ഉള്ള സ്ഥാനത്തേക്ക്, ആ സ്ഥലത്തേക്ക് മാത്രമുള്ള റേഡിയേഷൻ, അല്ലെങ്കിൽ ഗാമ നൈഫ് സർജറി, റേഡിയേഷൻ ഉപയോഗിച്ച് ആ ഭാഗത്തെ മാത്രം കോശങ്ങളെ കരിച്ചു കളയുന്ന റേഡിയോതെറാപ്പി, അത്തരം ചികിത്സകളും നമുക്ക് ഈ ബ്രെയിൻ ട്യൂമറിന് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ മറ്റ് ചില രോഗലക്ഷണങ്ങൾ, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള കോർട്ടിക്കോസ്റ്റിറോയിഡ് തുടങ്ങിയ മരുന്നുകൾ, ജെന്നിയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ ജെന്നി കുറയ്ക്കാനുള്ള മരുന്നുകൾ എന്നിവയും ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. പിന്നെ അതുകൂടാതെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇമ്യൂണോതെറാപ്പി തുടങ്ങിയവയും ഇപ്പോൾ കഴിഞ്ഞ വർഷം USA അംഗീകരിച്ചിട്ടുണ്ട്. ഒരുപാട് പഠനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്.
1: മാഡം, അതുപോലെ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ്, ഒരിക്കൽ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരു വ്യക്തി

0: വീണ്ടും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ?
1: ചിലപ്പോഴെങ്കിലും ഒരു തവണ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരാളിൽ, പ്രത്യേകിച്ചും ഈ തീവ്രമായിട്ടുള്ള ടൈപ്പ്, പ്രത്യേകിച്ച് ഗ്രേഡ് ഫോറിലേക്കൊക്കെ പോയിട്ടുള്ള തരം ഗ്ലയൽ ട്യൂമേഴ്സ് വീണ്ടും വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ പാരമ്പര്യമായിട്ട് ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ള ബ്രെയിൻ ട്യൂമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതും വീണ്ടും വരാനുള്ള ചാൻസ് ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ ട്യൂമർ കണ്ടെത്തി അതിൻ്റെ ചികിത്സ കഴിഞ്ഞാലും കൃത്യമായി ഡോക്ടറുടെ ഫോളോ അപ്പിൽ ഇരിക്കേണ്ടതും, പുതിയ ലക്ഷണങ്ങൾ വരുന്നുണ്ടോ, പുതിയ തരം തലവേദന വരുന്നുണ്ടോ, ഇവയെല്ലാം ശ്രദ്ധിക്കുകയും എത്രയും നേരത്തെ അതിന് ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്.
0: ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതിയെക്കുറിച്ചും ഇതുവരെ വിശദീകരിച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
1: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: മലയാള ചലച്ചിത്ര ഹാസ്യ സാമ്രാജ്യത്തിലെ മുടിച്ചൂടാ മന്നന്മാരിൽ ഏറ്റവും ശ്രദ്ധേയൻ. ചിന്തിപ്പിച്ചും ചിരിപ്പിച്ചും തകർത്തു പെയ്യുന്ന ഈ മഴക്കാലത്ത് നമ്മെ കടന്നുപോകുമ്പോൾ ബാക്കി വയ്ക്കുന്നത് ഒരുപിടി നല്ല ഓർമ്മകൾ മാത്രം. പ്രിയ സലീം കുമാർ, വിട. ഹൃദയത്തിൽ നിന്ന് ഒരുപിടി സ്നേഹാശ്രുക്കൾ. അനന്തപുരി എഫ്എമ്മിന്റെ ഒരു ട്രിബ്യൂട്ട്. സത്യമേവ ജയത എന്ന ചിത്രത്തിലൂടെ കടന്നുവന്ന സലീം കുമാർ, ഈ അഭിനയത്തിൽ ആകൃഷ്ടനായ സംവിധായകൻ റാഫി മിക്കാട്ടിൻ തന്റെ തെങ്കാശി പട്ടണം എന്ന ചിത്രത്തിലെ അഭിനയം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവാക്കി മാറ്റിക്കൊടുത്തു. ആ ചിത്രത്തിലെ ഗാനമാണ് ഇന്ന് ആദ്യം സലീം കുമാറിനെ ഓർത്തുകൊണ്ട്.
1: കമലതലം

0: 2000 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിലൊന്നായിരുന്നു ഈ തങ്കാശി പട്ടണം. പിന്നീട് വൺ മാൻ ഷോ എന്ന സിനിമയിൽ മാനസിക ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു രോഗിയുടെ അവിസ്മരണീയമായ വേഷം അദ്ദേഹം അവതരിപ്പിച്ചു. പിന്നീട് ദിലീപിനൊപ്പം അഭിനയിക്കുമ്പോൾ സലീം കുമാർ വിജയം നേടി. ചില സിനിമകളിൽ ഈ ജോഡിയിൽ ഹരിശ്രീ അശോകനും പങ്കുചേർന്നു. 2001 പുറത്തിറങ്ങിയ ഈ പറക്കം തളിക എന്ന കോമഡി ചിത്രത്തിൽ പാചകക്കാരനായ കോശിയുടെ വേഷം വടക്കൻ പറവൂർ ചിറ്റാറ്റുകര സ്വദേശിയായ സലീം കുമാർ അഭിനയിച്ചു തകർത്തു.
1: പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക.

2002 പുറത്തിറങ്ങിയ ബാംബു ബോയ്സ് എന്ന സ്ലാപ്സ്റ്റിക് കോമഡി ചിത്രത്തിൽ കലാഭവൻ മണി, കൊച്ചിൻ ഹനീഫ, ഹരിശ്രീ അശോകൻ എന്നിവരോടൊപ്പം അദ്ദേഹം പ്രധാന വേഷങ്ങളിൽ ഒന്നായി അഭിനയിച്ചു. 2003 സലീം കുമാർ തന്റെ കരിയറിലെ ഏറ്റവും അവിസ്മരണീയമായ ചില കോമഡി വേഷങ്ങൾ അവതരിപ്പിച്ചു. ക്ലാസിക് കൾട്ട് സിനിമയായ CID മൂസയിൽ ഒരു മാനസിക രോഗിയുടെ കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. മറക്കാനാവില്ല ആ ചിത്രവും ഈ പാട്ടുകളും ഒക്കെ. CID മൂസ എന്ന ചിത്രത്തിലെ പാട്ടിതാ.

സലീംകുമാർ അവതരിപ്പിച്ച മറ്റൊരു ജനപ്രിയ കഥാപാത്രങ്ങളിലൊന്ന് 2007 മമ്മൂട്ടി ചിത്രമായ മായാവിയായിരുന്നു. കണ്ണൻ ശ്രാങ്ക് ആശാൻ എന്ന ആ കഥാപാത്രം മലയാള മീമുകളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു അന്നത്തെ കാലത്ത്. ജയസൂരിക്കൊപ്പം സലീംകുമാറിന്റെ മറ്റൊരു പ്രശസ്ത വേഷമാണ് ചതിക്കാത്ത ചന്തു എന്ന ചിത്രത്തിലെ ഡാൻസ് മാസ്റ്റർ വിക്രം. വിക്രം ഏലിയാസ്, സാഗറി ഏലിയാസ് എന്നൊക്കെ പറഞ്ഞുള്ള സലീംകുമാറിന്റെ ആ ഭാവപ്രകടനങ്ങൾ തന്നെ എന്നും ഓർമ്മിക്കപ്പെടുന്നു.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: റൊമാന്റിക് കോമഡി ചിത്രമായ പുലിവാൽ കല്യാണത്തിലാണ് സലിംകുമാർ തന്റെ കരിയറിലെ ഏറ്റവും അവിസ്മരണീയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. മിക്ക നിരൂപകരും മണവാളൻ എന്ന കഥാപാത്രത്തെ സലിംകുമാർ അവതരിപ്പിച്ച ഏറ്റവും മികച്ച കോമഡി കഥാപാത്രമായി വാഴ്ത്തി. മണവാളന്റെ നിസ്സഹായമായ മുഖം, ലജ്ജാശീലമായ പുഞ്ചിരി, പൈപ്പ് വലിക്കുന്ന ധനികന്റെ അഭിനയം എന്നിവയുൾപ്പെടെയുള്ള നിരവധി ഭാവങ്ങൾ പിന്നീട് കേരള ട്രോൾ സമൂഹത്തിൽ ഒരു കൾട്ട് ഫോളോവേഴ്സിനെ തന്നെ വളർത്തിയെടുത്തു. മീമുകളിലൊക്കെ വ്യാപകമായി ഉപയോഗപ്പെടുകയും ചെയ്തു. ഇതാ പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിലെ ഒരു പാട്ട്.

2004 കമൽ സംവിധാനം ചെയ്ത പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നിരൂപക പ്രശംസ ലഭിച്ചതിനുശേഷം സ്വഭാവ വേഷങ്ങൾ ചെയ്യാനുള്ള സലിംകുമാറിന്റെ കഴിവ് വെളിപ്പെട്ടു. അല്പം ഹാസ്യാത്മകമാണെങ്കിലും ആ വേഷം യാഥാർത്ഥ്യബോധമുള്ളതായിരുന്നു. വ്യത്യസ്തമായ അഭിനയ വൈദഗ്ധ്യം പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് അനുവദിച്ച ലാൽജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ അച്ഛൻ എന്ന വേഷം അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. പതിവ് വിഡ്ഢി നിരക്ഷരതയില്ലാത്ത ഹാസ്യവേഷങ്ങൾ അദ്ദേഹത്തിന് അവഗണിക്കാൻ കഴിഞ്ഞു. ഈ വേഷം അദ്ദേഹത്തിന് രണ്ടാമത്തെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും നേടിക്കൊടുത്തു. ഇത് ആ ചിത്രത്തിലെ ഒരു പാട്ട്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട് ലിയറ്റ് എറണാകുളം.
3: കൊച്ചിൻ ഹനീഫയ്ക്കൊപ്പം മഴത്തുള്ളി കിലുക്കം, കുഞ്ഞിക്കൂനൻ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെയും അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നു. കല്യാണരാമൻ എന്ന സിനിമയിൽ സലിംകുമാർ പ്യാരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഇത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഹാസ്യ പ്രകടനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഈ ചിത്രത്തിലൊരു പാട്ട് കേട്ടാലോ?

നല്ല മസലുള്ളത് കൊണ്ട് പാട്ട് പാടാൻ എനിക്ക് നല്ല എളുപ്പാ. പാട്ട് എനിക്ക് പുല്ലടാ. നാലാം നില കയറി പോകണ്ടേ. പണ്ടാറടങ്ങാൻ കൊണ്ടട മസിൽ പൊട്ടിനാ തോന്നണേ. എന്നാലും സാറില്ല.

തൊമ്മനും മക്കളും എന്ന ചിത്രത്തിലെ രാജാകണ്ണും പാണ്ഡിപ്പടയിലെ ഉമാകണ്ഠനും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് സലീം കുമാറിന്റെ മുഖവുമായി. ഇതാ പാണ്ഡിപ്പട എന്ന ചിത്രത്തിലെ ഗാനം.

2004 കമൽ സംവിധാനം ചെയ്ത പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നിരൂപക പ്രശംസ ലഭിച്ചതിനു ശേഷമാണ് സ്വഭാവ വേഷങ്ങൾ ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് വെളിപ്പെട്ടത് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ അത് അദ്ദേഹത്തിന് വലിയൊരു വഴിത്തിരിവായിരുന്നു. അല്പം ഹാസ്യാത്മകമാണെങ്കിലും ആ വേഷം യാഥാർത്ഥ്യ ബോധമുള്ളതായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് ഇനി പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ ഒരു പാട്ട്.

സിനിമയിൽ അവതരിപ്പിച്ച പല ഡയലോഗുകളും ക്ലീഷേ മാസ്റ്റർ പീസുകളോ ട്രോളുകളോ ഒക്കെയായി മാറി. ഇതാണ് ഏറെ രസകരമായൊരു കാര്യം. കല്യാണരാമനിലെ ഒരു പീസ് വെള്ളത്തിപ്പോയതാ എന്ന ഡയലോഗും പ്യാരി എന്ന കഥാപാത്രം അവതരിപ്പിച്ച കഥാപാത്രം പറയുന്നത് പോലെ അച്ഛനാണത്രേ അച്ഛൻ എന്ന് പറയുന്നതുമൊക്കെ ഒരു കാലത്ത് ട്രോളുകളിലിങ്ങനെ നിറഞ്ഞു നിന്നു. മമ്മൂട്ടി ചിത്രമായ മായാവിയിലെ കണ്ണാൻ സ്ലാങ് പറയുന്ന മ്യായാവി എന്ന വാക്കുപോലും ഒരു കാലത്ത് കുഞ്ഞുങ്ങളും മുതിർന്നവരും ഒരുപോലെ ഏറ്റെടുത്ത ചില പദങ്ങളാണ്. ഇനി അണ്ണൻ തമ്പി എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം.

കല്യാണരാമൻ സിനിമയിലെ പ്യാരിയെ മറക്കാനാവില്ലെങ്കിലും ഇത് കരിയറിലെ ഏറ്റവും മികച്ച ഹാസ്യ പ്രകടനമായി മാറിയെങ്കിലും ചട്ടമ്പി നാടിലെ മാക്രി ഗോപാലനെയും നമുക്ക് മറക്കാൻ പറ്റില്ല. ആ ചിത്രത്തിലെ ഒരു ഗാനമിതാ.

2005-ലും 2010-ലും 2013-ലും 2016-ലുമൊക്കെ സംസ്ഥാന സർക്കാരിന്റെ അവാർഡുകൾ വാരിക്കൂട്ടിയ പ്രതിഭയാണ് സലീംകുമാർ. 300-ഓളം ചലച്ചിത്രങ്ങളിലൂടെ അഭ്രപാളികളെ വെള്ളിത്തിളക്കമായി മാറി സലീം.

സ്വതസിദ്ധമായ ശൈലിയും വെട്ടിത്തുറന്നു പറയാനുള്ള നിലപാടും വ്യക്തിത്വത്തിൽ പ്രകടമായിരുന്ന സലീംകുമാർ നമ്മെ വിട്ടുപിരിയുമ്പോൾ മറക്കാനാവാത്ത ഒന്നുണ്ട്. കാത്തിരിപ്പിന്റെ തിരിതെളിയാനാവാതെ പെരുമഴക്കാലം വന്നെത്തിയ പോലെ ഹാസ്യാഭിനയ ലോകത്തുനിന്ന് എന്നേക്കുമായി വിട പറയുന്നതിന് മുൻപ് പറഞ്ഞു പതിപ്പിച്ചു പോയ ജീവിത മരണ യാഥാർത്ഥ്യബോധത്തെക്കുറിച്ചുള്ള വാചകങ്ങളാണ് ഓർമ്മ വരുന്നത്. പ്രിയ സലീംകുമാർ, സഹോദരൻ അയ്യപ്പന്റെ അനുവർത്തിയായിരുന്ന അച്ഛൻ മതമറിയാതിരിക്കാൻ ഇട്ട പേരിലേക്ക് ഒരു കുമാർ കൂടി ചേർത്തപ്പോൾ മലയാള ചലച്ചിത്ര ലോകത്തിന് ഒരു മുതൽക്കൂട്ടായി മാറിയതു മുതൽ ഇന്നുവരെ വിട പറയും വരെ അങ്ങ് ഞങ്ങൾക്ക് തന്ന ചിരി ഈ പ്രേക്ഷക സമൂഹം ചേർത്ത് പിടിക്കുന്നു. ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട്. 2010 ദേശീയ അവാർഡ് മലയാളത്തിന് തേടി വന്ന ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ ഗാനം കൂടി കേൾക്കാം.

0: ഇത് ആകാശവാണിയുടെ ആനന്ദപുരി FM 101.9. ഇപ്പോൾ സമയം 5 മണി. ഇനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പാവപ്പെട്ടവരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പിലാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM ആവാസ് യോജന, ആയുഷ്മാൻ ഭാരത്, സ്വച്ഛ് ഭാരത് ദൌത്യങ്ങൾ ഈ ലക്ഷ്യം നിറവേറ്റുന്നതായും പ്രധാനമന്ത്രി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായിക്കൊണ്ട് മിസൈൽ ആക്രമണം തുടർന്ന് ഇസ്രായേലും ഇറാനും. സ്ഥിതിഗതികളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സിവിലിയൻ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നും വിദേശകാര്യമന്ത്രാലയം. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ ഗതാഗത വകുപ്പിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി VD സതീശൻ. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുമെന്നും വിഷയത്തിൽ KSRTC ജീവനക്കാർക്ക് ആശങ്ക വേണ്ടെന്നും ഗതാഗത മന്ത്രി CP ജോൺ. നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും ജഡ്ജി പിന്മാറി. കോഴിക്കോട് ജില്ലയിൽ തലക്കുളത്തൂരിൽ 4 വയസ്സുകാരി ഷിഗെല്ലാം ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. പ്രദേശത്തെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പും ജില്ലയിൽ പരിശോധനകൾ ശക്തമാക്കി. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ ആരംഭിച്ചിട്ട് നാളെ 10 വർഷം പൂർത്തിയാകും. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സ്മരണിക സ്റ്റാമ്പും നാണയവും പുറത്തിറക്കും. കേന്ദ്ര സർക്കാരിന്റെ യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് കേരള ഡയറക്ടറായി അഭയ് ശങ്കർ SR ചുമതലയേറ്റു. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും നാളെ ചുവപ്പ് ജാഗ്രതയും നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. July 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. അഫ്ഗാനിസ്ഥാനെതിരെ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. 1 ഇന്നിംഗ്സിനും 300 റൺസിനുമാണ് ഇന്ത്യ അഫ്ഗാനെ വീഴ്ത്തിയത്. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ വീണ്ടും 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. രഥോത്സവം എന്ന ചിത്രത്തിനുവേണ്ടി ബേണി ഗിരീഷസിന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയത് രചന ഗിരീഷ് പുത്തഞ്ചേരി.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: സർവീസസ്
3: 30 വർഷത്തെ സേവന പാരമ്പര്യം. പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
2: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
4: നിങ്ങളുടെ സ്വപ്നങ്ങൾ ചിറകുവിരിക്കട്ടെ. എയർവിംഗ് അക്കാദമിയിൽ
5: BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, എയർലൈൻ ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻസ് ഡിപ്ലോമ, കൂടാതെ പ്ലേസ്മെന്റ് സപ്പോർട്ടും.
4: എയർവിംഗ് ഏവിയേഷൻ അക്കാദമി, പവർ ഹൌസ് റോഡ്, തിരുവനന്തപുരം.
6: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. MG ശ്രീകുമാർ പാടിയത് ചിത്രം വർണ്ണപ്പകിട്ട്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. വിശാൽ മിശ്രയും ആവണി മൽഹാറും പാടിയത് ചിത്രം പള്ളിച്ചട്ടമ്പി. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം ജേക്സ് ബിജോയ്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
4: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷേ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
5: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: എം ജി ശ്രീകുമാറും സുജാതയും പാടിയത് ചിത്രം മിന്നാരം. രചന ഗിരീഷ് പതഞ്ജലി, സംഗീതം എസ് പി വെങ്കടേഷ്.

0: അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയം ഫോണിൻ പരിപാടിയിൽ. ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ പെരിയഡോണ്ടിസ്റ്റ് ഡോക്ടർ ജി ആർ മണികണ്ഠൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496565321. മറ്റൊരു നമ്പർ 9496595321. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം നാളെ രാവിലെ 9:00 പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
0: സന്തോഷ് വർമ്മയുടെ വരികൾക്ക് എം ജി ശ്രീകുമാർ സംഗീതം നൽകി. മധു ബാലകൃഷ്ണം ചിത്രയും പാടിയത് ചിത്രം ഒരു മരുഭൂമി കഥ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
2: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ.
1: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
3: വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പതഞ്ചേരി, ചിത്രം ഇന്ദ്രപ്രസ്ഥം.

0: എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ മറ്റൊരു ഗാനം കേൾക്കാം. ചിത്രം ചന്ദ്രലേഖ. ഗിരീഷ് പുതിഞ്ഞരുടെ വരികൾക്ക് ബേണി ഗ്രേഷ്യസിന്റെ സംഗീതം.
1: അപ്പ കുട്ടാ തൊപ്പിക്കാരാ എപ്പ കല്യാണം?
2: മകരമാസത്തി വേലി കെട്ടിട്ടപ്പ കല്യാണം.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. എം ജെ ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം മനു അങ്കിൾ.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. സമയം 5:45. ഇപ്പോൾ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. സ്കൂൾ അങ്കണങ്ങൾ പച്ചപ്പണിയാൻ കതിർ കാർഷിക ക്ലബ്ബുകൾ. വിദ്യാലയമുറ്റങ്ങൾ കൃഷിമുറ്റങ്ങളായി കതിരണിയുന്ന വർണ്ണാഭമായ കാഴ്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കതിർ കാർഷിക ക്ലബ്ബുകൾ വിദ്യാലയങ്ങളിൽ ഇടം പിടിക്കുകയാണ്. വിദ്യാഭ്യാസത്തിനൊപ്പം സർഗാത്മക കഴിവുകൾ മാറ്റുരയ്ക്കാനുള്ള ഇടം എന്നതിലൊക്കെ ഉപരിയായി കൃഷി എന്താണ്, കൃഷിയുടെ പ്രാധാന്യമെന്താണ്, നാം കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മെ ആരോഗ്യത്തോടെ മുന്നോട്ട് നയിക്കുന്നത് എന്ന തിരിച്ചറിവ് നൽകിക്കൊണ്ട് വിഷരഹിതമായ പച്ചക്കറികൾ വിളയിക്കാനും കൃഷി ചെയ്യാനും കുട്ടിക്കാലം മുതൽ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും കുട്ടികളെ കൃഷിയിലേക്ക് ആകർഷിക്കാനുമാണ് സ്കൂളുകളിൽ കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കതിർ എന്ന പേരിലുള്ള കാർഷിക ക്ലബ്ബുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കാർഷിക മേഖലയിലെ ഈ പുത്തൻ ആശയം കലാലയങ്ങളിലൂടെ നടപ്പിലാക്കുക വഴി വളർന്നുവരുന്ന ഒരു തലമുറയിലൂടെ ഇത് പ്രാവർത്തികമാക്കുവാനും സമൂഹത്തിലെ ഏത് ഉന്നത സ്ഥാനം അലങ്കരിച്ചാലും കൃഷിയെ ഒപ്പം കൂട്ടേണ്ടതിന്റെ പ്രാധാന്യം ഇവരിൽ നിക്ഷിപ്തമായിരിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലുമാണ് ദീർഘവീക്ഷണത്തോടെയുള്ള ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കതിർ കാർഷിക ക്ലബ്ബുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയുണ്ടായി. നമുക്ക് അന്നം തരുന്ന കർഷകരെ നമ്മുടെ മാതാപിതാക്കന്മാരെ ആദരിക്കുന്നതുപോലെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്ന് മുഖ്യമന്ത്രി വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു.
2: നമ്മൾ എത്ര വലിയ ഉന്നതങ്ങളിൽ പോയാലും എത്ര വലിയ സ്ഥാനങ്ങളിൽ ഇരുന്നാലും മൂന്ന് നേരവും നമുക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന കർഷകരെ നമ്മൾ ആദരിക്കണം. നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കുന്നത് പോലെ കർഷകനോടൊരു ആദരവ് നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ഈ മണ്ണ് ഇളക്കി മറിച്ച് അതിൽ പൊന്നു വിളയിച്ച് വെയിലുകൊണ്ട് കഷ്ടപ്പെട്ട് നമുക്കത് തരുന്ന ഒരാളാണ്. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ആ ഒരു സംസ്കാരം വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിലുണ്ടാകണം. പ്രകൃതിയോട്, പ്രകൃതിയുമായി ഒരു സൗഹൃദം, പ്രകൃതിയുമായി ഒരു ഹൃദയബന്ധം ഉണ്ടാക്കുക. എത്ര ചരാചരങ്ങളാണ് നമ്മുടെ പ്രകൃതിയിലുള്ളത്! ആ പ്രകൃതിയെ തകർക്കാനുള്ള ഒരു നീക്കത്തെയും നമ്മൾ സമ്മതിക്കും. അത് നമ്മുടെ വീട്ടുവളപ്പിലായാലും പൊതുനിരത്തിലായാലും പൊതുപ്രദേശങ്ങളിലായാലും ആ പ്രകൃതിയെ സംരക്ഷിക്കണമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് നൽകുന്ന ഈ സിഗ്നൽ, ആ സിഗ്നൽ എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് വരാനിരിക്കുന്ന വലിയ അപകടത്തെ മനുഷ്യന്റെ ബുദ്ധിശക്തി കൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ നമ്മളെല്ലാം പങ്കാളികളാണ്. യഥാർത്ഥത്തിൽ പരിസ്ഥിതിയുടെ മിത്രങ്ങൾ ആരാണ്? ഞാൻ പറയും, കർഷകരാണ് പരിസ്ഥിതിയുടെ മിത്രങ്ങൾ. ചെടികൾ നട്ടുപിടിപ്പിച്ചും മരങ്ങൾ നട്ടുവളർത്തിയും പ്രകൃതിക്ക് പോറലേൽപ്പിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് കർഷകർ. ആ കർഷകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് നമ്മൾ പദ്ധതികൾ ഉണ്ടാക്കി കൊടുക്കണം. കാർഷികമായ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ പോകണം.
1: ചടങ്ങിൽ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. വിദ്യാലയങ്ങളിൽ കതിർ ക്ലബ്ബുകൾ ആരംഭിക്കുന്നതിന് മുൻകൈയെടുത്ത വിദ്യാഭ്യാസ വകുപ്പിനെ കൃഷിമന്ത്രി നന്ദി അറിയിച്ചു.
3: ഇന്ന് കേരളത്തിൽ ഒരു വലിയ പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിക്കുക. അത് നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ്. ഞാൻ ആ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിൽ വിദ്യാഭ്യാസ മന്ത്രിയും അദ്ദേഹത്തിന്റെ വകുപ്പും നൽകിയിട്ടുള്ള പിന്തുണയ്ക്ക് പ്രത്യേകം നന്ദി പറയാൻ ആഗ്രഹിക്കുക. കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൃഷിയുടെ ക്ലബ്ബുകൾ ആവിഷ്കരിക്കാൻ, വിദ്യാർത്ഥികളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ, പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രത്യേകത കൃഷിയിലൂടെ ആവിഷ്കരിക്കാനും, ഏറ്റവും മനോഹരമായിട്ടുള്ള ലഹരിക്കെതിരായിട്ടുള്ള സർഗാത്മക പ്രതിരോധം വാർത്തെടുക്കാനും ഒക്കെയുള്ള പദ്ധതിയാണ് കതിർ.

കുട്ടി കർഷകർ ഇറങ്ങുകയാണ് പാടത്തേക്ക്. അവർ തൈനടാനും വളമിടാനും വെള്ളമൊഴിക്കാനുമൊക്കെ വിദ്യാലയമുറ്റത്ത് നിന്നേ പഠിക്കുകയാണ്. പഠനത്തോടൊപ്പം കാർഷിക പഠനവും പൂർത്തീകരിക്കുമ്പോൾ ജീവിത വിജയത്തിനൊപ്പം ആരോഗ്യ സുരക്ഷയും കൈവരിക്കും.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.
2: വീടുകളുടെ അകത്തളങ്ങൾ ഹരിതാഭമാക്കുന്നതിൽ മുഖ്യമായ പങ്കാണ് അലങ്കാര സസ്യങ്ങൾക്കുള്ളത്. അകത്തളങ്ങൾക്ക് അഴക് കൂട്ടാൻ അലങ്കാര സസ്യങ്ങൾ. കുമാരി റാഷിദ സി കെയുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം.
3: നമ്മുടെ വീട്ടിലെ സ്വീകരണ മുറികളിൽ ഇന്ന് ചെടികൾക്ക് പ്രഥമ സ്ഥാനമാണുള്ളത്. അകത്തളങ്ങളിൽ വളർത്തുന്ന ഈ ചെടികളെ പൊതുവായി ഹൗസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് എന്നു പറയും. ചട്ടികളിൽ ഒതുങ്ങി വളരുന്ന പ്രകൃതമുള്ള പൂച്ചെടികളും വർണ്ണാഭമായ ഇലകളോടുകൂടിയ അലങ്കാര ഇലച്ചെടികളുമാണ് ഇതിനായി ഉപയോഗിച്ചു വരുന്നത്. പൂവുള്ള സസ്യങ്ങളായ ആഫ്രിക്കൻ വയലറ്റ്, ആന്തൂറിയം, പീസ് ലില്ലി, കലാഞ്ചോ, വിവിധ ഇനം ഓർക്കിഡുകൾ, വിവിധ നിറത്തിലുള്ള പൂക്കളോടുകൂടിയ ബിഗോണിയ ഇനങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇന്ന് നമ്മുടെ സ്വീകരണ മുറികളിൽ കാണാവുന്നതാണ്. ഇവക്കു പുറമെ വിവിധ നിറത്തിലും ആകൃതിയിലുമുള്ള ഇലകളോടുകൂടിയ വർണ്ണാഭമായ ചുവപ്പ്, വെള്ള, മഞ്ഞ തുടങ്ങിയ പൊട്ടുകളോടും വരകളോടും കൂടിയ ഒറ്റനോട്ടത്തിൽ പ്ലാസ്റ്റിക് ചെടികളെ പോലെ തോന്നിപ്പിക്കുന്ന അലങ്കാര ഇലച്ചെടികൾ അകത്തളത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. അഗ്ലോണിമ, ഡ്രസീന, അലോക്കേഷ്യ, കലാത്തിയ, ഷെഫ്ലറ, ഫിറ്റോണിയ, പെപ്പറോമിയ, സിങ്കോണിയം, ഫിലോഡെൻഡ്രോൺ തുടങ്ങി വള്ളി ഇനങ്ങളായ ഇംഗ്ലീഷ് ഐവി, മണി പ്ലാന്റ്, പായലിനങ്ങൾ, കല്ലിമുള്ളിനങ്ങൾ തുടങ്ങിയ നൂറുകണക്കിന് ചെടികൾ പോട്ടഡ് പ്ലാന്റ്സ് വിപണിയിൽ ഇന്ന് പ്രചാരത്തിലുണ്ട്. ഇനി അകത്തള അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ചെടികളെ എങ്ങനെ പരിചരിക്കാമെന്ന് നോക്കാം. ചട്ടിയിൽ ഒതുങ്ങി വളരുന്ന കുറിയ ഇനം ചെടികളാണ് അകത്തളങ്ങളിലേക്ക് ഏറ്റവും അനുയോജ്യം. നമ്മുടെ വീടിനകത്ത് വളർത്തുന്നത് കൊണ്ട് തന്നെ മിതമായ സൂര്യപ്രകാശം മാത്രം ആവശ്യമുള്ള ചെടികളാണ് നാം ഇതിനായി തിരഞ്ഞെടുക്കേണ്ടത്. ചെടി വളർത്താനായി മൺചട്ടികളോ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളോ കോൺക്രീറ്റ് അല്ലെങ്കിൽ സെറാമിക് ചട്ടികളോ ഉപയോഗിക്കാവുന്നതാണ്. നീർവാർച്ചയ്ക്കായി 2-3 ദ്വാരങ്ങളോടുകൂടിയ ചട്ടികൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. നീർവാർച്ചയുള്ളതും നേരിയ തോതിൽ അമ്ലതയുള്ളതുമായ വളർച്ചാ മാധ്യമമാണ് ചട്ടികളിൽ നിറയ്ക്കേണ്ടത്. മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ തുല്യാനുപാതത്തിൽ ചേർത്ത മിശ്രിതമാണ് ചട്ടികളിൽ നിറയ്ക്കാൻ നാം സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ ഭാരം കുറഞ്ഞ മാധ്യമമാണ് അകത്തളങ്ങളിൽ വെക്കുന്ന ചട്ടികളിലേക്ക് ഉത്തമം. ഇതിനായി മണ്ണിന്റെ അളവ് കുറച്ചുകൊണ്ടുള്ളതോ അല്ലെങ്കിൽ മണ്ണ് തീരെ ഇല്ലാത്തതോ ആയ മിശ്രിതമാണ് ഉപയോഗിക്കേണ്ടത്. അതിലൊന്നാണ് 3:1:1 എന്ന അനുപാതത്തിൽ ചകിരിച്ചോറ്, വെർമിക്കുലേറ്റ്, പെർലൈറ്റ് എന്നിവ അടങ്ങിയ മിശ്രിതം. മതിയായ ജലസേചനം അനിവാര്യമായ ചെടികളാണ് പോട്ടഡ് പ്ലാന്റ്സ്. അതുകൊണ്ട് തന്നെ നനയുടെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ വേണം. ആഴ്ചയിൽ 1-2 തവണ മാത്രം നന നൽകിയാൽ മതിയാകും. ചെടിയുടെ വളർച്ചയ്ക്കായി വെള്ളത്തിൽ അലിയുന്ന 19:19:19 മിശ്രിതം 2-4 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ലയിപ്പിച്ച് മാസത്തിൽ 1 തവണ ഇലകളിൽ തളിക്കാവുന്നതാണ്. അകത്തളങ്ങളിൽ വളർത്തുന്ന ഈ ചെടികളെ മാസത്തിൽ 1 തവണയെങ്കിലും 1-2 മണിക്കൂർ തുറസായ സ്ഥലങ്ങളിൽ വെയിൽ കൊള്ളിക്കുന്നതും നല്ലതാണ്. ഒരൽപം സമയവും ശ്രദ്ധയും നൽകിയാൽ ഉദ്യാനപ്രേമികൾക്ക് വരുമാനമാക്കാവുന്നതും അഴകിനു പുറമെ ആദായകരമായ ഒരു സംരംഭമാക്കി മാറ്റിയെടുക്കാവുന്നതുമായ ഒരു മേഖല കൂടിയാണ് അകത്തള സസ്യങ്ങളുടെ ഉൽപാദനം.
2: അകത്തളങ്ങൾക്ക് അഴക് കൂട്ടാൻ അലങ്കാര സസ്യങ്ങൾ. കുമാരി റാഷിദ സി കെ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഇതുവരെ കേട്ടത് ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി.

0: ആകാശവാണി അനന്തപുരി എഫ്എം, സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാക്കിക്കൊണ്ട് മിസൈൽ ആക്രമണം തുടർന്ന് ഇസ്രായേലും ഇറാനും. സ്ഥിതിഗതികളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സിവിലിയൻ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്നുച്ചയോടെയാണ് MT മാരിവെക്സ് എന്ന കപ്പലിൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തത്. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ ഗതാഗത വകുപ്പിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി VD സതീശൻ. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുമെന്നും വിഷയത്തിൽ KSRTC ജീവനക്കാർക്ക് ആശങ്ക വേണ്ടെന്നും ഗതാഗത മന്ത്രി CP ജോൺ. മാലിന്യത്തിൽ നിന്ന് മോചിപ്പിച്ച് അഷ്ടമുടിക്കായൽ വൃത്തിയുള്ളതാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള DTPC ബോട്ട് ജെട്ടിയിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി. കോഴിക്കോട് ജില്ലയിൽ തലക്കുളത്തൂരിൽ 4 വയസ്സുകാരി ഷിഗെല്ല ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. പ്രദേശത്തെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പും ജില്ലയിൽ പരിശോധനകൾ ശക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 233 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 215 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ ആരംഭിച്ചിട്ട് നാളെ 10 വർഷം പൂർത്തിയാകും. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സ്മരണിക സ്റ്റാമ്പും നാണയവും പുറത്തിറക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും നാളെ ചുവപ്പ് ജാഗ്രതയും നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതിതീവ്ര മഴയുടെ സാധ്യത കണക്കിലെടുത്ത് കാസർകോട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെയാണ് നിരോധനം. അനന്തപുരി എഫ്എമ്മിൽ പ്രധാന വാർത്തകൾ വീണ്ടും രാത്രി 8 മണിക്ക്.

ഇപ്പോൾ അനന്തപുരി എഫ്എം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20, 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. ഇതിൽ ട്രോളിംഗ് നിരോധനം, ആവശ്യകതയും പ്രസക്തിയും. ഡോക്ടർ സൂര്യഹാസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 7:30 ഗ്രാമഫോൺ. 8:00 എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. 8:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീത സുധയിൽ ശ്രീവത്സൻ ജെ മേനോൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ആറ്റുകാൽ കെ ബാലസുബ്രഹ്മണ്യൻ. മൃദംഗം നാഞ്ചിൽ എ ആർ അരുൾ. ഗഞ്ചിറ

വയനാട് ജി അനന്തകൃഷ്ണൻ. 10:30 നിശാസുരഭി, 11 സുഭാഷിതം പുനഃപ്രക്ഷേപണം. ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിച്ചത്. 15 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതീയ റിലേ ചെയ്യുന്ന പരിപാടികൾ.

നാളെ രാവിലെ 5:55 സുഭാഷിതം ഡെയ്സമ്മ ജെയിംസ് അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി, ഇത് ലൂഷ മല്ലരി. 4 കൃഷ്ണപിള്ളയുടെ രാഗോന്മാദം എന്ന കവിത ആലാപനം രവിശങ്കർ. ഉദയഗീതം പി ലീല പാടിയത്, പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖല വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, തൊഴിൽ ദർശനം ചുമട് താങ്ങി. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഇതിൽ ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 43 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഒൻപത് മണിക്ക് സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം. 10:02 മുതൽ 11 മണിവരെ ഗാനോപഹാരം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ. ഉച്ചയ്ക്ക് 12:02 ഹരിതവാണി. 12:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 പ്രകാശധാര. കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ, ഇതേക്കുറിച്ച് ദ്വിതീയ പാതിരമണ്ണ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ക്യാമ്പസ് കളേഴ്സ്. 2:02 മായാമുദ്രകൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ. 3:00 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പുനഃപ്രക്ഷേപണം. ചലച്ചിത്ര സീരിയൽ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ശരത് ദാസ് പങ്കെടുത്തത്.

3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4 മണിക്ക് തിരയപ്പൂക്കൾ, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, കോഴികളിലെ പുള്ളോറം രോഗബാധ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ റീനി ജോസഫുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീത സുധ. ഇതിൽ കാളഹസ്തി എൻ കെ സുബ്രഹ്മണ്യൻ നാഗസ്വരത്തിൽ വായിച്ച കൃതികൾ, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.7 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 4.4 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 3.8 മില്ലിമീറ്റർ. അറിയിപ്പ് സമാപിച്ചു.

പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. കൈതപ്രത്തിന്റെ വരികൾക്ക് എസ് എ രാജ്കുമാർ സംഗീതം നൽകി ചിത്രം വേഷം.

താമ്പത്തൂരിനുള്ളം ചേർന്ന് മംഗള പൂർണിമയിൽ നീയിൽ പാതി തേടിപ്പോയ താരക സുന്ദരികൾ പനിനീർമഴയിൽ കൊഴിയുന്ന നദിയിൽ മകനക്കാറ്റിൽ തിരയേറ്റ

0: പടകോടി മലരം കന്നനാരി കളിയാടുമ്പോൾ കരുണികളുടെ കവിളിനകളിൽ അരുണിമ തിരയിളകിയ ലേഖതികളിൽ ഒരുകിലും മണിനിരതൻ മനരവിയിൽ സുമഗതയ ഹിമകര സുഖരാഗധാരയാടിയാടി.
1: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും സന്ധ്യാഗീതത്തിൽ.
2: ഇന്ന് എന്തായാലും എംആർടി ഹോം നീഡ്സിൽ പോണം.
3: എന്താ കാര്യം പറ?
2: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
4: സന്ദർശിക്കൂ എംആർടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

ഈശ്വരനോടുള്ള ദൃഢമായ പ്രേമമാണ് ഭക്തി. യഥാർത്ഥ ഭക്തന് അതിൽ കവിഞ്ഞ് മറ്റൊരു ചിന്തയുമില്ല. പ്രിയ ശ്രോതാക്കളെ, ഇനി കേൾക്കാം സന്ധ്യാഗീതം. ആദ്യഗാനം ചിത്രയും സംഘവും പാടിയത് ചിത്രം വർണ്ണക്കാഴ്ചകൾ. ഗാനത്തിന്റെ വരികൾ എഴുതിയത് യൂസഫലി കേച്ചേരി, സംഗീതം നൽകിയത് മോഹൻ സിത്താര.

0: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
1: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
0: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
2: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, നാളെ രാവിലെ 7:55 പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
4: വിജയ് യേശുദാസ് പാടിയത് ചിത്രം പകലും പാതിരാവും. സുജേഷ് അരിയുടെ രചന, സ്റ്റീഫൻ ദേവസിയുടെ സംഗീതം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാ 3 വിദേശ ചരക്കുകപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല്ല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാരോട് നിർദ്ദേശിച്ച ഇറാനിലെ ഇന്ത്യൻ എംബസി. ഇറാനിൽ തുടരുന്ന ഇന്ത്യൻ പൌരന്മാർ എത്രയും വേഗം രാജ്യം വിടണമെന്നും എംബസി നിർദ്ദേശിച്ചു. അതേസമയം ഒമാൻ തീരത്ത് 24 ഇന്ത്യൻ നാവികരുമായി സഞ്ചരിച്ച കപ്പലിന് തീപിടിച്ചതായും ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാ 3 വിദേശ ചരക്കുകപ്പലിലെ 3 വിദേശ ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഇത് സംബന്ധിച്ച ഉത്തരവ് ചൊവ്വാഴ്ച പുറത്തിറങ്ങും. രാജ്യം വിട്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ ഉത്തരവിൽ ഉൾപ്പെടുത്തും. രണ്ടുപേരുടെ കാര്യത്തിൽ തോപ്പുംപടി മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അനുമതി. ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ എന്നിവരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കേരളത്തിൽ ഒരു വർഷത്തിലേറെയായി കഴിയുന്ന കപ്പലിലെ 7 ജീവനക്കാരാണ് സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ അനുമതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. KSRTC ബസുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. അഷ്ടമുടി കായൽ വൃത്തിയുള്ളതാക്കുമെന്നും കായലും പരിസരങ്ങളും സന്ദർശിക്കവേ അദ്ദേഹം അറിയിച്ചു. ശുചീകരണം ഉറപ്പാക്കാൻ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളുകളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർ ബെസേലിയോ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കോഴിക്കോട് ജില്ലയിൽ തലക്കുളത്തൂരിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് കഴിഞ്ഞ ദിവസം മരിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയത്. 200 വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണവും ആരോഗ്യ സർവേയും നടത്തി. രോഗലക്ഷണങ്ങളുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്തെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ഓപ്പറേഷൻ ക്ലീൻ കേരള പദ്ധതിയുടെ ഭാഗമായി ഹോട്ടൽ, കൂൾബാർ, റെസ്റ്റോറന്റ്, ജ്യൂസ് സ്റ്റാൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ 626 പരിശോധനകൾ നടന്നു. ന്യൂനതകൾ കണ്ടെത്തിയ 95 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി. വലിയ വീഴ്ചകൾ കണ്ടെത്തിയ 60 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനായി നോട്ടീസ് നൽകി. 259 സർവൈലൻസ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു.
0: ഷിഗല്ല രോഗവ്യാപനം തടയുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയോജിത പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കുടിവെള്ള സ്രോതസ്സുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറി. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ സമഗ്രവും സ്വതന്ത്രവുമായ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കേസിന്റെ തുടർ നടപടികൾ മറ്റൊരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരും. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി ചിലർ പരിശോധിച്ചിട്ടുണ്ടെന്ന് നേരത്തെ സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വി മുരളീധരൻ MLA കൈമാറി. ഷോളുകളും പൂച്ചെണ്ടുകളും ഉപഹാരമായി നൽകുന്നതിന് പകരം പുസ്തകങ്ങളും പേനകളും നൽകണമെന്ന ശ്രീ വി മുരളീധരന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പഠനോപകരണങ്ങൾ കൈമാറിയത്.

0: വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അഡ്മിഷൻ .bhscportal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ 388 സ്കൂളുകളിലേക്കുള്ള അലോട്ട്മെന്റ് ലഭ്യമാണ്. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. വിശദാംശങ്ങളിലേക്ക്.
2: മൺസൂൺ കാലയളവാണ് മത്സ്യങ്ങളുടെ പ്രധാന പ്രജനനകാലം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഈ പ്രക്രിയയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമായതിനാൽ ട്രോളിംഗ് വഴി മത്സ്യമുട്ടകളും മത്സ്യക്കുഞ്ഞുങ്ങളും നശിക്കുന്നത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. തീരദേശത്തെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഈ കാലയളവിൽ കടൽ പട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി 9 തീരദേശ ജില്ലകളിലായി 20 സ്വകാര്യ ബോട്ടുകൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇടുക്കി പീരുമേട് പാമ്പനാറ്റിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 12 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെരുവുനായയെ കല്ലാറിൽ വച്ച് പിടികൂടി. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ജനകീയ പ്രതിഷേധം. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാതെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് നാട്ടുകാരെ അറിയിച്ചു. കാട്ടാന ആക്രമണങ്ങൾ ഏറെയുള്ള ഇടമാണ് ചിന്നക്കനാൽ. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. ഇടുക്കിയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: സംസ്ഥാനത്ത് ഏറ്റവും അധികം കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന മേഖലയാണ് മതികെട്ടാഞ്ചോല ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാലും ശാന്തൻ പറയും. വർഷങ്ങൾക്ക് മുമ്പ് ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് അരിക്കൊമ്പനെ നാട് കടത്തിയപ്പോൾ മറ്റ് ഒറ്റയാമാരെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുമെന്നും ജനവാസ മേഖലയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു. എന്നാൽ ഇവയൊന്നും കൃത്യമായി നടപ്പായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നിലവിൽ RRT സംഘത്തിന് ആനകളെ തുരത്താൻ ആവശ്യമായ ആയുധങ്ങളോ സൌകര്യങ്ങളോ ഇല്ലെന്ന ആക്ഷേപവും ശക്തമാണ്.
1: സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ ദിനം പ്രതി രൂക്ഷമാകുമ്പോഴും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ മാറി ഭരിച്ച സർക്കാരുകൾ പരാജയപ്പെട്ടതായി BJP MLA രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ മാത്രം സംസ്ഥാനത്ത് 5 ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ നഷ്ടമായതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രക്ഷേപണ രംഗത്ത് 90ാം വാർഷികം ആഘോഷിച്ച് ആകാശവാണി. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 90ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി ദേവികുളം സ്പൈസ് FM ആഭിമുഖ്യത്തിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. കൊച്ചി തീരത്ത് മുങ്ങിയ MSC Elsa 3 വിദേശ ചരക്കു കപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല്ല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

സന്ധ്യാഗീതം തുടരുന്നു. ദൈവനാമത്തിൽ ഈ ചിത്രത്തിനു വേണ്ടി പ്രതാപചന്ദ്രനും സംഘവും പാടിയത്. ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും TC അബൂട്ടി ഹാജി.

0: ഇത് ആകാശവാണിയുടെ ആനന്ദപ്രിയ എഫ്എം. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ, ഇന്ന് ചെയ്യുന്ന ചെറിയ

0: നല്ല പ്രവൃത്തികളാണ് നാളത്തെ വലിയ വിജയങ്ങളുടെ അടിത്തറ. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്ന് വയലുംവീടും പരിപാടിയിൽ ട്രോളിംഗ് നിരോധനം, ആവശ്യകതയും പ്രസക്തിയും, ഇതേക്കുറിച്ച് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം വിഴിഞ്ഞം റീജിയണൽ സെന്ററിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ സൂര്യ എസുമായുള്ള അഭിമുഖമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്, കീടനിയന്ത്രണത്തിന് വേണ്ടി തയ്യാറാക്കുന്ന പഴക്കണിയിൽ പ്രധാനമായും ഏത് പഴമാണ് ഉപയോഗിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. കേരളത്തിന്റെ തനതായ ജലസമ്പത്ത് ഒരു കാലത്ത് നാടൻ മീനുകളാൽ സമ്പന്നമായിരുന്നു. കുളങ്ങളിലും തോടുകളിലും പാടശേഖരങ്ങളിലും വയലുകളിലും ധാരാളമായി കണ്ടിരുന്ന പല മീനുകളും ഇന്ന് അപൂർവ കാഴ്ചയായി മാറിയിരിക്കുന്നു. ഒരു കാലത്ത് കേരളത്തിന്റെ തോടുകളിലും കുളങ്ങളിലും സുലഭമായിരുന്ന കരിമീൻ, കണമ്പ്, പൂമീൻ, പള്ളത്തി, കല്ലൻമീൻ, വരാൽ, മുഷി തുടങ്ങി പല ഇനങ്ങളും ഇന്ന് കുറഞ്ഞു വരികയാണ്. ചില മീനുകൾ വംശനാശ ഭീഷണിയിലുമാണ്. ഒരു പ്രദേശത്തെ മീൻ സമ്പത്ത് കുറഞ്ഞാൽ അവിടുത്തെ ജലപരിസ്ഥിതിക്ക് പ്രശ്നം ഉണ്ട് എന്നതിന്റെ സൂചനയാണത്. കേരളത്തിലെ നെൽവയലുകൾ നാടൻ മീനുകളുടെ പ്രധാന ആവാസ കേന്ദ്രങ്ങളായിരുന്നു. നാടൻ മീനുകൾക്ക് ഏറെ പ്രത്യേകതയുമുണ്ട്. നമ്മുടെ തനതായ ഭക്ഷണ സംസ്കാരവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മീനാണ് കരിമീൻ. വായുവിൽ നിന്ന് നേരിട്ട് ഓക്സിജൻ സ്വീകരിക്കാൻ കഴിവുള്ള മീനാണ് വരാൽ. അതുകൊണ്ട് ഓക്സിജൻ കുറവുള്ള സാഹചര്യത്തിലും ഇവയ്ക്ക് ജീവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കുളങ്ങളിലും വയലുകളിലും ജീവിക്കുന്ന പല നാടൻ മീനുകളും കൊതുകിന്റെ ലാർവയെ ഭക്ഷിക്കുന്നു. ഇത് പ്രകൃതിദത്ത കൊതുക് നിയന്ത്രണത്തിന് സഹായകമാണ്. വെള്ളമില്ലാത്ത സാഹചര്യങ്ങളിലും കുറച്ചു സമയം ജീവിക്കാൻ സാധിക്കുന്ന ഒരു മീനാണ് പള്ളത്തി. നനവുള്ള മണ്ണിലൂടെ ചെറിയ ദൂരം സഞ്ചരിക്കാനും ഇവയ്ക്ക് കഴിയുമത്രേ. ചില നാടൻ മീനുകൾക്ക് നിറം മാറാനുമുള്ള കഴിവുണ്ട്. നാടൻ മീനുകൾ വെറും ഭക്ഷ്യവിഭവമല്ല, അവ നമ്മുടെ സംസ്കാരത്തിന്റെയും പ്രകൃതി സമ്പത്തിന്റെയും ഭാഗമാണ്. ഇവയെ സംരക്ഷിക്കുന്നതിലൂടെ നമുക്ക് ജൈവ വൈവിധ്യവും സംരക്ഷിക്കാം. മഴക്കാലം പൊതുവെ മത്സ്യങ്ങളുടെ പ്രജനന കാലമാണ്. അതായത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ നാടൻ ശുദ്ധജല മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളും ഈ സമയത്താണ് പ്രജനനം നടത്തുന്നത്. ഇത് സംരക്ഷിക്കാനായാണ് ഈ സമയത്ത് മത്സ്യബന്ധനം നിരോധിക്കുന്നത്. നാളെ മുതൽ ട്രോളിംഗ് നിരോധനമാണ്. ഇന്ന് ഈ പരിപാടിയിൽ ട്രോളിംഗ് നിരോധനത്തിന്റെ ആവശ്യകതയും പ്രാധാന്യവും മനസ്സിലാക്കി തരുന്നു. ഇതേക്കുറിച്ച് വിശദമായി നമ്മളോട് പറഞ്ഞു തരുന്നത് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം വിഴിഞ്ഞം റീജിയണൽ സെന്ററിലെ ശാസ്ത്രജ്ഞയായ ഡോക്ടർ സൂര്യ എസ് ആണ്. ഡോക്ടർ സൂര്യയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ സൂര്യ, ഈ ട്രോളിംഗ് നിരോധനത്തിനെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ ഇതിന്റെ ഒരു ചരിത്രം കാണുമല്ലോ, എപ്പോഴാണ് ഇത് തുടങ്ങിയത്, എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം വന്നത്, ഇതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: ട്രോൾ ബാൻ അഥവാ ട്രോളിംഗ് നിരോധനം ശരിക്കും ഈ മത്സ്യവർഗ്ഗങ്ങളുടെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ സമുദ്ര പരിസ്ഥിതിയുടെ നിലനിൽപ്പിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിയന്ത്രണ നിയമമാണ്. നമുക്കറിയാം, കേരളത്തിൽ 1950കളുടെ മധ്യത്തിലാണ് ഈ യന്ത്രവൽകൃത യാനങ്ങളുടെ ഉപയോഗിച്ചിട്ടുള്ള മത്സ്യബന്ധനം ആരംഭിച്ചത്. അത് 1970-80 കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഇതിന്റെ വ്യാപനം വലിയ തോതിൽ കൂടുകയുണ്ടായി. ഈ കാലയളവിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ വെല്ലുവിളികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതിന്റെ അനിയന്ത്രിതമായ ഒരു വ്യാപനത്തിന്റെ ഫലമായിട്ട് പല മത്സ്യങ്ങളുടെ വംശനാശത്തിനും സമുദ്ര പരിസ്ഥിതിയിലെ പല മാറ്റങ്ങൾക്കും ഇത് കാരണമുണ്ടായി. ഇത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ ചില വിദഗ്ധ സമിതികളെ രൂപീകരിക്കുകയും അവരുടെ റിപ്പോർട്ടുകൾ തേടുകയും ആ റിപ്പോർട്ടിന്റെ ഫലമായിട്ട് 1984 KMFRA ആക്ട് പാസാക്കി. KMFRA ആക്ട് എന്ന് പറയുമ്പോൾ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം. അപ്പോൾ ഇതിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഈ യന്ത്രവൽകൃത യാനങ്ങളുടെ ലൈസൻസിങ്, അതിന്റെ രജിസ്ട്രേഷൻ, അതിന്റെ എണ്ണം, അതിന്റെ വലിപ്പം, അതിന്റെ കുതിരശക്തി, എത്രമാത്രം പവറുള്ള എഞ്ചിനാണ് ഇത് യൂസ് ചെയ്യുന്നത്, അതിനെല്ലാം ഒരു നിയന്ത്രണം വളരെ കർശനമാക്കുകയാണ് ഈ KMFRA ആക്ട് വഴി ചെയ്തത്. കേരളമാണ് ആദ്യമായിട്ട് ഈ കേമഫറ ആക്ട് ഇനാക്ട് ചെയ്തത്. അപ്പൊ ഇത് ഒരു മോഡലാക്കി ബാക്കിയുള്ള മാരിടൈം സ്റ്റേറ്റ്സും ഈ കേമഫറ ആക്ട് പാസ്സാക്കി
1: ഫോളോ ചെയ്തു.
2: അതിനുശേഷം 1988 ട്രോൾ ബാൻ അല്ലെങ്കിൽ ഒരു സീസണൽ ഫിഷറി ബാൻ എന്ന കൺസെപ്റ്റ് വരികയും അത് കേരളം നടപ്പിലാക്കുകയും ചെയ്തത്. അപ്പം മത്സ്യബന്ധന സാമഗ്രികളിലുള്ള നിയന്ത്രണം അതാണ് കേമഫറ ആക്ട് വഴി ചെയ്തത്. അപ്പം ഇതുപോലുള്ള ഒരു നിയന്ത്രണ മാർഗങ്ങൾ കൊണ്ടുവരുന്നത് വെച്ചിട്ട് ഏതെല്ലാം രീതിയിൽ അത് വർക്കൗട്ട് ആക്കാൻ പറ്റും എന്ന് നമ്മുടെ ഗവൺമെന്റ് തലത്തിലും വേറൊരു രീതിയിലും നോക്കിയപ്പോൾ ഏറ്റവും പ്രായോഗികമായിട്ടുള്ളതും ചിലവ് കുറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഒരു മാർഗം ഈ ഒരു ഫിഷിംഗ് ബാൻ അല്ലെങ്കിൽ ട്രോൾ ബാൻ തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായി. ബിക്കോസ് ഇതിന് നമുക്ക് ശരിക്കും മത്സ്യത്തൊഴിലാളികളുടെ ഒരു സപ്പോർട്ട് മാത്രം മതി. അവരിന്നും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രോൾ മെഷർ എന്ന് പറയുന്നത് ട്രോൾ ബാൻ തന്നെയാണ്.
1: എല്ലാ കോസ്റ്റൽ സംസ്ഥാനത്തിലും
2: ഇത് എൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. ഈ മൺസൂൺ കാലാവസ്ഥയിൽ ട്രോൾ ബാൻ തെരഞ്ഞെടുത്തിന്റെ പ്രധാന കാരണം സമുദ്ര മത്സ്യങ്ങളുടെ ഏറെക്കുറെ ഒരു 60% മേലെ മത്സ്യങ്ങളുടെ ഒരു പ്രജനന കാലമാണ് ഈ മൺസൂൺ സീസൺ. അപ്പൊ പ്രജനന കാലം എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങൾ മുട്ടയിടുന്ന സീസൺ. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ മൾട്ടി സ്പീഷീസ് ഫിഷറി സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഒരു സിംഗിൾ സ്പീഷീസ് ഫിഷറി ഇല്ല. നമുക്ക് ഒരു വല ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എയിം ചെയ്യുന്ന മത്സ്യത്തിന്റെ കൂടെ തന്നെ നമുക്ക് വിവിധ ഇനം മത്സ്യങ്ങളും നമുക്ക് ലഭിക്കും. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ട്രോളിംഗ് നടത്തുമ്പം നമ്മൾ എയിം ചെയ്യുന്ന ഫിഷിന്റെ കൂടെ തന്നെ നമുക്ക് പലതരത്തിലുള്ള മത്സ്യങ്ങൾ കിട്ടുകയും ആ മത്സ്യങ്ങളുടെ എല്ലാം തന്നെ സ്പോണിങ് സീസൺ ഈ ഒരു മൺസൂൺ സീസണുമായിട്ട് റിലേറ്റ് ചെയ്ത്, കാരണം അതിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്, നമ്മൾ ഇനിയും കുറേ പഠിക്കാനുണ്ട് എല്ലാ ഫിഷിന്റെയും കൃത്യമായ രീതിയിലുള്ള സ്പോണിങ് സീസൺ. ഇപ്പൊ ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെയുള്ള ഫിഷുകളുടെ എല്ലാം ഒരു പ്രൊട്രാക്റ്റഡ് സ്പോണിങ് സീസണാണ്. പ്രൊട്രാക്റ്റഡ് സ്പോണിങ് സീസൺ എന്ന് പറയുമ്പോൾ ഒരു 6-7 എല്ലാ വർഷവും ഇതിങ്ങനെ മുട്ടയിട്ടോണ്ടിരിക്കും. നമ്മുടെ പഠനങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ മൺസൂൺ സീസൺ വൺ ഓഫ് ദി പീക്ക് സീസൺസ് ആണ്
1: നടക്കുന്നത്,
2: കൂടുതലും ഈ സമയത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മൺസൂൺ സീസൺ നമ്മൾ സെലക്ട് ചെയ്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഇത് കൂടാണ്ട് തന്നെ ഈ മൺസൂൺ സമയത്ത് സമുദ്രത്തിലെ ജലത്തിന്റെ ഗുണവും പോഷക ഗുണവും മെച്ചപ്പെടുന്ന ഒരു കാലമായിട്ടും കരുതുന്നുണ്ട്. കാരണം കേരള തീരത്ത് അപ്വെല്ലിംഗ് എന്നൊരു ഫിനോമിനൻ നടക്കും. ആ അപ്വെല്ലിംഗിന്റെ ഫലമായിട്ട് ചാകര നമുക്ക് കിട്ടാറുണ്ട്. ആ ചാകര കിട്ടുന്ന സമയം എന്ന് പറയുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഒരു സമൃദ്ധിയുടെ കാലം തന്നെയാണത്. അപ്പം ഈ സമുദ്ര പരിസ്ഥിതിയുടെ നില മെച്ചപ്പെടുന്ന ഈ അവസരത്തിൽ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്നത് എന്തുകൊണ്ടും നമുക്ക് പ്രയോജനം മാത്രമാണുള്ളത്. ഇത് കൂടാണ്ട് തന്നെ നമ്മുടെ മത്സ്യസമ്പത്ത് നിലനിർത്തുവാനും ഈ ഒരു സമയം നമ്മൾ സെലക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സാധിക്കും. ബിക്കോസ് മത്സ്യങ്ങളെ വളരാൻ നമ്മളൊന്ന് അനുവദിക്കുകയാണെങ്കിൽ ഭാവിയിൽ ലഭ്യമാകുന്ന മത്സ്യസമ്പത്തും മെച്ചപ്പെടും. അതും ഒരു വലിയൊരു കാര്യം തന്നെയാണ് ഈ മൺസൂൺ സീസൺ സെലക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം മൺസൂൺ സീസണിൽ ഒരുപാട് ആക്സിഡൻറ്റ്സ്, സീ ഭയങ്കര റഫാണ്, ഭയങ്കര വേവ് ആക്ഷനുള്ള ഈ ഒരു ടൈമിൽ ഫിഷിംഗ് ഹോളിഡേയ്സ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഫിഷർമാനെ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ഒരു റീസൺ തന്നെയാണ്.
1: ഇതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്.
2: അതെ,
1: മത്സ്യത്തൊഴിലാളികളെ അവരെ സംരക്ഷിക്കുക എന്നുള്ളതും കൂടെ.
2: അതെ, അവരെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ മത്സ്യങ്ങളെയും സംരക്ഷിക്കുക.
1: അതെ,
2: ഈ ട്രോളിംഗ് ബാൻ സമയത്ത് പ്രധാനമായി നിരോധിച്ചിട്ടുള്ളത് ഹൈ എച്ച് പി എഞ്ചിൻ യൂസ് ചെയ്തിട്ടുള്ള ബോട്ടുകളെയാണ് പ്രധാനമായത്. മെക്കനൈസ്ഡ് ബോട്ട്സ് കാറ്റഗറിയിൽ വരുന്ന ബോട്ടുകളെയാണ് പ്രധാനമായും നിയന്ത്രിച്ചിട്ടുള്ളത്. നമ്മുടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് പൂർണ്ണമായും അവർക്ക് മത്സ്യബന്ധനം നടത്താൻ ഉള്ള അധികാരം ആ സമയത്തുണ്ട്. മെക്കനൈസ്ഡ് ബോട്ടുകൾ മാത്രമാണ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. ട്രോളിംഗ് എന്ന് പറയുമ്പം ശരിക്കും മത്സ്യങ്ങളെ പിടിക്കാൻ ഏറ്റവും കാര്യക്ഷമമായ ഒരു രീതി എന്ന് പറയുന്നത് ട്രോൾ നെറ്റ് ഉപയോഗിച്ചിട്ടുള്ള മത്സ്യബന്ധന രീതി തന്നെയാണ്. ആഗോള തലത്തിൽ സമുദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മീനുകളുടെ 1/4 സംഭാവന ചെയ്യുന്നത് ട്രോൾ നെറ്റുകൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം മില്യൻസ് ഓഫ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഒരു ലൈവ്ലിഹുഡിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് തന്നെ ഈ ട്രോൾ ഫിഷറി തന്നെയാണ്. പക്ഷേ ഈ ട്രോൾ ഫിഷറിയിൽ ഇൻവോൾവ് ചെയ്യുന്നത് നല്ല വലിയ ഭാരമുള്ള വലകളും അതുപോലെ തന്നെയുള്ള ഉപകരണങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഈ ട്രോൾ നെറ്റിംഗ് അല്ലെങ്കിൽ ട്രോൾ ഫിഷിംഗ് നടക്കുന്നത്. അപ്പം ഇതിങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള എല്ലാ മത്സ്യങ്ങളെയും മറ്റ് ജീവജാലങ്ങളെയും ഇങ്ങനെ അടിച്ചു നീക്കുന്ന രീതിയിലുള്ള ഒരു ഫിഷിംഗ് പ്രാക്ടീസാണ് ട്രോളിംഗ് നടത്തുന്നത്. അപ്പൊ ഇത് നടത്തുന്നതിലൂടെ മത്സ്യങ്ങളുടെ ലാൻഡിങ്സ് നമുക്ക് കൂടുതലായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ അതേസമയം തന്നെ കടലിന്റെ അടിത്തട്ടിൽ പല രീതിയിലുള്ള ആഘാതങ്ങൾ സൃഷ്ടിക്കുവാനും ഇതിന് സാധിക്കുന്നു. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കടലിന്റെ അടിത്തട്ടിലെ പല ജീവജാലങ്ങൾക്കും നാശം സംഭവിക്കുന്നത് മൂലം പല ബയോകെമിക്കൽ പ്രോസസ്സുകൾക്കും ഭംഗം വരുന്നു. ഇത് ശരിക്കും നമ്മുടെ കടലിലെ ഫുഡ് ചെയിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഫുഡ് ചെയിനെ ബാധിക്കുമ്പം കടലിന്റെ ആവാസ വ്യവസ്ഥയുടെ സ്റ്റെബിലിറ്റി തന്നെ

0: നഷ്ടപ്പെടുകയാണ്. അപ്പം ഒരു 2 മാസത്തേക്ക് ഈ ട്രോൾ ബാനിങ് അല്ലെങ്കിൽ ട്രോൾ ഫിഷിങ്ങിന്റെ ബാൻ നമ്മൾ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു റിജുവിനേഷൻ ഒരു മറൈൻ ബെന്തിക് ഫ്ലോറ ഫോണയ്ക്കും അതുപോലെ തന്നെ ബാക്കി ജീവജാലങ്ങൾക്കും കിട്ടും എന്നുള്ളൊരു ലക്ഷ്യത്തിലൂടെയാണ് നമ്മൾ ഈ ട്രോൾ ബാൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്.
1: ഒരു അവധി പുനർജീവനം വരാൻ വേണ്ടി കൊടുക്കുന്ന മെയിൻ ഉദ്ദേശ്യം അല്ലേ. മറ്റു ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് വേണം, ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞാൽ?
0: വേറെ ഒബ്ജക്റ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫിഷ് സ്പോണേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക, മുട്ടയിടാൻ പ്രാപ്തയായ മത്സ്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക. രണ്ടാമത് നമ്മൾ പറഞ്ഞു ഈ ട്രോളുകളുടെ അനിയന്ത്രിതമായ വ്യാപനമാണല്ലോ ഇങ്ങനെയുള്ള കൺട്രോൾ മെഷേഴ്സ് കൊണ്ടുവന്നത്. ഇതിന്റെ വേറൊരു ഉദ്ദേശം എന്ന് വെച്ചാൽ റെഡ്യൂസിങ് ആനുവൽ ഫിഷിംഗ് എഫേർട്ട്, അതായത് ഈ ട്രോളുകളുടെ എണ്ണത്തിൽ ആനുവലി ഒരു നമ്പറിൽ ഒരു റിഡക്ഷൻ വരുത്തുക എന്നുള്ളത് സെക്കൻഡ് ഒബ്ജക്റ്റീവ് ആണ്. ഇനി മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ സം റെസ്പൈറ്റ് ടു സീ ഫ്ലോർ ഫ്രം ബോട്ടം ട്രോളിംഗ്, അതായത് ബോട്ടം ട്രോളിങ്ങിൽ നിന്ന് ഒരു 2 മാസത്തേക്കെങ്കിലും നമ്മുടെ സീ ഫ്ലോറിനെ ഒരു ഇളവ് കൊടുക്കുക. പിന്നെ നമ്മുടെ ലോ വാല്യൂ ബൈക്യാച്ച് റെഡ്യൂസ് ചെയ്യുക. നമുക്ക് കാണാൻ സാധിക്കും ട്രോളിന്റെ ക്യാച്ച് ലാൻഡ് ചെയ്യുന്ന സമയത്ത് വലിയ ഫിഷുകൾ ഉണ്ടാവും, അതോടൊപ്പം തന്നെ വലിയ ഹംസിൽ നമുക്കിങ്ങനെ ചെറു മീനുകളും ലോ വാല്യൂ ആയിട്ടുള്ള ക്യാച്ചുകളും ഇങ്ങനെ കൂനെ കൂനെ ആയിട്ടിരിക്കുന്നത് നമുക്ക് ലാൻഡിംഗ് സെന്ററിൽ പോയാൽ കാണാൻ സാധിക്കും. ഞങ്ങൾ CMFRA ചെയ്യുന്ന ഒരു വർക്കുണ്ട് സ്റ്റോക്ക് അസസ്മെന്റ് എന്ന് പറയും. സ്റ്റോക്ക് അസസ്മെന്റിൽ കടലിൽ ലാൻഡ് ചെയ്യുന്ന ഓരോ മത്സ്യത്തിനും എത്രത്തോളം കടലിൽ അത് ഉണ്ട്, അപ്പൊ ആ കടലിന് എത്രത്തോളം നമുക്കതിനെ പിടിച്ചെടുക്കാൻ പറ്റും, മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡ് എന്ന് നമ്മൾ പറയും. ഇപ്പൊ ചൂര ഒരു ഇനം ചൂരയുടെ മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡ് 6,000 ടൺ ആണെങ്കിൽ നമ്മൾ ഓരോ വർഷവും അതിൽ നിന്ന് ഒരു 2,000 ടൺ ആ ഒരു രീതിയിലാണ് നമ്മൾ പിടിച്ചെടുക്കുന്നത്. നമ്മൾ അതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ബൈക്യാച്ചുകൾ ചെറിയ മീനുകളെ അല്ലെങ്കിൽ അതിന്റെ കൂടെ കിട്ടുന്ന പല മീനുകളെയും പറ്റി നമ്മൾ പഠിക്കാറില്ല. അപ്പം നമുക്കറിയില്ല അതിന്റെ MSY എത്രയാണ്, അത് കടലിൽ എത്രമാത്രം അതിന്റെ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് നമുക്ക് അറിയണ്ടാവില്ല. MSY കണ്ടുപിടിച്ചിട്ടുള്ള മത്സ്യങ്ങളെ നമ്മൾ വളരെ കൃത്യമായി തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യും, നല്ല രീതിയിൽ തന്നെയുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആയിരിക്കും അതിൻ്റെ. പക്ഷേ ആ സമയത്ത് അതിന്റെ കൂടെ വരുന്ന ഈ ചെറു മത്സ്യങ്ങളെയും അല്ലെങ്കിൽ ഈ ലോ വാല്യൂ ക്യാച്ചസിന്റെയും ഒക്കെ MSY എല്ലാം കഴിഞ്ഞ് അതൊരു ഡിപ്ലീറ്റഡ് സ്റ്റാറ്റസിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പം കടലിലുള്ള എല്ലാ ജീവികൾക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ഫുഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും അതിന്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ റോളുണ്ട്. ഒരു സ്പീഷീസിനെ എയിം ചെയ്ത് നമ്മൾ അതിന്റെ MSY മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ പിടിക്കുമ്പോൾ
1: പ്രൊട്ടക്ട്
0: ചെയ്ത് കൊണ്ടുപോകും. പക്ഷെ ബാക്കിയുള്ള ആ അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല, അത് ചിലപ്പോൾ ഡിപ്ലീറ്റ് ആയി പോവാം, എൻഡേഞ്ചേർഡ് ആയി പോവാം. അപ്പൊ ഈ ഒരു 2 മാസത്തെ ഒരു കാലയളവ് ഡെഫിനറ്റ്ലി കുറച്ചെങ്കിലും ഈ ഒരു ബൈക്യാച്ചിന് ഒരു റിഡക്ഷൻ കൊടുക്കാം എന്നുള്ളത് അതൊരു അതും ഒരു വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ആണ്. പിന്നെ എൻഡേഞ്ചേർഡ് ആൻഡ് ത്രെട്ടൻഡ് സ്പീഷീസിന്റെ പ്രൊട്ടക്ഷൻ. ഇപ്പൊ നമുക്കറിയാം ടേർട്ടിൽസ്, നമ്മൾ കടലിലുള്ള 5 ടേർട്ടിൽസും അത് പ്രൊട്ടക്റ്റഡ് കടലാമകൾ, അത് പ്രൊട്ടക്റ്റഡ് കാറ്റഗറിയിലുള്ളതാണ്. അപ്പം ഇവരെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാം. നമ്മൾ ട്രോളിലൊക്കെ ചിലപ്പോൾ ഈ ടേർട്ടിൽസ് കയറി വരും, അതിലിപ്പോൾ ട്രോളിൽ നമ്മളതിന് ടേർട്ടിൽ എക്സ്ക്ലൂഡ് ഡിവൈസസ് ഫിറ്റ് ചെയ്യാറുണ്ട് ഈ ട്രോൾ നെറ്റിൽ. അപ്പം അങ്ങനെയുള്ള എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ 2 മാസക്കാല അളവിൽ ജസ്റ്റ് അവരെയും ഒരു കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ അതും ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ കാർബൺ ഫുട് പ്രിന്റിന്റെ റിഡക്ഷൻ, ഇനി ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കടലിലുള്ള കാർബൺ ഫുട് പ്രിന്റ്. അതായത് ഒരു സീസണൽ ബാൻ കുറച്ച് ബോട്ടുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഹൈ കാർബൺ എമിഷൻ ഉള്ള ബോട്ടുകൾക്ക് ഒരു ബാൻ കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കാർബൺ ഫുട് പ്രിന്റ് സീയിലെ കുറയ്ക്കാൻ സാധിക്കും. അതും ഒരു ഒബ്ജക്റ്റീവ്സിൽ പെടുന്നതാണ്. പിന്നെ ഫിഷർമാന്റെ സേഫ്റ്റി
1: ഇതാണ്. അപ്പൊ ഇത് ടോട്ടലി നമ്മുടെ ഒരു മത്സ്യസമ്പത്ത് രക്ഷിക്കാൻ വേണ്ടി ട്രോൾ ബാൻ എന്തായാലും നല്ലൊരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ?
0: ഡെഫിനറ്റ്ലി ഉണ്ട്. ഒരുപാട് പഠനങ്ങൾ ഇതിന്റെ ഇമ്പാക്ട് സ്റ്റഡീസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നാഷണൽ ലെവലിൽ മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിലും ഇങ്ങനെ പല ഫിഷറിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ബാൻ നടത്താറുണ്ട്. അതുപോലെ തന്നെ അതിന് നല്ല രീതിയിലുള്ള ഇമ്പാക്ട്സും വന്നിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് ഗൾഫ് ഓഫ് മെക്സിക്കോ ഷ്രിം ഫിഷറി. ശരിക്കും ഒരു ഓവറോൾ ഈൽഡിൽ ഇൻക്രീസ് ഉണ്ടായെന്ന് തന്നെയാണ് പറയുന്നത് ബാനിന് ശേഷം. അതോടൊപ്പം തന്നെ ഫ്ലോറിഡ ലോബ്സ്റ്റർ ഫിഷറി, തൈവാൻ ആൻഡ് ഈസ്റ്റ് ചൈനയിലെ ഫിഷറീസ്, ഇങ്ങനെയുള്ള കുറേ ഫിഷറീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാൻ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്ട് കണ്ടിട്ടുണ്ട്.
1: ഇപ്പൊ മാഡം ഈ മത്സ്യമേഖലയിൽ വേറെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നേരിടുന്നത്?
0: സമുദ്രത്തിലെ മത്സ്യമേഖല ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അമിത മത്സ്യബന്ധനം തന്നെയാണ്. അമിത മത്സ്യബന്ധനം എന്ന് പറഞ്ഞാൽ സമുദ്ര മത്സ്യ സഞ്ചയത്തിന്റെ പരമാവധി സുസ്ഥിര വിളവ് തരാനുള്ള കഴിവിനെ അതിലംഘിച്ചുകൊണ്ട് സാമ്പത്തികമായും ജൈവികമായ നഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ മത്സ്യബന്ധനം രൂക്ഷമാക്കുന്നതിനെയാണ് അമിത മത്സ്യബന്ധനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓവർ ഫിഷിംഗ് എന്ന് പറയും. ഈ ഓവർ ഫിഷിംഗ് തന്നെ 2 തരത്തിലുണ്ട്, റിക്രൂട്ട്മെന്റ് ഓവർ ഫിഷിംഗും ഉണ്ട്, ഗ്രോത്ത്

0: ഫിഷിങ്ങുമുണ്ട്. റിക്രൂട്ട്മെന്റ് ഓവർ ഫിഷിംഗ് എന്ന് പറയുമ്പം നമ്മൾ സ്പോണേഴ്സിനെ കൂടുതലായിട്ട് ഓവർ ഫിഷ് ചെയ്യുക. പിന്നെ ഗ്രോത്ത് ഓവർ ഫിഷിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ജുവനൈൽസിനെ കൂടുതലായിട്ട്, അതായത് ചെറു മത്സ്യങ്ങളെ കൂടുതലായിട്ട് ഫിഷിംഗ് ചെയ്യുന്നത് ആണ് ഓവർ ഫിഷിംഗ്. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, അതായത് അമിത മത്സ്യബന്ധനം.
1: മുട്ടയിടുന്ന മത്സ്യങ്ങളെ ഓവർ ഫിഷിംഗ് ചെയ്യുന്നു.
0: പിന്നെ ചെറുമീനുകളെയും നമ്മൾ ഒരു തവണയെങ്കിലും ഒരു മത്സ്യത്തിനെ കടലിൽ മുട്ടയിടാൻ അനുവദിച്ചതിന് ശേഷം നമ്മൾ പിടിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഈ ഒരു മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ സാധിക്കും. ബിക്കോസ് ഇപ്പം നമ്മൾ അയലയുടെയും ചാളയുടെയും ഒക്കെ കേസ് പറയുകയാണെങ്കിൽ ആ മീനുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് അത് പ്രായപൂർത്തിയായി മുട്ടയിടാൻ പ്രാപ്തിയാവും. അതിന് ഫീക്കണ്ടിറ്റി, അതിൻ്റെ എഗ്ഗിൻ്റെ കൗണ്ട് എന്ന് പറഞ്ഞാലും വളരെ കൂടുതലാണ്. അപ്പം ഫാസ്റ്റ് ഗ്രോയിങ് ഹൈലി ഫീക്കൻഡ് ഫിഷസ് അവരൊരിക്കലും അവരുടെ പേരൻറ്റ് പോപ്പുലേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മുട്ടയിട്ട് കഴിഞ്ഞാൽ അവരങ്ങ് വളർന്നോളും ഫീഡുണ്ടെങ്കിൽ. അപ്പം ഇങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലുള്ള ഫിഷ് ഏതെങ്കിലും രീതിയിൽ ഓവർ ഫിഷ് ആയാലും കുറച്ച് വർഷം കഴിയുമ്പം തനിയെ അത് റീപ്ലനിഷ് ആയി വന്നോളും. പക്ഷെ ചില കാറ്റഗറിയിലുള്ള മത്സ്യങ്ങൾ അങ്ങനെയല്ല. ഇപ്പം സ്രാവ്, തെരണ്ടി, ഏട്ട, ക്യാറ്റ് ഫിഷ് എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള മത്സ്യങ്ങൾ വെച്ചാൽ ശരിക്കും വളരെ കുറച്ച് മാത്രമേ അതിന് ഫീക്കണ്ടിറ്റി ഉണ്ടാവുള്ളൂ. ഇപ്പം ഷാർക്കും തെരണ്ടിയും ഒക്കെ 3 to 7 കുഞ്ഞുങ്ങളൊക്കെയാണ് അവയ്ക്ക് ഉണ്ടാവുന്നത്. ഇത് പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ തോതിൽ നമ്മൾ ഇതിനെ പിടിച്ചെടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലേക്ക് പോകും. ഇപ്പം ഷാർക്കിൻ്റെ തന്നെ 3 ഹൈലി പ്രൊട്ടക്റ്റഡ് കാറ്റഗറിയിലുള്ളതാണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ സ്കെഡ്യൂൾ 1 മൂന്ന് ഷാർക്ക്. ഒന്ന് നമ്മുടെ വെയിൽ ഷാർക്ക്, തിമിംഗല ഷാർക്ക്, പിന്നെ ഒന്ന് പോണ്ടിച്ചേരി ഷാർക്ക് എന്ന് പറയും, കാർക്കാറിനോസ് ഹെമിയോഡോൺ, പിന്നെ ഒരു ഗാൻജറ്റിക് ഷാർക്ക്. ഇപ്പം ഈ ഷാർക്കിൻ്റെ ഒക്കെ കേസ് പറയുമ്പം അവർക്ക് ഫീക്കണ്ടിറ്റി, അതായത് അവരുടെ പബ്സിന്റെ എണ്ണം വളരെ കുറവാണ്. പിന്നെ അവർ ലോങ് ലൈഫാണ്. അപ്പം ഈ ചാളയൊക്കെ ഒരു വർഷം കൊണ്ട് മെച്ചുവർ ആവുന്ന പോലെ അത് മെച്ചുവർ ആവില്ല. ഇറ്റ് വിൽ ടേക്ക് ലോങ് ടൈം ടു മെച്ചുവർ. അപ്പോൾ അവയ്ക്കൊക്കെ മാക്സിമം പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമാണ്. ഈ ഓവർ ഫിഷിംഗ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ആധുനിക വിദ്യകളുടെ അനിയന്ത്രിതമായ ഉപയോഗം, അതൊരു വലിയൊരു പ്രശ്നമാണ്. പിന്നെ ചില മത്സ്യങ്ങളും മത്സ്യ ഇനങ്ങളുടെ ലഭ്യതയിലും വരുന്ന ഗണ്യമായ കുറവ്. ഇപ്പം സീമുഫാരയുടെ തന്നെ ഒരു സ്റ്റോക്ക് സ്റ്റാറ്റസ് അസസ്മെന്റ് നടത്തിയപ്പം ക്യാറ്റ് ഫിഷ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് ഫിഷ്, അത് പേരന്റൽ കെയർ കാണിക്കുന്ന ഒരു ഫിഷാണ്. അതായത് ഫീമെയിൽ ഫിഷ് മുട്ടയിട്ട് കഴിഞ്ഞ് മെയിൽ ഫിഷ് അത് ഫെർട്ടിലൈസ്ഡ് ആക്കിയതിന് ശേഷം അത് മൗത്തിലാണ് കീപ്പ് ചെയ്യുന്നത്. വായിക്കകത്താണ് കീപ്പ് ചെയ്യുന്നത്. ഇൻക്യുബേഷൻ പീരീഡും ഒരുപാടുണ്ട്. ആ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞ് മുട്ട വിരിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെയാണ് യോക്കോടുകൂടി മെയിൽ പേരന്റ് വെളിയിലേക്ക് വിടുന്നത്. അപ്പം നമ്മൾ ആ മൗത്ത് ബ്രൂഡർ ആയിട്ടുള്ള ആ ഒരു മെയിൽ പേരന്റിനെ നമ്മൾ അധികമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിന് ഫീക്കണ്ടിറ്റി വളരെ കുറവാണ്. ആ കുഞ്ഞുങ്ങൾ തന്നെ ഇല്ലാണ്ടാവുകയാണ്. അതൊക്കെ ഒരു വാർണിംഗ് സിഗ്നലാണ് നമ്മളുടെ. പിന്നെ സമുദ്ര മലിനീകരണം, പ്ലാസ്റ്റിക് പൊല്യൂഷൻ, ഇന്ന് ഒരു വലിയൊരു മെനസാണ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. പല സ്റ്റഡീസിലും ഫിഷിൻ്റെ ബോഡിയിൽ മൈക്രോ പ്ലാസ്റ്റിക് കണ്ടൻസ് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. പിടിച്ചാലും പിടിച്ചാലും തീരാത്തൊരു അക്ഷയപാത്രമല്ല, മറിച്ച് പിടിച്ച് പിടിച്ച് തീർക്കാവുന്ന ഒന്നാണ് സമുദ്ര മത്സ്യ വിഭവങ്ങൾ എന്നാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും ഇതിനകം അരങ്ങേറിയ മത്സ്യ വിഭവ തകർച്ചകളുടെ ദുരനുഭവങ്ങൾ നമ്മളെ ബോധ്യവാന്മാരാക്കുന്നത്. അത് മാത്രമല്ല, വേൾഡിൽ കുറേ ഫിഷറീസ് ഇങ്ങനെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഇത്തരത്തിലുള്ള പതനങ്ങൾ നമ്മുടെ കടലിലും സാധ്യമാവുമോ എന്ന്. അത് നമ്മൾ ശരിക്കും സ്വയം ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ബിക്കോസ് ഇതുവരെ അങ്ങനെ നമുക്ക് സംഭവിച്ചിട്ടില്ല എങ്കിലും നേരത്തെ കിട്ടിയിരുന്ന പല മത്സ്യങ്ങളും ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്ക് കടൽ തരുന്ന ഒരു വാർണിംഗ് സിഗ്നലാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പിടിച്ചു കൊണ്ടുവരുന്ന മീനുകളുടെ ശരാശരി വലിപ്പത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ, അല്ലെങ്കിൽ കിട്ടുന്നതിൽ കൂടുതലും പൂർണ്ണ വളർച്ച എത്താത്ത മീനുകളാണോ എന്നും, പിടിച്ചെടുക്കുന്ന മീനുകളുടെ ഇനങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നും, മീൻ കൂട്ടങ്ങളെ കണ്ടെത്താൻ നമ്മൾ എടുക്കുന്ന സമയത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നും തുടങ്ങിയ നിരവധി ലക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ തീർച്ചയായും നമ്മൾ മുൻകൂട്ടി കണ്ട് ഒരു മുൻകരുതൽ സമീപനം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുകയാണെങ്കിൽ മത്സ്യപരിപാലനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് നടത്തുവാൻ സാധിക്കും. ശരിക്കും ഒരു കേരള മോഡൽ ഫിഷറീസ് മാനേജ്മെന്റ് ലോകത്തിന് കാഴ്ചവെക്കാനാവും നമ്മൾ എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാൽ. അതായത് സംസ്ഥാന ഭരണകൂടവും ഗവേഷണ സ്ഥാപനങ്ങളും സർവോപരി മത്സ്യത്തൊഴിലാളികളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഉത്തരവാദിത്തപര മത്സ്യബന്ധനം വളരെ വിജയകരമായി നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങളിൽ മുൻപന്തിയിലാവാൻ നമുക്ക് തീർച്ചയായും സാധിക്കും.
1: ഡോക്ടർ സൂര്യ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും വിശദമായിട്ട് നമ്മളൊപ്പം പങ്കുവച്ച് വളരെ നന്ദി.
0: താങ്ക് യു സർ.
2: ട്രോളിംഗ് നിരോധനത്തിന്റെ ആവശ്യകതയും പ്രാധാന്യവും ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഇതേക്കുറിച്ച് നമുക്ക് വിശദമാക്കി തന്നത് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം വിഴിഞ്ഞം റീജിയണൽ സെന്ററിലെ ശാസ്ത്രജ്ഞയായ ഡോക്ടർ സൂര്യ എസ് ആണ്. ഡോക്ടർ സൂര്യയുമായി സംസാരിച്ചത്

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ
1: മൂടകെട്ടൽ വിത്ത് സംരക്ഷണത്തിന്റെ വയനാടൻ തന്ത്രം? വയനാട് ജില്ലയിലെ ആദിവാസി കർഷകർ തലമുറകളായി നാടൻ നെൽവിത്തുകൾ സംരക്ഷിക്കാൻ ചെയ്തുവരുന്ന പരമ്പരാഗത സമ്പ്രദായമാണ് മൂടകെട്ടൽ. ഈ രീതിയിലൂടെ ഇവർ നിരവധി നാടൻ നെൽവിത്തുകളാണ് വംശനാശം സംഭവിക്കാതെ നിധി പോലെ സംരക്ഷിച്ചു പോരുന്നത്. ഗന്ധകശാല, ജീരകശാല, കയമ തുടങ്ങിയ സുഗന്ധ നെല്ലിനങ്ങൾ, ഹ്രസ്വകാല മൂപ്പുള്ള 90-ാം തൊണ്ടി, പാൽ തൊണ്ടി, ഔഷധ നെല്ലുകളായ ഞവര, ചെന്നെല്ല്, വരൾച്ച പ്രതിരോധ ശേഷിയുള്ള ചെന്താടി, ചെന്തൊണ്ടി തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. ഏതാണ്ട് 2 മാസത്തോളം നീളുന്ന സംരക്ഷണ പ്രക്രിയയാണിത്. കൊയ്ത്ത് കഴിഞ്ഞ് 7 മുതൽ 15 ദിവസത്തിനകം ആണ് മൂടകെട്ടൽ ആരംഭിക്കുക. ഓരോ മൂട തയ്യാറാക്കാൻ വ്യത്യസ്ത ഇനം നെൽവിത്തുകൾ 15 ദിവസത്തോളം തുറസായ സ്ഥലത്ത് രാപ്പകൽ ഭേദമില്ലാതെ വെവ്വേറെ ഉണക്കുന്നു. തുടർന്ന് ഓരോ ഇനം നെൽവിത്തും ഉണങ്ങിയ വൈക്കോലിലോ വാഴപ്പോളയിലോ മുളഞ്ചീളുകളിലോ പ്രത്യേകം പൊതിയുന്നു. ഓരോ മൂടയിലും 10 മുതൽ 60 കിലോ വരെ നെൽവിത്ത് ഉണ്ടാകും. ഇങ്ങനെ മൂടകളിൽ ഭദ്രമായി പൊതിയുന്ന നെൽവിത്തുകൾ രോഗകീടബാധയോ ഈർപ്പനഷ്ടമോ തെല്ലും സംഭവിക്കാതെ ദീർഘനാൾ സൂക്ഷിക്കുവാൻ കഴിയും. വിത്ത് സംരക്ഷണത്തിന്റെയും വിത്ത് കൈമാറ്റത്തിന്റെയും ഉദാത്ത മാതൃകയാണ് മൂടകെട്ടൽ.

0: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി.
1: കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ പിഎം കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ സഹായം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. പിഎം കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൗണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ EKYC പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. പിഎം കിസാൻ ഒരു വലിയ തുക നൽകുന്ന പദ്ധതിയല്ലെങ്കിലും കർഷകർക്ക് സ്ഥിരമായി ഒരു സാമ്പത്തിക പിന്തുണയായി ഇത് പ്രവർത്തിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ആവശ്യമായ ചെലവുകൾ നേരിടാൻ ഈ സഹായം സഹായകമാകുന്നു. അതോടൊപ്പം കൃഷിയിൽ തുടർന്ന് നിൽക്കുവാനുള്ള പ്രചോദനവും ഇത് നൽകുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ട് വരണം. കർഷകൻ ശക്തനായാൽ രാജ്യം ശക്തമാകും എന്ന സന്ദേശം ഈ പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പിക്കാം.
2: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, കീടനിയന്ത്രണത്തിന് വേണ്ടി തയ്യാറാക്കുന്ന പഴക്കണിയിൽ പ്രധാനമായും ഏത് പഴമാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം പാളയംകോടൻ. പഴക്കണി തയ്യാറാക്കാൻ പാളയംകോടനാണ് ഏറെ ഫലപ്രദം. ഒരു പഴം തൊലി കളയാതെ 3-4 കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. മുറിച്ച ഭാഗങ്ങളിൽ 1/2 ഗ്രാം കീടനാശിനിയുടെ തരി പതിപ്പിക്കുക. ഈ പഴക്കഷ്ണങ്ങൾ പച്ചക്കറി പന്തലിന് സമീപം ചിരട്ടകളിലാക്കി ഉറി പോലെ കെട്ടിത്തൂക്കിയിടുക. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.
3: വയലും വീടും സമാപിക്കുന്നു.

അനന്തപുരി എഫ് എമ്മിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. യേശുദാസും ചിത്രയും സംഘവും പാടിയത്, എസ് രമേശൻ നായരുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം, ചിത്രം കുസൃതി

0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം നാളെ രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
2: അവിടുത്തെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഒരു ഗോൾഡ് മെഡലൊക്കെ പ്രിൻസിപ്പൽ തന്നിട്ടുണ്ട്. അത് കാണുമ്പോഴും ഞാൻ വിചാരിക്കും, നമ്മളൊരു കോളേജിൽ പഠിച്ചിട്ട് അവിടുത്തെ ഏറ്റവും നല്ല കുട്ടിയായിട്ട് ഇറങ്ങാൻ പറ്റി.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-423-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
3: എടി ഉമ്മറിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത് ചിത്രം ആലസ്യം. രചന പൂവച്ചൽ ഖാദർ,

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 8:02.
1: പ്രിയ ശ്രോതാക്കളെ, ഗ്രാമഫോണിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ആകാശവാണിയിലൂടെ ഒഴുകിയെത്തി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച മനോഹരമായ ലളിതഗാനങ്ങൾ പുതിയ തലമുറയിലേക്ക് എത്തിക്കാനുള്ള എളിയ പരിശ്രമമാണ് ഈ പരിപാടി. ഇന്ന് ഗ്രാമഫോണിൽ ഗാനങ്ങൾ ആലപിക്കുന്നത് നേഹ ജിയാർ, അശ്വനി പ്രശാന്ത് എന്നീ ഗായകരാണ്. ഒപ്പം കീബോർഡിൽ വേണു.
2: എല്ലാവർക്കും നമസ്കാരം. ഞാൻ നേഹ ജിയാർ, തിരുവനന്തപുരം മണക്കാട് സ്വദേശിയാണ്. ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് PSC തയ്യാറെടുക്കുന്നു. ഞാൻ ചെറുപ്പം മുതലേ സംഗീതം അഭ്യസിച്ചു വരുന്നു. സംഗീത പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആകാശവാണിയുടെ ഗ്രാമഫോൺ എന്ന സംഗീത പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ എന്റെ നന്ദി അറിയിക്കുന്നു. ഞാൻ ആദ്യമായി പാടുന്ന ഗാനം സിന്ദൂരം മാഞ്ഞെന്ന്. രചന പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, സംഗീതം മുരളി സിത്താര.

0: ഗ്രാമഫോണിൽ അടുത്തതായി ഗാനങ്ങൾ ആലപിക്കുന്നത് അശ്വനി പ്രശാന്ത്.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വനി പ്രശാന്ത്. ഞാൻ കൊല്ലം അമ്പലംകുന്ന് സ്വദേശിനിയാണ്. ഞാനിപ്പോൾ കൊല്ലം എസ് എൻ വിമൻസിൽ ഡിഗ്രി സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനിയാണ്. ഞാനിപ്പോഴും സംഗീതം അഭ്യസിച്ചു വരുന്നു, പ്രോഗ്രാമുകൾ ചെയ്തു വരുന്നു. ആകാശവാണിയുടെ ഗ്രാമഫോൺ എന്ന സംഗീത പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഞാൻ ആദ്യമായി പാടുന്ന ഗാനം ഓണനിലാവിൽ, രചന പൂവച്ചൽ ഖാദർ, സംഗീതം കെ പി ഉദയഭാനു.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഗ്രാമഫോൺ കെയർ ഓഫ് പ്രോഗ്രാം മേധാവി അനന്തപുരി എഫ് എം ആകാശവാണി തിരുവനന്തപുരം 14 എന്ന വിലാസത്തിൽ അയക്കുക. ഗ്രാമഫോൺ സമാപിക്കുന്നു. ഇന്ന് ഗ്രാമഫോണിൽ ഗാനങ്ങൾ ആലപിച്ചത് നേഹ ജിയാർ, അശ്വിനി പ്രശാന്ത് എന്നീ ഗായകരാണ്. ഒപ്പം കീബോർഡിൽ വേണു. നിർവഹണ സഹായം ജയന്തി കൃഷ്ണ, സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ, നിർവഹണം എം കെ ദിലീപ്, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: ആകാശവാണി അനന്തപുരീഫം 101.9. ഇപ്പോൾ സമയം 8:00.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സായുധ സേനകളിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗാലൻഡറി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്നിഹിതരായി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിനാൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ചു മരിച്ചു. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്.

ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ കോഴിക്കോട് നടക്കും. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെയാണ് നിരോധനം. അനധികൃത മത്സ്യബന്ധനത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഫിഷറീസ് വകുപ്പ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 233 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 215 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ സേവനങ്ങൾ താൽക്കാലികമായി തടസ്സപ്പെടും. നാളെ രാത്രി 11 മുതൽ മറ്റന്നാൾ രാവിലെ 6 വരെയാണ് TSB ഓൺലൈൻ ഉൾപ്പെടെയുള്ള ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടുക. കർക്കിടക വാവ് ബലി തർപ്പണത്തിന് തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രത്തിൽ സ്പെഷ്യൽ പാസുകൾ നൽകില്ലെന്നും ഭക്തർക്ക് ഓൺലൈനായി ടിക്കറ്റ് എടുക്കുന്നതിനുള്ള സംവിധാനമൊരുക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും നാളെ ചുവപ്പ് ജാഗ്രതയും നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതിതീവ്ര മഴയുടെ സാധ്യത കണക്കിലെടുത്ത് കാസർകോട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും നാളെ രാവിലെ 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇനി 9:30 വരെ ചലച്ചിത്ര ഗാനങ്ങൾ. അച്ചുവിന്റെ അമ്മ ഈ ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയത് രചന ഗിരീഷ് പുതുഞ്ചേരി, സംഗീതം ഇളയരാജ.

ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം എം ജെ ശ്രീകുമാറും ചിത്രയും പാടിയത്, രചന ഗിരീഷ് പത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, ചിത്രം സമ്മർ ഇൻ ബത്ലഹേം.

0: ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ജൂൺ 10 ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ ഐരൂർ മോഹൻ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം: 9495964321, അല്ലെങ്കിൽ 9496596321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ജൂൺ 10 ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
0: ബിജു തിരുമലയുടെ വരികൾക്ക് ആലപ്പി വിവേകാനന്ദൻ സംഗീതം നൽകി. യേശുദാസും സംഘവും പാടിയത് ചിത്രം സൂപ്പർ സ്റ്റാർ.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ, ഈ ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. ഗാനത്തിന് വരികളിലെ സുമേഷൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

ബിജു നാരായണനും ചിത്രയും പാടിയത് ചിത്രം മായ പൊന്മാൻ. ഈ ഗാനത്തിന്റെ രചന എസ് രമേശൻ നായർ, സംഗീതം നൽകിയത് മോഹൻ സിദ്ധാരാമൻ.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: അവിടുത്തെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഒരു ഗോൾഡ് മെഡലൊക്കെ പ്രിൻസിപ്പൽ തന്നിട്ടുണ്ട്. അത് കാണുമ്പോഴും ഞാൻ വിചാരിക്കും, നമ്മളൊരു കോളേജിൽ പഠിച്ചിട്ട് അവിടുത്തെ ഏറ്റവും നല്ല കുട്ടിയായിട്ട് ഇറങ്ങാൻ പറ്റി.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി എഫ് എം പ്രക്ഷേപണം ചെയ്യുന്നു.
2: ഹലോ മൈ ഡിയർ റോങ് നമ്പർ. ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്, രചന എസ് രമേശൻ നായർ, സംഗീതം രഘുകുമാർ.
3: Is it 66557?
4: Yes.
3: May I speak to Miss Sunita Menon?
4: No, it's wrong number.

സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ജേക്സ് ബിജോയ് സംഗീതം നൽകി. വിജയ് യേശുദാസ്, ശ്വേത അശോക്, സച്ചിൻ രാജ് എന്നിവർ പാടിയത് ചിത്രം കടുവ.

എം ജി ശ്രീകുമാറും ഉണ്ണിമനോനും പാടിയത് ചിത്രം ഇൻ ഹരിഹർ നഗർ. ബിജു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയത് എസ് ബാലകൃഷ്ണൻ.

ആകാശവാണി. ഇപ്പോൾ ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോന്റെ സംഗീത കച്ചേരി കേൾക്കാം. ആറ്റുകാൽ കെ ബാലസുബ്രഹ്മണ്യം വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, കടനാട് ജി അനന്തകൃഷ്ണൻ ഗെഞ്ചിറ. പന്തുവരാളി രാഗത്തിൽ രംഗസ്വാമി നട്ടുവനാർ രചിച്ച ആദിതാള വർണ്ണത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോന്റെ സംഗീത കച്ചേരി. ആറ്റുകാൽ കെ ബാലസുബ്രഹ്മണ്യം വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, കടനാട് ജി അനന്തകൃഷ്ണൻ ഗെഞ്ചിറ. ഇനി ഹമീർ കല്യാൺ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോന്റെ സംഗീത കച്ചേരി. ആറ്റുകാൽ കെ ബാലസുബ്രഹ്മണ്യം വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, കടനാട് ജി അനന്തകൃഷ്ണൻ ഗെഞ്ചിറ.
1: ഇത് ആകാശവാണിയുടെ ആനന്ദപുരി FM.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മനസ്സിൽ മധുരമോറുന്ന ഏതാനും നിത്യഹരിത ഗാനങ്ങളുമായി നിശാസുരഭി. പരിപാടിയുമായി ശ്രോതാക്കളോടൊപ്പം സജീവ് മൈലാപ്പള്ളി. ഇന്നത്തെ നിശാസുരഭിയിലെ ആദ്യ ഗാനം യേശുദാസും പി മാധുരിയും പാടിയത്, ചിത്രം സേതുബന്ധനം. രചന ശ്രീകുമാരൻ തമ്പി, ജി ദേവരാജന്റെ സംഗീതം.

പൊന്തേനരുവി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ സംഗീതം നൽകി യേശുദാസും എസ് ജാനകിയും പാടിയത് ചിത്രം അന്വേഷണം.

മനസ്സിൽ മധുരമൂറുന്ന നിത്യഹരിത ഗാനങ്ങളുമായി നിശാ സുരഭി തുടരുന്നു. അടുത്ത ഗാനം കെ പി ഉദയഭാനുവിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത്, രചന ഒ എൻ വി കുറുപ്പ്, ചിത്രം സമസ്യ.

മനസ്സിൽ മധുരമൂറുന്ന നിത്യഹരിത ഗാനങ്ങളുമായി എത്തിയ ഇന്നത്തെ നിശാസുരഭി സമാപിക്കുന്നു. ഇന്ന് പരിപാടിയിൽ ഉണ്ടായിരുന്നത് സജീവ് മൈലാപ്പള്ളി.

0: ആകാശവാണി അനന്തപുരി എഫ് എം, സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിച്ചത്.
1: പഴമൊഴികൾ പലപ്പോഴും സൂചനകൾ മാത്രം തരുന്ന കോഡുകളായിരിക്കും. അവയെ ഡീകോഡ് ചെയ്ത് നോക്കുമ്പോഴാണ് അവയുടെ അർത്ഥവ്യാപ്തി തെളിഞ്ഞു വരുന്നത്. അക്കൂട്ടത്തിലൊന്നാണ് സുഭാഷിത രത്ന ഭണ്ഡാകാരത്തിലെ ഇനി ഉദ്ധരിക്കാൻ പോകുന്ന ശ്ലോകം. അതിപരിചയാതവജ്ഞ സന്തതാഗമനാ അനാദരോ ഭവതി മലേ ഭില്ലപുരന്ധ്രി ചന്ദന തരുകാഷ്ടമിന്ധനം ഗുരുദേ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ്: ഒരുപാട് പരിചയമുള്ളവരോട് അവരെത്ര മഹത്വമുള്ളവരായാൽ പോലും അവജ്ഞ തോന്നുക സ്വാഭാവികം മാത്രം. ഭരണവർഗത്തോടും നേതാക്കളോടും സിനിമാ താരങ്ങളോടും മാധ്യമങ്ങളിൽ സദാ പ്രത്യക്ഷപ്പെടുന്ന താരപരിവേഷമുള്ളവരോടുമൊക്കെ ഇപ്രകാരം അനിഷ്ടമോ അപ്രീതിയോ ഉണ്ടാകാം. ഭരണവിരുദ്ധ വികാരം അഥവാ ആൻറ്റി ഇൻകംബൻസി എഫക്റ്റിൽ ഭരണം നഷ്ടപ്പെടുന്ന ഭരണാധികാരികൾ, താരമൂല്യം കുറയുമ്പോൾ ദുഃഖിക്കുന്ന താരങ്ങൾ, സബ്സ്ക്രൈബർമാർ പിൻവാങ്ങുമ്പോൾ വിഷമിക്കുന്ന മോട്ടിവേറ്റർമാർ, വ്യൂവേഴ്സ് കുറയുമ്പോൾ വ്യാകുലപ്പെടുന്ന യൂട്യൂബേഴ്സ്, ഇങ്ങനെ ഇക്കാലത്ത് തങ്ങൾ സ്വന്തമെന്ന് മേനി നടിച്ച കൂട്ടരുടെ അതിപരിചയജന്യമായ അവജ്ഞയാൽ മുഖം നഷ്ടപ്പെട്ടവർ ധാരാളമുണ്ട്. കുടുംബങ്ങളും സ്ഥാപനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ബന്ധത്തകർച്ചയിലെത്തുന്നതും പരസ്പര വിശ്വാസം നഷ്ടമാകുന്ന ഇത്തരം അവജ്ഞയുടെ ഫലമായാണ്. അതേപോലെ തങ്ങളെ എപ്പോഴും കാണാൻ വരുന്ന അതിഥികളോടും സന്ദർശകരോടും അവരെത്ര കൈമത്തമുള്ളവരായാലും ആർക്കും ആദരവുണ്ടാവുകയില്ല. കൂടുതൽ ഇടപഴകും തോറും കൂടുതൽ അടുപ്പമുണ്ടാകുമെന്ന തെറ്റിദ്ധാരണയോടെ, അല്ലെങ്കിൽ ലൈംലൈറ്റിൽ നിന്നില്ലെങ്കിൽ തൻ്റെ സ്ഥാനം അപ്രസക്തമാകുമെന്ന വിചാരത്തോടെ സദാ സാന്നിധ്യം ഉറപ്പാക്കുന്ന ആളുകൾ പലപ്പോഴും വെറുപ്പ് ഉളവാക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയണം. ക്ഷണിക്കപ്പെടാത്ത അതിഥി അപമാനിതനാവുക അസാധാരണമല്ല. ചന്ദനമരം അന്യഥാ വിശിഷ്ടമെങ്കിലും സുലഭമാണെന്നുണ്ടെങ്കിൽ കാട്ടിൽ താമസിക്കുന്ന ആളുകൾ, സ്ത്രീകളും മറ്റും, അതിൻ്റെ മൂല്യമോ വിശുദ്ധിയോ പരിഗണിക്കാതെ അടുപ്പ് കത്തിക്കാൻ വേണ്ടി വിറകായി ഉപയോഗിക്കുന്നു. അതേപോലെ അതിപരിചയത്താൽ തരംതാഴ്ത്തപ്പെടുന്നതോ അവഹേളിക്കപ്പെടുന്നതോ സ്വാഭാവികം മാത്രമാണ്. ഇവിടെ സന്ദേശം ഇതാണ്: അകലം പാലിക്കലാണ് നന്ന്. ടു കീപ് ഡിസ്റ്റൻസ് ഈസ് ദ ഹോൾ സീക്രട്ട് ഓഫ് ഗുഡ് മാനേഴ്സ് എന്ന് ബെർണാഡ് ഷാ ഒരിക്കൽ പറഞ്ഞു. ഉദാഹരണമായി ഷാ തന്നെ പറയുന്നു, നക്ഷത്രങ്ങൾ അവയുടെ സഞ്ചാരപഥം വിട്ട് അടുക്കുമ്പോൾ കൂട്ടിയിടിച്ച് പൊട്ടിത്തെറിക്കും. തനിക്ക് പ്രസക്തിയുള്ളിടത്തെ ഒരാൾ പോകാവൂ, അടുപ്പവും കൂടുതലായുള്ള ഇടപെടലുകളും ബന്ധം വഷളാക്കുകയുള്ളൂ. ചിലപ്പോൾ ഇടയ്ക്ക് വിട്ടു നിൽക്കുന്നത് ബന്ധങ്ങളെ ശക്തമാക്കിയേക്കാം. അഥവാ ഇനി ബന്ധം അയഥാർത്ഥമാണെങ്കിലോ ശിഥിലമാകുമായിരിക്കും. തുമ്മിയാൽ തെറിച്ചു പോകുന്ന മൂക്ക് അങ്ങോട്ട് പോകട്ടെ എന്ന് മറ്റ്

0: ഒരു പഴമൊഴി. ചന്ദനമരം അചരമായതിനാൽ അഥവാ സഞ്ചരിക്കാൻ കഴിയാത്തതിനാൽ മാറി നിൽക്കാൻ അതിന് കഴിയില്ല. എന്നാൽ വ്യക്തിത്വവും ആത്മവിശ്വാസവും സ്വാതന്ത്ര്യബോധവും സഞ്ചാരജീവിതവും സാധ്യമായ മനുഷ്യന് മറ്റുള്ളവരുടെ അവജ്ഞാപാത്രമാകാതെ അതിപരിചിത വലയം വിട്ട് പോകാൻ കഴിയും. ലോകം വിശാലമാണല്ലോ.
1: ഇതുവരെ കേട്ടത് സുഭാഷിതം പുനഃപ്രക്ഷേപണം. ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിച്ചത്. ആകാശവാണി അനന്തപുരി എഫ് എം കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇനി രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ.